ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 19, കൊല്ലവർഷം 1201 മിഥുനം 26, 2026 ജൂലൈ 10 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53:20. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സുഭാഷിതം.
1: ജീവിതത്തിൽ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ചിട്ടും പിണങ്ങി രണ്ടു വഴികളിൽ നടന്നകന്ന മനുഷ്യരുടെയെല്ലാം കഥകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പഴയതെല്ലാം പൊടുന്നനെ മറന്ന് ഒട്ടും നന്ദിയില്ലാതെ അവർ ആരിൽ നിന്നൊക്കെയോ വേഗത്തിൽ നടന്നകന്നിട്ടുണ്ടെന്നതാണ്. തന്ത്രപൂർവം അവർ പലരെയും ഒഴിവാക്കിയിട്ടുണ്ടെന്നതാണ്. പ്രണയപരാജിതർക്ക് ഇത് വേഗം മനസ്സിലാവും. ബിസിനസ്സിൽ പങ്കാളി പറ്റിച്ചവർക്കും ഇക്കാര്യം പെട്ടെന്ന് മനസ്സിലാവും. വഴിയിൽ തടസ്സമായി മുന്നിൽ നിന്ന് മാറാതെ പതുക്കെ നീങ്ങുന്ന ഒരു വാഹനത്തെ വേഗത്തിൽ മറികടക്കുന്നത് പോലെയൊന്നുമല്ല ഇത്. പഴയതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇല്ലാതാക്കി ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിന്ന് നിറികേടോടെ അവരുടെ ഒരു ഇറങ്ങിപ്പോക്കുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു മറുപടിയും അധികവും ഉണ്ടാവും. ഉണങ്ങാത്ത ആഴത്തിലുള്ള ഒരു മുറിവ് വല്ലാതെ മണക്കുന്നുണ്ട് രണ്ടുപേരുടെയും മനസ്സിൽ. അതിലൊരാൾ ആരോടും തൻ്റെ കഥകൾ പറയുന്നില്ലെന്ന് മാത്രം, മറ്റേയാൾ നിരന്തരം കരഞ്ഞു തീരുന്നുമുണ്ട്. ഒന്നിച്ചു വളർന്ന കളിമുറ്റം ഒറ്റ പകൽ കൊണ്ടാണ് അളന്നുതിരിക്കുന്നതും മതിൽ കെട്ടുന്നതും. അത്രയും സ്നേഹിച്ച് കളിച്ച് ചിരിച്ച് തമാശകൾ പറഞ്ഞ് ഒന്നിച്ചു നടന്ന രണ്ടുപേരാണ് പിന്നെ രണ്ടു വഴികളിലാവുന്നത്. ഉറ്റവരെന്ന് അടുപ്പം പഠിപ്പിച്ചവർ തന്നെ ശത്രുത എന്തെന്ന് തീവ്രമായി അനുഭവിപ്പിക്കും. എന്നും ബൈക്കിൽ അതിലൂടെ പോകുന്നുണ്ടാകും. വീടിൻ്റെ മുന്നിൽ നിർത്താതെ പോകുന്ന സ്വന്തം മകനും മരുമകളും പേരക്കുട്ടികളും. വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയമായാൽ വൃദ്ധയായ അമ്മ വരാന്തയിലെ കമ്പികൾ പിടിച്ച് കാത്തുനിൽക്കും. മക്കൾ അതുവഴി പോകുന്ന ആ കാഴ്ച ഒരു വെട്ടം കാണാൻ. മനഃശാന്തി നേടാൻ കൂടുന്നവരുടെ ധ്യാനപ്പന്തലിൻ്റെ രണ്ടറ്റങ്ങളിൽ അവർ രണ്ടുപേരുമുണ്ട്. 20 വർഷം ഒന്നിച്ച് ജീവിച്ച് പിന്നെ പിണങ്ങിപ്പിരിഞ്ഞവർ. ഒരേ ഗുരു തന്നെയാണ് അവർക്ക് സാരോപദേശ കഥകൾ പറഞ്ഞുകൊടുക്കുന്നത്. ഒരേ ദൈവചിത്രമാണ് രണ്ടുപേരുടെയും മേശക്കരിയിലെ ചുമരിൽ. വലിയ കോമഡിയാണ് മനുഷ്യരിത്രയും ഗൗരവങ്ങളോടെയും പിണക്കങ്ങളോടെയും ജീവിക്കുന്നത് കാണുമ്പോൾ. നിത്യജീവിതത്തിൽ മനുഷ്യരുടെ ഇടപെടലുകളിൽ തികച്ചും സ്വാഭാവികമാണ് അകൽച്ചകൾ. ജീവിതത്തിലെ വലിയ തമാശകളായി കാണേണ്ട ചില വസ്തുതകളുണ്ട്. പ്രതീക്ഷകളാണ് സങ്കടങ്ങൾ ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാന കാരണമാകുന്നത്. ജീവിതത്തിലെ ഏറ്റവും അടുത്തവരാണ് പിന്നീട് ഏറ്റവും അകലുന്നത്. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ, പക്ഷേ അയാൾ ഏറ്റവും സ്നേഹിക്കുന്നയാൾ നമ്മളായിരിക്കണമെന്നില്ല, മറ്റൊരാളാകാം. നമുക്ക് നിയന്ത്രണമുള്ളത് നമ്മളിൽ മാത്രമാണ്. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാത്രമാണ് നമുക്ക് നിയന്ത്രണമുള്ളത്. നമ്മുടെ നിയമാവലികൾക്കനുസൃതമായി മറ്റുള്ളവർ പെരുമാറണമെന്ന് ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. സ്ഫോടനത്തിന് ചെറു തീപ്പൊരി എന്നതുപോലെ രണ്ടുപേർ തമ്മിലുള്ള പിണക്കത്തിൻ്റെ യഥാർത്ഥ കാരണം അത്രയും നിസാരമാകും. രണ്ടുപേർ തമ്മിലുള്ള വഴക്കിൻ്റെ പിണക്കത്തിൻ്റെ തുടക്കത്തിൽ സംഭവിച്ചതെല്ലാം അപ്രസക്തമാകുകയും

0: പിന്നീട് അവർക്കിടയിലുണ്ടായ വാദപ്രതിവാദങ്ങളാകും സ്നേഹബന്ധങ്ങളെ ദുരന്തത്തിലേക്ക് എത്തിക്കുന്നത്. കാഴ്ചപ്പാടുകൾ, താൽപ്പര്യങ്ങൾ, മൂല്യബോധം, പ്രതീക്ഷകൾ തുടങ്ങിയവയിലെ വ്യത്യാസങ്ങളാണ് മനുഷ്യബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. മനുഷ്യരോട് ഇടപെടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് നല്ല ഒരു ദിവസമാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ. സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പോലീസ് ആസ്ഥാനത്താണ് യോഗം. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP. തിരുവനന്തപുരത്ത് MPമാരുടെ യോഗത്തിൽ ആവശ്യമുന്നയിച്ചതിനെ തുടർന്നാണ് തീരുമാനമെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പ്രത്യേക വാഹന പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 14 സ്വകാര്യ ബസുകൾക്ക് പിഴ ചുമത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമൌണ്ട് സ്പൈസസ് കാവ്യധാര, യൂസഫ് അലി കെച്ചേരിയുടെ 1000 നാവുള്ള മൌനം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ. 6:55 മുതൽ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മണിക്ക് മഹിത മലയാളം, തുടർന്ന് ഗ്രീൻമൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം.
2: ഗ്രീൻമൌണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻമൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: രാവിലെ 8 മണിക്ക് ആകാശവാണി FM വാർത്തകളെ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോ അരുൺ കുമാർ ജിയുമായി അഭിമുഖം, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാരയിൽ എന്താണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS, ഡോക്ടർ അശ്വജിനാഥ് സംസാരിക്കുന്നു. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തര തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ. ആദായനികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ IRS മറുപടി നൽകുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
4: This is Akashvani.

ഗീതം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രഭാതഗീതത്തിൽ ആദ്യം ഓ യു ബഷീർ പാടിയ ഗാനം കേൾക്കാം. ദിക്കറിൻ മന്ത്രണം എന്നാരംഭിക്കുന്ന ഈ ഗാനത്തിന്റെ രചന ഖാദർ പറ്റേപ്പാടം, സംഗീതം അസീസ് ബാവ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതി, ഇബ്നു സിറാജ് ഈണം നൽകി, അഫ്സൽ പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: മുത്തിലും മുത്തായ നാദിർഷ പാടിയ ഗാനം, ബാപ്പു വെള്ളിപ്പറമ്പയുടെ വരികൾ, നിസറി ഉമ്മറിന്റെ സംഗീതം.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് ഈ മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 98 95 77 67 30. 98 95 77 67 30. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ കർഷക, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ പത്രപ്രവർത്തക, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ വിദ്യാലയം, മികച്ച ജൈവ വൈവിധ്യ കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31-നകം മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കൈലാസം TC 24/32 19 നമ്പർ 43 ബെൽഹാവൻ ഗാർഡൻസ് കവടിയാർ PO തിരുവനന്തപുരം 695-003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04712-72-47-40 04712-72-47-40. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ഈ മാസം 15-ാം തീയതിക്ക് മുൻപായി അതത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കേണ്ടതാണ്. അപേക്ഷാ ഫോം ലഭിക്കാത്തവർ അതത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04812-30-12-31 04812-30-12-31. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളവും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഓഫീസ് സമയത്ത് വിളിക്കുക. ഫോൺ നമ്പർ 97 47 23 85 32 97 47 23 85 32. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ്

0: പൾസസ് മിഷൻ. പയറുവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനുശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് രണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്നതായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആന്റ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 85 47 83 72 56 എന്ന നമ്പറിലേക്ക്. 85 47 83 72 56. കാർഷിക വാർത്തകളാണ് പ്രേക്ഷകർക്ക് കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,500 രൂപ, കൊപ്ര 13,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,600 രൂപ, അൺഗാർബിൾഡ് 69,600 രൂപ, റബ്ബർ RSS 4 27,400 രൂപ, RSS 5 27,000 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: സമയം 6:32. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ രണ്ടാം ദിവസവും US ബോംബാക്രമണം. ഗൾഫിലെ US താവളങ്ങളിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിക്ക് ഷിയ പുണ്യകേന്ദ്രമായ മഷ്ഹദിലെ ഇമാം റിസ പള്ളിയിൽ അന്ത്യവിശ്രമം. ആണവോർജ്ജം, സമുദ്രസുരക്ഷ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. ജില്ലാ കോടതികളിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കുമ്പോൾ ജില്ലാ ജഡ്ജിയുടെ അഭിപ്രായത്തിനായിരിക്കണം പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് ഹൈക്കോടതി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന 136 വർഷം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണു. ഇരു പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സ്ത്രീ ശാക്തീകരണത്തിന് ഒരുമിച്ച് മുന്നേറാമെന്ന പ്രഖ്യാപനവുമായി ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ സമാപിച്ചു. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 12:30 സ്പെയിൻ ബെൽജിയം മത്സരം. ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീം സ്വർണം നേടി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആന്റ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആന്റ് കണ്ണൂർ.
0: സമയം 6:34. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജികർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് യൂസഫലി കേച്ചേരി എഴുതിയ 1000 നാവുള്ള മൗനം എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് യൂസുഫലി കേച്ചേരിയുടെ ആയിരം നാവുള്ള മൗനം എന്ന കവിത. ചൊല്ലിയത് ജി ശ്രീറാം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
5: യെസ്,
4: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
5: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
4: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

പ്രിയ ശ്രോതാക്കളെ ഒരു അറിയിപ്പ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-5 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ, ആദായ നികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ മറുപടി പറയുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ അവസാന തീയതി ഈ മാസം 31. ആരൊക്കെയാണ് ആദായ നികുതി അടയ്ക്കേണ്ടത്? ഫോം 16 കിട്ടി പക്ഷെ ടാക്സ് ഇല്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3, 5, 4 വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484-242-3897, 0484-242-3897, 944-5588888. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-5 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 0484-242-3897, 0484-242-3897, 944-5588888. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: എന്നെ ചക്രക്കസേരയിൽ ഇരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം.
0: കെ ആർ ടോണിയുടെ കവിതകൾ.
2: കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
0: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
3: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ.
0: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഇന്ന് രാവിലെ 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗത്തിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. സമയം 6:00 കഴിഞ്ഞ് 43:52. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ തിരിച്ചെത്താമി നിലയത്തിലേക്ക്. 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗവുമായി
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1052 2322 1042

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047-ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3-ാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ജിസിസി വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 ദിവസത്തെ പര്യടനത്തിനാണ് ഡോ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എം പിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എം പിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എം പിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന

പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിപിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50 to 60 km വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 goals മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3rd തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2nd ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 wicket നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 crore കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 crore കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. പിഎസ്സി പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. ഐജി അജിതാബീഗം എസ്ഐടിയെ നയിക്കും. എസ്പി സക്കറിയ മാത്യു, ഡിവൈഎസ്പി അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് ഡിജിപി ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ പിഎസ്സി നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നുവീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100 years പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നുവീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് കെ ജയന്ത് എംഎൽഎ ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നുവീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ എംടെക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എംപിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന്
മുഖ്യമന്ത്രി വി ഡി

0: സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇതാകാശവാണി കൊച്ചി FM 102.3.

0: വിനോദവും വിജ്ഞാനവും ഇഴചേർന്ന പരിപാടികൾ കോർത്തിണക്കിയ എഫ് എം ഡയറിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എഫ് എം ഡയറിയിൽ ആദ്യം ചിന്താശകലം. കല ദൈനംദിന ജീവിതത്തിന്റെ പൊടിപടലങ്ങളെ ആത്മാവിൽ നിന്ന് കഴുകിക്കളയുന്നു. പാബ്ലോ പിക്കാസോ. കല ദൈനംദിന ജീവിതത്തിന്റെ പൊടിപടലങ്ങളെ ആത്മാവിൽ നിന്ന് കഴുകിക്കളയുന്നു. പ്രിയ ശ്രോതാക്കളെ, പാബ്ലോ പിക്കാസോയുടെ ഈ വാക്കുകളിലൂടെ ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യമിതാണ്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മധുബനി എന്ന ചിത്രകല പ്രചാരത്തിലുള്ളത്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മധുബനി എന്ന ചിത്രകല പ്രചാരത്തിലുള്ളത്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ എഫ് എം ഡയറിയുടെ അവസാന ഭാഗം വരെ, അതായത് 8:30 തൊട്ട് മുൻപ് വരെ. എഫ് എം ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിലെ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മൂക്കന്നൂർ വില്ലേജിൽ ഒരു സ്വകാര്യ സ്ഥാപനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന കരിങ്കൽ ധാതു ഖനന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് താബൂരിലുള്ള ഹോളി ഫാമിലി ചർച്ച് ഓഡിറ്റോറിയത്തിൽ എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ പൊതു തെളിവെടുപ്പ്. ചൂണ്ടി ജലശുദ്ധീകരണശാലയിൽ KCB ലൈനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തൃപ്പൂണിത്തുറ സബ് ഡിവിഷന് കീഴിലുള്ള തൃപ്പൂണിത്തുറ, ഉദയം, പേരൂർ, തിരുവാങ്കുളം, ചോറ്റാനിക്കര എന്നീ പ്രദേശങ്ങളിൽ ഇന്ന് ജലവിതരണം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചിത്രപഥ് സംഗീത് അവതരിപ്പിക്കുന്ന ഗാനമേള. എൽഡേഴ്സ് ഫോറം കലൂർ, വോയ്സ് ഓഫ് കലൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 4 മണി മുതൽ ആർക്കും പാടാം. 6 മണിക്ക് KK സോമന്റെ ചെറുകഥാവായന, സന്തോഷ് ഇച്ചിക്കാനത്തിന്റെ ബിരിയാണി. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 പോരാട്ടങ്ങൾക്ക് തീപിടിപ്പിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ രണ്ടാമത്തെ ദിവസം July 11 ശനിയാഴ്ച പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ ശക്തികളുടെ കൊമ്പ് കോർക്കൽ. ഈ ടൂർണമെന്റിൽ ഒരു ഗോള് പോലും കൺസീഡ് ചെയ്യാതെ പടയോട്ടം തുടരുന്ന സ്പെയിനെ പിടിച്ചുകെട്ടാൻ അഗ്രസീവ് ഫുട്ബോളിന്റെ വക്താക്കളായ ബെൽജിയം ഒരുങ്ങിയിറങ്ങുന്നു. സ്പെയിൻ വേഴ്സസ് ബെൽജിയം, 11th July 12:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: സമയം 7 മണി. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 ഇപ്പോൾ കേൾക്കാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
3: പെരുംജോറ്റുതിയൻ ചേരലാതൻ കേരളീയരുടെ സാഹിത്യ പാരമ്പര്യത്തിന്റെ സുപ്രധാനമായ ഭാഗമാണ് സംഘം സാഹിത്യം. കേരളത്തെക്കുറിച്ച് വിവരിക്കുന്ന പ്രധാന സംഘം കൃതികളാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത് തുടങ്ങിയവ. സംഘകാലത്തിലെ ഒരു പ്രധാന ചേര രാജാവാണ് പെരുംജോറ്റുതിയൻ ചേരലാതൻ. ചേരനാട്ട് രാജ

0: ദൈവത്തിന്റെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
2: പെരുംജോറ്റുതിയൻ ചേരലാതൻ കേരളീയരുടെ സാഹിത്യ പാരമ്പര്യത്തിന്റെ സുപ്രധാനമായ ഭാഗമാണ് സംഘം സാഹിത്യം. കേരളത്തെക്കുറിച്ച് വിവരിക്കുന്ന പ്രധാന സംഘം കൃതികളാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത് തുടങ്ങിയവ. സംഘകാലത്തിലെ ഒരു പ്രധാന ചേര രാജാവാണ് പെരുംജോറ്റുതിയൻ ചേരലാതൻ. ചേരനാട്ടു രാജാക്കന്മാരായ പത്തുപേരെക്കുറിച്ച് രചിക്കപ്പെട്ട 10 പാട്ടുകൾ വീതം, ആകെ 100 പാട്ടുകളുടെ സമാഹാരമാണ് പതിറ്റുപത്ത്. ആദി ചേര വംശസ്ഥാപകൻ ഉദയൻ ചേരനാണ്. ആദി ചേര രാജാക്കന്മാരിലെ പ്രമുഖനായ ഇദ്ദേഹത്തെപ്പറ്റി കുമട്ടൂർ കണ്ണനാർ എന്ന കവി പതിറ്റുപത്തിലെ 2 പത്തിൽ പാടുന്നുണ്ട്. ഉദയൻ ചേരന്റെ പുത്രന്മാരും പ്രഭപുത്രന്മാരും ആയ 10 പേരാണ് 1 ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ. ഉദയൻ ചേരൻ വളരെയധികം സൽക്കാരപ്രിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കള രാപകൽ പ്രവർത്തിച്ചിരുന്നു അത്രേ. അതിഥി സൽക്കാരപ്രിയനായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പെരുംജോറ്റുതിയൻ എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർ പുറനാനൂറിലെ പരാമർശം, മഹാഭാരത യുദ്ധത്തിൽ ചേര സംഭാവനയെപ്പറ്റി പറയുന്ന ഭാഗം ചൂണ്ടിക്കാട്ടുന്നു. മഹാഭാരത യുദ്ധകാലത്ത് ഉദയൻ 2 പക്ഷവും ചേർന്നില്ല, പകരം 18 അക്ഷൗഹിണികൾക്കും ഭക്ഷണം നൽകാമെന്ന് ഏറ്റത്രേ. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത കൗരവർക്കും പാണ്ഡവർക്കും സൈന്യത്തിനും വലിയ തോതിൽ ഭക്ഷണം നൽകിയതിനാൽ ആണ് പെരുംജോറ്റുതിയൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇദ്ദേഹം വാനവരമ്പൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ആകാശം വരെ സാമ്രാജ്യമുള്ളവൻ എന്ന അർത്ഥത്തിലും ദേവന്മാർക്ക് വാനവർക്ക് പ്രിയപ്പെട്ടവൻ എന്ന അർത്ഥത്തിലും വാനവരമ്പൻ എന്ന ബിരുദം അദ്ദേഹത്തിന് ലഭിച്ചു. കുട്ടനാട്ടിലെ കുഴിമൂർ അഥവാ കുഴൂർ ആയിരുന്നു ഭരണകേന്ദ്രം. അശോക ശാസനങ്ങളിലും മറ്റും പരാമർശം ഉള്ളതിനാൽ അക്കാലത്തെ ചേരവംശം പശ്ചിമേഷ്യയിൽ വരെ അറിയപ്പെട്ടിരുന്നു എന്ന് കരുതാം. സൂര്യൻ നിന്റെ വക കിഴക്കേ കടലിൽ ഉദിച്ച് നിന്റെ വക പടിഞ്ഞാറേ കടലിൽ മുഴുകുന്നു എന്ന പരാമർശം അദ്ദേഹത്തിൻ്റെ രാജ്യവിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. മൂവേന്ദർ എന്നറിയപ്പെടുന്ന ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു അക്കാലത്ത് ദക്ഷിണ ഭാരതം കൈയടക്കിയിരുന്നത്. പലപ്പോഴും ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടാകാറുണ്ട്. അങ്ങനെ വെണ്ണിലപ്പറന്തലൈ എന്ന യുദ്ധത്തിൽ ചോള രാജാവായ കരികാല ചോളനുമായി വെന്നിയുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ പുറത്ത് മുറിവേൽക്കുന്നത് അപമാനകരമായി അക്കാലത്ത് കരുതിയിരുന്നു. അപമാനിതനായ ഉദയൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിൻ്റെ വിഷമത്തിൽ വാളും പിടിച്ച് വടക്കിരുന്ന് പട്ടിണി കിടന്ന് ജീവത്യാഗം ചെയ്തു. ഇന്നത്തെ കേരളം രൂപപ്പെടുന്നതിന് മുൻപുള്ള ചേരരാജ്യ ചരിത്രം പഴയ കേരള ചരിത്രം തന്നെയായതിനാൽ ഈ പാട്ടുകൾ നമുക്ക് വളരെ പ്രയോജനകരമാണ്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം വീണ്ടും രാത്രി 8:50. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
3: എന്നെ ചക്രക്കസേരയിലിരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം.
1: കെ ആർ ടോണിയുടെ കവിതകൾ.
4: കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
1: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
5: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സേവന വാർത്തയിലേക്ക്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആന്റ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം ഒരു വർഷം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയമുണ്ടായിരിക്കണം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22.
4: സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
5: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
4: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് അംഗത്വം നൽകുന്നതിനും നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിനും ക്യാമ്പ് നടത്തും. ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 16-നും ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 28-നും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 85 47 65 53 36 എന്ന നമ്പറിലേക്ക്. 85 47 65 53 36.
6: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
7: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
6: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ആൺകുട്ടികൾക്ക് മ്യൂസിക്, മിമിക്രി എന്നിവ പരിശീലിപ്പിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാകും നിയമനം. കൂടിക്കാഴ്ച ഈ മാസം 20 രാവിലെ 10 KAP സെക്കൻഡ് ബറ്റാലിയന് സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ നടക്കും. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേടിയിട്ടുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റും പകർപ്പും കരുതണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 2 55 64 94. സമയം 7:08:40 FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ
8: ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
9: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
9: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: സത്യനന്ദിക്കാട് രചനയും സംവിധാനവും നിർവഹിച്ച് ദിലീപ്, മീര, ജാസ്മിൻ, ഇന്നസെന്റ്, മുകേഷ്, സീത, നെടുമുഴുവേണു തുടങ്ങിയവർ അഭിനയിച്ച് 2007 പുറത്തിറങ്ങിയ ചിത്രമാണ് വിനോദയാത്ര. വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ. മധു ബാലകൃഷ്ണൻ, ശ്വേതാ മോഹനും ചേർന്ന് ആലപിച്ച ഈ ഗാനമാണ് ഇന്നത്തെ ഗാനം.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം രാവിലെ 9 മണിക്കുള്ള FM മോർണിംഗ് സെലക്ഷൻസിലൂടെ.
3: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ്

0: അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
5: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
4: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
6: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
7: സമയം 7 മണി കഴിഞ്ഞ് 16:13. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി കേൾക്കാം.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
9: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജികർ
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
9: ഫോൺ 8129110087.
10: ഹൃദ്രോഗം ഇന്ന് ഏറ്റവും കൂടുതൽ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ലോകത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗം മൂലം മരിക്കുന്നവരുടെ എണ്ണം മറ്റ് ഏത് രീതിയിലും മരിക്കുന്നവരെക്കാളും മുകളിലാണ്. ഇതിൻ്റെ ഏറ്റവും ഒരു പേടിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഹൃദ്രോഗത്തിൻ്റെ സാധ്യത പലപ്പോഴും നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നില്ല. ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നെഞ്ചുവേദന വരികയും അന്ന് വരെ പ്രത്യക്ഷത്തിൽ ആരോഗ്യവാനായിരുന്ന ഒരു യുവാവോ ഒരു മനുഷ്യനോ പെട്ടെന്ന് മരണത്തിലേക്ക് നീങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൃദ്രോഗ സാധ്യത നമുക്ക് നേരത്തെ നിർവചിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുടെ ജീവനെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യാനായിട്ട് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് സ്റ്റാറ്റസ് ആണ്. ഒരു വ്യക്തിക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നറിയാനായിട്ട് അയാളുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പാരമ്പര്യം. ഫാമിലിയിൽ ഒരു നേരത്തെ അറ്റാക്കുകൾ വന്നിട്ടുള്ള, അതായത് ഒരു ആണില് 55 വയസ്സിന് മുമ്പും ഒരു സ്ത്രീയില് 65 വയസ്സിന് മുമ്പും അങ്ങനെ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, അതായത് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ ഒരു സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാവുന്ന, അതായത് ഇങ്ങനെ പലരും നേരത്തെ മരണപ്പെട്ടു പോകുന്ന ഒരു ഫാമിലി, ഇതൊക്കെ ഒരു ബാഡ് റെഡ് ഫ്ലാഗ്സ് ആണ്. രണ്ട് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഓവർ വെയ്റ്റ്, സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള ചില കൺവെൻഷനൽ, അതായത് സാധാരണമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരാളാണോ ഈ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തത് ലക്ഷണങ്ങളാണ്. അപ്പം ഇത് ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് കുറെ പ്രായമുള്ള ഒരാൾക്ക് കിതപ്പുണ്ട് എന്ന് പറയുന്നത് പോലെയല്ല നമ്മൾ യങ് ആയിട്ടുള്ള ഒരാൾ കിതപ്പുണ്ടെന്ന് പറയുമ്പോൾ. സാധാരണ നമ്മുടെ ജീവിതശൈലിയുടെ ആ ഒരു പോക്ക് കാരണം പണ്ട് കാലത്ത് 60-70 വയസ്സിൽ കാണുന്ന ഒരു കൊറോണറി പിക്ചർ, നമ്മളൊരു ആൻജിയോഗ്രാം ചെയ്യുന്ന ഒരു ബ്ലോക്കുകൾ ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരാളിലും കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഒരു 20 വയസ്സ് മുതൽ ആൾക്ക് ബ്ലോക്കുകൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്.
11: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബ്ലസൻ വർഗീസ്.
12: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
13: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
13: ഫോൺ 8129110087.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
13: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
9: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജികർ
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ഇന്ന് രാവിലെ 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരത്തിൽ ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ജിയുമായി അഭിമുഖം. ഇന്ന് രാവിലെ 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരത്തിൽ.
3: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
2: ഓട്ടോമേഷൻ സോൺ, ലൈവ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
14: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല.

0: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
1: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.

0: സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. എഫ് എം ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എഫ് എം ഡയറിയിൽ ഇനി കേൾക്കാം.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: വാ വർഗിജായ, ഒന്ന് കാണാനിരിക്കുവായിരുന്നു ഞാൻ.
3: കണ്ടോളൂ, മനം നിറയെ കണ്ടോളൂ.
2: കാണാനല്ല, ചില കാര്യങ്ങൾ സംസാരിക്കാൻ.
3: അതിനാണല്ലോ ഞാൻ ദിവസവും രാവിലെ ചായക്കടയിൽ വരുന്നത്.
2: കേട്ടോ, ഞാനേ ഒരു മഹാവിരുന്ന് നടത്താൻ തീരുമാനിച്ചു.
3: വണ്ടർഫുൾ, നല്ലൊരു തീരുമാനം തന്നെ.
2: കുഞ്ഞാപ്പു, നിങ്ങള്, പിന്നെ ശാരദ ടീച്ചറ്, അങ്ങനെ കുറെ പേരെ വിളിക്കണം.
3: എന്നാണ് പരിപാടി?
2: നമുക്ക് അടുത്ത 15-ാം തീയതി വെച്ചാലോ?
3: അയ്യോ, അന്നല്ലേ ക്ലബിന്റെ ഫുട്ബോൾ ടൂർണമെന്റ്?
2: ഓ, അന്നാണോ സോക്കർ?
3: സോക്കർ അല്ല, ഫുട്ബോൾ.
2: രണ്ടൂന്നാ വർഗിച്ചായ.
3: ആണോ, അതെങ്ങനെയാ സോക്കർ ഫുട്ബോൾ ആയത്?
2: പണ്ടേ 1863 ബ്രിട്ടനിൽ കാൽപന്ത് കളിക്കുന്ന എല്ലാവരെയും വെച്ച് ഫുട്ബോൾ അസോസിയേഷൻ അങ്ങ് ഉണ്ടാക്കി.
3: അന്ന് റഗ്ബിയും ഉണ്ടായിരിക്കും അല്ലയോ?
2: ഉണ്ടായിരുന്നു. അന്നത്തെ വിദ്യാർത്ഥികൾക്ക് എല്ലാത്തിന്റെയും കൂടെ എയർ ചേർക്കുന്ന ഒരേർപ്പാടുണ്ടായിരുന്നു.
3: അസോസിയേഷനിൽ എയർ ചേർത്തതാണോ ഈ സോക്കർ?
2: അസോസിയേഷനിലെ സോക്ക് എടുത്ത് അതിന്റെ കൂടെ എയർ ചേർത്ത് അങ്ങനെ സോക്കറായി.
3: അപ്പൊ ബ്രിട്ടനാണ് സോക്കറിന്റെ ഉത്ഭവസ്ഥാനം.
2: ഇത് പറ വിരുന്നിന്റെ തീയതി തീരുമാനിക്കാനേ 15 പോയല്ലോ ഇപ്പൊ. അപ്പൊ 16, 17, 18 ഇതിലേത് വേണം വർഗിച്ചായ?
3: അയ്യോ, ഡയറി നോക്കണം.
2: പിന്നെ ഒരു ഡയറി കാര്യം പറ വർഗിച്ചായ, മീൻ വിഭവങ്ങളാണ് സ്പെഷ്യൽ.
3: തമ്പുരാനെ പൊളിക്കും.
2: നെയ്മീൻ കറി, കരിമീൻ പൊള്ളിച്ചത്, ചെമ്മീൻ ഉലർത്തിയത്, കക്കത്തോരൻ 2.
3: തീയതി പറയാം, 16, 17, 18 അല്ലേ?
2: അതേ.
3: 16 എനിക്ക് ആലുവയിൽ ഒരു പ്രഭാഷണമുണ്ട്.
2: ആണോ?
3: 16. പിന്നെ 18, അയ്യോ 18 കാസർഗോട്ട് പോകണം.
2: അയ്യോ,
3: അവിടെ ഉണ്ട് ഒരു പ്രസംഗം.
2: ആണോ?
3: 17 ഫ്രീയാ, 17 ഓക്കെ.
2: ഉറപ്പിച്ചാലോ?
3: ഉറപ്പിച്ച്.
2: ഞാനേ ശാരദ ടീച്ചർ ഒന്ന് വിളിക്കട്ടെ.
3: വിളിച്ച. മീൻ വിഭവങ്ങൾ, മത്സ്യം, ഞണ്ട്, ചെമ്മീൻ, നെയ്മീൻ.
2: ശാരദ ടീച്ചറെ, ഇത് ഞാനാ. നമ്മുടെ വിരുന്നിന്റെ തീയതി ആയിട്ടോ?
3: 17, 18.
2: അതെ, കുരിശ് കാസർഗോട്ട ടീച്ചറെ. ഒരു ശല്യവും കാണത്തില്ല, നമുക്കങ്ങ് അർമാദിക്കാം.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

0: ചാച്ചിക്ക് വേദനയുണ്ട്.
1: അയ്യോ അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലൊരു പൊളിച്ച തമാശ.
2: ശനി
3: ദശ, ശനി ദശ.
4: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
5: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
4: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.

0: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ തിരിച്ചെത്താം 7:35 എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗവുമായി ഈ നിലയത്തിലേക്ക്. കൂടെയുണ്ടാവുക പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചു.

0: സംബന്ധിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
1: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന 3-ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100-ലധികം GCC കൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസുറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
2: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, ART സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കുപടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ 2 പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2-ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4-ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി US സൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 20 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 31. ആ മറക്കാനാവാത്ത ആഴ്ച 1. തുടർച്ച. തീവണ്ടി പല്വൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനു മുമ്പായി എനിക്കൊരു രേഖാമൂലമുള്ള ആജ്ഞ കിട്ടി. അതുപ്രകാരം എന്റെ സാന്നിധ്യം പഞ്ചാബിൽ സമാധാന ഭഞ്ജനത്തിന് കാരണമായേക്കുമെന്നതിനാൽ ഞാൻ പഞ്ചാബ് അതിർത്തിയിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങാൻ പോലീസുകാർ എന്നോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് വിസമ്മതിച്ചു. ഒരു അടിയന്തിര ക്ഷണമനുസരിച്ച് എനിക്ക് പഞ്ചാബിലേക്ക് പോകണം. അത് അസ്വസ്ഥത ഉണ്ടാക്കാനല്ല, ഇല്ലാതാക്കാനാണ്. അതുകൊണ്ട് ഈ ആജ്ഞയനുസരിക്കാൻ സാധിക്കാതെ വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. അവസാനം വണ്ടി പല്ലുലിലെത്തി. മഹാദേവ ദേശായി എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താണുണ്ടായതെന്ന് സ്വാമി സിദ്ധാനന്ദജിയോട് അറിയിക്കാനും ജനങ്ങളോട് ശാന്തമായിരിക്കണമെന്ന് പറയാനുമായി ഡൽഹിയിലേക്ക് യാത്ര തുടരാൻ അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടു. എനിക്ക് നൽകിയ ആജ്ഞ ലംഘിക്കാനും അതുമൂലമുള്ള ശിക്ഷയനുഭവിക്കാനും ഞാൻ തീർച്ചപ്പെടുത്തിയതെന്തിനാണെന്നും എന്റെ മേൽ എന്ത് ശിക്ഷ ചുമത്തിയാലും പൂർണ്ണ സമാധാനം പാലിക്കുന്ന പക്ഷം അത് നമ്മുടെ പക്ഷത്തേക്ക് എങ്ങനെ വിജയം കൊണ്ടുവരുമെന്നും വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. പല്ലുൽ റെയിൽവേ സ്റ്റേഷനിൽ വച്ച് എന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തു. അല്പസമയത്തിനകം ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി വന്നു. അതിൽ ഒരു 3-ാം ക്ലാസ് മുറിയിൽ എന്നെ കയറ്റി പോലീസ് അകമ്പടിയോടെ യാത്ര തിരിച്ചു. മധുരയിലെത്തിയപ്പോൾ എന്നെ പോലീസ് താവളത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ എന്നെ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നെന്നോ അടുത്തതായി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നോ പറഞ്ഞു തരാൻ യാതൊരു പോലീസ് ഉദ്യോഗസ്ഥനും കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് എന്നെ ഉണർത്തി ബോംബെക്ക് പോകുന്ന ഒരു ചരക്ക് തീവണ്ടിയിൽ കയറ്റി. ഉച്ചയ്ക്ക് സവായ് മാധവ്പൂരിൽ എന്നെ ഇറക്കി. അനന്തരം ലാഹോറിലേക്ക് പോകുന്ന മെയിൽ ട്രെയിനിൽ വന്ന പോലീസ് ഇൻസ്പെക്ടർ മിസ്റ്റർ ബോറിംഗ് എന്റെ ചുമതലയേറ്റു. അദ്ദേഹത്തോടൊപ്പം 1-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ എന്നെ കയറ്റി. അങ്ങനെ ഒരു സാധാരണ തടവുകാരന്റെ അവസ്ഥയിൽ നിന്ന് മാന്യമായ ഒരു തടവുകാരനായി ഞാൻ മാറി. ആ ഉദ്യോഗസ്ഥൻ സർ മൈക്കിൾ ഒഡെയറെ സുദീർഘമായി സ്തുതിക്കാൻ തുടങ്ങി. സർ മൈക്കിളിന് എന്നോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ലെന്നും ഞാൻ പഞ്ചാബിൽ പ്രവേശിച്ചാൽ സമാധാന ഭംഗമുണ്ടാകുമെന്ന ഭയമാണെന്നും മറ്റും അദ്ദേഹം തുടർന്നു. അവസാനം എന്നോട് സ്വമേധയാ ബോംബെക്ക് മടങ്ങാനും പഞ്ചാബ് അതിർത്തി കടക്കില്ലെന്ന് സമ്മതിക്കാനും അദ്ദേഹം അപേക്ഷിച്ചു. എനിക്ക് ആ കൽപ്പന പ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ലെന്നും സ്വമേധയാ തിരിച്ചുപോകാൻ ഞാൻ ഒരുക്കമല്ലെന്നും മറുപടി നൽകി. അതേ തുടർന്ന് മറ്റൊരു വഴിയും കാണാതായ ആ ഉദ്യോഗസ്ഥൻ എനിക്കെതിരെ നിയമം നടത്തേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നെ എന്തു ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചു. തനിക്ക് തന്നെ അതറിയില്ലെന്നും കൂടുതൽ കൽപ്പനകൾക്കായി താൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം മറുപടി തന്നു. തൽക്കാലം ഞാൻ നിങ്ങളെ ബോംബെയിലേക്ക് കൊണ്ടുപോവുകയാണ്, അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ സൂറത്തിലെത്തി. ഇവിടെ വച്ച് എന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അധീനതയിലാക്കി. ഞങ്ങൾ ബോംബെയിലെത്തിയപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രനാണ്, എങ്കിലും മറൈൻ ലൈൻസ് സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങുന്നതാണ് നല്ലത്. അവിടെ നിങ്ങൾക്കായി ഞാൻ വണ്ടി നിർത്തിച്ചു തരാം. കൊളാബയിൽ വലിയ ജനക്കൂട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് ചെയ്യാൻ എനിക്ക് സന്തോഷമാണെന്ന് ഞാൻ മറുപടി നൽകി. അദ്ദേഹം സന്തുഷ്ടനായി എനിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു. അങ്ങനെ ഞാൻ മറൈൻ ലൈൻസിൽ ഇറങ്ങി. അപ്പോൾ ഒരു സ്നേഹിതന്റെ വാഹനം അതിലെ കടന്നുപോകാനിടയായി. അത് എന്നെ രേവാശങ്കർ ധാവേരിയുടെ സ്ഥലത്ത് എത്തിച്ചു തന്നു. എന്നെ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത ജനങ്ങളെ കുപിതരാക്കുകയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഉന്മാദാവസ്ഥയിൽ അവർ എത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് രേവാശങ്കർ എന്നോട് പറഞ്ഞു. പൈഥൂനിക്കടുത്ത് ഏതു നിമിഷവും ഒരു ലഹളയുണ്ടായേക്കുമെന്ന ഭയമുണ്ട്. അവിടെ മജിസ്ട്രേറ്റും പോലീസും എത്തിക്കഴിഞ്ഞു, അദ്ദേഹം തുടർന്ന് പറഞ്ഞു.

0: രാഗലയം.
1: 1984 ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് രവീന്ദ്ര മാഷ് സംഗീതം നൽകി യേശുദാസ് ആലപിച്ച എന്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന സിനിമയിലെ പുഴയോരഴകുള്ള പെണ്ണ് എന്ന ഗാനമാണ്. വാസന്തി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വാസന്തി രാഗത്തിന് നമുക്ക് പരിചയപ്പെടാം. 27-ാമത് മേളകർത്താരാഗമായ സരസാംഗി ജന്യമാണ് വാസന്തി രാഗം. സരസാംഗിക്ക് സൗരസേന എന്നൊരു പേരുകൂടെ ഉണ്ട്. വാസന്തിയുടെ സ്വരസ്ഥാനം പരിചയപ്പെടാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ശുദ്ധദൈവതം.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: സമയം 7 മണി കഴിഞ്ഞ 50 മിനിറ്റും 10 സെക്കൻഡും. എഫ് എം ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: പതിവ് പോലെ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് കേളപ്പൻ സംസാരിച്ചിരുന്നത്. എന്നാൽ അത് ഉച്ചത്തിലായിരുന്നു എന്ന് കേൾവിക്കാർക്ക് തോന്നി. അതിന്റെ ശബ്ദം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. സംസാരിച്ച അതേ നിമിഷത്തിൽ തന്നെ പല ചാലുകളായി അത് പുറത്തേക്ക് ഒഴുകി. കീഴൂരിലും തക്ഷൻകുന്നിലും മേലടിയിലും പയ്യോളി ചീർപ്പിലുമൊക്കെ അതിന്റെ തരംഗങ്ങൾ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. നാട്ടുകാരിൽ ഒരേ സമയം അത് ഭീതിയും ആവേശവും സൃഷ്ടിച്ചു. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുവാൻ പേടിയുള്ള എത്രയോ അയിത്തജാതിക്കാർ ഉണ്ടായിരുന്നു. ജന്മസിദ്ധമായ ഒരു വിലക്കാണിതെന്ന് അവർ വിശ്വസിച്ചു. അതില്ലാതാക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. എന്നാൽ മേൽജാതിക്കാർ സൃഷ്ടിച്ച വിലക്കുകൾ ഇല്ലാതാക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് കരുതുന്നവരായിരുന്നു മറ്റു ചിലർ. കേളപ്പൻ അതിനൊരു നിമിത്തമായെന്നും അവർ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ സംസാരം അവരെ ആവേശം കൊള്ളിക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് കടക്കുവാൻ കഴിയുന്ന ഒരു മുഹൂർത്തം എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നും അവർ ആഗ്രഹിച്ചു. നട തുറക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ എത്തണമെന്നായിരുന്നു അയിത്തജാതിക്കാർക്ക് കേളപ്പൻ കൊടുത്ത നിർദ്ദേശം. പ്രാക്കൂഴം പാട്ടുതറയ്ക്ക് സമീപം ഒത്തുചേർന്ന് അവിടെ നിന്നും അമ്പലനടയിലൂടെ നേരെ ക്ഷേത്രത്തിലേക്ക്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരും കുളിച്ച് ശുദ്ധരായിട്ടാണ് പാട്ടുതറയ്ക്ക് സമീപം എത്തിയിരുന്നത്. വൃശ്ചികത്തണുപ്പിന്റെ മുന്നോടിയായി നേർത്ത മഞ്ഞ് അപ്പോൾ പെയ്തുകൊണ്ടിരുന്നു. തണുപ്പുമുണ്ടായിരുന്നു. ശുദ്ധമായ കർമ്മത്തിനു വേണ്ടിയാണ് പുറപ്പെടുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് പലരും ഈറൻ മാറിയിരുന്നില്ല. ഉടുമുണ്ടിൽ നിന്നും ദേഹത്തുനിന്നും തലയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെ ആരെയും തണുപ്പ് അല്പം പോലും ബാധിച്ചിരുന്നില്ല. മാത്രവുമല്ല, പുലർക്കാല തണുപ്പിലും എവിടെ നിന്നോ ഉറപൊട്ടിയ ചൂടിന്റെ ഏതോ ഒരാവരണം തങ്ങളെ വലയം ചെയ്യുന്നതായും അവർക്ക് തോന്നി. അണപൊട്ടിക്കൊണ്ടിരുന്ന ആവേശത്തിൽ ഉച്ചത്തിൽ അവർ സ്തോത്രങ്ങൾ ആലപിക്കുകയും ദൈവസ്തുതികൾ പല ഈണത്തിൽ മന്ത്രിക്കുകയും ചെയ്തു. ഭക്തിയുടെ അതിരില്ലാത്ത സാഗരത്തിലെ നേർത്ത ഓളങ്ങൾ പോലെ അവരുടെ ചുടുനിശ്വാസങ്ങൾ അന്തരീക്ഷത്തിന്റെ വേഗങ്ങളായി. ഒരു മുഹൂർത്തത്തിലെത്തിയപ്പോൾ കേളപ്പൻ പറഞ്ഞു, നമുക്ക് നടക്കാം. അദ്ദേഹം മുമ്പേ നടന്നു. പിറകിലായി ശ്രീധരൻ ഡോക്ടർ, ഹരിജൻ സംഘം പ്രവർത്തകരായ ബാലൻ മാസ്റ്റർ, തയ്യത്തറ്, കടുങ്ങോൻ, രാമുണ്ണിക്കിടാവ്, ഗോവിന്ദൻ അടിയോടി, ബാപ്പു, നാരായണൻ എന്നിവരും അണിചേർന്നു. അതിനു പിറകിൽ വലിയൊരാൾക്കൂട്ടം പതുക്കെ നീങ്ങി. അമ്പലനടയിലെ ചരൽക്കല്ലുകൾക്ക് മീതെ ഒരു കൂട്ടം കാലടികൾ അമർന്നപ്പോഴുണ്ടായ തരളിത ശബ്ദം ബ്രാഹ്മമുഹൂർത്തത്തിന്റെ നിമന്ത്രണം പോലെ അവരെ ആവേശം കൊള്ളിച്ചു. കേളപ്പൻ മുന്നിൽ നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അവരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് പോലും ആരും പരാമർശിച്ചില്ല. നിരാമയമായ ഒന്നിന്റെ സന്നിധാനത്തിലേക്കുള്ള യാത്രയിൽ അവർ ദിവ്യമായ ഒരനുഭവത്തിൽ ആമഗ്നരായിരുന്നു. അവിടെ ഇരുട്ടും വെളിച്ചവും ശബ്ദവും നിശബ്ദതയുമില്ല. ആരാധനാമൂർത്തിയുടെ സവിധത്തിൽ വ്യക്തികളും ഉണ്ടായിരുന്നില്ല. മുമ്പിലുള്ള വഴിയിൽ വെളിച്ചമില്ലായിരുന്നു. അതുപോലും അവരെ അലട്ടിയില്ല. കാലുകളുടെ ചലനം മാത്രം. കുറെ നടന്നപ്പോൾ പെട്ടെന്നൊരിടത്ത് വെച്ച് അവർ തടയപ്പെട്ടു. എന്താണ് ഉണ്ടായതെന്നറിയാതെ പകച്ച് ചുറ്റും നോക്കിയപ്പോഴാണ് തങ്ങൾ ആലിൻ ചുവട്ടിലെത്തിയതായി അവർ അറിഞ്ഞത്. ഇനി കയറ്റം കയറി മന്ത്രവാദി കുഞ്ഞുകുട്ടിയുടെ വീടും കടന്ന് ഇടതൂർന്ന് വളർന്ന മരങ്ങളുടെ നിഗൂഢതയും പിന്നിട്ടാൽ ക്ഷേത്രമായി. എന്നാൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. യാത്രയെ തടഞ്ഞുകൊണ്ട് വലിയൊരാൾക്കൂട്ടം തൊട്ട് മുമ്പിൽ. അവർ ഒന്നിച്ച് പുച്ഛത്തിൽ പറയുന്നു, അമ്പലത്തിൽ തോഴാൻ പോകുന്നു, മുടങ്ങിപ്പോ നോയിന്റെ മക്കളെ. അമ്പലത്തിലേക്കുള്ള ഭക്തരുടെ മുമ്പിൽ കേളപ്പൻ അപ്പോഴും ദൃഢമായി നിലകൊണ്ടു. എന്നാൽ അങ്ങനെ അധിക നേരം നിൽക്കാൻ കഴിയുമായിരുന്നില്ല. സ്തോത്രങ്ങൾക്കും ദൈവസ്തുതിക്കും മീതെ മൂർച്ചയുള്ള നഖങ്ങളായി അവരുടെ ആക്രോശം ആഴ്ന്നിറങ്ങി. എല്ലാം ശാന്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ അത് അഗ്നിയുടെ മുനകളായി പൊള്ളിച്ചു. തടുക്കുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അവരുടെ ആക്രമണം. തിരിച്ചൊന്നും ചെയ്യരുതെന്ന കേളപ്പന്റെ കർശന നിർദ്ദേശം മനസ്സിലേറ്റുവാങ്ങി അവർ സഹനത്തിന്റെ പ്രതിരൂപങ്ങളായി. തീയരും പുലയരുമടങ്ങുന്ന ഒരു കൂട്ടം ആളുകളാണ് തങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേളപ്പൻ തിരിച്ചറിഞ്ഞു. ആ കാഴ്ചയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ കേളപ്പൻ വെറും നിലത്ത് കുത്തിയിരുന്നു. അപ്പോൾ ഇരുളുകൾക്കപ്പുറത്തെങ്ങോ വെളിച്ചത്തിന്റെ ചെറിയ രേഖകൾ കിഴക്കുനിന്നും ഊർന്നിറങ്ങുന്നതാണ് കേളപ്പൻ കണ്ടത്. ഇരുളിലേക്ക് നോക്കുന്നതിന് പകരം കേളപ്പൻ വെള്ളിരേഖകളെ നോക്കിക്കൊണ്ടിരുന്നു പ്രത്യാശയോടെ.
0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: പ്രിയ ശ്രോതാക്കളെ, ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ ഇതേ സമയത്ത്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ

0: വീണ്ടും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
4: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
3: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
4: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
8: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
3: യെസ്,
8: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
8: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
9: സേവന വാർത്ത. എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിജ്ഞാൻ വാർഡുകളിലേക്ക് കോർഡിനേറ്റർമാരുടെ താൽക്കാലിക നിയമനത്തിനായി ഒരു വർഷത്തേക്ക് പ്രതിമാസം 8,000 രൂപയുടെ ഓണറേറിയം വ്യവസ്ഥയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ബിരുദധാരികളായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകർ ഈ മാസം 14 രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484295235. 0484295235. FM ഡയറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. FM ഡയറിയിൽ ഇനി
10: എന്ത് പഠിക്കണം, എന്താകണം?
11: കരിയർ ഗൈഡൻസ്.
10: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
12: ഹലോ,
13: കൃതിക എന്നാണ് പേര്. സ്ഥലം എറണാകുളത്ത് നിന്നാണ്. എനിക്ക് ബയോടെക്നോളജി കോഴ്സിനെ പറ്റി ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ 12-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
12: എന്താ സബ്ജക്ട്? ബയോമാത്സ് ആണോ?
13: ബയോമാത്സ് ആണ്.
12: മാത്സിന് എത്ര മാർക്ക് ഉണ്ട്?
13: മാത്സ് 11th ഫുൾ ഉണ്ട്. ഞാൻ സ്റ്റേറ്റിലാണ് പഠിക്കുന്നത്.
12: നീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല?
13: ഉണ്ട്, ഞാൻ സൈഡിൽ കോച്ചിങ് നോക്കുന്നുണ്ട്, അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്.
12: ബയോടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കണമെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം. ഒരു BSc ബയോടെക്നോളജി പഠിച്ചിട്ട് പിന്നെ ഒരു MSc പോവുക, സാധാരണ ഒരു കോളേജിൽ പഠിക്കുക വെച്ച് കഴിഞ്ഞാൽ അതൊരു സാധാരണ ഡിഗ്രിയുടെ ഇഫക്റ്റേ ഉണ്ടാവുള്ളൂ. ബയോടെക്നോളജി ഒരു കേൾക്കുമ്പോൾ ഒരു വലിയൊരു ഫീൽഡാണ്. നമുക്ക് എന്തൊക്കെയായാലും മോൾക്ക് ഇതിൽ ഒരു ഹൈ റിസർച്ച് ചെയ്ത് ഒരു ജോലിയൊക്കെ കിട്ടണ്ടേ? നമ്മൾ സാധാരണ കോളേജിൽ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി മാതിരി, സുവോളജി ബോട്ടണിക്കാട്ടും ഒത്തിരി ഭേദമാണെന്നൊക്കെ പറയും. എന്നാലും ജോലി കിട്ടുന്ന കാര്യത്തിൽ ഇതൊക്കെ ഒരേ മാതിരിയുള്ള കോഴ്സാണ്. പക്ഷേ ബയോടെക്നോളജി ടോപ്പായിട്ടുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. അത് മോള് വേണമെങ്കിൽ കുറിച്ചോ DBT.org എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. DBT.org പറഞ്ഞ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടോപ്പായിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് MSc ബയോടെക്നോളജി കോഴ്സ് ഉണ്ട്. അത് പഠിച്ചാൽ സ്കോപ്പാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് റിസർച്ചിന് പോകാൻ പറ്റും. നമുക്ക് ടോപ്പ് ലെവലിൽ ഒരു ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ബയോടെക്നോളജി മോൾ പഠിക്കുകയാണെങ്കിൽ നല്ല ഫേമസ് ആയിട്ടുള്ള
13: ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കും.
12: ഏത് ഡിഗ്രി ലെവലിലാണ്? BSc മോളിക്യുലർ മെഡിസിനാ? ഡീംഡ് യൂണിവേഴ്സിറ്റികളിലല്ലേ? അതിലൂടെ അത്രയും ഡീപ്പായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. നന്നായിട്ട് പഠിച്ചിട്ട് മാർജിനലി ഒരു എക്സ്പോർട്ട് കോഴ്സാണ്. എക്സ്പോർട്ട് കോഴ്സ് വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോയാൽ അവസരങ്ങൾ കൂടുന്ന കോഴ്സാണ്. നല്ല സ്കോപ്പാണ് ഇതിന് പുറത്ത്. അത് അവരുടെ 4-ഇയർ കോഴ്സാണോ? ഓണേഴ്സ് കോഴ്സ് ആണെങ്കിൽ മോൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ട്, വീട്ടിൽ നിന്ന് വിടാൻ, ധൈര്യമായിട്ട് പഠിച്ചോളൂ ഈ കോഴ്സ് കേട്ടോ, ധൈര്യമായിട്ട് പഠിച്ചോളൂ. പക്ഷേ ഒരു സ്കോപ്പ് കൂടുതൽ എവിടെയാ? ഇന്ത്യനെക്കാട്ടും പുറത്താണ്. ഒന്ന് പോകാനും മാനസികമായിട്ട് തയ്യാറാകണം കേട്ടോ. നല്ല സ്കോപ്പാണ്, പഠിച്ചോളൂ പോയിട്ട്
13: കേട്ടോ.
12: ശരി, ഓൾ ദി ബെസ്റ്റ്.
9: സമയം 8 മണി.
14: ആകാശവാണി FM വാർത്തകൾ.
9: രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്ര രംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാജ്

രാധാകൃഷ്ണൻ. ഭുവനേശ്വറിൽ നൈസറിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ക്ലാന്റിലേക്ക് പോകും. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് വകുപ്പുകളിൽ നടപ്പാക്കുന്നത്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ PSC നിയമനങ്ങളിലുണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച.

0: ലക്ഷ്യങ്ങൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ PSC നിയമനങ്ങളിലുണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ്. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിലെത്തി ഗവർണർക്ക് നിവേദനം നൽകി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠനവകുപ്പുകളിൽ MTech പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. മുഴുവൻ സമയ MTech പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം നടത്തുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. FM ഡയറിയിൽ ഇനി
2: ശാസ്ത്രദീപ്തി.
3: കാഴ്ചയുടെ വികൃതികൾ. ഒരു സ്ഥലത്ത് എന്തെങ്കിലും വെച്ചാൽ കാണില്ല, ഇനി അത് തപ്പിയെടുക്കാൻ തന്നെ എത്ര സമയം വേണം. ഇതൊക്കെ സാധാരണയായി നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചില പരിഭവങ്ങളാണ്. പലപ്പോഴും ഇങ്ങനെ മറന്നു വെക്കുന്നത് വീട്ടിലെ പുരുഷന്മാരാവും, അത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതാവട്ടെ സ്ത്രീകളും. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ, കാണാതായ വസ്തു പുരുഷന്മാർ തിരയുമ്പോൾ അത് കൺമുന്നിലിരുന്നാലും അവർ കണ്ടുവെന്ന് വരില്ല. പക്ഷേ അതേ സാധനം സ്ത്രീകൾ അനായാസമായി തിരഞ്ഞ് കണ്ടെത്തി തരും. ഇങ്ങനെ പുരുഷനും സ്ത്രീക്കും ഒരു സാധനം തിരഞ്ഞ് കണ്ടെത്തുന്നതിലുള്ള കഴിവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്, നമ്മുടെ തോന്നലാണ് എന്നൊക്കെ കരുതിയെങ്കിൽ തെറ്റി. അതൊരു വാസ്തവമാണ്. പുരുഷന്മാർക്ക് കൺമുന്നിലെ സാധനങ്ങൾ പലപ്പോഴും കണ്ടെത്താൻ കഴിയാറില്ല. അതുതന്നെ സ്ത്രീകൾക്ക് അനായാസമായി കഴിയുകയും ചെയ്യുന്നു. ഇതിനു പിന്നിൽ ശക്തമായ ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്നതാണ് അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിന്റെ സങ്കീർണമായ പ്രവർത്തന രീതിയും പരിണാമപരമായ സവിശേഷതകളുമാണ് തൊട്ടുമുന്നിലിരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് കാണുവാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പിന്നിൽ. ആദ്യം നമ്മുടെ കണ്ണുകളിൽ നിന്നും തുടങ്ങാം. അത് നമ്മുടെ മുന്നിലെ കാഴ്ചകളെ ഒരു ക്യാമറ പോലെ പകർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ കാഴ്ചകളെ അപഗ്രഥിച്ചുകൊണ്ട് അവ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ തലച്ചോറാണ്. ഇതിനെ വിഷ്വൽ സെർച്ച് എന്നാണ് പറയുന്നത്. നാം പരിഭ്രാന്തരായി ഒരു കാര്യം തിരയുമ്പോൾ ഒരു മില്ലി സെക്കൻഡിൽ തന്നെ 100 കാഴ്ചകളാണ് കണ്ണ് ക്യാപ്ചർ ചെയ്യുന്നതും തലച്ചോർ അത്ര തന്നെ അപഗ്രഥിക്കുന്നതും. ചിലപ്പോൾ അത് തലച്ചോറിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാകും. അപ്പോൾ അതിനെ ഇൻഫർമേഷൻ ഓവർലോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ തലച്ചോറിന് ആ കാഴ്ചകളെ അപഗ്രഥിക്കാൻ താൽക്കാലികമായി കഴിയാതെ വരുന്നു. ബ്രെയിൻ ഫ്രീസസ് എന്നാണ് ആ അവസ്ഥയ്ക്ക് പറയുന്നത്. അതുകൊണ്ടാണ് കൺമുന്നിലിരിക്കുന്ന സാധനങ്ങൾ പോലും ചിലപ്പോൾ കാണുവാൻ കഴിയാത്തത്. നമ്മുടെ കാഴ്ചയെ ഇരുട്ടിലേക്കടിക്കുന്ന ഒരു സ്പോട്ട്ലൈറ്റ് പോലെയാണ് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ ലൈറ്റ് പതിയുന്ന സ്ഥലത്തുള്ള കാഴ്ചകൾ മാത്രമേ തലച്ചോർ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. ആ കാഴ്ച മണ്ഡലത്തിന് പുറത്തുള്ള കാഴ്ചകൾ മനസ്സിൽ പതിയുകയില്ല. അതിനെ ഇൻഅറ്റൻഷൻ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നു. അത് സമർത്ഥിക്കാൻ മനഃശാസ്ത്രജ്ഞർ ഒരു പരീക്ഷണം ചെയ്തു നോക്കിയിട്ടുണ്ട്. ഒരു ബാസ്കറ്റ്ബോൾ മത്സരം വീക്ഷിക്കുന്ന ആൾക്കാരോട് കളിയിൽ എത്ര തവണ പന്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എണ്ണാൻ ആവശ്യപ്പെടുന്നു. അവർ അത് സൂക്ഷ്മതയോടെ ചെയ്യുന്നു. ആ സമയം ഒരു കളി നടക്കുന്ന സമയത്ത് ഒരു ഗൊറില്ലയുടെ വേഷം ധരിച്ച് അതിനിടയിൽ ഒരാൾ പോകുന്നുണ്ടായിരുന്നു. ആ എണ്ണുന്നതിൽ പകുതി പേരും ആ ഗൊറില്ലയെ കണ്ടില്ല. അതുപോലെ തന്നെയാണ് നാം ചില വസ്തുക്കൾ തിരയുമ്പോഴും സംഭവിക്കുന്നത്. ആ വസ്തുവിൻ്റെ ഒരു മെൻ്റൽ ഇമേജ് മാത്രമാകും നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിവേഗത്തിൽ നാം കണ്ണുകൾ ചലിപ്പിക്കുമ്പോൾ ആ രൂപവുമായി കൃത്യമായി ഒത്തുപോകാത്ത എല്ലാ വസ്തുക്കളെയും കണ്ണുകൾ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഫലമോ, കണ്ണിന് മുന്നിൽ ഉണ്ടെങ്കിലും നാം അത് കാണുന്നില്ല, കഴിഞ്ഞിട്ടില്ല. കണ്ണിൽ നിന്നും തലച്ചോറിലെ വിഷ്വൽ കോർട്ടെക്സിലെത്തുന്ന കാഴ്ചകൾ രണ്ട് വഴിയിലൂടെയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനമാണ് നാഡീവ്യൂഹ സംവിധാനമായ ഡോർസൽ സ്ട്രീം. ദൃശ്യമണ്ഡലത്തിൽ ഒരു വസ്തു എവിടെയിരിക്കുന്നുവെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നത് ഡോർസൽ സ്ട്രീമാണ്. എന്നാൽ നാം സമ്മർദ്ദത്തോടെ നോക്കുമ്പോൾ ഈ സിസ്റ്റത്തിനും സ്ട്രെസ് അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ വിവരങ്ങൾ വിവർത്തനം ചെയ്യാൻ ഡോർസൽ സ്ട്രീമിന് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് കൺമുന്നിലെ കാഴ്ചകൾ മനസ്സിൽ പതിയാത്തത്. എന്നാൽ സമയമെടുത്ത് കണ്ണുകൾ മെല്ലെ ചലിപ്പിച്ചുകൊണ്ട് തിരഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി. മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.

0: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
1: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
0: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
2: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം.
1: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
3: ഇന്ന് ഈ പരിപാടിയിൽ ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം.
4: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്?
5: ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് നമ്മൾ പറയുമെങ്കിലും അതിന് നമ്മുടെ ഒരു മെഡിക്കൽ ടേമിലാണെങ്കിൽ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, അതായത് പെട്ടെന്ന് നമ്മൾക്ക് വരുന്ന ഒരു ഹൃദയ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക്. അപ്പോൾ അതിൻ്റെ തോതിൻ്റെ വ്യത്യാസത്തിൽ അനുപാതികമായിട്ട് നമ്മളതിനെ ആക്ച്വലി മൂന്നായിട്ട് തിരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ രീതിയിലാണെങ്കിൽ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ST elevation MI. അപ്പോൾ ST elevation MI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലെ പത്തോളജി എന്ന് പറയുന്നത് ഹൃദയ രക്തക്കുഴൽ കംപ്ലീറ്റ് അടഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടുള്ള ആ രക്തപ്രവാഹം നമ്മൾ വീണ്ടെടുക്കണം. അത് വീണ്ടെടുത്തില്ലെങ്കിൽ രോഗിക്ക് വളരെയധികം പ്രശ്നങ്ങൾ സംഭവിക്കാം. പെട്ടെന്നുണ്ടായ മരണവും ഹൃദയം തെറ്റിയിടിച്ചുണ്ടായ മരണവും എല്ലാം ഉണ്ടാകുന്നത് ഈ പലപ്പോഴും ST elevation MI കളിലാണ്.
4: എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്.
5: മെഡിക്കൽ എമർജൻസിയാണ്. മറ്റ് അക്യൂട്ട് കൊറോണറി സെൻറ്ററുകളും മെഡിക്കൽ എമർജൻസി ആണ്. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു NSTEMI എന്ന് പറയും. അതിനകത്ത് പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയായ രോഗി കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ECG എടുക്കുന്നു. ECG എടുക്കുമ്പോൾ ST elevation എന്നുള്ളത് കാണില്ല. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു മുഴുവൻ അടഞ്ഞു പോയിട്ടില്ല, 100% അടഞ്ഞു പോയിട്ടില്ല. ചിലപ്പോൾ ഒരു 98% ആവാം, 97% ആവാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോശങ്ങൾക്ക് ചെറിയ ഡാമേജുകൾ സംഭവിച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മളൊരു ബ്ലഡിലെ അതിനകത്തിൽ ഞങ്ങൾ ട്രോപ്പൺ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ട്രോപ്പണിനൊക്കെ പോസിറ്റീവ് ആയിരിക്കും NST elevation MI എന്ന് പറയുന്നത്. അതേസമയം അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത് ഇതിനെ മൂന്നിനെയുമാണ് പെട്ടെന്ന് അക്യൂട്ട് കൊറോണറി സിൻഡ്രോമായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻറ്റിന് വേദന വരുന്നു, കടുത്ത വേദന വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ വരുന്നു, നെഞ്ചത്ത് ഭാരമോ അത് കഴപ്പോ അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്വെറ്റിങ് കാണാം, അങ്ങനെ അത് കാണാം. അപ്പോൾ പ്രധാനമായിട്ട് ഇത് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്: ഒന്ന് അൺസ്റ്റേബിൾ ആൻജൈന, ഒന്ന് NSTEMI, ഒന്ന് ST elevation MI. ഇതിനകത്തിൽ ST elevation MI എത്രയും പെട്ടെന്ന് നമ്മൾ ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ എന്തെങ്കിലും മുമ്പോട്ടുള്ള രക്തപ്രവാഹം വീണ്ടെടുക്കണം. NSTEMI-യിലൊക്കെ നമ്മൾ സാധാരണ മരുന്ന് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ പേഷ്യൻറ്റിന് ഇപ്പോൾ ചിലപ്പോൾ സിംപ്റ്റം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും. കാര്യം മുഴുവൻ അടഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ട് മുമ്പോട്ടുള്ള രക്തപ്രവാഹം അവിടെ ഉണ്ട്. നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ബെറ്ററാക്കി ആ ഒരു ഇതിനെ പ്രിസർവ് ചെയ്ത് വെക്കാം. ടൈംലി നമുക്കൊരു ആൻജിയോഗ്രാമോ അത് എടുത്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതിയാവും.
4: ഈ മുഴുവനായി അടഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗി ബോധം കെടാൻ സാധ്യതയുണ്ടോ, എങ്ങനെയാണത്?
5: തീർച്ചയായിട്ടും. അതായത് ഇപ്പം മുഴുവനായിട്ട് അടഞ്ഞു പോകുമ്പോൾ ഉള്ള ഏറ്റവും പേടിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഹൃദയം തെറ്റിയിടിക്കാം, അതായത് വെൻട്രിക്കുലർ താക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഇത്. ഹാർട്ടിങ്ങനെ 80 അല്ലെങ്കിൽ 90 എന്ന തോതിൽ ഇതിങ്ങനെ മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പമ്പിങ്ങിന് പകരം ഹൃദയത്തിൻ്റെ മസിലുകളിങ്ങനെ വെറുതെ വിറക്കുകയുള്ളൂ, ഈ ഒരു ഇഫക്റ്റീവ് പമ്പിങ് നടക്കില്ല. സോ ഒരു ഹൃദയത്തിൻ്റെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് പുറത്തേക്ക് രക്തം തള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാത്തിലേക്കും ചെല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നുള്ള ഹൃദയം തെറ്റിയിടിച്ച് മരണം വരെ സംഭവിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നതും ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തിയില്ല എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലം പലപ്പോഴും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്.
4: പലപ്പോഴും ഇതിന്റെ ഒപ്പം നെഞ്ചരിച്ചിലും കാണാറുണ്ട്, ഇത് ഗ്യാസ്ട്രബിളായി തെറ്റിദ്ധരിക്കാറും ഉണ്ട്.
5: തീർച്ചയായിട്ടും പല ആൾക്കാരും മരണപ്പെടുന്നതും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഗ്യാസാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സർഷനിൽ നമ്മളൊരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന നെഞ്ചത്തൊരു കെട്ടോ, നടക്കുമ്പോൾ ഒരു ഗ്യാസ് ഇങ്ങനെ വന്ന് നെഞ്ചത്തേക്ക് ഇരിക്കുന്നു, കഴുത്തിലേക്ക് ഒരു ഗ്യാസ് ഇരിക്കുന്നു, അങ്ങനെ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോടനുബന്ധമായി ഇത് വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അത് ഗ്യാസല്ല, കറക്റ്റായിട്ട് രക്തം വേണ്ട സ്ഥലത്തേക്ക് കിട്ടാത്തതിൻ്റെ ഒരു സൂചനയാണ് നമ്മുടെ ദേഹം തരുന്നത് എന്ന്.
4: സാധാരണ നമ്മൾ പറയാറുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ CPR കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗിയെ രക്ഷിക്കാൻ കഴിയാമെന്ന്.

0: ഏതവസ്ഥയിലാണ് നമുക്കത് കൊടുക്കാൻ കഴിയുക?
1: തീർച്ചയായിട്ടും സി പി ആർ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഇന്നിപ്പോ നമ്മളുടെ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ തന്നെ അതിന്റെ മുൻകൈ എടുത്ത് അവർ പലയിടത്തും ഈ സി പി ആർ ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ചേട്ടന്മാർക്കാരും ഏറ്റവും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിട്ട് വരാവുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗി പെട്ടെന്ന് ഇതേപോലെ ഒരു നെഞ്ചത്ത് ഒരു ഭാരം പോലെ തോന്നിച്ചില്ല, അതായത് നെഞ്ചത്തോട്ടൊന്ന് കൈ വെക്കുന്നതായിട്ട് നമ്മൾ അകലെ നിന്ന് കാണുമ്പോൾ ഭാരമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു എന്ന് തോന്നുന്ന ഒരു രോഗിയെ പെട്ടെന്ന് അടുത്തേക്ക് ചെന്ന് പേഷ്യന്റിനെ ആദ്യം കുലുക്കി വിളിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ടും പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പൾസ് പിടിച്ചു നോക്കുക. ആ പൾസ് പിടിച്ചു നോക്കാൻ ഈ സി പി ആർ ട്രെയിനിങ് ചെയ്ത ഒരാൾക്കേ അത് അത്രയും പെട്ടെന്ന് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സിസ്റ്റർമാരോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരായിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ കഴുത്തിലെ ഒരു കരോട്ടിഡ് ധമനിയും എല്ലാം പൾസ് പിടിച്ച് നോക്കാറുണ്ട്. അപ്പോൾ അതില്ല, രോഗി നിശ്ചലമാണ്, അപ്പോൾ ഒരു കാർഡിയാക് ആക്ടിവിറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ ഉടനെ തന്നെ സി പി ആർ നൽകാവുന്നതാണ്. അപ്പോൾ സി പി ആർ നൽകിയ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഒരു അവസ്ഥയിലും ഇപ്പോൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷനൊക്കെ ആണെങ്കിൽ ഹാർട്ട് ഇങ്ങനെ നിന്ന് വിറക്കുകയാണ്, ഇഫക്റ്റീവ് പമ്പിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ സി പി ആർ വഴി അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പമ്പിങ് നമ്മൾ പുറത്തു നിന്ന് ഇതിനെ കംപ്രസ് ചെയ്ത് ഈ രക്തത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിലേക്ക് തലച്ചോറിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് സി പി ആർ വഴി ഉദ്ദേശിക്കുന്നത്.
0: സാധാരണ ഇത്തരം ഹൃദയാഘാത സാധ്യതകൾ നമ്മളൊരു റിസ്ക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ വളരെ ചെറുപ്പക്കാർക്കും വരുന്നുണ്ടെന്ന്
1: ആണ് തീർച്ചയായിട്ടും.
0: അങ്ങനെ പറയാൻ കഴിയുമോ?
1: തീർച്ചയായിട്ടും. ആൾക്കാർ പലപ്പോഴും പറയും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പുള്ളിക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരു 95%ത്തിനേക്കാളിലേറെ ആൾക്കാരിലും നമ്മൾക്ക് വ്യക്തമായി കണ്ടുപിടിക്കാവുന്ന റിസ്ക് ഫാക്ടേഴ്സും, അല്ലെങ്കിൽ പറഞ്ഞ പലരും നമ്മൾ ഓവർസീ ചെയ്തു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആയിരുന്ന ആരെങ്കിലും വളരെ ഏർലിയറായി അകാരണമായിട്ടൊരു മരണം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ അറിയില്ല. അപ്പം ഇതേപോലെ നമ്മൾ മിസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ചോദിച്ചു വരുമ്പോൾ വ്യക്തമായ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രിമച്വർ കൊറോണറി ആർട്ടറി, അതായത് നമ്മൾ സാധാരണ ഒരു ഏജിലും നേരത്തെ തന്നെ, പഴയ കാലത്താണെങ്കിൽ 45 ശേഷമൊക്കെ ഉള്ള ഒരു ദിനെയാണ് നമ്മൾ യൂഷ്വലി ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ സമയമായിട്ട് കണക്കാക്കിയിരുന്നത്. ഇന്നിപ്പോൾ യങ് എം ഐ, അതായത് 45 താഴെയുള്ളവരിൽ ഇപ്പോൾ അത് കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എന്നുള്ള ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ ഇന്ന് സ്ട്രെസ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും പുതിയൊരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മളത്, പൊള്യൂഷൻ ഒരു റിസ്ക് ഫാക്ടറായി കണക്കാക്കപ്പെടുന്നു. ഇതിനേക്കാളിലേറെ ഇന്നത്തെ ഈ സമൂഹത്തിൽ കാണുന്ന ഈ ലഹരിയുടെ ഉപയോഗം, ഇത് പെട്ടെന്ന് നമ്മൾ ഒരു പ്ലാക്ക് ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾ ചുരുങ്ങിയിട്ട് കൊറോണറി വാസോസ്പാസം എന്നാണ് പറയുക, പുക വലിക്കുന്നവരിലും ഇത് വരാം. കൊറോണറി വാസോസ്പാസം വന്നിട്ട് പെട്ടെന്ന് ആള് ഉരുണ്ട് വീണ് മരണം സംഭവിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന പല സമയങ്ങളിലും ഉണ്ടാകുന്ന വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഒരു സംഭവമായിട്ട് ഉണ്ടായിട്ടിട്ടായിരിക്കും ഇദ്ദേഹം മരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റായിട്ടൊരു സി പി ആർ കൊടുക്കാൻ ആ ഒരു സ്പോട്ടിൽ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ആളെ രക്ഷിക്കാം. പലപ്പോഴും ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ആളിങ്ങനെ നിലത്ത് വീഴും, ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് പൂർണ്ണമായി പോയിരിക്കും. അപ്പോൾ ഒരു 2 മുതൽ 8 മിനിറ്റ് വരെ കൃത്യമായി തലച്ചോറിൽ ബ്ലഡ് ഒഴുകിയില്ലെങ്കിൽ അതിൻ്റെ കോശങ്ങൾ നശിക്കുകയും അദ്ദേഹം ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് മാറാനും ഉള്ള സാധ്യതയുണ്ടാവും.
0: ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഇ സി ജി എടുത്തു കുഴപ്പമൊന്നും കണ്ടില്ല, പക്ഷേ പിറ്റേ ദിവസം തന്നെ അറ്റാക്ക് വന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ശരിക്കും ഇ സി ജിയിലൂടെ നമുക്കത് കൃത്യമായി അറിയാൻ കഴിയില്ല.
1: വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം 5 മുതൽ 10% വരെ ഹാർട്ട് അറ്റാക്കുകളിൽ പോലും ഇ സി ജി നോർമലായിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എസ് ടി എലിവേഷൻ എം ഐ എന്ന് പറയുന്ന ടൈപ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, അതിനകത്ത് ഇ സി ജി കൃത്യമായി എസ് ടി എലിവേഷൻ കാണിച്ചിരിക്കും. മറ്റു ചിലതിൽ എൻ എസ് ടി എലിവേഷൻ എം ഐകളിലെ ചില എം ഐകളിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഇ സി ജി കാണിച്ചു എന്ന് വരാം. പക്ഷേ ഒരു ഓൾമോസ്റ്റ് നോർമലായ ഇ സി ജി 5 മുതൽ 10% ഹാർട്ട് അറ്റാക്കുകളിൽ കിട്ടാം. ഈ അൺസ്റ്റേബിൾ ആൻജിന എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതിൽ, അപ്പം ആ വേദനയുടെ ഇന്റർപ്രിട്ടേഷൻ ബൈ എ കാർഡിയോളജിസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു, അല്ലെ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തിൻ്റെ വേദന നമുക്ക് വരുമ്പോൾ നമ്മളിത് ഗ്യാസാണ് അതാണ് എന്ന് നമ്മളായിട്ട് തന്നെ തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാതെ ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഡോക്ടറോട് നമ്മൾ ചെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ നെഞ്ചത്തെ ഭാരം, കഴപ്പ്, പിന്നെ പേഷ്യൻ്റ് പറയുന്ന രീതി, നമ്മളിത് ഇങ്ങനെ ട്രെയിൻഡ് ആണ്. സോ നമുക്കത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും.
0: അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ഡയഗ്നോസിസ് ഇതാണ് അസുഖം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉടനെ ആൻജിയോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്?
1: അല്ല, ഉടനെ ആൻജിയോഗ്രാം ചെയ്യുകയല്ല, അതായത് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആ രോഗിയോട് ചോദിക്കും എന്താണ്, ഏത് രീതിയിലാണ് വേദന, ഇതല്ലാതെയുള്ള മറ്റ് അസുഖങ്ങൾ, വെറുതെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ ഈ മസ്കുലോസ്കെലറ്റൽ ഫ്രെയിംവർക്കിൽ എവിടെയെങ്കിലും ഉള്ള വേദനയാണോ എന്നുള്ളതൊക്കെ റൂൾ ഔട്ട് ചെയ്യും.

0: പിന്നെ മറ്റു കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ മാത്രമല്ല, ചിലപ്പോൾ ലങ്സിൻ്റെ പ്രശ്നങ്ങൾക്ക്, ന്യൂമോതൊറാക്സ് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കും, അതിൻ്റെ കൂടി ECG എടുക്കും. ECGയിലും ഇതില്ലെങ്കിൽ വേദനയുണ്ടെങ്കിൽ ട്രോപ്പൈ എന്ന് പറയുന്ന ആ ഇത് നമ്മൾ നോക്കും, അതിൻ്റെ കൂടെ എക്കോ നോക്കും. നമ്മൾക്ക് ഇത് ഹാർട്ടിൻ്റെ ആവാനുള്ള സംശയമാണ് എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു ആൻജിയോഗ്രാമിലേക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരിലും പിടിച്ച് ആൻജിയോഗ്രാം ചെയ്യുക എന്നുള്ളത് നമ്മളൊരിക്കലും ചെയ്യാറില്ല. അതുമാത്രമല്ല, മറ്റ് കാരണങ്ങൾ വ്യക്തമായ ഒരു ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്, അല്ലാതെ ആൻജിയോഗ്രാമിലേക്ക് പ്രൊസീഡ് ചെയ്യില്ല.
1: സാധാരണ നമ്മൾ ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഡോക്ടർ ചിലതെല്ലാം പറയുന്നുണ്ടായി, ഈ ടൊബാക്കോ പുകയിലയുടെ ഉപയോഗം, അതല്ലെങ്കിൽ കൂടിയ ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിരിക്കുക, അതുപോലെ ഈ വണ്ണവും ഇതിനൊരു കാരണമാണ്. ഒബേസിറ്റി
0: തീർച്ചയായിട്ടും,
1: അമിതവണ്ണം
0: തീർച്ചയായിട്ടും എന്നൊരു കാരണമാണ്. അമിതവണ്ണം നയിക്കുന്ന മറ്റ് അസുഖങ്ങൾ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പം നമ്മുടെ ശ്വാസം കൃത്യമായി അകത്തേക്ക് വലിക്കാനുള്ള ഒരു രീതിയിൽ, പ്രത്യേകിച്ച് ഉറങ്ങിക്കിടക്കുമ്പോൾ അത് പറ്റാതെ കൂർക്കം വലിക്കുകയും ഇടയ്ക്കത് നിന്നുപോവുകയും അങ്ങനെ പല പല പ്രാവശ്യമായിട്ട് നിന്നുപോകുന്ന രീതിയിൽ ശ്വാസോച്ഛാസം കൃത്യമായി അല്ലാതെ വരുമ്പോഴും, അതെല്ലാം ഈ റിസ്ക് ഫാക്ടേഴ്സിനെയും, ഹൈപ്പർ ടെൻഷനെ ആയിക്കോട്ടെ, പ്രമേഹത്തെ ആയിക്കോട്ടെ, ഇതിനെയെല്ലാം കൂട്ടുകയും ചെയ്യുന്നു. ഒബേസിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലവും അത് തന്നെയാണ്. അത് മാത്രമല്ല, ഒബേസിറ്റിയെ ഇപ്പോൾ ഒരു നീർവീക്കമുള്ള സ്റ്റേറ്റായിട്ട്, അതായത് ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റായിട്ടാണ് കരുതപ്പെടുന്നത്. ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് തന്നെ ഇന്ന് ഒരു ഹാർട്ട് അറ്റാക്കിന് ഒരു റിസ്ക് ഫാക്ടറായിട്ടുമാണ് കരുതപ്പെടുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പോൾ പലരും ഈ നടക്കാൻ പോകുമ്പോൾ പറയാറുണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനാണ്. ഈ വ്യായാമവും ഹൃദയാഘാതവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞ് പോകേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റോപ്പിംഗ് ഓഫ് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സെക്കൻഡറി പ്രിവെൻഷൻ. ഒരു പ്രാവശ്യം വന്നവർക്ക് രണ്ടാമത് വരാതിരിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായി കണ്ട ഒരു സാധനമാണ്. അതായത് നമ്മൾ ആസ്പിരിൻ കഴിക്കുന്നതിനോട് തുല്യം ഇഫക്റ്റീവ്നെസ് കാണിച്ച ഒരു സംഭവമാണ് ഈ പുകവലി പുകവലി. ഇപ്പൊ തീർച്ചയായിട്ടും മറ്റ് സാധനങ്ങളുടെ, ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങളെല്ലാം പ്രശ്നമാണ്. രണ്ട്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ വ്യായാമം. വ്യായാമത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരൊറ്റ ഹാർട്ട് അറ്റാക്കിന്റെ മാത്രം ഇതിലല്ല, ഇപ്പൊ പറഞ്ഞ ഓരോ റിസ്ക് ഫാക്ടേഴ്സിനെയും ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ വ്യായാമം ഇതുണ്ട്. പിന്നെ പെട്ടെന്നുള്ള മരണം സാധ്യത കുറയ്ക്കുന്നു, നമ്മുടെ ജീവന്റെ ദൈർഘ്യം കൂട്ടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഏതാണ്ട് 10 വർഷത്തോളം അഡീഷണൽ ഇയേഴ്സ് ഓഫ് ലൈഫ് നമുക്ക് കിട്ടുന്നു എന്നാണ്, അത് പഠനങ്ങൾ തെളിയിച്ച സാധനമാണ്. 8 to 10 years ഓഫ് ലൈഫ് ആഡഡ് എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ നിന്ന് നമുക്ക് നോക്കിയാൽ വലിയ കാര്യമില്ലെന്ന് തോന്നാം. പക്ഷേ നമ്മുടെ ഒരു മിഡിൽ ഏജ് ക്രോസ് ചെയ്ത എല്ലാവർക്കും മനസ്സിലാവും 8 to 10 years ഓഫ് ലൈഫ് ആഡഡ് ടു യുവർ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്.
1: മെച്ചപ്പെടും.
0: ഞാൻ പറയില്ല, സഡൻ കാർഡിയക് ഡെത്ത് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുന്നു, ഇതുപോലെ ഈ നെഞ്ചുവേദന ഒഴിവാക്കുന്നു, പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതുപോലെ റിസ്ക് ഉള്ളവർക്ക് തന്നെ. ഇപ്പൊ വീട്ടിലെല്ലാവർക്കും ഒരു പ്രായത്തിൽ വന്നു എന്ന് വെച്ചു, നമ്മളുടെ അതിന് വരാനുള്ള ഒരു 10 വർഷം അങ്ങോട്ടേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു എന്ന്, ബോഡിയുടെ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിനെ കുറയ്ക്കുന്നു. പിന്നെ മാനസികോല്ലാസം തരുന്നു. ജീവിതത്തിൽ നമ്മൾ സന്തോഷമായി ജീവിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പാരാമീറ്റർ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം തരുന്ന ഒരു സാധനമാണ്, അപ്പൊ വിച്ച് ക്യാൻ ഹാവ് ഇഫക്ട്സ് ഓൺ എവറിഥിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യായാമമാണ്.
1: നമുക്ക് സാധാരണ ഇതിന് വരാനുള്ള സാധ്യതകൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആർട്ടറി കാൽസ്യം സ്കോർ ഇതിലേക്ക് ഒരു ദിശാസൂചനയാണ് എന്ന് പറയാറുണ്ട്.
0: തീർച്ചയായിട്ടും അതിനകത്തുള്ള ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എല്ലാ റിസ്ക് അസസ്മെന്റിൽ, നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി ഒക്കെ ആണെങ്കിലും പ്രിവെന്റീവ് സ്കോർസ്, പ്രിവെന്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോർ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇതിനെ എത്രയായിരിക്കും നമ്മളുടെ റിസ്ക് എന്ന് അനുമാനിക്കാൻ വേണ്ടി, അത് 10 വർഷത്തെ റിസ്ക് ഉണ്ട്, 30 വർഷത്തെ റിസ്ക് ഉണ്ട്. ഇതൊന്നും വളരെ 100% ഫുൾ പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇതിനകത്തിലെ കുറച്ചേറെ ഓരോരോ പാരാമീറ്റേഴ്സ്, ഇപ്പൊ പറഞ്ഞില്ലേ, ഏജ്, സെക്സ്, ഷുഗറിന്റെ അളവ്, യൂറിൻ ക്രിയാട്രിനിൻ റേഷ്യോ, അതുപോലുള്ള ഓരോരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ ഇതിന്റെ വെച്ചിട്ട് അതിനനുബന്ധമായിട്ട് പറയാൻ പറ്റും നമ്മളുടെ സാധ്യത എത്രയുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈ കാൽഷ്യം സ്കോറിന്റെ കാര്യം പറഞ്ഞത്, കാൽഷ്യം സ്കോറിൽ നമ്മൾ 0 കാൽഷ്യം സ്കോർ എന്ന് പറയുന്നൊരു ആണെങ്കിൽ ഹൃദയ ഒരു ഇതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതേസമയം 100 മുതൽ 400 വരെ ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക്. അപ്പൊ ഇപ്പോൾ ഒരു കുറച്ച് കാൽഷ്യം സ്കോർ കണ്ടു എന്ന് വെച്ചോളൂ, ഒരു 80 അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളപ്പോൾ ഒരു സ്റ്റാറ്റിൻ തുടങ്ങി വെക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ സാധ്യത കുറവാണ്. പക്ഷേ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഈവൻ കാൽഷ്യം സ്കോർ നോർമൽ ആണെങ്കിലും അവിടെ നമുക്കൊരു 100% ഇത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സിന്

0: കൂടി ഒരു അഡീഷണൽ സ്കോറിംഗ് ആണ് കാൽഷ്യം സ്കോറ്. അത് മറ്റ് ഇതൊന്നും ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് നമുക്കതൊരു വളരെ സൂചികയാണ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ 1000 മേലെ ഉണ്ടെന്ന് വെച്ചു, ഡെഫിനറ്റ്ലി ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ളവരിൽ നമ്മൾ അങ്ങനെ ഒരു കാൽഷ്യം സ്കോർ വേണ്ട, ദെൻ പലപ്പോഴും നമ്മൾ ഒരു 5 gram ചെയ്ത് നോക്കും.
1: നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? യാതൊരു ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് എന്റെ ഹൃദയം ശരിയായാണോ പ്രവർത്തിക്കുന്നത് എന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും?
0: ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, അത് ഈ സ്കോറിംഗ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഒരു ഗ്രേറ്റ് എക്സ്റ്റെന്റ് വരെ ഈ പറയുന്ന നമ്മളുടെ കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക, നമ്മളുടെ റിസ്ക് നമ്മൾ അറിയേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, നമ്മളുടെ വീട്ടിലെ ഒരു ഫാമിലി ഹിസ്റ്ററി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹിസ്റ്ററി ആണെന്ന് ഞാൻ പറയും. പിന്നെ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെ ഉണ്ട്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ സ്കോറിംഗ് സിസ്റ്റം ഒരു ഡോക്ടറെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളത് മനസ്സിലാക്കിയിരിക്കുക, എന്നിട്ട് നമ്മളതൊരു ECG, എക്കോ, TMT ഇതുപോലുള്ള സാധനങ്ങൾ ഒരു ബേസിക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടും. പിന്നെ ഈ പറയുന്ന യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ അതേപോലെയുള്ള ഈവൻ കാൽഷ്യം സ്കോറ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ പറയാൻ പറ്റും നമ്മളുടെ ഹൃദയം ഒരുമാതിരി ആരോഗ്യത്തിലാണോ ഇരിക്കുന്നതെന്ന്.
1: സാധാരണ ഈ ഭക്ഷണവും ജീവിതശൈലിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഹൃദയാരോഗ്യം. നമുക്ക് ഏറ്റവും അനുകൂലമായ ഭക്ഷണം എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കാറുള്ളത്?
0: തീർച്ചയായിട്ടും ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇപ്പോഴത്തെ വില്ലൻ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഷുഗർ, കോള ആയിക്കോട്ടെ, അതേപോലത്തെ ശീതളപാനീയങ്ങളായിക്കോട്ടെ, ഇതിനെയൊക്കെ നമ്മൾ ടോട്ടലി നോ പറയുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ആഡഡ് ഷുഗേഴ്സ് കഴിയുന്നത് ഒഴിവാക്കുക, ഒരു സോൾട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ പ്രഷറിനേക്കൊക്കെ നയിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സോൾട്ട്. നമ്മൾ പറയുന്നത് 2 gram സോഡിയം അല്ലെങ്കിൽ ഒരു 6 gram സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, പിന്നെ 6 gram താഴെ നിർത്തുക എപ്പോഴും. അത് നമുക്കിത് പറയുന്നത് കറക്റ്റായിട്ട് എണ്ണി അങ്ങനെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. പക്ഷെ അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ആൾക്കാരോട് ഞാൻ പറയുന്നത് നമ്മളുടെ ഉപ്പ് കുറച്ച് കുറവല്ലേ എന്നുള്ളത് പാകമായിട്ട് വെക്കാൻ പറയും, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഹൈ ഫാറ്റ് ഡയറ്റിനെ ഒഴിവാക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹൈ ഫാറ്റ് ഡയറ്റാണ് പലപ്പോഴും നമ്മൾ പല റെസ്റ്റോറൻറ്റുകളിൽ പോയാലും എല്ലാം കിട്ടുന്നത്. പിന്നെ പിള്ളേരും ഒക്കെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് എല്ലാം ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് നമ്മൾ പോകുന്നതും നല്ലതല്ല. പിന്നെ കുക്ഡ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, റോ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതുപോലത്തെ ഉള്ളതിൻ്റെ കൺസംഷൻ, നട്ട്സിൻ്റെ കൺസംഷൻ കൂട്ടുന്നത്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് നമ്മൾ എന്തും നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നല്ല സാധനങ്ങളെല്ലാം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കരുത്. പ്ലേറ്റ് ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. നട്ട്സ് നല്ലതാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ നട്ട്സിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ എക്സസ് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഒരു സാധനമോ മാറ്റി വെച്ചിട്ട് അതിന് പകരമാണ് ഞാൻ ഈ നട്ട്സ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇപ്പോൾ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്നതായിരിക്കാം, ആ ഡോക്ടർ അത് നല്ലതാന്ന് പറഞ്ഞു എങ്കിൽ അത് പോരട്ടെ. അപ്പൊ ഈ പ്ലേറ്റ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓഫ് ദ എനർജി ആൻഡ് ഇൻടേക്ക് ഓഫ് ദ എനർജി, ഇതിനകത്തുള്ളൊരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കണം. എന്തിന്റെ അമിതമായ യൂസ് പ്രശ്നമാണ്, യാതൊരു സംശയമില്ല.
1: മാത്രമല്ല മറ്റൊരു ആളുകൾക്കുള്ള ആശങ്ക, ഒരിക്കൽ ഇത്തരം ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരും, ബ്ലഡ് പ്രഷർ ആകട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ആകട്ടെ, അങ്ങനെയാണോ അതോ ഇത് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയുമോ?
0: ഞാൻ ദിവസം ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഈ അസുഖങ്ങളെല്ലാം നമ്മളുടെ ഉള്ളിലാണ് ഉണ്ടായത്, ഉള്ളതാണ്. സോ ഇതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പ്രഷർ ഉള്ള ഒരാൾക്ക് ആ ടെൻഡൻസി ഫോർ പ്രഷർ ഡെഫിനറ്റ്ലി ഉണ്ട്. ചില കാരണങ്ങളുണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഇപ്പോൾ മറ്റ് കാരണങ്ങളുമുണ്ട്, ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളുമുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവരുടെ ആ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ അണ്ടർലൈങ് വേറെ എന്തെങ്കിലും കിഡ്നിയുടെ പ്രശ്നം, ട്രാൻസിയൻ്റ് ആയിട്ട് വന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നോർമൽ ആവാം, BP മരുന്നുകളെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഈ 95% പേരിലും എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാത്ത, എന്നാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്ന ആ ഇതിന് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് മിക്കവാറും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യേണ്ടിയും വരാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യം എന്താ വെച്ചാൽ ആ ഒരു എലിവേറ്റഡ് ബ്ലഡ് പ്രഷറാണ് പല ആൾക്കാർക്കും സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. സോ തീർച്ചയായിട്ടും അതിന്റെ കൺട്രോളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാർട്ട് ഹെൽത്തി ഡയറ്റും ഹാർട്ട് ഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ കൂടെ നമ്മൾ വെച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് വളരെ ഒരു ഹാപ്പി ഹെൽത്തി ലൈഫ് നയിച്ച് നമ്മുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് വളരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റി നമുക്ക് നയിക്കാൻ കഴിയും.
1: എന്തായാലും ഹൃദയാഘാതത്തെ കുറിച്ചും ഹൃദയ ആരോഗ്യത്തെ കുറിച്ചും ഇത്രയും വിശദമായി FM Health Line സംസാരിച്ച ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
0: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
1: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
0: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
2: ഇനി ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സിടെ പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ, ആദായ നികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ IRS മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3, 5, 4 ഇടയ്ക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484242637, 0484242387, 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3, 5, 4 ഇടയ്ക്ക്. ഇന്ന് വൈകിട്ട് 4 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശകാന പരിപാടി 4 മണിപ്പൂക്കൾ. ഇനി ഇന്ന് FM ഡയറിയുടെ ആദ്യ ഭാഗത്ത് ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മധുബനി എന്ന ചിത്രകല പ്രചാരത്തിലുള്ളത്? ഉത്തരം, ബീഹാറിലാണ് മധുബനി എന്ന ചിത്രകല പ്രചാരത്തിലുള്ളത്. മിഥില ആർട്ട് എന്നും അറിയപ്പെടുന്ന മധുബനി പെയിന്റിംഗ് ബീഹാറിലെയും നേപ്പാളിലെയും മിഥിലാ മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പരമ്പരാഗത ഇന്ത്യൻ ചിത്രകലയാണ് ഇത്. ഊർജ്ജസ്വലമായ നിറങ്ങൾ, ജ്യാമിതീയ പാറ്റേണുകൾ, ഇരട്ട വരെയുള്ള ബോർഡറുകൾ എന്നീ സവിശേഷതകളുള്ള ഇവ പരമ്പരാഗതമായി ദേവതകളെയും പുരാണ കഥകളെയും പ്രകൃതിദത്ത ഛായങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു. ചോദ്യോത്തരവും ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മധുബനി എന്ന ചിത്രകല പ്രചാരത്തിലുള്ളത്? ബീഹാറിലാണ് മധുബനി പ്രചാരത്തിലുള്ളത്. മിഥില ആർട്ട് എന്നും ഇത് അറിയപ്പെടുന്നു. ചിന്താശകലം. കല ദൈനംദിന ജീവിതത്തിന്റെ പൊടിപടലങ്ങളെ ആത്മാവിൽ നിന്ന് കഴുകിക്കളയുന്നു. പാബ്ലോ പിക്കാസോ. കല ദൈനംദിന ജീവിതത്തിന്റെ പൊടിപടലങ്ങളെ ആത്മാവിൽ നിന്ന് കഴുകിക്കളയുന്നു. പ്രിയ ശ്രോതാക്കളെ, പാബ്ലോ പിക്കാസോയുടെ ഈ വരികളോടെ അവസാനിക്കുന്നു ഇന്നത്തെ FM ഡയറി. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

പ്രേക്ഷകരുടെ ആകാശവാണി കൊച്ചി FM 102.3 പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 21 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു കഥ പറയട്ടെ. പണ്ടാണ് കേട്ടോ, ശ്രീബുദ്ധനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അങ്കുലിമാലന്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ കേട്ടോളൂ. അങ്കുലിമാലൻ താൻ ഇല്ലാതാക്കിയ ഇരകളുടെ വിരലുകൾ ഒക്കെ എടുത്ത് മാലയാക്കി കഴുത്തിലിട്ട് നടക്കുന്ന ഒരു ദുഷ്ടനായിരുന്നു. അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം. ബുദ്ധന്റെ അടുത്തെത്തിയ ഈ നികൃഷ്ടൻ, ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. കൊല്ലുന്നതിന് മുൻപ് എന്റെ അന്ത്യാഭിലാഷം പൂർത്തീകരിച്ചു തരണമെന്ന് ബുദ്ധൻ അപേക്ഷിച്ചു. അദ്ദേഹം അത് ശരിവെക്കുകയും ചെയ്തു. ആ കാണുന്ന പൂവില്ലേ, അത് എടുത്തു തരണം. പൂവുമായി ബുദ്ധനടുത്തെത്തിയ അങ്കുലിമാലന്റെ കയ്യിൽ നിന്നും പൂവ് വാങ്ങി ഉമ്മ വെച്ച് ഇനി ഇത് തിരിച്ച് അവിടെ തന്നെ വെക്കാൻ പറഞ്ഞു. ഇത് കേട്ട അങ്കുലിമാലൻ സ്തബ്ധനായി. ഇത്രയുള്ളൂ, ജീവനെടുത്തവന് കൊടുക്കാനും കഴിയണം, അതൊരു പൂവായാൽ പോലും. പൂവിനെ നോക്കി കണ്ണീർ വീഴ്ത്തിയ ശേഷം ഭഗവാനെ വണങ്ങിയ അങ്കുലിമാലൻ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായി മാറി. എന്തും ഇല്ലാതാക്കാൻ എളുപ്പമാണ് പ്രിയരെ, പിന്നീടത് പഴയപടിയാക്കാൻ പറ്റുമോ എന്നതാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ആരംഭിക്കുന്നു ഇന്നും. ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഡാനി ജെയിംസ് ആണ്. പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയയും ആശലതയും. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസും ഗാസ്ട്രോ സയൻസ് വി ബി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ലിൻസി ആണോ?
2: അതെ
0: ലിൻസി, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശലതയാണ്.
2: പറഞ്ഞോളൂ.
0: പറഞ്ഞോളൂ, എന്തത്ര തിരക്കും ദേഷ്യമൊക്കെ, ഇത്തിരി സമാധാനത്തിൽ വാ എന്റെ ലിൻസി.
2: സത്യം തന്നെയാണോ?
0: അത് ശരി, നമ്മൾ എന്തിനാ ഇങ്ങനെ കളിപ്പിക്കുന്നത്, സത്യം തന്നെയാണ്. ലിൻസി എവിടെയാ താമസിക്കുന്നേ?
2: ഞാന് കൊച്ചിയിലാണല്ലോ.
0: കൊച്ചിയിലാണ്? കൊച്ചിയിൽ എവിടെ? ഞാനും കൊച്ചിയിലാണല്ലോ.
2: ഞാൻ കൊച്ചിയില് മൂലംകുഴിയില്.
0: അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്?
2: എനിക്ക് ഹസ്ബൻഡും ഉണ്ട്, രണ്ട് മക്കളും ഉണ്ട്, മോൻ സ്കൂളില് മാസാണേ.
0: പ്രോഗ്രാം വെക്കാറുണ്ടോ വീട്ടില്?
2: പിന്നെ വർഷങ്ങളോളായിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് അത്. ഭയങ്കര നല്ല പരിപാടിയല്ലേ?
0: അതാണ്.
2: ആ പിന്നെ എന്തൊരു രസമാണ് അത് കേട്ടിരിക്കാൻ. അടുക്കള പണി ഉള്ളിൽ അതും കേട്ടിട്ടാണ് ഞങ്ങൾ പണിയണത്.
0: അപ്പൊ ഒരു മോൻ മാഷാണ്, മറ്റാള്?
2: മറ്റാള് ദുബായിലാ മോൻ, ഇളയ മോൻ. മൂത്ത മകന്റെ പേര് അജയ്, ഇളയ മകന്റെ പേര് വിജയ്.
0: വിജയ് എന്താ ചെയ്യുന്ന ദുബായിൽ, എന്ത് ജോലിയാ?
2: വിജയ് അവൻ അക്കൗണ്ടന്റ് ആണ് അവിടെ.
0: രണ്ടും കുട്ടികളും കല്യാണം കഴിഞ്ഞതാണോ?
2: ഇല്ല, മൂത്ത മോൻ മാരീഡ് ആണ്. മൂത്ത മോന് ഒരു ചെറിയ കുഞ്ഞുണ്ട്.
0: അമ്മോന്റെ ഭാര്യയും ടീച്ചർ തന്നെയാണോ?
2: ഭാര്യ ടീച്ചറാണ്. അവള് ഇപ്പോ മോന്റെ കൂടെ പോയേക്കണം സ്കൂളില്. പേര് ഷിയാര.
0: ഹസ്ബൻഡ് എന്താ ജോലി ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് ലോജിസ്റ്റിക്സിന്റെ CNF വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ് ഓഫീസ്?
2: ഓഫീസ് ഞങ്ങൾ ഇവിടെ തന്നെ പള്ളുരുത്തിയില്.
0: അപ്പൊ ലിൻസി വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല.
0: നമ്മൾ ഇവരെയൊക്കെ നോക്കി വീട്ടമ്മയായിട്ട് സുഖമായിട്ട് അവിടെ ഇരിക്കും.
2: അതെ.
0: അപ്പൊ രാവിലെ തന്നെ ഭക്ഷണം ഒക്കെ റെഡിയാവും? മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കും അല്ലേ?
2: ഉണ്ടാക്കുകയാണ് രാവിലെ. മകന് കൊണ്ടുപോകണ്ട, മകൻ ഭക്ഷണം അവിടെ സ്കൂളിലുള്ളത് കാരണം അവന് ബ്രേക്ക്ഫാസ്റ്റ് മതി. പക്ഷെ ഹസ്ബൻഡിന് ചോറും കറിയൊക്കെ റെഡിയാക്കണം. പിന്നെ ഇപ്പൊ കുഞ്ഞുമോനുണ്ടല്ലോ, അവനത് നേരത്തെ എണീക്കും. അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണം.
0: അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവന്റെ അമ്മയില്ലേ?
2: അമ്മയുണ്ട്, പക്ഷെ അവന് നമ്മളെന്നെയാണല്ലോ താല്പര്യം.
0: ഓക്കെ,
2: അതുകൊണ്ട് തന്നെ അവൻ എണീറ്റ് ഉടനെ അടുക്കളയിലേക്കാണ് നീന്തി വരുന്നത്.
0: ഓക്കെ,
2: പിന്നെ അവന്റെ അടുത്തോണ്ടായിരിക്കും ചിലപ്പോ ദോശ ഉണ്ടാക്കണത്.
0: അത് ശരി. അപ്പൊ അവന് അച്ഛമ്മേനെയാണ് കാര്യം.
2: അതെ അതെ അതെ അതെ.
0: എന്താ വിളിക്കുക, അച്ഛമ്മാന്നാണോ?
2: അച്ഛമ്മന്നും അവനങ്ങനെ വിളിക്കാനായിട്ടില്ല. അവൻ അവനൊക്കെ ദാജേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോണു. അപ്പോ
0: സന്തോഷം.
2: എനിക്കിത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ ഞാനിത് ഒരു സർപ്രൈസ് മാതിരി പോയില്ലോ.
0: എന്തായാലും നമ്മള് സംസാരിച്ചു. ഇനി ലിൻസി ചേച്ചിക്ക് നല്ലൊരു പാട്ട് ഞാൻ വെച്ചുതരാം. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടുണ്ടോ കേൾക്കാനായിട്ട്?
2: എനിക്ക് പിന്നെ നമ്മുടെ പവിഴം പോൽ പറയാം.
0: പവിഴം പോൽ പറയാം. ആ, നല്ല പാട്ടാണ്.
2: ആ പവിഴം പോൽ, അത് തന്നെ.
0: ശരി.
2: ഡെഡിക്കേഷൻ എന്റെ കുഞ്ഞുമോന്റെ ബർത്ത്ഡേ ആണ് 25th.
0: അപ്പൊ മോന് വേണ്ടി പാട്ട് വെച്ചു കൊടുക്കാം.
2: ആ, അപ്പൊ കുഞ്ഞുമോനെ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ, പിന്നെ ഞാൻ ഇത് കേൾക്കുന്നവര്, പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും,
0: എല്ലാവർക്കും വേണ്ടിയിട്ട്,
2: ആ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ
0: പാട്ട് വെച്ചു കൊടുക്കാം.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ.

0: എറണാകുളം.
1: ഗുഡ് മോർണിംഗ് ആശിച്ചി.
0: എന്തുണ്ട് വലേട്ടാ, സുഖം?
1: സുഖമായിട്ടിരിക്കുന്നു. ഹലോ വി പി എസ് ലേക് ഷോർ. അന്ന് ഞായറാഴ്ച ആയിരുന്നു. അന്ന് നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു ഞാൻ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. കയ്യിൽ കുറെ സാധനങ്ങളുമായി മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ഞാൻ ലിഫ്റ്റിന് മുന്നിൽ നിലയുറപ്പിച്ചു. വാതിൽ തുറന്നപ്പോൾ ഉള്ളിലേക്ക് കയറിയത് ഞാൻ മാത്രമല്ല, എന്നെ കൂടാതെ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് കയ്യിൽ ഒരു ബ്രീഫ് കേസുമേന്തി തികഞ്ഞ ഗൗരവക്കാരനായ ഒരു മധ്യവയസ്കനുമുണ്ടായിരുന്നു. ഒരു വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണെന്ന് തോന്നിപ്പിക്കുന്ന ലുക്ക്. അദ്ദേഹം എന്നെ ഒന്ന് നോക്കി, ചെറുതായൊന്ന് ചിരിച്ചു, എന്നിട്ട് നേരെ മുന്നോട്ട് നോക്കി തികഞ്ഞ ഗാംഭീര്യത്തോടെ നിന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ആ ലിഫ്റ്റ് പതുക്കെ മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങി. ലിഫ്റ്റ് മൂന്നാമത്തെയും നാലാമത്തെയും നിലകളുടെ മധ്യത്തിലെത്തിയപ്പോൾ പെട്ടെന്നൊരു വലിയ കുലുക്കത്തോടെ ലിഫ്റ്റ് അവിടെ നിന്നു. തൊട്ടു പിന്നാലെ ഉള്ളിലെ ലൈറ്റുകളും എയർ കണ്ടീഷണറും ഓഫായി. ചുറ്റും ഘനഘോരമായ ഇരുട്ട്. കറണ്ട് പോയതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. നാലു ഭാഗവും അടഞ്ഞ ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ ഭൂമിക്ക് മുകളിൽ എവിടെയോ വായു പോലുമില്ലാതെ ഞാൻ പെട്ടിരിക്കുകയാണ്. എന്റെ ഉള്ളിൽ ഭയം ഇരച്ചു കയറി. ശ്വാസം മുട്ടുന്നത് പോലെയും ലിഫ്റ്റ് ഇതാ ഇപ്പോൾ താഴേക്ക് പൊട്ടിവീഴാൻ പോകുന്നു എന്നൊക്കെയുള്ള ഭീകര ചിന്തകൾ എന്റെ മനസ്സിനെ പിടികൂടി. സിനിമകളിൽ ഹീറോകൾ ലിഫ്റ്റിന്റെ മുകളിൽ കമ്പി വഴി രക്ഷപ്പെടുന്നത് ഓർത്തു നോക്കിയെങ്കിലും ഈ ഇരുട്ടിൽ എനിക്ക് എന്റെ കൈകൾ പോലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നെഞ്ചിരിപ്പ് അതിന്റെ പരമാവധി വേഗത്തിൽ കൊട്ടിക്കേറാൻ തുടങ്ങി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഭയത്തോടെ ഞാൻ എന്റെ സഹയാത്രികനെ നോക്കി. ഇരുട്ടിൽ മൊബൈൽ ഫോണിന്റെ നേർത്ത വെളിച്ചത്തിൽ ഞാൻ കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇത്രയും വലിയൊരു അപകടത്തിൽ പെട്ടിട്ടും ആ മനുഷ്യൻ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ, ഒരു കുലുക്കവുമില്ലാതെ ശാന്തനായി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് പേടിയുടെ ഒരു നിഴൽ പോലുമില്ല. കണ്ണുകൾ അടച്ച് ഒരു ധ്യാനത്തിൽ എന്ന പോലെ തികഞ്ഞ സമാധാനത്തോടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ അസാധാരണമായ ധൈര്യം കണ്ടപ്പോൾ എന്റെ ഉള്ളിലെ ഭയം പകുതിയായി കുറഞ്ഞു. ഇദ്ദേഹത്തെ പോലെ വലിയ ആളുകൾ എത്രയോ തവണ ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഈ ശാന്തത എന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞു പറ്റിപ്പിച്ചു. സമയം പതുക്കെയാണ് നീങ്ങിയത്. ഓരോ സെക്കൻഡും ഓരോ യുഗം പോലെ തോന്നിപ്പിച്ചു. ലിഫ്റ്റിനുള്ളിലെ ചൂട് കൂടി വരികയായിരുന്നു. ഞാൻ മൊബൈൽ സ്ക്രീനിൽ സമയം നോക്കി. കൃത്യം 10 മിനിറ്റ്. ആ 10 മിനിറ്റും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല. 33 കോടി ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ആളുകളുടെ ബഹളം കേൾക്കാൻ തുടങ്ങി. ടെക്നീഷ്യന്മാർ വന്ന് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ശബ്ദമായിരുന്നു അത്. ഒടുവിൽ വലിയൊരു ആശ്വാസത്തോടെ ലിഫ്റ്റിന്റെ വാതിലുകൾ പതുക്കെ വശങ്ങളിലേക്ക് നീങ്ങി. പുറത്തുനിന്നുള്ള വെളിച്ചവും വായുവും ഉള്ളിലേക്ക് അടിച്ചപ്പോൾ എനിക്ക് പുനർജന്മം കിട്ടിയ പ്രതീതിയായിരുന്നു. ഞാൻ ജീവനോടെ പുറത്തെത്തിയിരിക്കുന്നു. ലിഫ്റ്റിന്റെ കതക് തുറന്ന ഉടനെ എന്റെ ഉള്ളിൽ ഇത്രയും നേരം ധൈര്യം തന്നുറപ്പിച്ചു നിർത്തിയ ആ മഹത് വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ലിഫ്റ്റ് നിന്നുപോയിട്ടും താങ്കളുടെ ധൈര്യം സമ്മതിച്ചു. അയാൾ എന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ എന്നെ നോക്കി. തൊട്ടു പിന്നാലെ കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന നീളമുള്ള വയറുകളുള്ള ഇയർഫോൺ അദ്ദേഹം ചെവിയിൽ നിന്ന് ഊരിമാറ്റി. എന്നിട്ട് എന്നോട് തികച്ചും നിഷ്കളങ്കമായി ചോദിച്ചു, എന്താ, എന്തെങ്കിലും പറ്റിയോ? ലിഫ്റ്റ് നിന്നുപോയിരുന്നോ? കറണ്ട് പോയതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. അത് കേട്ടതും എന്റെ തലയിലൂടെ ആരോ ഒരു ബക്കറ്റ് ഐസ് വെള്ളം കോരിയൊഴിച്ച അവസ്ഥയായി. എന്റെ ദൈവമേ, ഞാനിവിടെ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ ശ്വാസം കിട്ടാതെ ദൈവങ്ങളെ വിളിക്കുമ്പോൾ ഇദ്ദേഹം സ്വന്തം ലോകത്തിരുന്ന് പാട്ടുകൾ ആസ്വദിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ധൈര്യമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ചെവിയിലെ ഇയർഫോൺ ആയിരുന്നു ആ ശാന്തതയ്ക്ക് പിന്നിൽ രഹസ്യം. അമളി മനസ്സിലായതോടെ ഞാൻ അവിടെ നിന്നും പതുക്കെ വലിഞ്ഞു. സ്നേഹത്തോടെ, സുനിത രാജേഷാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
0: സുനിത രാജേഷെ, പക്ഷേ എന്നാലും അദ്ദേഹത്തിന് ഇരുട്ടായത് കാണാൻ പറ്റുമല്ലോ. ചെവിയിൽ കൂടി പാട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഇരുട്ടിനെ നമുക്ക് കണ്ടില്ലെന്ന്.
1: ഞാൻ മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ട്, ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുമ്പോ ഒരു കുട്ടി മാത്രം കരയാതിരിക്കുന്നു.
0: അപ്പോ
1: അവസാനം എല്ലാവരും ചോദിച്ചു, മോൾക്ക് മാത്രം എന്താ ധൈര്യം? അത് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്ന എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഈ ഫ്ലൈറ്റ് ഓടിച്ചോണ്ടിരിക്കുന്ന എന്റെ അച്ഛനാണ്. അതുപോലെ ഞാൻ വിചാരിച്ചത്, ഈ ലിഫ്റ്റ് അവസാനം തുറന്നപ്പോ അദ്ദേഹത്തിന്റെ കീശയിൽ കൈയിട്ടപ്പോ അദ്ദേഹം നേരെ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നിട്ട് പറയും, ഈ ലിഫ്റ്റിന്റെ ഓണർ ഞാനാണെന്ന്
0: പറയുന്നത്.
1: അവിടെ വരെ ഞാൻ ചിന്തിച്ചു കളഞ്ഞു.
0: ഇരുട്ടെപ്പോഴും നമുക്ക് നമ്മിലേക്ക് നോക്കാനുള്ള ഒരു അവസരം തരും. ഞാൻ ചിന്തിച്ചത് അദ്ദേഹം കുറെ യോഗയും അത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പൊ ബാഹ്യമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇല്ലാതാവുമ്പം നമ്മള് നമ്മിലേക്ക് തന്നെ യാത്ര ചെയ്യുമെന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം അദ്ദേഹത്തെ തന്നെ അറിഞ്ഞുകൊണ്ട് സുന്ദരമായിട്ട് ആ ഒരു സമയം കൂടി ആസ്വദിക്കാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തായാലും അദ്ദേഹം സിറ്റുവേഷനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തല്ലോ. ഇയർഫോൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒന്നിനും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പോണം എന്നുള്ളൊരു സമയമായി നമ്മൾ പോവും. എല്ലാം മുകളിലുള്ള ആളിൽ സമർപ്പിച്ച് സന്തോഷമായിട്ടിരിക്കുക. വരുന്നൊക്കെ വരട്ടെന്ന്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ആശിച്ചി ബാലേട്ട, പ്രിയപ്പെട്ട ഹലോ VPS ലേക് ഷോർ. രണ്ട് കുട്ടികൾ ഉണ്ടായാൽ ഇരട്ട, അപ്പൊ മൂന്നുണ്ടായാലോ? ഒരു സുപ്രഭാതത്തിൽ സ്കാനിംഗ് റിപ്പോർട്ട് നോക്കി ഡോക്ടർ, അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, എന്റെ ദൈവമേ, ഒരേ സമയം മൂന്ന് ലോട്ടറി അടിച്ച സന്തോഷമാണോ, അതോ വരാൻ പോകുന്ന പൂരത്തെ ഓർത്തുള്ള ആദിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു വല്ലാത്ത അവസ്ഥ. മൂന്ന് കുട്ടികൾ കിടക്കുന്ന വലിയ വയറ് എന്ന പരിഗണന പ്രമാണിച്ച ഗർഭകാലത്തെ മുഴുവൻ സമയവും ഞാൻ റെസ്റ്റിലായിരുന്നു. മൂന്ന് പേരെ പ്രസവിക്കുന്നത് എങ്ങനെയെന്ന ചിന്തയേക്കാൾ എന്നെ അലട്ടിയത് ഇവരെ എന്ത് വിളിക്കും എന്നോർത്തായിരുന്നു. രണ്ട് കുട്ടികളുണ്ടായ ചീച്ചിമാരെയൊക്കെ നാട്ടുകാർ ഇരട്ടപെട്ടതള്ള എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഒന്നിച്ച് മൂന്നെണ്ണത്തിനെ പെറ്റുകൂട്ടാൻ പോകുന്ന എന്റെ നാട്ടുകാർ എന്തായിരിക്കും വിളിക്കുക? രണ്ട് കുട്ടികൾ ഒരുമിച്ചുണ്ടായാൽ ഇരട്ടകൾ എന്ന് പറയും പോലെ ഈ മൂന്ന് പേരെ എന്തായിരിക്കും വിളിക്കുക? ഒരു ദിവസം വൈകുന്നേരം കട്ടിലിൽ കിടന്ന് ഞാൻ അടുത്തിരുന്ന ഭർത്താവിനോട് ഈ പ്രശ്നം അവതരിപ്പിച്ചു. ദേ നോക്കിക്കേ, രണ്ട് കുട്ടികളായാൽ ഇരട്ട, അപ്പൊ മൂന്ന് കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയാ? മൊബൈലിൽ തലപൊഴുത്തിയിരുന്ന പുള്ളിക്കാരൻ ഒന്നും

0: എത്തി എന്നെ നോക്കി. എന്നിട്ട് ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറഞ്ഞു, നീ ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ഇംഗ്ലീഷിൽ ട്രിപ്ലസ്റ്റ് എന്ന് സിമ്പിളായി പറഞ്ഞ പോരെ. അതിന് നമ്മുടെ നാട്ടിലെ അമ്മായിമാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്താ മോളെ ഈ ട്രിപ്ലസ്റ്റ് എന്ന് അവര് ചോദിച്ചാലോ? ഭർത്താവിന് കൃത്യമായ മറുപടി ഇല്ലാത്തത് കൊണ്ട് വേഗം എന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി. ഞാനാണേൽ എന്റെ സ്വന്തം ഭാവനയിൽ ചില നല്ല വാക്കുകൾ അങ്ങോട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇരട്ട എന്നതിന്റെ റൈമിംഗിൽ പിടിച്ചാൽ അടുത്ത വാക്ക് മൂട്ട എന്ന. എന്റെ ഈശ്വര, പ്രസവം കഴിഞ്ഞ് കാണാൻ വരുന്നവരോട് എനിക്ക് മൂട്ടകൾ ഉണ്ടായി എന്ന് ഞാൻ എങ്ങനെ പറയും? അതല്ലെങ്കിൽ മുരട്ട എന്നോ മുരട്ട എന്നോ പറയും. അതെ, ഒടുവിൽ ആ ശുഭമുഹൂർത്തം എത്തി. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും സിസേറിയൻ വഴി എന്റെ മൂന്ന് സുന്ദരി കുട്ടികൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നു. കുഞ്ഞുങ്ങളെ വാർഡിലേക്ക് മാറ്റിയതും കുടുംബത്തിലെ തലമൂത്ത അമ്മായി കാണാനെത്തി. കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി കൊഞ്ചിച്ചു കഴിഞ്ഞതും അമ്മായി എന്നെ നോക്കി ഞാൻ അത്രയും നാൾ ഭയപ്പെട്ടിരുന്ന ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ മോളെ, രണ്ടു കുട്ടികളായാൽ ഇരട്ട എന്ന് പറയും, ഇതിപ്പോ മൂന്നുണ്ടല്ലോ, ഇതിനെ ഇപ്പൊ എന്താ പറയാ? ഞാൻ ഒട്ടും മടിക്കാതെ അങ്ങോട്ട് കാച്ചി. അത് പിന്നെ അമ്മായി, നമുക്ക് വരെ മുരട്ട എന്ന് വിളിക്കാം. കേട്ട പാതി കേൾക്കാത്ത പാതി. അമ്മായി ഒരടി പുറകോട്ട് മാറി മൂക്കത്ത് വിരൽ വെച്ചു പോയി. അമ്മായിയുടെ സംസാരം കേട്ട് എനിക്ക് ചുറ്റും കൂടിയിരുന്ന അമ്മയും ഭർത്താവിന്റെ അമ്മയും നാത്തൂന്മാരും പൊട്ടിച്ചിരിച്ചു. ട്രിപ്പ് മാറ്റാനായി വന്ന നഴ്സുമാരും ചിരിയായി. എന്റെ ഭർത്താവ് ആകട്ടെ ഈ പ്രയോഗം കേട്ട് അവിടുന്ന് പതിയെ മുങ്ങി. ഇപ്പോൾ ആ മുരട്ടകൾക്ക് 3 വയസ്സായി. വീടെപ്പോഴും ഒരൊന്നാന്തരം യുദ്ധക്കളമാണ്. ഈ ബഹളത്തിനിടയിൽ തലയ്ക്ക് വട്ടാകുമ്പോൾ ഞാൻ ഓർക്കും, രണ്ടുണ്ടായാൽ ഇരട്ട, മൂന്നുണ്ടായാൽ അതിനെ ബഹളം എന്ന് വിളിക്കാമെന്ന്. സ്നേഹത്തോടെ മിനി.
1: ചില കാര്യങ്ങൾക്ക് ചില പ്രയോഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലെ. ഇപ്പൊ 3 കുട്ടികൾ ഉണ്ടായാൽ അവരെ എങ്ങനെയാണ് വിളിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ ആരെങ്കിലും ആയിട്ട് അതിന് മറുപടി തരാതിരിക്കില്ല. 3 കുട്ടികളെ പ്രസവിച്ച സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇരട്ട കുട്ടികളെ പ്രസവിച്ചു എന്ന് പറയുന്നത് പോലെ 3 കുട്ടികൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഈ കൂട്ടത്തിൽ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു തരാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് അവരുടെ സ്വഭാവം, അവരെ പ്രസവിച്ചതും അവരുടെ ബഹളെല്ലാം കൂട്ടിയിട്ട് മുരട്ട എന്ന് വിളിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ താത്വിക ആചാര്യന്മാരാരെങ്കിലും നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാതിരിക്കില്ല.
0: കാത്തിരിക്കാം.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം. ആശയച്ചി, ഈ ആഴ്ചയിലെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയും ഞായറൊക്കെ ആവുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദിവസങ്ങളായി മാറട്ടെ. എല്ലാവരും, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എല്ലാവരോടും യാത്ര പോകണമെന്നൊക്കെ അറിയാതെ പറഞ്ഞു പോയി. പ്രോഗ്രാം കേട്ട മകൾ എന്നോട് വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അച്ഛാ പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്ത് കാണിക്കാൻ അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞു, മോളെ എന്താ
2: കാര്യം,
0: അച്ഛൻ എവിടെയെങ്കിലും എന്നെ ടൂർ
2: കൊണ്ടുപോയിട്ടുണ്ടോ?
0: ഏതെങ്കിലും ഒരു ശനിയും ഞായറും മക്കളോടൊപ്പം യാത്ര കൊണ്ടുപോയിട്ടുണ്ടോ?
2: ഇല്ല.
0: എത്ര യാത്ര പോകണം? എന്റെ ക്ലാസ്സിൽ അധ്യാപകൻ പോലും എന്നോട് ഇപ്പൊ പറയുന്നുണ്ട്,
2: നിങ്ങളുടെ പ്രസംഗ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരം ദ്വിമുഖത കാണിക്കരുത്. വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം ബാലേട്ട.
0: അവൈ ഷൺമുഖി. അപ്പൊ നമുക്ക് ദ്വിമുഖി.
2: ഞാനല്ല ദ്വിമുഖൻ, നിങ്ങൾ.
0: നമുക്ക് പോവാൻ ടൂറ് പെട്ടെന്ന്. എന്താ, ഒന്നാമത് എനിക്ക് നിങ്ങളെ കൂട്ടാതെ പോവാനും മടിയാണ്.
2: ഞാൻ വരാലോ.
0: അതാണ് എന്റെ ഒരു പ്രശ്നം. അപ്പൊ എന്തായാലും പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. വീണ്ടും സ്നേഹപൂർവ്വം തിങ്കളാഴ്ച എത്തിച്ചേരുന്നത് വരെ തീർച്ചയായിട്ടും ഈ ആഴ്ച ഞങ്ങൾ എന്തായാലും ടൂർ പോകും. അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം തിങ്കളാഴ്ച എത്തിച്ചേരാം. നന്ദി,
2: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യൂർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 9 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. FM മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം ആകാശഗംഗ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്. S. രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ഓയിൻവിയുടെ വരികൾക്ക് ഉത്തം സിംഗിന്റെ സംഗീതം.
1: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്?
2: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
1: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
5: ബുദ്ധു നിർത്ത്,
4: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
5: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
4: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
6: RBI പറയുന്നു സ്മാർട്ട്
4: ആകൂലാകൂ.
0: ഉസ്താദിലെ ഗാനത്തിലേക്ക് പോകാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണം നൽകിയ ഈ ഗാനം പാടിയത് MG ശ്രീകുമാറും സുജാതയും.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ് ഇന്ന് ഉച്ച കഴിഞ്ഞ് 3-5 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ, ആദായനികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ മറുപടി പറയുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ അവസാന തീയതി ഈ മാസം 31. ആരൊക്കെയാണ് ആദായനികുതി അടയ്ക്കേണ്ടത്? ഫോം 16 കിട്ടി പക്ഷേ ടാക്സ് ഇല്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3, 5, 4 ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484-242-6397, 0484-242-6387, 944-55888. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-5 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 0484-242-6397, 0484-242-6387, 944-55888. അറിയിപ്പ് കഴിഞ്ഞു.
1: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രീനിവാസ് പാടിയ ഗാനമാണ് അടുത്തതായി, 7 പുന്നത്തരകൻ എന്ന ചിത്രത്തിൽ നിന്നും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: എന്നെ ചക്രക്കസേരയിൽ ഇരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം.
0: കെ ആർ ടോണിയുടെ കവിതകൾ.
2: കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
0: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
3: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ.
0: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി സുജാത പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ഹരിഹരൻ ഗർഷോം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമായിരുന്നു അത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: കൊച്ചി റെഡിയാണോ? മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി
5: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ചിത്രപാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ഔസേപ്പച്ചനീണം നൽകിയ മറ്റൊരു ഗാനം ചിത്രം ഞങ്ങൾ സന്തുഷ്ടരാണ്. ഗാനരചന എസ് രമേശൻ നായർ, പാടിയത് സന്തോഷ് കേശവ്.

0: നിറം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സുജാതയും സംഘവും പാടിയ ഗാനമാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിലൂടെ പ്രിയ ശ്രോതാക്കൾ കേട്ടത്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, വിദ്യാഭ്യാസം, ഇന്തോ പസഫിക് സുരക്ഷ, നിക്ഷേപം, ഉഭയകക്ഷി പിന്തുണ എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവ് പ്രഖ്യാപിച്ചു. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ മത്സരിക്കാൻ യോഗ്യരാകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം അരുവിക്കരയിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഫ്രണ്ട് ഓഫീസ്, പകർച്ചവ്യാധി ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനാണ് പ്രത്യേക ക്യാമ്പ് ആരംഭിക്കുന്നത്. കേരള റെയിൽവേ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ചികിത്സയിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചതിൽ പയ്യന്നൂർ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എരമം സ്വദേശിയുടെ 1.5 വയസ്സായ കുഞ്ഞിന്റെ ചികിത്സയിൽ പിഴവുണ്ടായതായാണ് ആരോപണം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന KCL ഫാൻ ലീഗ് ടൂർണമെന്റ് കോഴിക്കോട് രാമനാട്ടുകരയിൽ. രാമനാട്ടുകര Z11 സോക്കർ അക്കാദമിയിലാണ് നാളെയും മറ്റന്നാളുമായി മത്സരങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായി ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വനിതകളുടെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ 59 മിനിറ്റും 47 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
2: ഇപ്പോൾ കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന എന്നാൽ നിത്യജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ. മലദ്വാര സംബന്ധമായ രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരുതരം പേടിയും ലജ്ജയുമൊക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടാൻ പലരും വൈകുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് ഏനൽ ഫിഷർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: സർ, എന്താണ് ഏനൽ ഫിഷർ?
4: ഏനൽ ഫിഷർ എന്ന് വെച്ചാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടു കീറും, അതായത് അതിന്റെ കാരണങ്ങള് മലം വളരെ കട്ടിപിടിച്ച് ഉരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത് വളരെ ശക്തമായ രീതിയിൽ മലം പോകുമ്പോഴും മലദ്വാരം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുമ്പോൾ അതിന് ചെറിയ വിണ്ടുകീറലുകൾ ഉണ്ടാകാം. അങ്ങനെ വിണ്ടു കീറി കഴിയുമ്പോൾ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ മുറിവ് വരുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ, മലദ്വാരത്തിനെ കവർ ചെയ്യുന്ന രണ്ട് സ്പിങ്കർ മസിൽസ് ഉണ്ട്, ഇന്റേണൽ സ്പിങ്കറും എക്സ്റ്റേണൽ സ്പിങ്കറും.

0: പറയും. അതിൽ എക്സ്റ്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഇന്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ ഇന്റേണൽ സ്പിങ്ക്ടറിന്റെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അതങ്ങ് ടൈറ്റ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യും, ടൈറ്റ് ആയിട്ട് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറ്റും. ഒന്ന്, ഈ കാരണം കൊണ്ട് ഈ മലദ്വാരത്തിനകത്ത് അതായത് ഫിഷർ ഉണ്ടാകുന്ന മ്യൂക്കോസയിലോട്ട് രക്തഓട്ടം കുറയുകയും ഫിഷർ ഉണങ്ങാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യും. അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. അതാണ് ഒരു കാരണം. രണ്ട്, ഈ ഇത് ടൈറ്റായിട്ട് ഇറുകി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മോശം പോകുമ്പോൾ ഇതങ്ങ് വികസിക്കും ടൈറ്റ്, അത് വളരെ സ്ട്രെച്ച് ചെയ്യും. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്ന പോലെ മലദ്വാരം വീർത്താൽ മാത്രമേ അടുത്ത മലം പോകത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് മലദ്വാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഫിഷറിന്റെ വേദനയുടെ മൂല കാരണം.
1: സർ, മലദ്വാരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് കീറുന്നതാണ്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ സൈഡിലെ മലദ്വാരത്തിന്റെ

0: കൂമ്പാരത്തിലുണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് കീറുന്നതാണ്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെ സൈഡിലെ മലദ്വാരത്തിന്റെ ഗ്രന്ഥികൾ ഉണ്ട്, അത് പഴുത്ത് അകത്തേക്കും പുറത്തേക്കും പൊട്ടി ഒരു ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സാധനം, ഒരു അതിന്റെ ഒരു ഓപ്പണിംഗ് തൊലിയുടെ അവിടെയും വേറൊരു ഓപ്പണിംഗ് മലദ്വാരത്തിന്റെ കവറിംഗ് മ്യൂക്കോസൊക്കെ അകത്തും ഉള്ള ട്യൂബ് പോലെ സാധനത്തിന് കിടക്കുന്നതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിനകത്ത് മൂന്ന് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് മോഷണൊക്കെ പോയി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുഷൻസ് അങ്ങ് അടയുകയും മലദ്വാരത്തിനെ സീൽ ചെയ്യുകയും ചെയ്യും, നമ്മളൊരു വാഷർ പൈപ്പിന്റെ വെള്ളം സീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതായത് മലബന്ധം ഉണ്ടാവുന്നവരിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും, ഈ ഏനൽ കുഷൻസ് ടോട്ടൽ രക്തഓട്ടം കൂടുകയും അതങ്ങ് വളർന്ന് വളർന്ന് വളർന്ന് വലുതാവുകയും ചെയ്യും. ഇങ്ങനെ വളർന്ന് വലുതാവുമ്പോഴെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് മലം പോകുമ്പോഴേ അതിൽ ഒരഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാവും. അത് മാത്രമല്ല, അത് വളർന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത്, അപ്പോഴാണ് അതിന് പൈൽസ് എന്നുള്ള ഒരു വകഭേദം വരുന്നത്. വാസ്തവത്തിൽ അങ്ങനെ വലിയ ഇത് വലുതായി വലുതായി വെളി ചാടി നിൽക്കുന്നതാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു പഴുപ്പ് ഉണ്ടായി, വേനൽ ഗ്ലാൻസ് പഴുത്ത് മലദ്വാരത്തിലെ അവിടെ പരു വന്ന് അകത്തേക്കും പുറത്തേക്കും പൊട്ടിയാണ് ഫിസ്റ്റുല ഉണ്ടാകുന്നത്. ഫിഷർ എന്ന് വെച്ചാൽ അതിനൊരു വിണ്ട് കീറുന്നതാണ്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം, ഫിഷറിന് അതിഭയം നല്ല വേദനയായിരിക്കും, ഫിസ്റ്റുല എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും, മറ്റേ പൈൽസിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിന്റെ മെയിൻ വ്യത്യാസം.
0: സർ, ഈ ഫിഷർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാന കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധവും ആവശ്യമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ, ബാത്റൂം ടോയ്ലറ്റിൽ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, ഇത് രണ്ടുമാണ് അതിന് പ്രധാന കാരണം. അപ്പൊ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും മലം കട്ടിപിടിച്ച് പോകുമ്പോഴും മലദ്വാരത്തിൽ ഒരു ചെറിയൊരു ഫിഷ് വിള്ളൽ, വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയറിളകി പോകുമ്പോഴും വളരെ റാപ്പിഡായിട്ട് അത് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും മലദ്വാരത്തിന് മുറിയാനുണ്ട്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ഇന്റേണൽ സ്പിങ്കർ കോൺട്രാക്ട് ചെയ്യുകയും അപ്പൊ അതിനകത്തുള്ള രക്തഓട്ടം വീണ്ടും കുറയുകയും ആ ഫിഷർ അങ്ങനെയുള്ള മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോശം പോകുമ്പോൾ മലദ്വാര വികസിക്കുമ്പം ഈ ഇന്റേൺ സ്പിങ്ക്ടർ അടഞ്ഞിരിക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടായതാണ് നല്ല സിവിയർ പെയിൻ ഉണ്ടാകുക. പിന്നെ രണ്ട്, അതിന് വേറെ ചിലപ്പം ഫിഷറിൽ നിന്ന് ബ്ലഡും വരാം, കാരണം മുറിവ് തുറന്നിരിക്കുകയല്ലേ. അപ്പം ചിലപ്പോൾ മല ഉരഞ്ഞു പോകുമ്പം ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങും വരാം. ബ്ലീഡിങ്ങും പെയിനും വേദനയാണ് അതിന്റെ പ്രധാന ലക്ഷണം. ബ്ലീഡിങ്ങും വരാം, ഇത് രണ്ടുമാണ് അതിന്റെ ലക്ഷണങ്ങൾ.
0: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
1: ഏറ്റവും പ്രധാന ലക്ഷണം വേദന. മോഷം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കുന്നു, ആ മോഷം പോയി കഴിഞ്ഞ് രണ്ടു മൂന്ന് മണിക്കൂർ നല്ല അസഹനീയമായ വേദന കാണും, അതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ചിലപ്പോൾ ഇതിൽ നിന്ന് ബ്ലഡ് വരാം, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് രണ്ടും തന്നെയാണ് ഫിഷറിന്റെ പ്രധാന ലക്ഷണങ്ങൾ.
0: സർ, ചില ആളുകളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പറയാറുണ്ട്. ഇത് ശരിക്കും വിരശല്യം കൊണ്ടാണോ അതോ ഇത്തരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ?
1: ഈ ചൊറിച്ചിൽ വരാൻ ഫംഗസ് ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ഈ വിരയുടെ കാരണം. പിന്നെ ഫിഷർ പൈൽസിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പൊ ഇതും ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതും ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചിൽ അല്ല ഇതിന് പ്രധാന കാരണം, വേദനയും ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ ഡിസ്ചാർജ് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാക്കും, അതിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഓവറായി ഇതിന്റെ പുറത്ത് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്ന ശേഷം ചൊറിച്ചിലുണ്ടാകാറുണ്ട്.
0: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ ഫിഷറുള്ള രോഗികളിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുമോ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷർ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം. പക്ഷെ എന്നാൽ ഈ വേറെ ചില കണ്ടീഷൻ കൂടി ഫിഷർ വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ ഈ മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് പോവാം, കാരണം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് രണ്ട് അസുഖങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇതിന് രണ്ടിനും ഫിഷർ വരാൻ സാധ്യതയുണ്ട്, ഫിഷറും ഫിസ്റ്റുലയും. അപ്പം ഈ നമ്മളുടെ ഈ അസുഖങ്ങൾ കുറവാണെങ്കിലും ആൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് സംശയമുള്ള രോഗികളിൽ നമ്മൾ കൊളോണോസ്കോപ്പ് ചെയ്ത് ബയോപ്സി ചെയ്ത് ഈ രണ്ട് അസുഖങ്ങൾ തന്നെ ആൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഫിഷർ ഇരുന്നാൽ ബ്ലഡ് വരുന്നത് ഫിഷറിൽ നിന്ന് മാത്രമായിരിക്കണം, മുകളിൽ നിന്ന് കുടലിൽ നിന്നും വരാം. അപ്പൊ അങ്ങനെ വരുന്നത് അത് നമുക്ക് ചിലപ്പോൾ ക്യാൻസർ ഉണ്ടോ ഒക്കെ ആവാം. അപ്പൊ അതിനെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസറും റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ. ഫിഷറിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്നത് മലമായിട്ട് മിക്സ് ചെയ്തായിരിക്കത്തില്ല, പ്യുവർ ഫിഷറിൽ നിന്നാണെ മലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൈൽസ് ആയാലും ഫിഷറായാലും ഈ ബ്ലഡ് വരുമ്പോൾ മലമായിട്ട് മിക്സ് ചെയ്യാറില്ല, അതിന്റെ പുറമേ ആയിരിക്കും വരുന്നത്. പൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ വരും, പൊട്ടിക്കഴിഞ്ഞാൽ ഫിഷർ ചെറിയ രീതിയിൽ ബ്ലഡ് വരാം. ഫിഷറിന് പെയിൻ ആണ് കൂടുതൽ, വേദനയാണ് കൂടുതൽ ഫിഷർ.
0: സർ, അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് മലദ്വാര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരിയല്ല എന്ന്. അത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്?
1: ഇതിന് വാസ്തവത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷെ പല രോഗികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ കുറേ കഴിച്ചു കഴിയുന്നു ഉടനെ മലദ്വാരത്തിൽ വേദന പറയുന്നു, അല്ലെങ്കിൽ ബിരിയാണി, ചിക്കൻ.

0: ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ചില മുട്ട കഴിക്കുമ്പോഴും ഇതൊക്കെ രോഗികൾ പലരും പറഞ്ഞിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലെയർ അപ്പ് ആവും എന്ന് പറഞ്ഞ്, ചിലപ്പോൾ ഇത് കഴിച്ച് എന്തെങ്കിലും ആ മലദ്വാരത്തിൽ ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടായിരിക്കാം, പിന്നെ ഫിഷർ ഉള്ളത് ചിലപ്പോൾ വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്താവാം. അങ്ങനെ പല കാരണങ്ങൾ കാണും. ഇത് പൊതുവെ അങ്ങനെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഭക്ഷണം, അതായത് നമ്മൾ ഫൈബർ നാര് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്നവർ, മലബന്ധമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, അതായത് റിഫൈൻഡ് ഫുഡ്സ്, നോൺ വെജ് വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലാണ് ഇതെല്ലാം കൂടുതൽ കാണുന്നത്.
1: സർ, ഈ ഫിഷറിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫിഷറിന്റെ ചികിത്സാ വസതി വളരെ നിസ്സാരമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷറിന്റെ ബേസിക് അസുഖത്തിന്റെ അത് അസുഖം കൂട്ടുന്നത് ആ ഇന്റേണൽ സ്പിൻഡർ എന്നുള്ള ഒരു ഒരു മസിൽ ഒരു അത് വളരെ ടൈറ്റായിട്ട് ഇറുകിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ മസിലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മലദ്വാരം അങ്ങ് റിലാക്സ്ഡ് ആവും. കാരണം ഇന്റേണൽ സ്പിൻഡർ നമ്മുടെ കൺട്രോളിലല്ല, മറ്റേ എക്സ്റ്റേണൽ സ്പിൻഡർ നമ്മുടെ എക്സ്റ്റേണൽ സ്പിൻഡറാണ് മെയിൻ ആയിട്ടും ഉള്ള സ്പിൻഡർ എങ്കിൽ ഇന്റേണൽ സ്പിൻഡറിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്റേണൽ സ്പിൻഡറാണ് ഈ ഫിഷറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്റേണൽ സ്പിൻഡർ സർജറി സമയത്ത് അതിനെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് അത് അതിനെ മുറിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് റിലാക്സ് ആയി പോകും. അങ്ങനെ റിലാക്സ് ആയി പോകുമ്പോൾ ഈ ഫിഷറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു, നമുക്ക് ആ മലദ്വാരം വികസിക്കുന്നതിന് തടസ്സം വരത്തില്ല, വേദന അപ്പോൾ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസ്സാരമായൊരു ഇതേ ഉള്ളൂ. പക്ഷെ അനസ്തീഷ്യ കൊടുത്തായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ലോക്കൽ അനസ്തീഷ്യ തന്നെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ ചെറിയൊരു ഒരു ഇൻസിഷൻ കട്ടിട്ടിട്ട് ആ സ്പിൻഡറിനെ കണ്ടെടുത്ത് അതിനെ നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോ കാർട്ട് വെച്ച് കരിച്ചു കളയും, അല്ലെങ്കിൽ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ആ മുറി തയ്ച്ചു വിടുന്നു. അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു സൗകര്യമാണത്. ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേഷ്യന്റ് റിലീഫുമാണ്. ചികിത്സയ്ക്ക് വേറെ ചില മരുന്നുകൾ കൂടിയുണ്ട്. അതായത് ഇന്റേണൽ സ്പിൻഡറിനെ റിലാക്സ് ചെയ്യുന്നതാണ്, റിലാക്സ് ചെയ്യുന്ന മസിൽസ്, അതായത് നിഫെഡിപ്പിൻ കണ്ടെയ്ൻ ഉള്ള ഓയിൻമെന്റ്സ്, പിന്നെ ചില അതായത് പിന്നെ ഡിൽറ്റിയാസം, നിഫെഡിപ്പിൻ, പിന്നെ ചില നൈട്രോഗ്ലിസറിൻ ഇങ്ങനെ ചേർന്നുള്ള ഓയിൻമെന്റുകളാണ്. ഇതൊക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിനെ ഓയിൻമെന്റിൽ ആളാക്കി പരട്ടാറുണ്ട്. പിന്നെ പ്രധാന ചികിത്സ എന്താണെന്ന്, വേദന സംഹാരി. വേദന സംഹാരികളാണ് ഇതിന്റെ പ്രധാന ചികിത്സ. പിന്നെ മലം പോകാനുള്ള മരുന്നുകൾ. അപ്പം ഈ മൂന്ന് ചെയ്യുമ്പോൾ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും ഫിഷർ കുറഞ്ഞു കിട്ടും, വേദന മാറിക്കിട്ടും, സർജറി വേണ്ടി വരില്ല. ചെറിയൊരു ശതമാനം പേർക്ക് ക്രോണിക് ഫിഷറിലോട്ട് പോകുന്നവർക്കേ സർജറി വേണ്ടി വരുള്ളൂ. പിന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അക്യൂട്ട് ഫിഷർ ഉണ്ടാകുന്നവർക്കും മലം മോശം തീരെയും പോകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും സർജറി വേണ്ടി വരും. അല്ലാതെ കുറെ ആളുകൾക്ക് നമുക്ക് ഈ വേദന സംഹാരികളും മസിൽ റിലാക്സേഷൻ ഓയിൻമെന്റ്സുകളും ഇത് പരട്ടി പോകാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ സിറ്റ്സ് ബാത്ത് ഈ രോഗത്തിന്റെ ശമനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതൊരു സൂത്തിങ് എഫക്റ്റ് തന്നെ ഉള്ളൂ. അത് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുമ്പം നമുക്കൊരു കൗണ്ടർ റിട്ടൻ്റോ ഒരു റിലാക്സ് ഒരു ചെറിയൊരു ഒരു ഒരു മസാജിങ് എഫക്റ്റോ എല്ലാം കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റ് ആണ്. പിന്നെ രണ്ട് അതിനകത്ത് വേറെ എഫക്റ്റ് കിട്ടുക, ഒരു ക്ലീ ഒരു ഒരു ഇതകത്ത് കുറച്ച് വെള്ളം കയറുമ്പം കുറച്ചൊരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുമായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും അകത്ത് കയറാൻ സാധ്യത കാരണം സ്പിൻഡർ ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നാലും കുറച്ച് ഭാഗം വെള്ളമൊക്കെ കയറി കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ ചെറിയൊരു ചൂടിന്റെ ഒരു ആശ്വാസമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്.
1: സർ, ഫിഷർ വരാതിരിക്കുവാനും ഈ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാനും എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഫൈബർ കണ്ടെയ്നിങ്, അതായത് നാരുകളുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം കുറയുകയും ഈ അസുഖം വളരെ വളരെ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. രണ്ടാമത് ടോയ്ലറ്റ് ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫിഷർ ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇത്രയുള്ളതും തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ഫിഷറിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ, പിന്നെ വേറെ ചിലർക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ, ചിലർ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വരാം, അതൊക്കെ എന്നാൽ ഒഴിവാക്കുക നല്ലത്.
1: ഏനൽ ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട് ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൌമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിൽ

0: ഇലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അഗ്നിസാക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയ ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. കൈതപ്രമാണ് ഇതിന്റെ സംഗീതവും രചനയും നിർവഹിച്ചിരിക്കുന്നത്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിലൂടെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. പാല കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ റേഡിയോ ഡയഗ്നോസിസ് ഡോക്ടർ തസ്തികയിൽ എച്ച് എം സി മുഖാന്തരം കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 13 ഉച്ചകഴിഞ്ഞ് 2 ആശുപത്രി ഓഫീസിൽ നടത്തും. യോഗ്യത എം ബി ബി എസ്, എം ഡി അല്ലെങ്കിൽ ഡി എം ആർ ഡി ഇൻ റേഡിയോ ഡയഗ്നോസിസ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04-822-21-54 എന്ന നമ്പറിലേക്ക്. 04-822-21-54.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്?
5: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
6: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
7: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
8: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
9: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
8: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
9: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥ കവിത സാഹിത്യ ശില്പശാല ഈ മാസം 25 ശനിയാഴ്ച ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും.

0: കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 88 48 41 95 74, 88 48 41 95 74.
1: നിങ്ങൾ ഒരു ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
2: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
6: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
6: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിംഗുമാണ് യോഗ്യത. പ്രായപരിധി 18-36 ഇടയിൽ. യോഗ്യരായവർ ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തിപരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491254429 6, 0491254429 6. 2022-23 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അർഹത. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0475223253, 0475223253. സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
10: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 35 രൂപ കൂടി 13,275 രൂപ നിരക്കിലും പവന് 1,06,200 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
10: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 45 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യമൊരു ഹിന്ദി ഗാനം കേൾക്കാം, കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന ചിത്രത്തിൽ നിന്നും. അൽക്ക യാഗ്നിക്, മൻപ്രീത് അക്തർ, ഉദിത് നാരായൺ എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന സമീർ, സംഗീതം ജതിൻ ലളിത്.

ജീൻസ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് ഇനി പി ഉണ്ണികൃഷ്ണൻ, സുജാത മോഹൻ എന്നിവർ പാടിയത്. വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ സംഗീതം.

0: പ്യാർ തോ ഹോനാ ഹി ഥാ ഹി ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ഇനി ഉദിത് നാരായൺ, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത്. ഗാനശില്പികൾ സമീർ, ജതിൻ ലളിത്.
1: പതാ ശേഖർ, ഇൻസാൻ കോ തക്ലീഫ് കബ് ഹോതി ഹൈ? ജബ് വോ കോയി സപ്ന ദേഖ്താ ഹൈ ഔർ വോ പൂരാ നഹീ ഹോതാ. ഇസ്ലിയേ മൈനെ സോച് ലിയാ ഹൈ कि आज के बाद कोई सपना ही नहीं देखूंगी.
2: बस हार गई. अपनी आंखें बंद करो संजना. बंद आंखों से इंसान सिर्फ सपना ही नहीं, कभी कभी उस हकीकत को भी देख लेता है जिसे खुली आंखें कभी नहीं देख पाती. आंखें बंद करो संजना.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരും 11 മണിക്കുള്ള ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: എന്നെ ചക്രക്കസേരയിൽ ഇരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം.
1: കെ ആർ ടോണിയുടെ കവിതകൾ.
3: കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
1: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
4: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
1: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:05 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ, ആദായനികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ മറുപടി നൽകുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ അവസാന തീയതി ഈ മാസം 31. ആരൊക്കെയാണ് ആദായനികുതി അടയ്ക്കേണ്ടത്? ഫോം 16 കിട്ടി പക്ഷേ ടാക്സ് ഇല്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:05 to 4 ഇടയ്ക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 94 46 45 58 88, അല്ലെങ്കിൽ 04 842 42 63 97, അല്ലെങ്കിൽ 04 842 42 63 87. നമ്പറുകൾ ആവർത്തിക്കാം: 94 46 45 58 88, അല്ലെങ്കിൽ 04 842 42 63 97, അല്ലെങ്കിൽ 04 842 42 63 87. ഓർക്കുക, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:05 ഹലോ കൊച്ചി FM പരിപാടി ചർച്ച ചെയ്യുന്നു ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഇന്ന് വൈകിട്ട് 6 ചിത്രപത് സംഗീത് അവതരിപ്പിക്കുന്ന ഗാനമേള.
6: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
7: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
6: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
8: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
9: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
8: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1,800 വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 മുതൽ.
9: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
7: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
6: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
7: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
6: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: ചൂണ്ടി ജലശുദ്ധീകരണശാലയിൽ KCB ലൈനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തൃപ്പൂണിത്ര സബ് ഡിവിഷന് കീഴിലുള്ള തൃപ്പൂണിത്ര, ഉദയംപേരൂർ, തിരുവാങ്കുളം, ചോറ്റാനിക്കര എന്നീ പ്രദേശങ്ങളിൽ ഇന്ന് ജലവിതരണം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
6: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
7: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
6: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
11: പ്രകാർ PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
3: എൽഡേഴ്സ് ഫോറം കലൂർ, വോയിസ് ഓഫ് കലൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 4 മണി മുതൽ ആർക്കും പാടാം. വൈകിട്ട് 6 മണിക്ക് KK സോമന്റെ ചെറുകഥാവായന, സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി.
4: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
5: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
4: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
6: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
7: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
8: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
4: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ നാടാകെ വായനക്കൂട്ടം അവലോകന യോഗം ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

0: ആകാശവാണി FM വാർത്തകൾ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായും പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായും മെൽബണിൽ ചർച്ച നടത്തി. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലേക്ക് പോകും. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവർ ഏഴായി. മീനാക്ഷിപ്പുഴയിലെ തിരച്ചിലിലാണ് അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. രാജ്യത്തെ മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്ര ദേശീയ പുരസ്കാരത്തിന് കോഴിക്കോട് കിർത്താഡ്സ് അർഹമായി. കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയമാണ് കിർത്താഡ്സിനെ മികച്ച ഗവേഷണ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. കൃത്രിമ ഗർഭധാരണ ചികിത്സാ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ചു. ഈ മേഖലയിലെ ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മോഡൽ പാർലമെന്റ് ഇന്നും നാളെയും. വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടികൾ നേരിട്ട് അനുഭവിച്ചറിയാനുള്ള സന്ദർഭമൊരുക്കുകയാണ് പരിപാടി. ഇന്ന് ദേശീയ മത്സ്യ കർഷക ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. ISO നിലവാരം കൈവരിക്കുന്നതിൽ 100 മേനി നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ CDSുകൾ. ജില്ലയിൽ 82 CDSുകളാണ് ഉന്നത ഗുണമേന്മ മുദ്രയായ ISO നിലവാരം കരസ്ഥമാക്കിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 45 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരുന്നു. നാട്ടുപുക എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കൃഷ്ണരാജ്, സുജാത മോഹൻ എന്നിവർ പാടിയത്. രചന കാളിദാസൻ, സംഗീതം ദേവ

നട്പുക്കക എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം, പ്യാർ കിയാ തോ ഡർനാ ക്യാ എന്ന ചിത്രത്തിൽ നിന്നും. കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഈ ഗാനം ഒരുക്കിയത് സമീർ, ജതിൻ ലളിത്.

ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ അവസാനമായി ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയത്. ആർ രവിശങ്കറിന്റെ വരികൾ, സംഗീതം എസ് എ രാജ്കുമാർ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ചിത്രമഞ്ജരി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 22 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

शाबाश मेरे वीरो, मुझे तुमसे यही आशा थी।

0: ഇപ്പോൾ സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: നിസ്വാർത്ഥമായ കർമ്മമാണ് മാനവരാശിയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും ദൃഢനിശ്ചയത്തിൽ ഓരോ പൌരന്റെയും ജീവിതം മെച്ചപ്പെട്ട് രാജ്യം മുന്നോട്ട് കുതിക്കുമെന്നും നരേന്ദ്രമോദി സംസ്കൃത സുഭാഷിതം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച് അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോറോം ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിലെ ചർച്ച അല്പസമയത്തിനകം കൊച്ചിയിൽ തുടങ്ങും. അമേരിക്കയിൽ നിന്ന് കമ്പനി ഡയറക്ടർ ഓൺലൈനിൽ ചർച്ചയിൽ പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട്. തുറന്ന സമീപനത്തോടെയാണ് ഗവൺമെന്റ് കോറോം ഹെൽത്തുമായി ചർച്ച നടത്തുന്നതെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. കേരളത്തിലെ കേന്ദ്രങ്ങൾ ഇവിടെ തന്നെ നിലനിർത്തുക എന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും അവർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറിന്റെ 4-ാമത്തെ ഡയറക്ടറായി പ്രൊഫസർ ശ്രീനിവാസമൂർത്തി ശ്രീനിവാസുല ചുമതലയേറ്റു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. ISO നിലവാരം കൈവരിക്കുന്നതിൽ 100 മേനി നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ CDSുകൾ. ജില്ലയിൽ 82 CDSുകളാണ് ഉന്നത ഗുണമേന്മ മുദ്രയായ ISO നിലവാരം കരസ്ഥമാക്കിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹിൽസിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക. സ്വർണവില പവന് 280 രൂപ കൂടി 1,06,200 രൂപയായി. 13,275 രൂപയാണ് ഗ്രാമിന്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ 2:33. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര.

0: തിരുവനന്തപുരം റിലേ. എന്താണ് പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS? ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ? ആദായനികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ IRS മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഇന്ന് വൈകിട്ട് 5 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
1: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
0: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. പച്ചക്കറി വിളകളോടൊപ്പം കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പുതിയകാവ് സ്വദേശി CT അശോകൻ കൃഷി അറിവുകൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
0: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഇന്ന് രാത്രി 7:35 FM ഈവനിങ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ. വൃക്കയിലെ കല്ലുകളും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ദീപ രാംനാഥുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. രാത്രി 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഇന്ന് രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, KR ടോണിയുടെ കവിതകൾ, CS ചന്ദ്രികയുടെ ചെറുകഥ ആപ്പുളിമരം, PK ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും, ഇതേക്കുറിച്ച് ഡോക്ടർ N. അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം. രാത്രി 10:00 ഡോണ്ടുതായ് കുൽക്കർണിയുടെ സംഗീത കച്ചേരി, ആനന്ദ് കുന്ദേ സാരംഗി, ശ്രീധർബദായെ തബല, ഉദ്ധവ് റാനഡെ ഹാർമോണിയം. രാത്രി 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
3: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
3: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
2: ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഇനം വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 46.52, മറുനാടൻ 45.50, പയർ നാടൻ 65.70, മറുനാടൻ 56.62, ചേന നാടൻ 55.60, മറുനാടൻ 44.50, മരച്ചീനി 26.28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ച ചുവപ്പ് 38.42, കുമ്പളങ്ങ 20.25, ഞാലിപ്പൂവൻ 65.70, പാളയന്തോടൻ 32.36, പൂവൻ 54.60, റോബസ്റ്റ 37.43, ബീട്രൂട്ട് 45.50, വെണ്ടയ്ക്ക 42.47, പാവയ്ക്ക 42.47, ചുരയ്ക്ക 30.37, വഴുതന 40.47, കത്തിരി ഉരുണ്ടത് 40.47, ക്യാബേജ് 43.50, ക്യാരറ്റ് 65.70, കോളിഫ്ലവർ 42.50, കൊത്തവര 40.45, കൂർക്ക 48.55, ചേമ്പ് വലുത് 70.75, ചേമ്പ് ചെറുത് 45.50, വെള്ളരി 20.24, മുരിങ്ങക്കായ 65.70, ബീൻസ് 75.82, ഇഞ്ചി 236.242, പച്ചമുളക് 48.55, കരിനാരങ്ങ 65

0: 70, ചെറുനാരങ്ങ 1 3 രൂപ 4 രൂപ, കോവയ്ക്ക 70 75, പച്ചമാങ്ങ 35 40, സവാള 35 40, ചെറിയ ഉള്ളി 74 80, ഉരുളക്കിഴങ്ങ് 28 35, മത്തൻ 20 25, പീച്ചിങ്ങ 68 75, പടവലം 36 42, തക്കാളി 34 40, അമരപ്പയർ 75 80. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
3: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അക്സ അറക്കൽ പാടിയ ഗാനം, അജീഷ് ദാസിന്റെ വരികൾ, സംഗീതം പി ഡി തോമസ്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ലളിതഗാനം വീണ്ടും കേൾക്കാം വൈകിട്ട് മധുരം ഗീതത്തിൽ.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: എന്നെ ചക്രക്കസേരയിൽ ഇരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം.
1: കെ ആർ ടോണിയുടെ കവിതകൾ.
3: കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
1: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
4: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം ഇന്ന് 3-5 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ, ആദായനികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ സി ബി സുരേഷ് കുമാർ മറുപടി പറയുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ അവസാന തീയതി ഈ മാസം 31. ആരൊക്കെയാണ് ആദായനികുതി അടയ്ക്കേണ്ടത്? ഫോം 16 കിട്ടി പക്ഷേ ടാക്സ് ഇല്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾക്ക് ഇന്ന് 3, 5, 4 ഇടയ്ക്ക് വിളിക്കാം ഇനി പറയുന്ന നമ്പറുകളിൽ. നമ്പറുകൾ ഇതാണ്: 94 46 45 58 88, അല്ലെങ്കിൽ 04 842 42 63 97, അല്ലെങ്കിൽ 04 842 42 63 87. ഓർക്കുക, ഇന്ന് 3-5 ഹലോ കൊച്ചി എഫ് എം പരിപാടി ചർച്ച ചെയ്യുന്ന വിഷയം ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 94 46 45 58 88, അല്ലെങ്കിൽ 04 842 42 63 97, അല്ലെങ്കിൽ 04 842 42 63 87. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായം 2026 ജൂലൈ 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സ് കവിയാൻ പാടില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ibps.in.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: പെപ്റ്റിക് അൽസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
5: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
5: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥ, കവിത, സാഹിത്യ ശില്പശാല ഈ മാസം 25 ശനിയാഴ്ച ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുകളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നൊറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഇതാണ്: 88 48 41 95 74. നമ്പർ ആവർത്തിക്കാം: 88 48 41 95 74.
9: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
6: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
9: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
6: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
9: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
10: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
11: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
12: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
13: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?

0: യെസ്
1: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
0: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ട്രേഡിലുള്ള ITC NTCയുമാണ് യോഗ്യത. 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 22. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:48. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോയെന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷിപ്പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
6: ചെറിയ രീതിയിലുള്ള ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും മിത്തും വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ദിവസന്മാര് വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
5: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGPമാരുടെ യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ്

0: പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കാക്കനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അമേരിക്കയിലുള്ള കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പങ്കെടുക്കുന്നത്. കോറോ ഹെൽത്ത് അധികൃതരുമായി സംസാരിച്ച് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് സർക്കാർ ആരായുന്നതെന്ന് യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദു കൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നുള്ള 800 പേരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണമനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്തുനിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൌണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
0: നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണസജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും 1 പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ 2 ടീമുകൾ സ്പെയിനും ബെൽജിയവും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആക്രമണോത്സുകതയും സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ 2 ടീമുകൾ കൊമ്പ് കോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് 1-2 ഗോളുകൾക്ക് സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിനമാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാരു ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
0: അടുത്ത 2 ക്വാർട്ടർ മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386, നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 വർദ്ധിച്ച് 1,06,200, ഗ്രാമിന് 13,275 ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും.

0: കോൺഗ്രസ് നേതാവ് വി എം സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ഐഡി ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലന്റിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ് സംസാരിക്കുന്നു.
2: നമ്മളിൽ മിക്കവരും കേട്ടിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. മുമ്പ് ഇതിനെ PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കാലക്രമേണ ഇത് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഇത് ശരിക്കും ഒരു പ്രത്യേകതരം രോഗാവസ്ഥയാണോ? ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഓവറികളിൽ അഥവാ അണ്ടാശയങ്ങളിൽ സിസ്റ്റ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണോ ഇത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ മെറ്റബോളിക് വ്യതിയാനങ്ങളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഹോർമോണൽ മാറ്റങ്ങളും മെറ്റബോളിക് മാറ്റങ്ങളും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻസിന്റെ അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ മാസമുറ, ശരീരഭാരം, ചർമ്മം, മുടി, ഗർഭധാരണം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാലാണ് ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡിസീസ് അല്ല, സിൻഡ്രമാണ് എന്ന രീതിയിൽ PCOS എന്ന പേര് വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഓരോ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വരെ PCOS ഉണ്ടായേക്കാമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുക. ഇത് ശരീരത്തിലെ പല മെറ്റബോളിക് അവസ്ഥകളെയും ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഈ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേര് കൊണ്ട് ഈ രോഗത്തെ പൂർണമായും വിവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചും കൂടെ മെച്ചമായുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ പ്രകാരം 2026 മെയ്യിൽ ഒരു പുതിയ പേരാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. PMOS അഥവാ പോളിമെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം എന്നാണ് ഇപ്പോൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. PMOS എന്തുകൊണ്ടുണ്ടാവുന്നു? പ്രധാനമായിട്ടുള്ള ചോദ്യം അതാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് PMOS ഉണ്ടാവുന്നത്. അതിലെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പാരമ്പര്യം; രണ്ടാമത്തത്, ഇൻസുലിൻ റെസിസ്റ്റൻസ്; മൂന്നാമത്തത്, അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പരിസ്ഥിതി ഘടകങ്ങൾ. പരിസ്ഥിതി ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്ട്സ്, അതായത് നമ്മൾ എണ്ണയിലിട്ട് വറുക്കുകയും ഗ്രിൽ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ഇത് കൂടുതൽ. ഇത് മൂലമുണ്ടാവുന്ന നമ്മുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. പിന്നുള്ള ഒരു പരിസ്ഥിതി ഘടകമാണ് ബിസ്ഫീനോൾ എ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും അതുപോലെ ക്യാൻഡ്

കണ്ടെയ്നേഴ്സിലും ഒക്കെയാണ് ബിസ്ഫീനോൾ എ ഘടകങ്ങൾ കാണുന്നത്. അപ്പോ നമ്മുടെ PMOS ഉണ്ടാക്കുന്നവരിൽ പ്രധാനമായും കാണുന്ന രണ്ട് പരിസ്ഥിതി ഘടകങ്ങളാണ്, ഒന്ന് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രോഡക്ട്സും പിന്നെ ബിസ്ഫീനോൾ എയും. അപ്പോ ഇതൊക്കെയാണ് പ്രധാനമായും PMOSന്റെ കാരണങ്ങളായിട്ട് വരുന്നത്. എപ്പോഴും ഒരു പ്രത്യേക ഘടകമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണമോ മാത്രമായിരിക്കില്ല കാണപ്പെടുന്നത്, രണ്ടോ മൂന്നോ കാരണങ്ങളായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നവര്, ഇവർക്കൊക്കെ തന്നെ ഉറക്കക്കുറവുണ്ടായിരിക്കും, മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കും. എപ്പോഴും ഇതൊരു മൂന്നോ നാലോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ ഒരുമിച്ചുണ്ടായിരിക്കുകയും അത് തന്നെ PMOSന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് PMOSന്റെ ലക്ഷണങ്ങൾ? സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്രമമല്ലാത്ത ആർത്തവം, അതായത് മൂന്നോ നാലോ മാസങ്ങൾ മാസം മുറയോ ഉണ്ടാവാറില്ല, അതിനുശേഷമായിരിക്കും വരിക. വരുമ്പോഴാവട്ടെ ഹെവി ബ്ലീഡിങ്ങോട് കൂടിയിട്ടായിരിക്കും വരിക. അമിതമായ രോമവളർച്ച, മുഖത്തും കൈകളിലും കാലുകളിലുമെല്ലാം അമിതമായ രോമവളർച്ച, മുഖക്കുരു, തലമുടി കൊഴിച്ചിൽ, ശരീരഭാരം കൂടുക, ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് കാണുക, കഴുത്തിലും കക്ഷത്തിലും കറുത്ത നിറം വരിക, ക്ഷീണം എന്നിങ്ങനെയാണ് പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ. എന്ന് വെച്ചിട്ട് പല രോഗികൾക്കും ഇതിൽ ഒന്നോ ഒന്നി കൂടുതലോ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് PMOS ഉണ്ടെങ്കിലും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. PMOSന്റെ ലക്ഷണങ്ങൾ അവഗണിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രധാനമായും മാസമുറയുടെ ക്രമമില്ലായ്മയുടെ ഒരു കാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ചികിത്സിക്കാതെയിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയിരുന്നു കഴിഞ്ഞാൽ ഇത് കാരണം കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അവസ്ഥകളാണ് ഒന്ന് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ വർദ്ധിക്കൽ അഥവാ ഡിസ്ലിപ്പിഡീമിയ, ഹൃദ്രോഗ സാധ്യത, കൊറോണറി ആർട്ടറി ഡിസീസ്, ഫാറ്റി ലിവർ, ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഗർഭം ധരിക്കുമ്പോഴുണ്ടാകുന്ന പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഗർഭാവസ്ഥ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നുമാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇൻഫെർട്ടിലിറ്റി, ഗർഭാശയത്തിന്റെ അകത്തെ പാളി കട്ടിയാകൽ, തിക്കൻഡ് എൻഡോമെട്രിയം എന്ന് പറയും. അപൂർവമായി എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിക്കുക എന്നിങ്ങനെയും കാണും. കാര്യം മൂന്ന് നാല് മാസങ്ങളായി മാസക്കുളി വരാതിരിക്കുന്ന ഒരാളുടെ ഗർഭപാത്രത്തിനകത്തെ ലെയർ കട്ടിയാകുകയും അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് അപൂർവമായി ചിലപ്പോൾ ഗർഭപാത്രത്തിനകത്തുള്ള ക്യാൻസറിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരിൽ എപ്പോഴും കാണുന്ന കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളാണ് വിഷാദ രോഗം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, തങ്ങളുടെ ബാഹ്യരൂപത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നിവയും കൂടുതലായി കാണാം. അതുകൊണ്ട് തന്നെയാണ് PMOS നമ്മുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയായി മാറുന്നത്. PMOSന്റെ രോഗനിർണയം എങ്ങനെയാണ്? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റിനോട് ചോദിക്കുന്നത് രോഗലക്ഷണങ്ങളാണ്. പിന്നീട് ചോദിക്കുന്ന മാസമുറയുടെ ചരിത്രം, അതായത് മാസമുറ കൃത്യമായിട്ടാണോ വരിക അഥവാ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാകും, ഇനി വരുന്ന സമയത്ത് ബ്ലീഡിംഗ് നോർമൽ ലെവലിലാണോ അതോ ഹെവി ആയിട്ടാണോ. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര പാഡുകൾ ഒരു ദിവസം മാറ്റാറുണ്ട്, അതുപോലെ തന്നെ ഓരോ പാഡും എത്രത്തോളം നനഞ്ഞിട്ടാണ്, പൂർണമായും നനഞ്ഞു കുതിർന്നതിന് ശേഷമാണോ അതോ ചെറുതായിട്ട് നനയുമ്പോഴേ ഇവര് മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ലഘുവായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ബ്ലീഡിംഗ് ഹെവി ആണോ ലൈറ്റ് ആണോ മീഡിയം ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. കണക്കുകൾ പറയുന്നത് ഏകദേശം ഒരു പീരീഡ്സിൽ 80 ml കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കണം എന്നാണ്. നമ്മൾ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം 5 കൂടുതൽ പൂർണമായും നനഞ്ഞു കുതിർന്ന പാടുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. പിന്നീട് നടത്തുന്ന ശരീര പരിശോധന, നമ്മൾ നോക്കുന്നത് അമിതവണ്ണമുണ്ടോ, ഒബീസിറ്റി ഉണ്ടോ, കഴുത്തിലും കക്ഷത്തിലുമൊക്കെ കറുത്ത പാടുകളുണ്ടോ, ഹെയർ ഗ്രോത്ത് ഉണ്ടോ എന്നിങ്ങനെയുള്ള ശരീര പരിശോധനകളാണ് നടത്തുന്നത്. പിന്നീട് രക്തപരിശോധനയ്ക്ക്, ഇവിടെ രക്തപരിശോധനയിൽ നമ്മൾ ഹോർമോൺസിന്റെ അളവുകളാണ് നോക്കുന്നത്. മെയിൻ ആയിട്ട് നോക്കുന്നത് LH, FSH, ഈസ്ട്രജൻ, ആവശ്യമുണ്ടെങ്കിൽ ആൻഡ്രോജൻസിന്റെ ലെവലും നമ്മൾ നോക്കാറുണ്ട്. ഇൻസുലിന്റെ അളവും ചിലപ്പോൾ നോക്കാറുണ്ട്. ഇതിനുശേഷമാണ് അൾട്രാസൗണ്ട് പരിശോധനയ്ക്കായിട്ട് നമ്മൾ വിടുന്നത്. അൾട്രാസൗണ്ട് പരിശോധനയിൽ നമ്മൾ നോക്കുന്നത് അണ്ടാശയങ്ങൾ അഥവാ ഓവറീസിൽ സിസ്റ്റുകൾ കാണുന്നുണ്ടോ, എത്ര നമ്പർ ഓഫ് സിസ്റ്റുകൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം

0: എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്രാസൗണ്ട് പരിശോധനയിൽ അണ്ഡാശയത്തിൽ സിസ്റ്റുകൾ കണ്ടില്ല എന്നിരിക്കെ, എന്നാ രോഗിക്ക് ബാക്കി ലക്ഷണങ്ങളും ഈ പറയുന്ന പരിശോധനയിലും ഹിസ്റ്ററിപരമായിട്ടും ലക്ഷണങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ആ രോഗിക്ക് PMOS ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അൾട്രാസൗണ്ടിൽ അണ്ടാശയത്തിൽ സിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ഒരു ആവശ്യമായ ഘടകമേ അല്ല PMOS എന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ. PMOS എന്ന് പറയുന്നത് എപ്പോഴും ഒരു രോഗം എന്നതിലുപരി ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. അതിനെ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ അവഗണിക്കുകയും അരുത്. നേരത്തെയുള്ള രോഗനിർണയവും ശരിയായ ചികിത്സയും ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, നല്ല ഉറക്കം, മാനസികാരോഗ്യ സംരക്ഷണം എന്നിവയാണ് PMOSന്റെ പ്രധാനമായിട്ടുള്ള ചികിത്സാരീതികൾ. ഇവയൊക്കെ കൊണ്ടുതന്നെ സ്ത്രീകൾക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്.
1: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOSനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ്.
2: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെത്തും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂക്കാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, CEO ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരുരാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
4: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഔർ ദൂസരാ യെ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവല ഏക് ഖേൽ നഹീ ലേക്കിൻ ഏക് സാജാ ജുനൂൻ ഹൈ. ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ. ആജ് യഹാ കേവല ഖേൽ കി ഖുശി ഹൈ. ഹമാരി മിത്രത കി ഗർമജോഷി ഹൈ ഔർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
3: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ് കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി

0: ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 അംഗ സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ത്തിലധികവും ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരികടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
0: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60ാം മിനിറ്റിൽ എംബാപ്പയും 66ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2ാം സെമിയിൽ ലോക 1ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469

0: നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24,180 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥിക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ADGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ ഗാനോത്സവം.

പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക്. ആദ്യം 101 Weddings എന്ന ചിത്രത്തിലെ ഗാനമാണ് യാസിൻ നിസാർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദേവ്.

തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി മധു ബാലകൃഷ്ണൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, വിദ്യാസാഗർ.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ഗാനോത്സവത്തിൽ ഇനി താപ്പാന എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഗാനമാണ്. വരികൾ സന്തോഷ് വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഹോം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. അരുൺ ആലാട്ടിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രാഹുൽ സുബ്രഹ്മണ്യം.

ബി കെ ഹരിനാരായണൻ, ദീപക് ദേവ് എന്നിവർ ഒരുക്കിയ ഗാനമാണ് ഇനി ഭാസ്കർ ദ റാസ്കൽ എന്ന ചിത്രത്തിനു വേണ്ടി. പാടിയത് അഫ്സൽ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: തത്സമയം ഒരു പെൺകുട്ടി ഈ ചിത്രത്തിലെ ഗാനമാണ് ഇനി മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം ശരത്.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: സമയം 1 മണി കഴിഞ്ഞ് 31 മിനിറ്റും 20 സെക്കൻഡും. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. ഇനി ഹൃദയപൂർവം എന്ന ചിത്രത്തിലെ ഗാനമാണ് സിദ് ശ്രീറാം പാടിയത്. വരികൾ മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ടൂർണമെന്റ് ഈ ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനമാണ്. ഇനി വരികളെഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ദീപക് ദേവ്.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം ഇന്ന് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ, ആദായനികുതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ സി ബി സുരേഷ് കുമാർ മറുപടി പറയുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ അവസാന തീയതി ഈ മാസം 31 ആണ്. ആരൊക്കെയാണ് ആദായനികുതി അടയ്ക്കേണ്ടത്? ഫോം 16 കിട്ടി പക്ഷേ ടാക്സ് ഇല്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾക്ക് ഇന്ന് 3, 5, 4 ഇടയ്ക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88, മറ്റൊരു നമ്പർ 04 842 42 63 97, അല്ലെങ്കിൽ 04 842 42 63 87. ഓർക്കുക, ഇന്ന് 3, 5 ഹലോ കൊച്ചി എഫ് എം പരിപാടി ചർച്ച ചെയ്യുന്ന വിഷയം ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ത്, എങ്ങനെ. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 94 46 45 58 88, അല്ലെങ്കിൽ 04 842 42 63 97, മറ്റൊരു നമ്പർ 04 842 42 63 87. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. വി ദേവാനന്ദ്, സുജാത മോഹൻ എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: സെല്ലുലോയിഡ്, ഈ ചിത്രത്തിൽ ജി ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
0: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ഇന്നത്തെ ഗാനോത്സവത്തിൽ അവസാനമായി സാറാസ് എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ദിവ്യ വിനീത് എന്നിവർ പാടിയ ഗാനമാണ്. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ കീഴുമാട് പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസ്സിലെ ഒഴിവുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സീറ്റിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് മുഖേന ഏകജാലകം വഴി അപേക്ഷ സമർപ്പിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കണക്ക് എന്നിവ ഉൾപ്പെടുന്ന സയൻസ് ഗ്രൂപ്പാണ് നിലവിലുള്ളത്. രക്ഷകർത്താവിന്റെ വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 04842 62 41 15. നമ്പർ ആവർത്തിക്കാം 04842 62 41 15.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ഈ മാസം 13 രാവിലെ 10 മണിക്ക് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ dcs.qsat.ac.in എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. ഫോൺ നമ്പർ ഇതാണ്: 04842 86 23 01. 04842 86 23 01. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: admissions.qsat.ac.in അല്ലെങ്കിൽ dcs.qsat.ac.in.
7: പെട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
8: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
7: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
8: പെട്ടാപ്പുലിൽ ഏജൻസീസ്.
9: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
10: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
11: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോഡ്, ഇടപ്പള്ളി.
12: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
13: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: ടെൽവടക്കെ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
3: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
4: പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള വിവിധ ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദ തെറാപ്പിസ്റ്റുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഈ മാസം 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തും. SSLC സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുമാണ് യോഗ്യത. യോഗ്യത, ജനന തീയതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണം. അവസാന തീയതി ഈ മാസം 15. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3.
5: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ, യുനിസെഫ് ഇന്ത്യ പ്രതിനിധി സിന്ധ്യ മെക്കാഫ്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മനുഷ്യവികസനം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്ത സ്ഥലത്ത് നിന്നും ഇന്നൊരു മൃതദേഹം കൂടി കണ്ടെടുത്തു. എഞ്ചിനീയർ രാഗേഷിന്റെ മൃതദേഹമാണ് മീനാക്ഷിപ്പുഴയുടെ താഴ്ഭാഗത്ത് നിന്നും തെരച്ചിലിൽ കണ്ടെടുത്തത്. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച 20 വീണ്ടും തുടരും. സ്ഥാപനം കേരളത്തിൽ നിലനിർത്താൻ ഗവൺമെന്റ് എന്ത് ഭൌതിക സാഹചര്യം ഒരുക്കാനും തയ്യാറാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കോറോ കമ്പനിക്ക് ഇരട്ടത്താപ്പാണെന്ന് ഹൈബി ഈഡൻ MP. കേരളത്തിലെ ഓഫീസ് പ്രവർത്തനങ്ങളിൽ കമ്പനി അധികൃതർ തൃപ്തരായിരുന്നുവെന്നും ബാലൻസ് ഷീറ്റിൽ 1,000 കോടിയുടെ ലാഭം ഉണ്ടാക്കിയതായി മനസ്സിലായതായും MP പറഞ്ഞു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. പാലസ്തീനിൽ ഈ വർഷം നവംബർ അവസാനം തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2006 ശേഷം നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പാകും ഇത്.
5: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446455888. മറ്റ് നമ്പറുകൾ 0484242638 7, 0484242639 7. ഇന്ന് ആദ്യം വിളിച്ച ശ്രോതാവുമായി സംസാരിക്കാം. ഹലോ, വിളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, ലൈലയാണ്. ചിലങ്ക.
1: ലൈല എവിടുന്നാണ്?
2: ചിലങ്ക.
1: അതെവിടെയാണ് ചിലങ്ക?

0: അത് പുത്തഞ്ചിറ പോകും വഴി.
1: ഓ, അങ്ങനെ ഒരു സ്ഥലപ്പേരുണ്ട്.
0: ആ ചിലങ്കാണ്, ബസ് സ്റ്റോപ്പാണ്.
1: ചിലങ്ക ബസ് സ്റ്റോപ്പാണ്.
0: സാറിന്റെ പേരെന്തെന്നാ?
1: എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ നാട്ടുകാരി തന്നെയാണോ? അതെയോ,
0: നല്ല വിശേഷം.
1: നല്ല വിശേഷം. മഴയൊക്കെ ഉണ്ടോ?
0: മഴയുണ്ട്, ചെറുതായിട്ട്. നല്ല മഴ കാലത്തുണ്ടായിരുന്നു.
1: എന്താ ചെയ്യുന്നത്?
0: കടയാണ്, കടയില് പൊടിക്കണ മില്ലുണ്ട്, പിന്നെ പലർക്ക് കടയുണ്ട്.
1: വൻ സെറ്റപ്പാണെന്ന് തോന്നുന്നു.
0: അങ്ങനെ സെറ്റപ്പ് ഒന്നും ഇല്ല, കുറവാണ്. മാല കെട്ടണ്ടിരുന്ന് നേരം പോവാ. മാല കെട്ടണ്ട് ശബരിമല മാല.
1: ഓ, മാല. അപ്പൊ അവിടെ
0: വിശേഷം എന്താണ്?
1: അവിടെ ലൈല ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൂടെ വേറെ
0: ഭർത്താവുണ്ട്?
1: ഓ,
0: ശ്രമിക്കാൻ പോയേക്കാ ഭക്ഷണം കഴിച്ചിട്ട്.
1: ഫാമിലി ബിസിനസ് ആണ് അല്ലേ?
0: ഇപ്പൊ എന്റെ ഒരു പേരക്കുട്ടി കൂടി ഇരിക്കുന്നുണ്ട്, നസ്നിയ മെഹറി.
1: ഓ, പേരക്കുട്ടിയായിട്ട് റേഡിയോ കേട്ടോണ്ടിരിക്കാണ് അല്ലേ? പേരക്കുട്ടിക്ക് എത്ര പ്രായമുണ്ട്?
0: രണ്ടില് പഠിക്കുന്നു.
1: രണ്ടില് പഠിക്കാണ് അല്ലേ?
0: വന്നാണ് ഉച്ചക്ക് മീറ്റിംഗ് ഉള്ള കാരണം.
1: എന്താണ്?
0: ഉച്ചക്ക് അവർക്ക് പി ടി ഒ മീറ്റിംഗ് ഉണ്ട്, അത് കാരണം സ്കൂൾ ഉച്ചക്ക് വിട്ടിട്ട് വന്നിട്ടുണ്ട് ഇവിടെ.
1: അപ്പം അമ്മ അച്ഛനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലേ?
0: അച്ഛനോടില്ല, അച്ഛൻ ഗൾഫിലാണ്.
1: അമ്മ പോയിട്ടുണ്ട് അല്ലേ?

0: പേരക്കുട്ടിക്ക് എത്ര പ്രായമുണ്ട്?
1: രണ്ടിൽ പഠിക്കുന്നു.
0: രണ്ടിൽ പഠിക്കുകയാണ് അല്ലേ.
1: വന്നാണ് ഉച്ചക്ക് മീറ്റിംഗ് ഉള്ളായിരുന്നു.
0: എന്താണ്
1: ഉച്ചക്ക് അവർക്ക് PTO മീറ്റിംഗ് ഉണ്ട്, അത് കാരണം സ്കൂൾ ഉച്ചക്ക് വിട്ടിട്ട് വന്നിട്ടുണ്ട് ഇവിടെ.
0: ആ അപ്പം അമ്മയും അച്ഛനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലേ.
1: അച്ഛനോടില്ല, അച്ഛൻ ഗൾഫിലാണ്.
0: അച്ഛൻ അമ്മ പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് മോള്?
1: മോളിപ്പോ എന്റെ അടുത്ത് കസേരയിൽ വന്നിരിക്കുന്നുണ്ട്. ഞാൻ മാല കെട്ടുന്നുണ്ട്.
0: ഓ മാല കെട്ടാറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഓ ഭക്ഷണം കഴിച്ചു.
1: എനിക്ക് ക്ലാസ്മേറ്റിലേ എന്റെ കൽവിലെ വെണ്ണിലാവൂ നീ നല്ല പാട്ടുകാരാ.

0: സുൽത്താന്റെ ചേലുകാര ആ പാട്ട്.
1: അതെ അതെ, അത് വളരെ ഹിറ്റായിരുന്നല്ലോ ആ പാട്ട്.
0: ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ്.
1: വളരെ കാലം കഴിഞ്ഞിട്ടൊരു മാപ്പിളപ്പാട്ട് വളരെ ഹിറ്റായി വന്നൊരു പാട്ടായിരുന്നു അത്, ക്ലാസ്മേറ്റ്സിൽ അല്ലേ.
0: ഞാൻ പാട്ട് പാടാറുണ്ട് പ്രോഗ്രാമിൽ, ഞങ്ങളെ ഗ്രാമോത്സവം ഉണ്ടാവാറുണ്ട് ചിലങ്കയില്.
1: ഓ,
0: പിന്നെ
1: അവിടുത്തെ ഒരു ലോക്കൽ ഗായികയാണ് അല്ലേ.
0: അവിടെ എല്ലാ ഇതിലും ഞാൻ എന്നെ
1: വിളിക്കാറുണ്ട്,
0: വേണ്ട പേരുണ്ടാവും അവിടെ. പിന്നെ ഞങ്ങൾ ഒപ്പന കളിക്കാറുണ്ട്, ഒപ്പന ഓണങ്ങളി ഇതൊക്കെ കളിക്കാറുണ്ട്.
1: ഒരു കലാകാരിയാണ് അല്ലേ. നല്ല കാര്യം, നല്ല കാര്യം, വെറുതെ ഇരിക്കണ്ടല്ലോ ആ സമയത്ത്. കലാപരമായിട്ടുള്ള കഴിവുകള് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നത് നല്ലതാ.
0: ഞാനിവിടെ എന്റെ ഒരു കൂട്ടുകാരത്തി വന്നിട്ട് പാട്ട് പാടിക്കൊണ്ട് യൂട്യൂബിൽ ഇരുന്നുണ്ട്, അനിത ടി വി ചാനലിലും.
1: ഓ അതെയോ, നല്ല കാര്യം, നല്ല കാര്യം.
0: ഞങ്ങളുടെ ഒപ്പനൊക്കെ യൂട്യൂബിൽ അവളിട്ടുണ്ട്, അവളുടെ ചേച്ചി ഉണ്ടാവാറുണ്ടേ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ആ പാട്ട് കേൾക്കാം.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ആരാണ്? എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ.
3: നല്ല വിശേഷം, ഇവിടെ മഴയാണ് സാറേ.
2: മഴയാണ്? മഴ ഇനി ഇപ്പൊ കുറച്ചു കാലം കൂടി ഉണ്ടാവും. അതൊരു വിശേഷമായി. അതെ അതെ, ആദ്യകാലത്തൊക്കെ മഴ പെയ്യുമ്പോ ഒരു വിശേഷമാണ്, പിന്നെ പിന്നെ പോകെ പോകെ അത് വിശേഷമല്ലാതെ ആവും. എല്ലാ ദിവസവും മഴ പെയ്യുമ്പോഴേ അങ്ങനെയല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ?
3: സാറിനോട് ആദ്യമായിട്ട് സംസാരിക്കാൻ.
2: അതെയോ?
3: പിന്നെ ശശികുമാർ ഇപ്പൊ പുതിയ സാറന്മാരെ വന്നിട്ടുണ്ടല്ലോ.
2: പിന്നെ എന്താ ചെയ്യുന്നത്?
3: എനിക്ക് ഈ ഡ്രസ്സിങ്ങിന്റെ പണിയൊക്കെയാണ്, ഈ ഷീറ്റ് വർക്ക് ഒക്കെയാണ്.
2: ഡ്രസ് വർക്ക്?
3: ഡ്രസ് വർക്ക്. ബാപ്പിക്ക് ചില സ്വതാവണം കൊടുത്തായിരുന്നു ബാപ്പ.
2: എങ്ങനെ?
3: എന്റെ ബാപ്പേ സ്വതാവണം ജബ്ബാറെന്ന് അറിയോ പേര്?
2: ഓ ഓ, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്, പറഞ്ഞു
3: കേട്ടിട്ടുണ്ട്. അലങ്ങാട് ജബ്ബാറ് എന്റെ ബാപ്പയാണ്.
2: ഓ അതെയോ?
3: കൊച്ചി എഫ് എമ്മിന്റെ സ്ഥിരം ആളാണ്. ഫസ്റ്റ് ഇടയം തുടങ്ങിയ കാലം മുതല് ബാപ്പ ഇത് കേൾക്കുന്ന ആളാണ്. അവിടെ ബാപ്പ അവിടെ വരാറുണ്ട് ബാപ്പിച്ചി.
2: ഓക്കേ ഓക്കേ, ഞാൻ പുതിയ ആളായതുകൊണ്ട് എനിക്ക് അത്ര പരിചയമില്ല.
3: ബാപ്പിച്ചി
2: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: ഞാൻ ഇന്ന് മണിയറയിലെ പാട്ടാ ചോദിച്ചേക്കണേ.
2: മണിയറയിലെ? ആ ഓക്കെ, ആ പാട്ട് വെച്ചു തരാം.
3: കേട്ടിട്ടുണ്ടോ ബാപ്പിച്ചിയുടെ കൂട്ടുകാർ കുറേ വരുന്നുണ്ട്.
2: ഓ, അവരൊക്കെ സ്ഥിരമായിട്ട് വിളിക്കുന്നവരാണോ?
3: അല്ല അല്ല, ഞാൻ സാറുമാര് എന്റെ വാപ്പാടെ സ്ഥിരം
2: കൂട്ടുകാരാണ്.
3: റസാഖ് സാറ് നേരക്കോട്, വാസുദേവൻ നമ്പൂതിരി മകന് ഒറ്റപ്പാലം,
2: ശരി.
3: പിന്നെ നമ്മുടെ ഒരു വേറെ സാറിന്റെ ജന്മ.
2: ഇനി അടുത്ത അടുത്ത തവണ വിളിക്കുമ്പോ ബാക്കി പറയാം. എല്ലാരും
3: കപ്രശ്ശേരി, പിന്നെ അബ്ദുൽ സലാം അഴീക്കോട്,
2: ഇവരൊക്കെ വിളിക്കുന്നതാണല്ലോ. കഴിഞ്ഞ തവണ വിളിച്ചല്ലോ വാവന്നൂര്. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം, പാട്ട് കേൾക്കാം.
3: ഓക്കെ ശരി സാറേ. ഓക്കെ സാർ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബറോൺ മോൾ ഇടപ്പള്ളി.
3: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഹലോ സാറേ, ഞാൻ വൈഫിനില്ലെന്ന് ജയ്സിയാണ് വിളിക്കുന്നത്.
3: ജെൻസി?
4: ആ,

0: റിൻസി.
1: ഗ്രേസി.
0: ഗ്രേസി. ഗ്രേസി മുമ്പ് ഇപ്പൊ ഇപ്പൊ അടുത്ത് വിളിച്ചിട്ടില്ലേ?
1: ഇല്ല, കഴിഞ്ഞ മാസം വിളിച്ചതാണ് സാറിനെ തന്നെ കേട്ടിയാ. എനിക്ക് ഞാനങ്ങനെ അധികം പാട്ടൊന്നും ചോദിക്കാറില്ല സാറേ, എപ്പോഴെപ്പോഴും ഒന്നും വിളിക്കാറില്ല.
0: ഞാനിവിടെ പേരിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഗ്രേസി.
1: അതെ,
0: അത് കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച, രണ്ടാഴ്ച മുൻപേ വിളിച്ചതാണ്.
1: ഫോണൊന്നുമില്ല, ഈ കീപാഡ് ഫോണാണുള്ളത്. അതില് ഒരു പാട്ട് വല്ലപ്പോഴും ചോദിക്കും.
0: ടീച്ചറല്ലേ ഗ്രേസി? ടീച്ചറല്ലേ?
1: ടി വി ആ, അങ്ങനത്തെ ഒന്നുമില്ല. ഞാനിതില് ഈ റേഡിയോ കാലത്ത് വെക്കും, കുറച്ചുനേരം പാട്ട് വെക്കും.
0: ഗ്രേസി ടീച്ചറല്ലേ?
1: ടീച്ചറല്ല, ഞാനൊരു ജോലി നിക്കണേ ഒരു വീട്ടില്.
0: ഓ ഓ ഓ, ഓക്കെ ഓക്കെ. മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഗ്രേസി എന്നുള്ള പേര്. എവിടെയാ സ്ഥലം, എവിടെയായിരുന്നു പറഞ്ഞത്?
1: വൈപ്പിനില്.
0: ഓക്കെ ഓക്കെ. ആ പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ? രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന വിശേഷങ്ങളൊക്കെ പറയൂ, കേൾക്കട്ടെ. വീട്ടില് പിന്നെ വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭർത്താവ് മരിച്ചു, പിന്നെ ഒരു മോനുണ്ടായതും മരിച്ചു, ചെറുതായിരുന്നു അവൻ.
0: ഓ ഓ ഓ, ആ അന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
1: ഞാനും വളരെ ചെറുതിലേക്കാ കല്യാണം കഴിഞ്ഞു, കൊറേ ദുഃഖങ്ങളൊക്കെ ഏറ്റെടുത്ത ആളാണ് സാറ്.
0: ജീവിതത്തിൽ പല കഷ്ടങ്ങളും ഇങ്ങനെ വരുമല്ലോ അല്ലേ? അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്?
1: പല രീതിയിലാണെന്നുള്ള എല്ലാവർക്കും
0: ഫേസ് ചെയ്യാന്നല്ലാതെ നിവർത്തിയില്ലല്ലോ പല കാര്യങ്ങളിലും.
1: പിന്നെ ഒരു മോളുണ്ട്, എന്നെ കെട്ടിച്ചേക്കണത് ഞാൻ കൊടുങ്ങല്ലൂരാണ്.
0: ആ അത് പറഞ്ഞിരുന്നു, എന്ന് കൊടുങ്ങല്ലൂരാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ.
1: അപ്പൊ ഇങ്ങനെ ഒരു പാട്ടൊക്കെ കേൾക്കാൻ എനിക്ക്
0: വേറെ
1: മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ.
0: പാട്ടൊക്കെ കേൾക്കൂ, കൊച്ചി എഫ് എം കേൾക്കൂ എപ്പോഴും.
1: പിന്നെ എന്റെ അപ്പൻ റേഡിയോ എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസിലൊക്കെ പൈസ അടച്ചിരുന്ന സമയമില്ലേ, അന്നേരമൊക്കെ കേട്ടിരുന്ന കുഞ്ഞിലേ വെച്ച് റേഡിയോ ഭയങ്കര
0: ഇഷ്ടമാണല്ലേ. അല്ല, ഒറ്റപ്പെടുമ്പോൾ റേഡിയോ നല്ലൊരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഒക്കെ ആണ്
1: അല്ലേ? എനിക്ക് ദൂരദർശനം ഒന്നും കാണാൻ പറ്റില്ല, ഇല്ല ഒന്നുമില്ല, ഈ റേഡിയോ ആശ്രയം.
0: അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇത്തിരി പഴയ പാട്ടാണ്.
0: മങ്കമ്പ് ഗോപാലകൃഷ്ണനും എം എസ്
1: വിശ്വനാഥനും.
0: അതെ അതെ, സുശീലമ്മ പാടിയ പാട്ടാണ്. അതെ അതെ അതെ അതെ,
1: സിനിമ നല്ല സിനിമയായിരുന്നു. ഞാൻ വളരെ ചെറുതിനെ കണ്ടാണെന്നല്ല പാട്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിരിക്കുന്നു.
0: അപ്പൊ ഇതൊന്നും ആദ്യം പേര് ചോദിക്കാത്ത പാട്ടുകളാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി എന്നാ, ശരി, താങ്ക് യു.

0: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഹലോ, വെളിതിരയിലേക്ക് സ്വാഗതം. ആരാണ്?
3: മഹിമ.
2: ഫാത്തിമ.
3: മഹിമ.
2: എന്താ ഈ ഇന്ന് പേര് പറയുന്ന ഒന്നും ക്ലിയർ ആയി കിട്ടുന്നില്ലല്ലോ എനിക്ക്. എന്റെ തകരാറാണോ അല്ലെങ്കിൽ ലൈനിന്റെ തകരാറാണോ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരുടെ പേരും തെറ്റിയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. മഹിമ. മഹിമ എവിടുന്നാണ്? പെരുമ്പാവൂര്. ആ, എന്ത് ചെയ്യുന്നു?
3: ഞാൻ മാട്രിമോണിയിൽ വർക്ക് ചെയ്യാം.
2: എവിടെ?
3: മാട്രിമോണി.
2: മാട്രിമോണി. അപ്പോ പിന്നെ അങ്ങനെ ഒരു എന്താണ്, ഏജൻസി ആണോ? മാട്രിമോണി ഏജൻസി. അപ്പൊ അവിടെ നല്ല നല്ല ആൾ പ്രൊഫൈലൊക്കെ ഉണ്ടോ?
3: ഉണ്ട്.
2: ഉണ്ട്. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? കല്യാണം
3: നടക്കുള്ളൂ.
2: എത്ര കല്യാണം ഒരു മാസം എത്ര കല്യാണം വെച്ച് നടക്കും?
3: അത് ലിസ്റ്റ് ഇങ്ങനെ തരും.
2: ആഹാ.
3: എന്നിട്ട് ഇങ്ങനെ പൈസ അടയ്ക്കാൻ പറയും അവരോട്.
2: ആഹാ.
3: അപ്പൊ അവര് പറയും പൈസ അടച്ചാലും നടക്കില്ലെന്ന് പറയും.
2: പൈസ ആദ്യമായി വാങ്ങണം അല്ലേ? ഇല്ലെങ്കിൽ കല്യാണം നടത്തിയിട്ട് അവരങ്ങ് പോവും. അപ്പൊ അതിന് പല ടെക്നിക്കുകളും ഉണ്ടല്ലോ നിങ്ങളെ കയ്യില്. ആദ്യം പ്രൊഫൈൽ കൊടുക്കൂല, ഇത്ര പൈസ തന്നാല് 10 പ്രൊഫൈൽ അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ? എല്ലാ എല്ലാ എല്ലാ ബിസിനസ്സിലും ഉള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ, ചാലഞ്ചസ് വരും ഓരോരോ.
3: അവർക്ക് കല്യാണം നടന്നാലേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ.
2: കല്യാണം നടക്കണം, അതുപോലെ തന്നെ കല്യാണം നടക്കുന്നതിനേക്കാൾ മുന്നേ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അല്ലേ. അപ്പം അതിനു മുൻപേ ഉള്ള എല്ലാ ടെക്നിക്കും ഉപയോഗിക്കണം. പണ്ടൊക്കെ ഇത് ബ്രോക്കർമാരിങ്ങനെ നടന്ന് ചെയ്യായിരുന്നു. ഇപ്പം ഓൺലൈൻ ഉണ്ടോ അത്? ഓൺലൈനും ഉണ്ട് അല്ലേ, നേരിട്ടും വരും. അപ്പം പെരുമ്പാവൂർകാർക്ക് നല്ലൊരു കാര്യമാണ് അവിടെ ഒരു ഏജൻസി ഉണ്ടാവുന്നത്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് പറയൂ.
3: അമ്മയും ബ്രദറും.
2: അമ്മയും ബ്രദറും എന്ത് ചെയ്യുന്നു?
3: ഒരു കടയിൽ പോവാം.
2: അതെയോ? അപ്പൊ മഹിമ എന്താ പഠിച്ചത്?
3: ഞാൻ 10 വരെ പഠിച്ചോളൂ.
2: 10 വരെയാണ് പഠിച്ചത് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
3: കണി കാണും.
2: ഭർത്താവ് ഉദ്യോഗത്തിലെ കണി കാണും. എം ജി ശ്രീകുമാറും അവരൊക്കെ പാടിയല്ലേ. എം ജയചന്ദ്രന്റെ, എസ് രമേശൻ നായരുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.
3: സിനിമ കണ്ടപ്പോ എനിക്ക് ആ പാട്ട് ഇഷ്ടമായി.
2: ആ പാട്ട് കേട്ടോ. ആ, ഭർത്താവ് ഉദ്യോഗമാണല്ലോ അല്ലേ, മാട്രിമോണി ആണല്ലോ.

0: അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടേണ്ടത് തന്നെയാണ്.
1: എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു, സിനിമ കണ്ടപ്പോ.
0: അപ്പൊ ഇതുമായിട്ട് ബന്ധമുണ്ടോ, ഇപ്പൊ ചെയ്യുന്ന ജോലിയായിട്ട് ബന്ധം എല്ലാം ഉണ്ടോ?
1: ബന്ധമൊന്നുമില്ല.
0: എന്നാലും ഒരു ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, ഒരു കല്യാണമുണ്ട് അല്ലേ, അത്രയും പോലെ നമുക്ക് ഇഷ്ടപ്പെടാൻ. അപ്പൊ പാട്ട് കേൾക്കാം, നമുക്ക് പാട്ട് കേൾക്കാം.

0: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
1: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999.

0: 4 0 99 അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
1: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, മോഹൻ ആണ് സാറേ.
1: മോഹൻ എവിടെ നിന്നാണ്? നോർത്ത് പരവൂർ. എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ.
2: നല്ല വിശേഷം സാറേ, കാലാവസ്ഥ ഇല്ല.
1: കാലാവസ്ഥ തന്നെ പറയാനുള്ളൂ അല്ലേ?
2: അതെ അതെ, മഴ എപ്പോഴും വെയിൽ കഴിഞ്ഞാൽ നമുക്ക് രസം ഉണ്ടാവില്ല. വെല്ലുപ്പഴൊക്കെ വെയിലും ഉണ്ടെങ്കിൽ സുഖമായിട്ടുള്ള.
1: അതെ അതെ അതെ. അപ്പം എന്താ ചെയ്യുന്നത് മോഹനൻ?
2: ഞാൻ ഹോസ്പിറ്റലായിരുന്നു.
1: എവിടെ?
2: ഗവൺമെന്റ് ഹോസ്പിറ്റൽ.
1: ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. റിട്ടയർ ചെയ്തതാണോ? പതിനൊന്ന് വർഷമായി. ആ, ഓക്കെ ഓക്കെ. മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
2: ഞാൻ ഈ കഴിഞ്ഞ മെയ് 6-ാം തീയതി വിളിച്ചാണ്.
1: അതെയോ? ആ ഹാ ഹാ.
2: ഞാൻ ഓരോരുത്തരും വിളിക്കണമെന്ന് എഴുതി വെക്കും, എന്റെ എഴുതി വെക്കും.
1: അതെ അതെ അതെ അതെ, സ്ഥിരമായിട്ട് വിളിക്കുന്നവരെ കുറച്ചൊന്നും മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. പുതിയ പുതിയ ആൾക്കാർ വരണ്ടേ?
2: അതെ,
1: ഓ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു കൂട്ടായ്മയാണ് അല്ലേ, ശ്രോതാക്കളുടെ ഒരു കൂട്ടായ്മ.
2: ഞാനിപ്പോ മൊബൈൽ
1: ആപ്പ് വഴിയാണ് കേൾക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ കൊറേ പേര് അങ്ങനെ കേൾക്കുന്നുണ്ട്, കൊറേ അധികം ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. കോട്ടയം, കാസർഗോഡ്, കണ്ണൂര്, അവിടെ നിന്നൊക്കെ വിളിക്കാറുണ്ട്. അവരൊക്കെ ആപ്പ് വഴിയായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അതെ അതെ. കൊച്ചി എഫ് എം എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ടല്ലോ ആപ്പ് വഴി ആയതുകൊണ്ട്. അതെ അതെ അതെ അതെ. ഓ,
2: അദ്ദേഹത്തിന്റെ ശബ്ദം ഭയങ്കര കട്ടിയായിട്ടാണ്. ഞാൻ സാറിന്റെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്, അതായത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
2: ഒരു ക്രെഡിറ്റ് പറഞ്ഞോട്ടെ.
1: ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്.
1: അയ്യോ, ഗ്രൂപ്പൊക്കെ എല്ലാവരുടെയും പേരൊന്നും പറയല്ലേ, സമയമില്ല.
2: നാലുപേര് പറയുള്ളൂ.
1: പാട്ട് കേൾക്കാനുണ്ട്, അതാണ്.
2: ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് പാട്ടും താളം അതിനകത്ത് പരവേൽക്കും. പിന്നെ
1: ആ ഗ്രൂപ്പിൽ എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടെ ഈ പാട്ട്.
2: ഒരു മകേശ്വരി ഉണ്ട്, മാഞ്ഞാലിക്കുള്ളതാണ്. അത് കിട്ടുന്നുള്ള പറഞ്ഞ എന്നെ കൊണ്ട് കുളിപ്പിക്കണം.
1: ഓക്കെ ഓക്കെ.
2: നമുക്ക് ടൈം ഉണ്ട്, വിളിക്കേണ്ട ടൈം. അപ്പൊ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ടാണ്.
1: ശരി ശരി, അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്.
2: അപ്പൊ

0: ഒറ്റയ്ക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ഹലോ, വിളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?

0: ഞാൻ എൽദോസ് ആണ്, അങ്കമാലി.
1: പേരെന്താ പറഞ്ഞ?
0: എൽദോ. എൽദോ.
1: എൽദോ.
0: ആ
1: ആ, എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ, കേൾക്കട്ടെ.
0: വിശേഷം നല്ല വിശേഷം. ഞാൻ സാറിന്റെ ഇംഗ്ലീഷ് മാറ്റേഴ്സൊക്കെ കേട്ടാറില്ല, സമകാലികം. പിന്നെ റേഡിയോയിലെ മറ്റ് മിക്ക പരിപാടികളും തന്നെ കേട്ടാറുണ്ട്.
1: ആ, ഓക്കെ.
0: അവ സാറിന്റെ അവതരണമൊക്കെ നല്ല ഇതാണ്. സമകാലികം സ്ഥിരമായിട്ട് പിന്നെ വാർത്തകളും പ്രഭാഷണങ്ങളും അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാ.
1: ഓക്കെ ഓക്കെ. അപ്പം കൊച്ചി നിലയത്തിന്റെ വലിയൊരു ശ്രോതാവാണ് അല്ലേ?
0: അതെ അതെ അതെ അതെ. ഞാന് ചെറുപ്പം മുതലേ ഇവിടെയുള്ള ഒരു ശ്രോതാവാണ്. കാഴ്ച ഇല്ലാത്തതാണ്, കാഴ്ച പോയതാണ്.
1: അതെയോ? വീട്ടിലാരൊക്കെ ഉണ്ട്?
0: ഞാനിപ്പോ ഹൃദയത്തിൽ ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. ജലാസുഖങ്ങളൊക്കെ ആയത് വീട്ടിൽ തന്നെയാണ്, വേറെ പോകുന്നില്ല.
1: വീട്ടിലാരൊക്കെ ഉണ്ട്, നോക്കാനൊക്കെ ആൾക്കാരുണ്ടോ?
0: ആ, വീട്ടില് ചേച്ചിമാരൊക്കെ ഉണ്ട്.
1: അതെയോ?
0: പിന്നെ യുവാണൊക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. യുവാണ് അങ്ങനെ അങ്ങനെ മിക്ക പരിപാടികളിൽ തന്നെ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ആദ്യം എന്റെ സഹോദരന്മാരുടെ കുട്ടികളെ വിടരുന്ന കുട്ടികളിൽ നിന്നുള്ള പരിപാടികളൊക്കെ
1: പങ്കെടുപ്പിച്ചിട്ടുണ്ട്. വന്ന് പങ്കെടുത്തിട്ടുണ്ട് ആ പരിപാടിയിലൊക്കെ അല്ലേ? അപ്പൊ ആകാശവാണിയായിട്ട്, ആകാശവാണിയിൽ വന്നിട്ടൊക്കെ ഉണ്ട് അല്ലേ?
0: അപ്പൊ വിടർന്നോട്ട് തന്നെ കുറെ നാളും പണ്ടൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം കൊടുക്കുന്നുണ്ടായിരുന്നു, ചോദ്യം. അപ്പൊ ഞാന് പിള്ളേരെ കൊണ്ട് അത് കാർഡിൽ എഴുതിയിട്ട് അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് അവരെ അവര് വിളിച്ച് ആ കുട്ടിയോട് സംസാരിപ്പിച്ചിട്ടുണ്ട്. കൊറേ വർഷങ്ങളായി, അവരൊക്കെ ഇപ്പൊ പ്ലസ് ടു അങ്ങനെയൊക്കെ ആയി പഠിക്കുന്നുണ്ട് പിള്ളേരായി. സാറേ, എനിക്കൊരു പാട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു.
1: ഇന്നേതാ പാട്ട് വേണ്ടത്?
0: കിനാവിന്റെ വരമ്പത്തെ മഴ വന്ന സമയത്ത് എന്ന് പറഞ്ഞിരിക്ക.
1: ഇണയിലെ പാട്ട്, ഇണ എന്ന സിനിമയിലെ പാട്ട് അല്ലേ? ഓക്കെ
0: ഓക്കെ.
1: ആ പാട്ട് വെച്ചു തരാം. ബാബുവിനെ ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം.

0: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ സ്മിത, മഞ്ചാൻ കൂളിമുട്ടം.
2: എന്തൊക്കെയുണ്ട്? പറയൂ, വിശേഷങ്ങൾ പറയൂ.
3: ഇവിടെ നല്ല മഴയാണ്, അതൊന്നും കേൾക്കണില്ല. പുറത്ത് നല്ല മഴയാണ്, അപ്പൊ അകത്തേക്ക് കയറിയാണ്. അകത്ത് നിന്ന് കിട്ടണില്ല.
2: അകത്ത് റേഡിയോയിലാണോ കേൾക്കുന്നത്? അല്ലെങ്കിൽ
3: റേഡിയോയിലാണ്.
2: റേഡിയോ കിട്ടുന്നില്ല, അകത്ത് കിട്ടുന്നില്ല.
3: പുറത്തൊരു കിച്ചൺ ഉണ്ട്, അപ്പൊ അവിടെ വീടിനോട് ചേർന്നു. അപ്പൊ അവിടെ വെച്ച കറക്റ്റ് കിട്ടും ഞങ്ങൾക്ക്.
2: മഴ കാരണം അല്ലേ? മഴ കാരണമാണോ അല്ലെങ്കിൽ സാധാരണ അങ്ങനെ തന്നെയാണോ?
3: സാധാരണ അങ്ങനെ തന്നെ. ചില റൂമിൽ മാത്രം കിട്ടുള്ളൂ, ഹാളിൽ വെച്ചാൽ ചിലപ്പോ കിട്ടൂല. അറിയില്ല, അവിടെ കുഴപ്പമില്ല, അവിടെ എടുത്തിട്ടില്ല. അപ്പൊ
2: ഇതെവിടെയാ സ്ഥലം? എവിടെയാ?
3: കൂളിമുട്ടം എന്നറിയും, മതിലകം കൂളിമുട്ടം.
2: ആ മതിലകം.
3: ഞങ്ങളൊന്ന് കുറച്ച് മതി കൊടുങ്ങല്ലൂർ അടുത്ത്.
2: കൊടുങ്ങല്ലൂർ അടുത്താണ്.
3: കൊടുങ്ങല്ലൂർ
2: അവിടെ അത്രയും ദൂരം ആയതുകൊണ്ടായിരിക്കും. ആപ്പിലൊക്കെ കിട്ടുമല്ലോ. ആപ്പിൽ
3: കിട്ടും. ക്ലാസ് ഒക്കെ ട്യൂഷനൊക്കെ ഞാൻ അധികം മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല.
2: ആപ്പിലാണ് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കിട്ടുകയും ചെയ്യും. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ
3: വീട്ടില് ഞങ്ങൾ നാലുപേരിലുള്ളത്. ചേട്ടനുണ്ട്, രണ്ട് മക്കളുണ്ട്. മക്കൾ സ്കൂളിൽ പഠിക്കണം. മോന് ടെൻത്തില് പഠിക്കണു, ഒരാള് ഫിഫ്ത്തില് പഠിക്കണം. മോൻ
2: ചേട്ടൻ എന്താ ചെയ്യുന്നത്? ചേട്ടൻ എന്ത് ചെയ്യുന്നു?
3: ചേട്ടൻ കാർപെന്റർ വർക്കാണ്.
2: എന്തിനാണ്?
3: ഗൾഫിലായിരുന്നു.
2: ഓക്കേ ഓക്കേ. ഇനി ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് ഈ മഴയത്ത് മുമ്പേലെ എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട്.
2: രവീന്ദ്രൻ മാഷ്ടെ ഒരു ഉഗ്രൻ പാട്ടല്ലേ? അത് കേൾക്കാം നമുക്ക്.
3: ചേട്ടന് വേണ്ടിട്ട്.
2: ചേട്ടന്റെ പേര് പറഞ്ഞില്ല.
3: ചേട്ടന്റെ പേര് മണ്ണിലായിരുന്നു. ഞങ്ങളെ വാർഷികമായിരുന്നു ജൂൺ 30. 16 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്.
2: അപ്പോ എന്തായാലും അതും കൂടെ പറഞ്ഞേക്കാം അല്ലേ? ഒരു ഗ്രേറ്റ് ഹാപ്പി ആനിവേഴ്സറി തരുന്നു കൂടെ ഈ പാട്ട്.
3: മക്കളുടെ പേര് വിസ്മയ, വിശ്വാമിത്ര മോന്റെ പേര്.
2: അവരൊക്കെ പഠിക്കുകയാണോ?
3: പഠിക്കാണ്. മോൾ 10th ലാണ്, മോൻ 5th ലാണ്.
2: ഓക്കേ. അപ്പോ എല്ലാരോട് പറയുക, ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ ആശംസയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, അപ്പൊ പാട്ട് കേൾക്കാം.

എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ജിജി ചെറിയാൻ, രത്നാബായ്. സ്റ്റുഡിയോ സഹായം ജിസ്മി.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ ധാരണ. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി. ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിലുണ്ടായ അതിക്രമം അപലപനീയമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ KGMOA. ഡോക്ടർമാർ ഉൾപ്പെടെ കൂടുതൽ ജീവനക്കാരെ ആശുപത്രികളിൽ ഉടൻ നിയമിക്കണമെന്നും ആവശ്യം. കോൺഗ്രസ് നേതാവ് VM സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഒരാൾക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് അല്പസമയത്തിനകം തുടക്കം.
0: ആകാശവാണി FM വാർത്തകൾ.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹലോ കൊച്ചി എഫമ്മിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു രാജ്യം അടിസ്ഥാന സൗകര്യങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ വികസനത്തിലേക്ക് കുതിക്കുകയുള്ളൂ. നമ്മുടെ ഭാരതത്തിനും ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, പാലം, തുറമുഖം, റോഡുകൾ, ഇതൊക്കെ ഇതുപോലെയുള്ള മികച്ച സൗകര്യങ്ങൾ വേണമെങ്കിൽ അതിന് മുടക്കാനുള്ള പണവും ആവശ്യമാണ്. ഒരു രാജ്യം സാധാരണയായി ഇതിനുള്ള പണമൊക്കെ കണ്ടെത്തുന്നത് അതിന് വരുന്ന കരം, അതായത് നികുതിയിലൂടെയാണ്. ആ നികുതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഏതാണ്ട് 60% ഭാരതത്തിൻ്റെ വികസനത്തിലേക്ക് മുതൽ മുടക്കുന്നത് ഡയറക്റ്റ് ടാക്സ്, അതായത് പ്രത്യക്ഷ നികുതി എന്നറിയപ്പെടുന്ന ടാക്സ് വഴിയാണ്. അതിലെ ഇൻകം ടാക്സ് എന്താണ്, ഇൻകം ടാക്സ് റിട്ടേൺ ആരൊക്കെ ഫയൽ ചെയ്യണം, ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ സാറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം CB സുരേഷ് കുമാറിനെ.
1: നമസ്കാരം.
0: അപ്പോൾ സാർ, നമ്മൾ ആദ്യം തന്നെ എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞൊന്ന് തുടങ്ങാം. കാരണം ആളുകൾക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഒരു പേടിയാണ്. ഇപ്പോൾ ജൂലൈ 31 ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൻ്റെ അവസാന തീയതി എന്നറിയാം. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു പേടിയാണ് ആളുകൾക്ക്. ഇത് വരുമ്പോൾ കയ്യിലൊരു ഫോം 16 കിട്ടിക്കഴിയുമ്പോഴേക്കും ഇതെന്താ ഇനി ചെയ്യേണ്ടത്, അടുത്തൊരു CA കാണാൻ പോകണോ, ഓടി ഒരു ഈ ഫയലിംഗ് സെൻറ്ററിലേക്ക് ഓടണം. അപ്പോൾ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഫോം 16 ഒരാൾ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് അത് അർത്ഥം ചെയ്യുക, അർത്ഥം എന്താണ് അതിൻ്റെ?
1: നമ്മളൊരു ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സ്ഥിതി എത്തിയിരിക്കുന്ന സമയമാണ്. ജൂലൈ 31 അതിൻ്റെ തീയതി. ഇത് സാധാരണ ജനങ്ങൾക്കുള്ളൊരു തീയതിയാണ്. മറിച്ച് ബിസിനസ്സുകാർക്ക് ഓഗസ്റ്റിലുമുണ്ട്, പിന്നെ ഒക്ടോബറിലും രണ്ട് തീയതികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാരാണ് ഇതിൽ കൂടുതൽ ഉത്കണ്ഠരായി വരുന്നത്. അവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഫോം 16 എന്ന് നമ്മൾ മാത്രം പറയുമ്പോൾ അത് ശമ്പളക്കാർക്ക് മാത്രമായിട്ടുള്ളതാണ്. ശമ്പളക്കാർ

0: ആവണമെന്നില്ല, ബാക്കിയുള്ളവർക്കും മറ്റു ചെറിയ വരുമാനങ്ങളുള്ളത്, പലിശ, പിന്നെ വീട് വാടുക, അത് അതുപോലുള്ള മറ്റ് പല സ്രോതസ്സുകളിൽ നിന്ന് വരുമാനങ്ങൾ വരാം. ബിസിനസ് ഒഴിച്ച് മറ്റു വരുമാനങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് ഏതാണ്ട് ഈ ജൂലൈ 31 തന്നെയായിരിക്കും അവരുടെ ഓഡിറ്റ് ഇല്ലെങ്കിൽ നിശ്ചിത
1: ഫോം 16 കിട്ടിയില്ലെങ്കിലും
0: എന്തായാലും ഒരു പാൻ നമ്പർ ഉള്ളപ്പോൾ നമ്മൾ റെഗുലറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ അതിൽ രജിസ്റ്റർ ചെയ്ത് ഒരു

0: എന്തായാലും ഒരു പാൻ നമ്പർ ഉള്ളപ്പോൾ നമ്മൾ റെഗുലറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ അതിൽ രജിസ്റ്റർ ചെയ്ത് ഒരു നമ്പറും അതിൻ്റെ പാസ്വേഡും നമ്മൾ എടുക്കണം ഇൻകംടാക്സ് ഇ ഫയലിംഗ് സൈറ്റിൽ കയറിയിട്ട്. ആ നമ്പറും ആ പാൻ നമ്പറും പാസ്വേഡും സുരക്ഷിതമായി സൂക്ഷിക്കുകയും വേണം. കാരണം ഇടയ്ക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫോം 24 16 കിട്ടിയില്ല 24 കിട്ടിയില്ല എന്നൊന്നും വിഷമിക്കാതെ അതിൽ AIS TIS എന്ന് പറഞ്ഞ രണ്ട് ഇതുണ്ട്, സെക്ഷനുകളുണ്ട്. AIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വർഷം നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളിനെ കുറിച്ചും അതിൽ കാണാം. TIS എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ടാക്സ് ഡിഡക്ഷൻ വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സായോ മറ്റു വിധത്തിലോ അടച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ വിവരം TIS കാണാം.
1: ഇതൊന്നും ആരും കാണില്ല എന്ന് വിശ്വസിച്ചിരിക്കരുത്,
0: ഇതെല്ലാം കാണും. മാത്രമല്ല ആ AIS കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയുടെ നമ്മുടെ ഭാരതീയൻ്റെ എല്ലാവരുടെയും ഒരു 360 ഡിഗ്രി പ്രൊഫൈലിംഗ് എന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതിന് വ്യാപകമായി ഒരു SFT സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയും. നമ്മളുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പലയിടത്തും നടത്തും. സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, വൈറ്റ് ഗുഡ്സ് അതായത് TV, ഇതുപോലെ മെഡിക്കൽ എക്സ്പെൻസസ് വരാം, ഹോട്ടലുകളിൽ താമസിക്കാം, വിദേശ യാത്ര നടത്താം, സ്ഥലം മേടിക്കാം, FD ഇടാം, ഗോൾഡ് മേടിക്കാം. ഇതിലൊക്കെ ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ എത്തുമ്പോൾ അതാത് എവിടെ നിന്നാണോ നമ്മൾ വാങ്ങുന്നത് അവർ ഒരു റിട്ടേൺ ഫയൽ ചെയ്യും, SFT റിട്ടേൺസ്. ഇതിൻ്റെ പല കോഡുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ മുഴുവൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ട്.
1: അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പാൻ ചോദിക്കുന്നത്.
0: അതാണ് പാൻ ചോദിക്കുന്നത്. പാൻ ഇല്ലെങ്കിൽ എഴുതി കൊടുക്കാൻ പറയും. നിശ്ചിത ഇതിന് മുകളിലാണെങ്കിൽ, ഇപ്പൊ TDS ആണെങ്കിൽ പാൻ ഇല്ലെങ്കിൽ ഹയർ റേറ്റിൽ പിടിക്കും. അത് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടുമാണ്. നമ്മൾ പറ്റാവുന്ന പാൻ ഇല്ലാതെ TDS നടത്തിയാൽ അത് സസ്പെൻസ് അക്കൗണ്ടിൽ പോയി തിരിച്ചു വരാൻ അല്പം പാടുണ്ട്.
1: ഒരു ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് കുറച്ച് പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ പോലും
0: 50,000 രൂപയിൽ കൂടുതൽ മുമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ വർഷം ലിമിറ്റ് മാറ്റുന്നുണ്ട്. നമ്മളുടെ ഇന്ന് പാൻ ചോദിക്കും. കാരണം ഇതിനെല്ലാം ഒരു വർഷം നിശ്ചിത തുകയിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താലോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഡെപ്പോസിറ്റുകൾ വന്നു കഴിഞ്ഞാലോ നിങ്ങളെ ചിലപ്പോൾ സ്ക്രൂട്ടിനിക്ക് എടുക്കുവാൻ സാധ്യതയുണ്ട്. അത് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും സ്ക്രൂട്ടിനി കയറി വരാം. അപ്പോൾ ആ അവസരങ്ങൾ നമ്മൾ എന്താ പറയുക, സ്ക്രൂട്ടിനി പോലുള്ള അതിൽ നിന്ന് ഒഴിവായി കിട്ടുന്നതിനും നമുക്കൊരു സമാധാനമൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ടാക്സ് കൃത്യമായി അടയ്ക്കുന്നത് ഓരോ പൗരൻ്റെയും ചുമതലയാണ്. അതാണ് അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ July 31 എന്ന തീയതി വരുന്നത്.
1: അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ എന്താണെന്ന് വളരെ ലളിതമായി ഇപ്പോൾ പറഞ്ഞു തന്നു. ശ്രോതാക്കൾക്കും ഇതുപോലെ ഓരോരോ സംശയം കാണും ആദായ നികുതി റിട്ടേണിനെ കുറിച്ച്, നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 94 46 4 5 5 8 8 8. മറ്റൊരു നമ്പർ 0 4 8 4 2 4 2 6 3 9 7. ഒരു നമ്പർ കൂടിയുണ്ട്: 0 4 8 4 2 4 2 6 3 8 7. ഹലോ കൊച്ചി എഫ് എം, ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ചാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാറാണ് മറുപടി നൽകുന്നത്. നമുക്കൊരു കോൾ എടുക്കാം ആദ്യം തന്നെ. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ ഹലോ കൊച്ചി എഫ് എം ആണ്. അതെ, ഹലോ കൊച്ചി എഫ് എമ്മിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
2: എന്റെ പേര് ഷാജു എന്നാണ്.
1: ഷാജു, ഷാജു സംശയം ചോദിച്ചോളൂ. CB സുരേഷ് കുമാർ സാർ ഇവിടെ ഉണ്ട്.
2: ഞാനേ ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്. എനിക്ക് അറിയേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. ഓൾഡ് റെജിമില് ഡിസബിലിറ്റിക്ക് 75,000 രൂപ അല്ലെങ്കിൽ 125,000 രൂപ ഡിഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ന്യൂ റെജിമില് അതുണ്ടോ?
0: ചാപ്റ്റർ 6A വരുന്ന ഒരു ഡിഡക്ഷനും കൊടുക്കുന്നില്ല. ആകെ കൊടുക്കുന്നത് മറ്റേ NPS ഫണ്ടിലേക്കുള്ള ചില, അത് എംപ്ലോയി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നത് മാത്രമുള്ളൂ. ഈ പുതിയ സ്കീം തന്നെ ഇത്തരം ഡിഡക്ഷൻസ് എല്ലാം എടുത്തു കളഞ്ഞ് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്.
2: ഓക്കെ, പിന്നെ എനിക്കറിയേണ്ടത് ഇപ്പോ ഞാനൊരു ഡിപ്പാർട്ട്മെന്റ് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതില് ടെർമിനൽ ലീവ് സറണ്ടർ എങ്ങനെയാണ്, എത്ര അതിന്റെ എത്ര വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു.
0: ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ അത് മുഴുവനായും എക്സെപ്റ്റഡ് ആണ്. അർദ്ധ സർക്കാർ ഇതിലേക്ക് പോകുമ്പോൾ അത് ഏത് സെക്ഷൻ പ്രകാരമാണ് നിങ്ങളുടെ സ്ഥാപനം ഫോം ചെയ്തിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സാധാരണ 360 ദിവസമാണ് 300 ദിവസമാണ് കൊടുക്കുന്നത്.

0: മാക്സിമം. അതിൽ നിങ്ങൾ ഇതിനു മുമ്പ് എൻകാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം കിഴിക്കുകയും ചെയ്യും. എൻകാഷ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മുമ്പ് രൂപയല്ല ദിവസങ്ങളാണ് കണക്കാക്കുന്നത്. എത്ര ദിവസമാണ് നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുന്നതെന്ന്, ലാസ്റ്റ് എൻകാഷ് ചെയ്യാൻ പറ്റുന്നതാണ്
1: നിങ്ങളുടെ?
0: അതിന്റെ പരിധി ഓരോ വർഷവും അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ക്ലോസ് നമുക്ക്, കാരണം അത് എക്സാക്ട് ആയിട്ട് ഈ വർഷത്തെ വന്നിട്ടില്ല. അപ്പോ ഓരോ വർഷവും, ഇപ്പൊ ഏത് വർഷമാണ് റിട്ടയർ ചെയ്തത്? കഴിഞ്ഞ വർഷം അതിന്റെ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. അതില് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്, സർക്കാർ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ മൊത്തം എക്സംപ്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ കെ എസ് ഇ ബിയിൽ ഇപ്പൊ ഏതിലെ പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അതനുസരിച്ച് മാറും. കമ്പനിയുടെ കണത്തിൽ വരുവാണെങ്കിൽ സാധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ റേറ്റേ കിട്ടിയുള്ളൂ.
2: താങ്ക് യു, വിളിച്ചതിന് ഒത്തിരി നന്ദി സാർ. ഇപ്പോൾ ഈ ഒരു സംശയം പോലെ തന്നെയാണ് ഈ ഓൾഡ് റെജീമും ന്യൂ റെജീമും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പം ചിലർക്കെങ്കിലും ഉണ്ടാവാം. കാരണം കുറച്ച് സങ്കീർണമായിരുന്നു നമ്മുടെ ഇൻകം ടാക്സ് രീതികളൊക്കെ. കുറേ ITC, ITC, CD അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളും അതിൻ്റെ ഉപനിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു വിദഗ്ധന് മാത്രമേ ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൊതുജനങ്ങൾ പൊതുവേ ഇതൊരു പേടി സ്വപ്നമായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് വളരെ സുഗമമായിട്ട് കേവലം 4 ബട്ടണിൽ അടച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ പുതിയ റെജീം, അതായത് പുതിയ രീതിയിലുള്ള ഇൻകം ടാക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡിഡക്ഷൻ ഇതുപോലെ നിയമങ്ങൾ ഉപനിയമങ്ങൾ എടുത്തു കളഞ്ഞു. വരുമാനം കാണിക്കുക, അതിൽ ഇത്ര റിട്ടേൺ വരുന്നു, അത് കൊടുക്കുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ് അതിൽ നിന്ന് കുറച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുതിയ റെജീം വന്നത്? എന്താണ് അതിലെ കാതലായ മാറ്റങ്ങളൊക്കെ?
0: ഇതിൽ പ്രധാനമായിട്ട് ഏതൊരു വ്യക്തിയും അവരുടെ ടാക്സ് വരുമാനം കുറയ്ക്കുവാനാണ് ശ്രദ്ധിക്കുന്നത്.
2: അതെ.
0: പക്ഷേ മുൻപത്തെ പഴയ ശൈലിയിലാണ് 2.5 ലക്ഷം രൂപ വരെയാണ് എക്സംഷൻ ഉണ്ടായിരുന്നത്.
2: അത്
0: 2.5 ലക്ഷത്തിൽ താഴെയുള്ളവർക്കാണ് എക്സംഷൻ ഉണ്ടായിരുന്നത്. അതിന് മുകളിൽ, അതാണ് ബേസ് ലൈൻ, അതിന് മുകളിലേക്ക് ഓരോ ഇതായിട്ട് ഘട്ടം ഘട്ടമായിട്ട് കൂട്ടി വന്നിരുന്നു. പക്ഷെ പ്രധാനമായിട്ട് ഇതിൽ കാണേണ്ടത്, ന്യൂ സ്കീമിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് 4 ലക്ഷം രൂപ വരെ എക്സംഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ 4 ലക്ഷം വരുമ്പോൾ ഇത് കൂടാതെ ഒരു റിബേറ്റ് കിട്ടും. റിബേറ്റും കൂടെ 60,000 രൂപയുള്ള റിബേറ്റും കൂടെ വരുമ്പോൾ നമ്മളുടെ 12 ലക്ഷം രൂപ വരെ വരുമാനത്തിന് ടാക്സ് വരുന്നില്ല. മാത്രമല്ല, സാലറീഡ് ആളാണെങ്കിൽ ന്യൂ സ്കീമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു 75,000 രൂപ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. പഴയ സ്കീമിനാണെങ്കിൽ 50,000 ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ സാലറീഡ് ആളാണെങ്കിൽ 12,75,000 രൂപ വരെ ടാക്സ് വരില്ല. ഇതിനർത്ഥം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടെന്നല്ല. ന്യൂ സ്കീമിൽ 4 ലക്ഷത്തിന് മുകളിൽ ഇങ്ങനെ ഉള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യണം. ഫയൽ ചെയ്തിട്ട് വേണം, സിംപ്ലിഫൈഡ് ആണ്. പഴയ സ്കീമിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ റിട്ടേണിൽ നിങ്ങൾ എല്ലാത്തിൻ്റെയും വിവരം കൊടുക്കണം. ഇപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ ക്ലെയിം ഉണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ നമ്പർ കൊടുക്കണം, മറ്റുള്ള ഡെപ്പോസിറ്റ്സിൻ്റെ ക്ലെയിമബിൾ എന്തെല്ലാം നിങ്ങൾക്ക് ക്ലെയിം NPS ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വേണ്ട ഡോക്യുമെൻസിൻ്റെ നമ്പർ കൊടുക്കേണ്ടി വരും. കാരണം വ്യാപകമായി മിസ്യൂസ് ചെയ്യണ കണ്ടപ്പോഴാണ് ഇതുപോലെ അഡീഷൻസ് കൊണ്ടുവന്നത്. അപ്പോൾ പഴയ സ്കീമും അനുസരിച്ച് പോകേണ്ടവർക്ക് പഴയ സ്കീമിൽ പോകാം. പക്ഷേ അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം. ഒരു 12.5 ലക്ഷം രൂപ വരെ ഇല്ല എന്നത് മാത്രമല്ല, ഇതിൻ്റെ റേറ്റും കുറവാണ്. മുകളിലോട്ട് പോകുമ്പോഴും ഏതാണ്ട് 20-25 ലക്ഷം രൂപ വരെ. പുതിയ സ്കീമാണ്, വലിയ തലവേദനയൊന്നും വേണ്ട, നിങ്ങൾ വേറെ രേഖകളൊന്നും സൂക്ഷിക്കേണ്ട, ഫയൽ ചെയ്യാം. പുതിയ സ്കീമിലാണെങ്കിൽ ഇത് മുഴുവൻ സൂക്ഷിക്കുകയും എങ്ങാനും ഒരു സ്ക്രൂട്ടിനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൂഫ് ഹാജരാക്കേണ്ടത്.
2: പഴയ സ്കീമിലാണ്. നമുക്കൊരു കോൾ കൂടി ഉണ്ട്, നമുക്ക് എടുക്കാം.
0: ശരി,
2: ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി FM ആണ്, പേര് പറയാമോ?
3: ഗോപാലകൃഷ്ണൻ.
2: താങ്കൾ റേഡിയോയിലേക്ക് ശ്രദ്ധിക്കണം, ഫോണിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. താങ്കൾക്ക് സംശയം ചോദിക്കാം, ഇവിടെ നമ്മുടെ CB സുരേഷ് കുമാർ സാറുണ്ട്, സംശയം ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ.
3: സാറേ നമസ്കാരം.
0: പറയൂ, പറയൂ.
3: ഞാൻ കോട്ടയം ജില്ലാ തമ്പരക്കാരൻ, ഗോപാലകൃഷ്ണൻ. ഞാൻ വിളിച്ചതെന്ന് വെച്ചാല്, ഞാനൊരു കേരള ഗവൺമെന്റ് സർവീസ് പെൻഷനറാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം വരെ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. 2018 റിട്ടയർ ചെയ്തയാളാണ്. എന്നാലും റിട്ടേൺ ഇതുവരെ ഫയൽ ചെയ്യുന്നുണ്ട്. എനിക്കൊരു 6 ലക്ഷത്തി താഴെ മൊത്തം വരുമാനങ്ങൾ വരുന്നുള്ളൂ. അപ്പൊ ഇനി

0: ഈ റിട്ടേൺ ഫയലിൽ കാരണം 12 ലക്ഷം വരെ
1: പുതിയ സ്കീം അനുസരിച്ച് 4 ലക്ഷത്തിന്റെ മുകളിലായാൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം. 12 ലക്ഷം 12 നിങ്ങൾക്ക് 12.5 വരെയും കിട്ടും, കാരണം പെൻഷനർ അല്ലേ. 12.5 ലക്ഷം വരെയും ടാക്സ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞോളൂ, കാരണം അതിന് നമ്മൾക്ക് തരുന്ന റിബേറ്റോട് കൂടിയാണ്. അപ്പൊ ആ റിബേറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ
0: അല്ല
1: 4 ലക്ഷത്തിൽ 1 രൂപ കൂടുതൽ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യാം.
0: 4 ലക്ഷത്തിൽ 1 ആണെങ്കിൽ നമ്മൾ ചെയ്യണം
1: പുതിയ സ്കീം അനുസരിച്ച്. പഴയ സ്കീമാണെങ്കിൽ
0: അങ്ങനെ ചെയ്തില്ലെങ്കിലും 12 വരെ
1: ഇല്ല. അതാണ് അതാണ് തെറ്റിദ്ധാരണ.
2: അത് അത് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോ താങ്കൾ തുടർന്ന് ശ്രദ്ധിക്കുക പരിപാടി. ഇതാ ഇതാ ആ ചോദ്യം ഇതാ വരുന്നു. ശരി, നന്ദി വിളിച്ചത്. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്ക് നമുക്ക് മുന്നേ തന്നെ നമ്മുടെ ശ്രോതാക്കൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോ ഇപ്പോ എനിക്ക് 4 ലക്ഷത്തിൽ 1 രൂപ കൂടുതലാണ് അല്ലെങ്കിൽ 4 ലക്ഷത്തിന്റെ പരിസരത്തൊക്കെ ഉള്ളൂ, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം, എന്നെ ആരറിയാനാണ് എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ടാവും. ഇപ്പൊ ഞാൻ ഫയൽ ചെയ്തില്ല, എന്താ കുഴപ്പം, ഞാൻ ഇത്രയും വലിയ തുകയൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറയുന്നത്?
1: ഇതിലൊരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ബേസ് ലിമിറ്റ് ഓൾഡ് സ്കീമിന് 2.5 ലക്ഷം, പുതിയ സ്കീമിന് 4 ലക്ഷം. 60 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് 3 ലക്ഷം രൂപ ഓൾഡ് സ്കീമിൽ. പുതിയ സ്കീമിൽ വ്യത്യാസമൊന്നുമില്ല. സൂപ്പർ സീനിയർ സിറ്റിസൻസിന് 5 ലക്ഷം രൂപ. അത് ഓൾഡ് സ്കീമാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ. ന്യൂ സ്കീമാണെങ്കിൽ സെയിം 4 ലക്ഷം. ഈ ലിമിറ്റുകളുടെ മുകളിൽ വന്നാൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യാതെ ഏതെങ്കിലും കാരണവശാലും ഒരു നോട്ടീസ് വന്നാൽ നിങ്ങൾ അതിന് മറുപടിയായിട്ട് എന്തായാലും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. റിട്ടേൺ ഫയൽ ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു ലേറ്റ് ഫീ വരും, 1000 രൂപ മിനിമം 5 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക്.
2: അതായത് നമുക്ക് ടാക്സ് അടയ്ക്കാൻ
1: ഇല്ലെങ്കിലും ലേറ്റ് ഫീ വരാം. അതിന് മുകളിലാണെങ്കിൽ 5000 രൂപ വരെ പോവാം. അപ്പം ഇത് ടാക്സ് ഇല്ല എന്നല്ല, ടാക്സ് റിബേറ്റ് നിങ്ങൾക്ക് ടാക്സ് ഉണ്ട്, അതൊരു റിബേറ്റ് വഴി കുറച്ചു എന്നതാണ് ഈ 12.5 ലക്ഷം. അത് ശ്രദ്ധിക്കണം. അപ്പം പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് 12.5 ലക്ഷം രൂപ വരെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന്. കാരണം ഇത് നമ്മൾ എന്ത് സാധനമാണെങ്കിലും അതിനൊരു അക്കൗണ്ടിങ് വേണമല്ലോ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു അക്കൗണ്ടിങ് പർപ്പസിനാണ്. കാരണം നമ്മുടെ ഏതാണ്ട് മൊത്തം പോപ്പുലേഷൻ്റെ 7% പേരാണ് റിട്ടേൺ ആദായ നികുതി
2: കൊടുക്കുന്നത്.
1: എന്നിരുന്നാലും അത് പ്രധാനപ്പെട്ട 7%.
2: അടുത്ത കോൾ ഉണ്ട്, നമുക്ക് ഒരു കോൾ കൂടെ പോയിട്ട് വരാം.
1: ശരി,
2: ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്, പേര് പറയാമോ?
3: ഹലോ, ദേവസി.
2: ദേവസി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: കൊരട്ടി.
2: കൊരട്ടിയിൽ നിന്നും. താങ്കളുടെ സംശയം ചോദിച്ചോളൂ, സി ബി സുരേഷ് കുമാർ സാർ ഇവിടെ ഉണ്ട്.
3: 80 വയസ്സ് പൂർത്തിയായവർക്ക് ടാക്സിലെ എന്തെങ്കിലും ശതമാനത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടോ?
1: 80 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് പുതിയ സ്കീമിലില്ല, പഴയ സ്കീമില് 5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. അതേസമയം 75 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു പ്രത്യേക സ്കീമുണ്ട്. നിങ്ങൾക്ക് ശമ്പളം ഇനത്തിലോ പലിശ ഇനത്തിലോ മാത്രമാണ് ടാക്സ് എങ്കിൽ അതിന്റെ നികുതി ബാങ്കിൽ നിന്ന് തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി.
3: പെൻഷനറാണ്,
1: അതാ പറഞ്ഞത്. 75 വയസ്സിന് മുകളിലുള്ള ആള് നിശ്ചിത ബാങ്ക് സാലറി, അതായത് പെൻഷനും ഈ പറയുന്ന ഇൻട്രസ്റ്റ് വരുമാനം പലിശയും മാത്രമേ ഉള്ളൂ എങ്കിൽ ബാങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എക്സെപ്റ്റ് ചെയ്ത് തരുന്നതാണ് റിട്ടേണിൽ നിന്ന്. അത് സാധാരണ നിലയിൽ ടി ഡി എസ് വരാത്ത ലിമിറ്റ് വരെ.
3: 3 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ടാക്സ് കൊണ്ട് 25, 26, 27 ടാക്സ്.
1: 26, 27, അതായത് വേറൊരു പ്രധാന കാര്യമുണ്ട്. നമ്മളുടെ ആദായ നികുതി നിയമം 1961 വന്നതാണ്. പല മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് 2025. അത് ഈ വർഷം 1 തൊട്ട് പ്രാബല്യത്തിലായിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ വർഷം 1 മുമ്പുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും നമ്മളുടെ പഴയ നിയമപ്രകാരമാണ് കണക്കാക്കുന്നത്. പഴയ നിയമം നിലവിൽ നിൽക്കുന്നുണ്ട്, അതുപ്രകാരമായിരിക്കും നിങ്ങളുടെ അസസ്മെൻറ്റോ എന്ത് കാര്യങ്ങളും ഒരു നോട്ടീസോ അയക്കുക. പുതിയത് ഈ 1/4/2026 മുതൽ, 25 ആക്ട് 26 മുതൽ പ്രാബല്യത്തിലായിരിക്കും.
2: താങ്കളുടെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ഈ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഫോം 16 അല്ലെങ്കിൽ AIS, ഈ 26AS, ഇങ്ങനെ പലതരത്തിലുള്ള ഈ കുറേ കോഡ് വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നൊന്ന് വിശദമാക്കാമോ? എന്താണ് ഈ ഫോം 16?
1: ഫോം 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാലറിയുടെ എംപ്ലോയർ

0: എംപ്ലോയിക്ക് വർഷാവസാനം നൽകേണ്ട ഒരു ഫോമാണ്. ടി ഡി എസ് വന്നാൽ ടാക്സ് ഡിഡക്ട് ചെയ്ത ശേഷം അവർക്ക് നൽകേണ്ട സർട്ടിഫിക്കറ്റാണ്.
1: അപ്പോൾ അത് ഒരു നിർബന്ധമായും ഒരു ഒരു തൊഴിൽദാതാവ് അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന്
0: പിടിച്ചിട്ട് നിർബന്ധമായിട്ട് പിടിച്ചിരിക്കണം എന്നാണ്. അത് തൊഴിൽദാതാവിന് വേറൊന്നുണ്ട്, അതിൽ പ്രധാനമായിട്ട് പല എംപ്ലോയീസും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇത് ഒരു വർഷം ഇപ്പോൾ ഒരു 10 ലക്ഷം വരുമാനമുണ്ടെങ്കിൽ ഞാൻ അവസാനം ഇൻഷുറൻസ് പേ ചെയ്തോളാം, അല്ലെങ്കിൽ മറ്റേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കോളാം, ടാക്സ് പിടിക്കരുതെന്ന് പറഞ്ഞ് വന്നിട്ട് അവസാനം വന്നിട്ട് ഫെബ്രുവരിയിൽ പിടിച്ചോളാം പറയും,
1: ഓഫീസിൽ പറഞ്ഞു
0: ആ പറഞ്ഞു വെക്കും. അത് തെറ്റാണ്. കാരണം അതിൻ്റെ എല്ലാ മാസവും ഈക്വലായിട്ട് മൊത്തം ടാക്സിൻ്റെ ഈക്വലായിട്ട് പിടിക്കണം എന്നാണ്. അതിന് നമ്മളുടെ ഹെഡ് ഓഫ് ഓഫീസ് ആരാണോ പിടിക്കുന്നത്, അവർ ഡി ഡി ഒ ഡിസ്പേസിങ് ഡ്രോയിങ് ആൻഡ് ഡിസ്പേസിങ് ഓഫീസർ ഒരു ഫോം നൽകി ഇവരുടെ കയ്യിൽ നിന്നെല്ലാം തുടക്കത്തിലും ഇവർക്ക് വരുമാനം മാറുകയാണെങ്കിൽ ഇൻക്രിമെൻറ്റോ പ്രൊമോഷനൊക്കെ ഒരു ഡിക്ലറേഷൻ മേടിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മൊത്തം വരുമാനം എത്രയായിരിക്കും, ഇതിൽ നിന്ന് എത്ര ഇൻവെസ്റ്റ് ചെയ്യും, ബാക്കി ടാക്സ് എങ്ങനെയാണ്, ഓരോ മാസവും പിടിക്കേണ്ടത് എത്രയാണ്. അവർ കുറച്ച് എഴുതി കഴിഞ്ഞാലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ടാക്സ് ലയബിലിറ്റി പിടിക്കേണ്ടതാണ്. അത് ഡി ഡി ഒയുടെ ചുമതലയാണ്.
1: അപ്പോൾ ഇവർ നമ്മൾ ഒരു തൊഴിലാളി സ്വന്തം വരുമാനമോ അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത്രയും ചെയ്തില്ലെങ്കിലും ഒക്കെ
0: ചെയ്തില്ലെങ്കിൽ കുഴപ്പമാകും. കാരണം അവസാനം വൻ തുക പലരും മുമ്പൊക്കെ ഫെബ്രുവരി മാസം ശമ്പളം കൊണ്ടുപോകാറില്ല,
1: മൊത്തം
0: ടാക്സിലേക്ക് പോകും. അപ്പോൾ ആ മാസമായിരിക്കും മൊത്തം ടാക്സ് വരുന്നത്. ഈ സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് അഡ്വാൻസ് ടാക്സ് മറ്റുള്ളവർ അടയ്ക്കുന്നത് പോലെ ഇവർ ഈക്വലി ഓരോ മാസവും ടാക്സ് പിടിച്ചടക്കുന്നത്.
1: അതാണ് ഈ ടി ഡി എസ് എന്ന് പറഞ്ഞത്,
0: ടി ഡി എസിൽ പിടിച്ചടക്കുന്നത്.
1: ശരി ശരി. അപ്പോൾ ഈ എ ഐ എസ് എന്ന് പറയുന്നത്
0: അതിലേക്ക് നമുക്ക്
1: കോളിന് ശേഷം നമുക്ക്
0: കോളിന് ശേഷം.
1: ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്.
2: ഹലോ
1: ഹലോ, ആ പറഞ്ഞോളൂ.
2: ഞാൻ സുധാകരനാണ്, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ശരി, പറയൂ, സംശയം
2: ചോദിച്ചോളൂ. ഈ എ ടി എസിലും ടി ഐ എസിലും ഒരു ചെറിയ ഡിഫറൻസ്, ഈ ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് എ ടി എസില് എനിക്ക് കുറെ ഷെയർസ് ഉണ്ട്. അപ്പൊ ആ ഷെയർസിൽ കമ്പനി ഡിവിഡൻഡ് ഒന്നും തരുന്നുണ്ട്. അപ്പൊ ആ ഫുള്ള് പൂർണ്ണമായിട്ടും എ ടി എസില് ആ കമ്പനിയുടെ പേര് കാണുന്നില്ല. പക്ഷെ ടി ഐ എസില് ഡിവിഡൻഡ് എമൗണ്ട് കാണിച്ചിരിക്കുന്നത് എനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഡിവിഡൻഡ് കിട്ടിയതിനെ കാട്ടി കൂടുതലാണ് കാണിച്ചിരിക്കുന്നത്. അതെന്താണ് ചെയ്യേണ്ടത്?
0: എ ഐ എസും ടി ഐ എസ് ആണ്. എ ഐ എസിൽ വരുന്നത് നിങ്ങളുടെ ഡിവിഡൻഡ് ഇപ്പോൾ 1 രൂപയാണെങ്കിലും ഒരു കമ്പനി തരുവാണെങ്കിൽ അതിൽ ആ കമ്പനിയുടെ പേരും ഡിവിഡൻഡും കാണിച്ചിരിക്കും. ടി ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വരുവുള്ളൂ ടി ഐ എസിലേക്ക്. ടി ഡി എസ് പിടിക്കാത്തത് ടി ഐ എസിലേക്ക് കയറി വരാറില്ല ഡിവിഡൻഡ്. അപ്പോൾ ആ ടാക്സ് പിടിച്ചിരിക്കുന്നതിന് കമ്പനി വ്യത്യാസമുണ്ടെങ്കിൽ അതാത് കമ്പനിയുടെ രജിസ്ട്രാർമാരെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? കാരണം അവരാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, എസ് എഫ് ടി സ്റ്റേറ്റ്മെൻറ്റ്സ്. അവരുടെ റിട്ടേണിൽ കാണുന്ന പേരാണ് ഇതിലേക്ക് കയറി വരുന്നത്.
2: പക്ഷെ ഈ ബാങ്കിൽ കിട്ടിയിരിക്കുന്ന എനിക്ക് ടി അതിൽ കാണിച്ചിരിക്കുന്നതും ഇൻകം ടാക്സുകാർ കാണിച്ചിരിക്കുന്നതും എനിക്ക് ബാങ്കിൽ കിട്ടിയതും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബാങ്കിൽ കിട്ടിയിരിക്കുന്നത് എമൗണ്ട് കുറച്ചാണ് അവർ കാണിച്ചിരിക്കുന്നത്.
0: ടി ഡി എസ് നടക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും കുറവായിരിക്കുമല്ലോ. 5000 രൂപയുള്ള ഇതിൽ 4500 അല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ 10% ടി ഡി എസ് പിടിച്ചാൽ.
2: അല്ല, ആ ടി ഡി എസും കൂടെ അക്കൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്.
0: അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതാത് കമ്പനിയെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് കിട്ടിയ തുക കുറവാണ്. അല്ല, അത് കറക്റ്റ് ചെയ്യിപ്പിക്കണവരെ കൊണ്ട്. അതായത് എവിടെയാണോ തെറ്റ് കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങും കാണിച്ചാൽ
2: അപ്പോഴത്തേക്കും സമയമാവല്ലോ കമ്പനിയിൽ നിന്ന് റിപ്ലൈ തരുമ്പോഴത്തേക്കും ഡിവിഡൻഡ്.
0: അല്ല, നിങ്ങൾക്ക് കുറച്ച് കാണിക്കാം, അപ്പൊ പിന്നീട് നോട്ടീസ് വരുമ്പോഴേക്കും ഇത് കറക്റ്റ് ചെയ്ത് മേടിച്ചാൽ മതി. നിങ്ങൾക്ക് അത്ര തീർച്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരുമാനം നിങ്ങൾക്ക് നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് ഇത്രയും വരുമാനം വന്നില്ല. 5000 രൂപ ഒരു കമ്പനിയിൽ നിന്ന് ടി ഐ എസിൽ കാണിച്ചിരിക്കുന്നു, എനിക്ക് 4000 രൂപ കിട്ടിയിട്ടുള്ളൂ ടി ഡി എസ് ഉൾപ്പെടെ എന്നാണെങ്കിൽ നിങ്ങൾ 4000 നിങ്ങളുടെ റിട്ടേണിൽ കാണിച്ചാൽ മതി. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കമ്പനിയായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് അത് 4000 കുറച്ച് മേടിക്കണം. അവർ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യും. അപ്രോച്ച് ചെയ്യേണ്ടി വരും. കാരണം ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ളതല്ല, നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന ഫയൽ ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ പല കോഡുകളിൽ നിന്നും ഫയൽ ചെയ്യുന്ന എസ് എഫ് ടി സ്റ്റേറ്റ്മെൻസും ടി ഡി എസ് ഫോംസും, ടി എ എസിൽ വരുന്ന ടി ഡി എസ് ഫോംസിൽ നിന്നും, മറ്റേത് എസ് എഫ് ടി ഫോമിനും കയറി വരുന്ന ഡീറ്റെയിൽസ് ആണത്.
1: അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
1: നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്, താങ്കൾക്ക് സംശയം ചോദിക്കാം. ജെയിംസ് എറണാകുളത്ത് നിന്ന് ചോദിച്ചോളൂ സംശയം.
3: ഞാൻ ഒരു 13 വർഷം മുമ്പ് ഒരു സർവീസിലുണ്ടായിരുന്നു. ആ കാലത്തെല്ലാം ഇൻകം ടാക്സ് കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. 2013 ശേഷം എന്റെ സാലറി പെൻഷൻ തുക വരുമാനം വളരെ കുറഞ്ഞു. അപ്പോൾ ഇനി റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് സംശയം.
0: നമ്മൾ ഇതിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു, നിങ്ങളുടെ വരുമാനം പുതിയ സ്കീം അനുസരിച്ചാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിലും, മറ്റേ പഴയ സ്കീം സോറി പുതിയ സ്കീമാണെങ്കിൽ 4 ലക്ഷവും പഴയ സ്കീമാണെങ്കിൽ 2.5 ലക്ഷവുമാണ് ലിമിറ്റ്. അതിലും 75 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പെൻഷനും പലിശയും മാത്രമാണെങ്കിൽ ഒരു നിശ്ചിത ഫോം ബാങ്കിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അത് അല്ല, അവിടെ ടി ഡി എസ് വരുന്ന അത്രയും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ടാക്സ് വരുന്നില്ലെങ്കിൽ ഈ പലിശയും ഇതും വെച്ചിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എത്ര വയസ്സായിട്ടുണ്ട്? അപ്പൊ അതിൽ വരില്ല, 75 വയസ്സിന്റെ അതിൽ വരില്ല.
3: അപ്പോ ഇപ്പൊ 2.5 ലക്ഷത്തിന് മേലെ പുതിയ സ്കീം ആണെങ്കിൽ, 4 ലക്ഷത്തിന് മേലെ ആണെങ്കിൽ എന്തായാലും
0: ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യണം.
3: ഓക്കെ,
1: താങ്ക് യു.
3: താങ്ക് യു.
0: അപ്പോ ഫോം 16 ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 31 കഴിഞ്ഞ് ഏപ്രിൽ 15 ഫോം 16 കൊടുത്തിരിക്കണം. അതായത് ഈ ഫോം 16 മുമ്പ് ടി ഡി എസ് റിട്ടേണുകളെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ടാവണം, അതിന്റെ വിവരങ്ങളെല്ലാം ഇതിൽ കയറും. ഇതിൽ പ്രോബ്ലം പറയുന്നത് ഈ പാൻ നമ്പർ കൊടുത്തില്ലെങ്കിൽ ഇത് നമ്മളുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇന്ന ആൾക്കാരുടെ പേരിൽ ഇടാൻ പറഞ്ഞിട്ട് നമ്പർ കൊടുത്താൽ എങ്ങനെയിരിക്കും? ഈ നമ്പറിൽ തെറ്റ് വന്നാൽ എങ്ങനെയിരിക്കും? അത് വേറെ സസ്പെൻസ് അക്കൗണ്ടിലേക്കേ പോവുള്ളൂ. അതുപോലെ നമ്പർ ഇല്ലാത്തതും ഇങ്ങനത്തെ കേസസൊക്കെ തെറ്റിച്ച് നമ്പർ കൊടുത്താലും നമ്മുടെ ക്രെഡിറ്റിൽ വരില്ല. ഇത് നമ്മൾ ടി ഡി എസ് ഒരിക്കലും ടാക്സ് അല്ല, നമുക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് പിടിച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് അത്രയും ടാക്സ് വന്നില്ലെങ്കിൽ മറ്റുള്ള ഡിഡക്ഷൻസ് കഴിഞ്ഞ് റീഫണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ വിഷമിക്കുന്നുണ്ട്. ഇനി എ ഐ എസിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് നമ്മളുടെ 1 വർഷത്തെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു രൂപരേഖയാണ്. ആ രൂപരേഖയിൽ നമുക്ക് എന്തൊക്കെ നമ്മളുടെ വരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ്, സ്ഥലം വാങ്ങുക വിൽക്കുക, ഷെയർസ് വാങ്ങുക വിൽക്കുക, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ട്രാൻസാക്ഷൻസ്, അങ്ങനെ പ്രധാനമായ എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, അത് കാണിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചു അല്പം മുമ്പ് ചോദിച്ചു എ ഐ എസിലുള്ള എല്ലാം ഈ ടി ഐ എസിൽ വരില്ല, കാരണം ടി എസിൽ ടി ഡി എസ് ഉള്ളത് മാത്രമേ വരുള്ളൂ. അത് മാത്രമല്ല എസ് എഫ് ടി സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന എല്ലാ ഇൻഫർമേഷനും ഇതിലേക്ക് വരണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു സ്ഥലം മേടിച്ചു 30 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എസ് എഫ് ടി സ്റ്റേറ്റ്മെൻറ്റിൽ കയറി വരും. 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ടി സി എസ് ഉള്ളൂ, വാങ്ങിക്കുന്ന ആൾ വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം പിടിച്ചടക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് ടി ഐ എസിൽ കയറി വരും. 30-50 താഴെ ആയിരുന്നെങ്കിൽ എ ഐ എസിൽ ഉണ്ടാവും ഇൻഫർമേഷൻ, ചോദിക്കും ഈ സ്ഥലം വിറ്റത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതടയ്ക്കണം. ഇതൊക്കെ വോളണ്ടറി ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുവാൻ ഒരു ടൂൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതൊരാളും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ പറയുന്ന എ ഐ എസും ടി ഐ എസും ഒന്ന് കാണുക. അതിൽ എറർ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയാലും കൂടുതൽ തുക കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അതായത് സ്ഥാപനത്തിനെയോ കമ്പനിയോ അപ്രോച്ച് ചെയ്തിട്ട് അത് തിരുത്തൽ രേഖ എത്രയും വേഗം ഫയൽ ചെയ്യാൻ നോക്കുക.
1: നമുക്ക് എത്ര ഏതൊക്കെ വരുമാനമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എ ഐ എസ് എന്ന് പറയുന്നത്.
0: വരുമാനമല്ല, നമ്മളുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ ഒരു
1: ഒരു കൊല്ലം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതെല്ലാം അതിൽ പിടിക്കും.
0: പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ എസ് എഫ് ടി സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യാൻ വൈകിയാൽ ഉടനെ ഇതിൽ കയറി വരണം എന്നില്ല. എസ് എഫ് ടി ഫയൽ ചെയ്യേണ്ട ആൾ ഇത്തിരി വൈകിയാൽ നമ്മുടെ കയ്യിൽ കയറി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല, ആ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഒരു സ്ഥലം വിറ്റത് ഒരു രജിസ്ട്രാറ് അത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഫയൽ ചെയ്യുന്നത്. റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഫയൽ ചെയ്യണമെങ്കിൽ പിന്നീട് നോട്ടീസ് വരാം, അപ്പോഴേക്കും നമ്മളുടെ ഡേറ്റ് കഴിഞ്ഞു, പിഴപ്പലിശയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കയറി വരും.

0: അപ്പൊ അങ്ങനെ കണ്ടില്ലെങ്കിലും നാം ചെയ്തിട്ടുണ്ടെന്ന്
1: നമ്മൾ
0: നമുക്ക്
1: ചെയ്യണം.
0: ഉറപ്പുണ്ടെങ്കിൽ അല്ലെ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾ
1: ഇതിപ്പോ
0: ചെയ്യണം.
1: നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പണ്ടൊക്കെ ഏത് നികുതിക്കാരും പോലീസിംഗ് ആയിരുന്നു, ഇപ്പം അതല്ല, ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനിരിക്കുന്നവരാണ്. നമ്മുടെ രാഷ്ട്രപുരോഗതിക്കായി നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അതിൻ്റേതായ മതിപ്പോടുകൂടി നിങ്ങളെ ബഹുമാനിച്ച് വേണം നമ്മൾ. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിങ്ങളെ സഹായിക്കുവാനുള്ളൊരു ടൂളായിട്ട് ഇത് കണക്കാക്കുക. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് കൂടുതൽ അറിയുള്ളൂ, അപ്പോൾ അതറിഞ്ഞ് റിട്ടേൺ ഫയൽ ചെയ്യുക.
0: തീർച്ചയായും നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാം, ഒരു ഗാനത്തിന് ശേഷം മടങ്ങിയാൽ.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹലോ കൊച്ചി എഫമ്മിലേക്ക് വീണ്ടും സ്വാഗതം. ഇടവേള കഴിഞ്ഞ് നാം മടങ്ങി വന്നിരിക്കുകയാണ്. നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ്. താങ്കൾ നമ്മളോട് ഇത്രയും നേരം അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണറായ CB സുരേഷ് കുമാറാണ്. നമുക്ക് മടങ്ങി വരാം പരിപാടിയിലേക്ക്. സാർ, അപ്പോൾ AIS ഫോം 16 26 AIS ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ചിലപ്പോഴൊക്കെ ഈ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്, അതായത് ഒരു ഇൻകം ടാക്സ് കൊടുത്തുകൊണ്ടിരുന്ന ആൾ അദ്ദേഹം ഒരു സ്ഥല വിൽപ്പനയും ഒക്കെ നടത്തി ശമ്പള വരുമാനം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ആ സാമ്പത്തിക വർഷത്തിൽ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ഇനി ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അദ്ദേഹത്തിന് ഇനി ഒരു ഒരു സാമ്പത്തിക ക്രയവിക്രയം നടത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുവരെ നടത്തിയ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും രേഖപ്പെടുത്തണമോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെന്തെങ്കിലും ഒരു സ്ക്രൂട്ടിനി വരുമോ?
1: ഇത് വളരെ നല്ല ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ

0: കാണുന്ന ഒരു പ്രശ്നമാണ്, വീട്ടിലെ വരുമാനമുള്ള ഒരു അംഗം മരിക്കുന്നു, അവർക്ക് കിട്ടുന്ന വരുമാനം ചിലപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് മരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക വർഷം കഴിഞ്ഞ ശേഷം അടുത്ത റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും തൊട്ടു മുമ്പ് മരിക്കും. രണ്ട് സന്ദർഭമായാലും അവർക്ക് വരുമാനം അക്രൂ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആളില്ല, എന്തു ചെയ്യും? ഒരു വലിയ ഇതിന് ഇവരുടെ അനന്തരാവകാശികൾ, അവരുടെ ലീഗൽ ഹയേഴ്സിൽ ഒരാൾ മുന്നോട്ട് വന്ന് അവരെ ഓതറൈസ് ചെയ്യാം. അതെല്ലാം ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് പല വിധത്തിൽ, റിട്ടേൺ ഫെയിൽ ചെയ്യണതിന് ഓതറൈസ് ചെയ്യണമെന്ന് പോലുമില്ല. ഒരാൾക്ക് മുന്നോട്ട് വന്ന് ഇവരുടെ ലയബിലിറ്റി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ സൈറ്റിൽ പോയി അദ്ദേഹത്തിൻ്റെ പാനൽ കയറി ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ലോഗിൻ ചെയ്യണം.
1: അതെ,
0: മരണപ്പെട്ട ആൾക്ക് വേണ്ടി ഞാനാണ് ഇനി മുതൽ എന്നുള്ളത് ലോഗിൻ ചെയ്ത് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മരിച്ച ആളുടെ അതേ പാനലിൽ തന്നെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് അയാൾ ആ മരിച്ച ആൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ സൈനിങ് പവർ ഈ പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കായിരിക്കും. അത് ചെയ്യണം. മാത്രമല്ല ടാക്സ് ലയബിലിറ്റി ലീഗലൈസേഷൻ എല്ലാവർക്കും ഈക്വലായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അടച്ചില്ലെങ്കിൽ അവരെ ഓരോരുത്തരെ ഈ ഇത് കൈമാറി, ഈ സ്വത്ത് കൈമാറുകയോ ഇത് കിട്ടാൻ പോകുന്ന ആരാണോ അവർക്കെല്ലാം ഇതിന്റെ ലയബിലിറ്റി വരും.
1: നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്. ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ
2: ഹലോ,
1: ആ നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്. ആ ആദ്യം കണക്ട് ആയില്ല കോള്. ചേർത്തലേന്ന് മുരളീധരനാണ്. സംശയം ചോദിച്ചോളൂ. സി ബി സുരേഷ് കുമാർ സാർ ഇവിടെ ഉണ്ട്.
0: നമസ്കാരം.
2: എനിക്കറിയേണ്ടത് ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ TDS പിടിക്കുന്ന എങ്ങനെയാണ്, അതിനെ കുറിച്ച് അറിയാനുള്ളത്.
0: താങ്കൾക്ക്
2: അതിന്റെ പലിശയ്ക്കാണോ അതോ എമൗണ്ട് പലിശ കൂടി ചേർത്താണോ TDS പിടിക്കുന്നതാണ്?
0: ഇല്ല, പലിശയ്ക്ക് മാത്രമേ പിടിക്കുള്ളൂ, മുതലിന് TDS പിടിക്കാൻ പറ്റില്ല.
2: ഇല്ല. ആ പിന്നെ അപ്പൊ നമ്മൾ ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ ഈ FD ഇട്ട് കഴിഞ്ഞാൽ അതിനും ഉണ്ടോ ഇതുപോലെ?
0: പോസ്റ്റ് ഓഫീസിനും ഇപ്പൊ TDS ഉണ്ട്.
2: എന്റെ പരിധി എത്രയാണ് സാർ, എന്റെ പലിശയുടെ പരിധി?
0: പലിശ മുമ്പ് 10,000 രൂപയായിരുന്നു, 10,000 രൂപക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിടിക്കുമായിരുന്നു. പിന്നെ സീനിയർ സിറ്റിസൻസിനാണെങ്കിൽ അത് 50,000 രൂപ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് അതാണ് സീനിയർ സിറ്റിസൻസിന് 50,000 രൂപ കൂട്ടി കൊടുത്തിട്ടുണ്ട് പരിധി. സീനിയർ സിറ്റിസൺ ആണോ താങ്കൾ?
2: അപ്പൊ
0: അതിൽ 10% അവർ പിടിക്കും. ആ പിടിക്കുമ്പോൾ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. രണ്ട് കാര്യം ചെയ്യാം. നിങ്ങൾക്ക് മൊത്ത വരുമാനം ടാക്സബിൾ ഇൻകത്തിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ TDS വിങ്ങിൽ പോയിട്ട് ഇതിന്റെ ലെസർ റേറ്റ്, അതായത് 0 റേറ്റോ എത്ര റേറ്റ് എന്ന് വെച്ചാൽ അതിന് ഉള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് കൊണ്ടുപോയി ഈ പറയുന്ന ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ 0 റേറ്റോ അതിനുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിലേക്ക് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് ടാക്സ് ആയിട്ടില്ല. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് നിങ്ങൾ എന്താ പറയുക, ടാക്സ് പരിധിയിൽ വരുന്നില്ല എങ്കിൽ അത്രയും രൂപ റീഫണ്ട് കിട്ടും. ഈ വർഷം ഇപ്പോൾ July 31 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ June 9 വരെ മൊത്തം 1.5 കോടിയോളം ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്തിരുന്നു. അതിൽ 1,44,00,000 റിട്ടേണുകളും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ സ്പീഡിലാണ് ഇപ്പോൾ റിട്ടേൺ പ്രോസസ്സിംഗ് എല്ലാം. അതിനനുസരിച്ച് റീഫണ്ടും എളുപ്പം കിട്ടും. മനസ്സിലായില്ല.
1: ഹലോ, ആ കോള് കട്ടായി തോന്നുന്നു. ഈ ഒരു സംശയം പലർക്കും ഉണ്ടാവും, ഇതുപോലെ ബാങ്കിലെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ബാങ്കിൽ നിന്നൊക്കെ ടാക്സ് പിടിച്ചു. അപ്പോൾ ടാക്സ് പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി എന്നാണ് ആളുകൾ വിചാരിക്കുക. പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ വരുമാന പരിധിയിൽ താഴെയാണെങ്കിൽ ആ പിടിച്ച പൈസ തിരിച്ചത് വരുന്നുണ്ട് എന്ന് പലർക്കും അറിയില്ല. അത് അത് ഇത് പൈസ പിടിച്ച് ഓൾറെഡി ഞാൻ ടാക്സ് കൊടുക്കുന്ന ആളാണ് എന്ന് വിചാരിച്ച് അവർ നടക്കും റിട്ടേൺ ഫയൽ ചെയ്യാതെ.
0: അവിടെയാണ് അത് വെറുതെ കളയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വരുമാന ടാക്സ് രണ്ട് പ്രശ്നം വരാം. ഒന്ന്, നിങ്ങൾ ഹയർ സ്ലാബിലാണെങ്കിൽ ഈ 10% സ്ലാബിലുള്ള 20% സ്ലാബിലേക്കാണ് നിങ്ങളുടെ വരുമാനം, മൊത്തം വരുമാനം കിടക്കുന്നതെങ്കിൽ ഈ ഇൻട്രസ്റ്റും കൂടെ ചേർന്ന് വരുമ്പോൾ നിങ്ങൾ 10% അടച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 10% അടയ്ക്കും.

0: നീ അതെല്ലാം ഇതിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടണം.
1: അതെ,
0: രണ്ടായാലും റിട്ടേൺ ഫയൽ ചെയ്യണം, അല്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല ഇപ്പോൾ ടി ഡി എസ് കട്ട് ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരുവിധം എല്ലാവർക്കും എസ് എം എസ് ആയിട്ടോ വാട്സപ്പ് ആയിട്ടോ മെസ്സേജ് വരുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, യു ഹാവ് നോട്ട് ഫയൽഡ്.
1: കാരണം
0: നമ്മൾ പൊതുവെ നമ്മൾ മനുഷ്യര് കയ്യിൽ പൈസ വന്നാൽ അത് ടാക്സ് അടയ്ക്കാൻ വിമുഖത കാണിക്കുന്നതാണ്. മാത്രമല്ല ഇതിൽ ഒരു റെക്കോർഡ് വരുന്നില്ല, പലപ്പോഴും വലിയ ട്രാൻസാക്ഷൻസ് നടത്തിയ റെക്കോർഡും വരുന്നില്ല. ഇത് കിട്ടുന്നു, പൈസ മേടിച്ച് പോക്കറ്റിലെടുത്തു പോകുന്നു. ചെക്ക് വഴി ആയാൽ പോലും അറിയാലോ നമ്മുടെ പോപ്പുലേഷനും എത്രമാത്രം ട്രാൻസാക്ഷൻ. ഒരു കോൺട്രാക്ടർക്ക് 10 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് 1% 2% പിടിക്കുമ്പോൾ ഈ 1% 2% ആവണം എന്നില്ല അവരുടെ ടാക്സ് ലയബിലിറ്റി. ചിലപ്പോൾ അത് താഴെയായിരിക്കാം, കാരണം എക്സ്പെൻസ് കഴിഞ്ഞിട്ട്. ചിലപ്പോൾ കൂടുതലായിരിക്കാം. പക്ഷേ ഇതുപോലെ പല 10 ലക്ഷങ്ങളും ഉണ്ടാവും ആ കോൺട്രാക്ടർക്ക്. ഇതിൻ്റെ മൊത്തം കണക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലേക്ക് വരും. അപ്പം മൊത്തം ഇത് എടുക്കുമ്പോൾ 60 ലക്ഷമോ 70 ലക്ഷം രൂപയോ ഉണ്ടെന്ന് കൂട്ടുക, അല്ലെങ്കിൽ 3 കോടി വരാം. ഒന്ന് ഓഡിറ്റിംഗ് ഇതിലേക്ക് പോകും, ഓഡിറ്റബിൾ കേസാകാം. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസ് കിട്ടും. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ അതാ പറഞ്ഞു, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ഇൻകം ടാക്സിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ടി സി എസോ ടി ഡി എസോ നിങ്ങളെ എന്താണ് ടാക്സ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഒരു അഡ്വാൻസ് ടാക്സ് എന്ന നിലയിൽ മുൻകൂറൊന്ന് പിടിച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾക്കതില്ല, ഈ വർഷം വരില്ല എന്ന് തീർച്ചയാണെങ്കിൽ 0 റേറ്റിനോ ലെസർ റേറ്റിനോ ഉള്ള സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം, അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്.
1: അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാശ് മൊത്തം
0: തിരിച്ചു കിട്ടും.
1: നമുക്ക് ഒരു കോളർ കൂടി ഉണ്ട്. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്.
2: ഹലോ, പിന്നെ
1: പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
2: മോഹനൻ, എറണാകുളത്ത്.
1: ചോദ്യം ചോദിച്ചോളൂ.
2: ഓൾഡ് സ്കീമിന് 2.5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ റിട്ടേൺ കൊടുക്കണ്ട, ന്യൂ സ്കീമിൽ 4 ലക്ഷം കൊടുക്കണ്ട എന്ന് പറഞ്ഞു.
1: അതെ,
2: നമ്മളപ്പോ ഈ ന്യൂ സ്കീം ഓൾഡ് സ്കീമാന്ന് നമ്മൾ റിട്ടേൺ കൊടുക്കുമ്പോഴേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ
0: അല്ല, നമ്മൾ ഏത് ശൈലിയാണോ മുമ്പ് ഫോളോ ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസ് ചെയ്ത് മുൻവർഷങ്ങൾ എന്താണ് ഫോളോ ചെയ്തിരിക്കുന്നത് അത് ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത്.
1: നമ്മൾ എങ്ങനെയാണ്
0: ഇതിന് മുമ്പ് ന്യൂ സ്കീമായിരുന്നോ ഓൾഡ് സ്കീമാണോ എന്നാണ്.
2: പിന്നെ വേറെ കാര്യം, 1/4/26 മുതലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിപ്പോ ഈ പറഞ്ഞ 2.5-4 കാര്യമാണ് പറഞ്ഞത്.
0: അല്ല, 1/4/26 മുതൽ പുതിയ ആക്ട് നിലവിൽ വന്നു എന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ആക്ടിൽ പ്രത്യേകിച്ച് വല്ല നികുതി ഘടനയിലോ കിട്ടുന്ന ഡിഡക്ഷൻസിലോ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇത് കുറച്ച് എന്താ പറയുക, ആവശ്യമില്ലാത്ത, അതായത് കഴിഞ്ഞുപോയ കുറേ ഡിഡക്ഷൻസ്, കാലാവധി കഴിഞ്ഞ ഡിഡക്ഷൻസ്, ചില പ്രൊസീജിയേഴ്സ് അനാവശ്യ ഇതിൽ വരേണ്ടാത്ത കുറച്ച് പ്രൊസീജിയേഴ്സ് ഇതെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കി.
2: അപ്പോൾ ഈ 2.5-4 മാറ്റമില്ല.
1: ഈ ഒരു ഒരു പൗരൻ ഇപ്പോൾ ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിനെന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ?
0: ഓട്ടോമാറ്റിക് ആയിട്ട് ന്യൂ റെജീമിലായിരിക്കും പോകുന്നത്.
1: അതായത് പുതുക്കിയ
0: ലഘൂകരിച്ച സ്കീമിലായിരിക്കും നിങ്ങൾ. അവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓൾഡ് സ്കീമിലേക്ക്, നമ്മൾ അത് ഞെക്കിയാൽ മാത്രമേ ഓൾഡ് സ്കീം
1: ആവുകയുള്ളൂ.
0: ഓൾഡ് സ്കീം തിരഞ്ഞെടുത്ത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എന്താ പറയുക, ആ പറയുന്നത് പ്രകാരം ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യും. ATC അതിൽ ഇൻഷുറൻസ് ഇത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പറയുന്ന ഇൻഷുറൻസ് നമ്പർ അല്ലെങ്കിൽ തെളിവുകളുടെ നമ്പറുകൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ മുമ്പൊന്നും അതുണ്ടായിരുന്നില്ല. മാത്രമല്ല മുമ്പ് പറഞ്ഞ പോലെ ITR 2 വരുവാണെങ്കിൽ ഷെയർ ട്രേഡിങ്ങിൻ്റെ എന്നാണ് വാങ്ങിയത്, എന്ത് വിലക്കാണ് വാങ്ങിയത്, മുമ്പ് ബൾക്കായിട്ട് ഇത്ര രൂപയ്ക്ക് വാങ്ങി ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന് ഒറ്റ കോളം മതിയായിരുന്നു. മാത്രമല്ല ഈ അവസരത്തിൽ പറയാനുള്ളത്, പല ആദായ നികുതിദായകരെയും ഇവർ ചിലരെ അപ്രോച്ച് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഞാൻ റീഫണ്ട് മേടിച്ചു തരാം, നിങ്ങളിപ്പോൾ ഫയൽ ചെയ്യുന്ന പോലെയല്ല, ഞാൻ ഇത് മുഴുവൻ വേറെ കുറച്ച് സൂത്രപ്പണി ഉണ്ടെന്ന് പറഞ്ഞ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ചില അപ്രൂവ്ഡ് ആയിട്ടുള്ള ആരും ചെയ്യില്ല. അത് ചില സൂത്രപ്പണിക്കാർ അവർ വന്നിട്ട് കൂടുതൽ റീഫണ്ട് തരാമെന്ന് പറഞ്ഞ് ഇവർക്ക് വ്യാജമായ ക്ലെയിംസ് റേസ് ചെയ്ത് ഇവർക്ക് ഹ്യൂജ് റീഫണ്ട് വാങ്ങിക്കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ചെന്നൈയിൽ

0: നമ്മുടെ എവിടെയാണോ ഹൊസൂർ ഭാഗത്ത് ഒരു സൈക്കിൾ കമ്പനിയുടെ എല്ലാവരും ഇപ്പം AI ഉപയോഗിക്കുന്നുണ്ടെന്ന്, നമ്മുടെ സോഫ്റ്റ്വെയറിലും AI വരുന്നുണ്ട്. ഭൂരിഭാഗം പേരും ഹാൻഡിക്യാപ്ഡ് ആയിട്ട് കാണുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫ്ലാഗ് ചെയ്യും. ഫ്ലാഗ് ചെയ്ത് അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഹാൻഡിക്യാപ്ഡൊന്നുമില്ല, ഒന്നോ രണ്ടോ പേര് ഹാൻഡിക്യാപ്ഡ് ഉണ്ട്, ബാക്കി എല്ലാവർക്കും 50,000 75,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് പോലും അപ്ലോഡ് ചെയ്യണ്ട ഇന്നത്തെ കാലത്ത്. അവിടെ ആ 80U ക്ലെയിം ഇട്ട് ചെയ്തിരിക്കുകയാണ്. അന്വേഷിച്ചു വന്നപ്പോൾ ഇതെല്ലാം ഒരൊറ്റ ഒരാളാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സഹായിച്ചിരിക്കുന്നത്. പിന്നെ CBI റെയ്ഡ്, അതുപോലത്തെ മറ്റുള്ള പണിഷ്മെൻ്റ് ചെയ്തവനെ CBI റെയ്ഡ് ആണെങ്കിൽ ഇത് ഇതിൽ നിന്ന് ഗുണം പറ്റിയവന് പിഴയും പലിശയും മറ്റുള്ള പ്രോസിക്യൂഷൻ വരെ നേരിടേണ്ടി വരും. അപ്പോൾ അതൊന്നും നമുക്ക് അതൊന്നും നല്ല സ്വീകാര്യമായ കാര്യങ്ങളല്ല. നമ്മളൊരു രാജ്യസ്നേഹം ഉള്ള ഒരു പൗരൻ എന്ന നിലയിൽ, ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൂട്ടുന്നതിന് നമ്മുടെ ടാക്സിലേക്ക് നമ്മൾ ഓരോ രൂപയും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്.
1: തീർച്ചയായും. നമുക്ക് ഒരു കോളിലേക്ക് കൊടുക്കാം.
0: ശരി,
1: നമസ്കാരം. ഹലോ, കൊച്ചി FM ആണ്. ഹലോ
2: ഹലോ,
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ, കൊച്ചി FM ആണ്, പേര് പറയാമോ?
2: ചന്ദ്രശേഖരൻ. അതെ, ഞാനൊരു പത്രം ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലമാണ്.
1: എന്താ, എന്താണ് പത്രം?
2: പപ്പടം.
1: പപ്പടം, പപ്പടം.
2: അതിലെ ഞാൻ ലൈസൻസ് എടുക്കാൻ ചെന്നപ്പോ ലൈസൻസിന് പൈസ കെട്ടി, അത് കഴിഞ്ഞപ്പോ ടാക്സ് കെട്ടണം പറഞ്ഞു 600 കൊടുക്കുക. അത് ആദ്യം എനിക്ക് വരുമാനമുള്ളത് കൂടിയെന്ന 200 തൊഴിലുറപ്പിനും കുറവ് കാശുള്ള എനിക്ക് വരുമാനം.
0: ഈ ടാക്സ് എടുക്കാൻ പറഞ്ഞത് മുനിസിപ്പാലിറ്റി നിന്നാണോ അതോ?
2: അല്ലല്ല, പഞ്ചായത്ത്. പഞ്ചായത്ത്.
0: അത് അത് വേറെ ടാക്സ് ആണ്. അത് അത് ആദായ നികുതി അല്ല.
1: അത് ഇൻകം ടാക്സ് അല്ല കേട്ടോ, അത് വേറെ എന്തെങ്കിലും.
0: അത് പ്രൊഫഷൻ ടാക്സ്, അതുപോലത്തെ ടാക്സ് ആണ്
1: ലൈസൻസിന്റെ.
0: അത് ലോക്കൽ ബോഡീസിന്റെ. അത് ഇതിൽ വരില്ല.
2: GST
0: അത് വേറെ ഇതാണ്.
1: GST ഇതിന്റെ പരിധി വരില്ല.
0: അത് വസ്തുക്കൾ ഇങ്ങനെ നമ്മുടെ പ്രൊഡക്ട്സ് വിൽക്കുമ്പോൾ അതിന്റെ പുറത്ത് വരുന്ന ടാക്സ് ആണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് വേറെയാണ്.
2: ഞാൻ പറഞ്ഞു GST ഒന്നും അടയ്ക്കാൻ പറ്റില്ല, ഞാൻ ഇത്ര വരുമാനമുള്ളെന്ന് പറഞ്ഞു. അപ്പൊ അടയ്ക്കാണ്ട് പറ്റില്ല പറഞ്ഞു.
1: അത് ഇൻകം ടാക്സിന്റെ പരിധി വരില്ല കേട്ടോ, അത് വേറെ ടാക്സ് ആണ്. ഒത്തിരി നന്ദി വിളിച്ചതിന്.
0: നമ്മള്
1: പലർക്കും ഈ ഒരു സംശയം ഉണ്ടാകും, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു GST കൊടുക്കുന്നുണ്ട്, അതും ഇൻകം ടാക്സുമായിട്ട് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്.
0: ഇതിൽ നമ്മൾ വിട്ടുപോയ ഒരു പ്രധാന 3 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ റെഗുലർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആണ് നമ്മൾ 31 ജൂലൈ, അതല്ലെങ്കിൽ ഓഗസ്റ്റിലുണ്ട് ബിസിനസ്സുകാർക്ക്, അതല്ലെങ്കിൽ 31 ഓഡിറ്റുകാർക്ക്. ഇവർക്ക് എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമുണ്ട്, ഇവർ വിട്ടുപോയി നോട്ട്,
1: അതായത് അടയ്ക്കാൻ
0: അല്ല അന്ന് ഫയൽ ചെയ്യാൻ വിട്ടുപോയി നോട്ട്.
1: ശരി.
0: അപ്പോൾ എന്താ, എല്ലാവരും ന്യൂ സ്കീമിലേക്ക് പോകും. ന്യൂ സ്കീമിലേക്ക് പോകുന്നു മാത്രമല്ല, അവർക്ക് ക്യാരി ഫോർവേഡ് ലോസസ് പലതും നഷ്ടപ്പെടും. നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അടുത്ത വർഷങ്ങളിലേക്ക് തട്ടിക്കിടിക്കുവാനുള്ളൊരു ഇതുണ്ട്, അത് നഷ്ടപ്പെടും. പിന്നെ റീഫണ്ടിന് പലിശ അത്രയും നാളത്തെ നഷ്ടപ്പെടും. ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അതാ ഇപ്പോൾ ഈ വർഷത്തേതാണെങ്കിൽ December 31 ഫയൽ ചെയ്യാം ബിലേറ്റഡ് റിട്ടേൺ, അതിന് ആ ഫീ ഒക്കെ വെച്ച് അടയ്ക്കാം. ഇനി നിങ്ങൾ റെഗുലറായിട്ട് ഈ ബിലേറ്റഡ് റിട്ടേണോ റെഗുലറായിട്ടുള്ള റിട്ടേണോ ഫയൽ ചെയ്തു എന്ന് വിട്ട്, നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ട ഒരു ഐറ്റം വിട്ടുപോയി, അതായത് 80C ഡിഡക്ഷൻ വിട്ടുപോയി, തിരുത്തൽ വേണം, അതായത് റിവൈസ്ഡ് റിട്ടേൺ, അതിന് നിങ്ങൾക്ക് 31 March വരെ, 2027 31 March വരെ സമയമുണ്ട്. ഇനി ഇതെല്ലാം കൂടാതെ വേറൊരു ഇത് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ജനങ്ങൾക്ക് വരുമാനം പലപ്പോഴും കാണിക്കാൻ വിട്ടുപോകും, പിന്നീടാണ് ഭയം വരുന്നത്, ദൈവം എങ്ങനെ പിടിച്ചാലോ, അല്ലെങ്കിൽ ശരിയാണ് ഞാൻ അറിയാതെ വിട്ടുപോയതാണ്. സ്വമേധയ അവർക്ക് ആ റിട്ടേൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേഷൻ 4 വരെ ആക്കിയിട്ടുണ്ട്, അതായത് ഈ വർഷത്തെ റിട്ടേണിൻ്റെ അപ്ഡേഷൻ 31 March വരെ ഉണ്ട്. പക്ഷെ ഓരോ വർഷവും നിങ്ങൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന അധികം ടാക്സ്, ആ ടാക്സിൻ്റെ 25% to 70% വരെ അധികം ടാക്സ് വരും. ഏത് ടാക്സ്? വിത്ത് ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് ഇൻക്ലൂഡ് സർചാർജ് കേട്ടോ, അതിൻ്റെ 75. ഇത് കൂടാതെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയെന്ന് കിട്ടുക, ഇൻകം ടാക്സിന്ന്
1: ഡിപ്പാർട്ട്മെന്റ്
0: കണ്ടുപിടിച്ച് നോട്ടീസ് തരുന്നത്, നിങ്ങൾ ഫയൽ ചെയ്യാം നിങ്ങൾ റെഡിയാണെങ്കിൽ. ഈ പറഞ്ഞ അഡീഷണൽ ടാക്സ് കൂടാതെ ഈ 4 ഒരു 10% കൂടെ അധികം ടാക്സ്
1: വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിലേക്കൊന്നും പോകാതെ
0: അടിയും കൂടി
1: തന്നെ ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, കൊച്ചി FM ലേക്ക് സ്വാഗതം.
2: ഹലോ ഹലോ.
1: ആ പേര്

0: പേര് പറയാമോ?
1: ദേവസി.
0: ആ, സംശയം ചോദിച്ചു.
1: ഫോം ഈ 75 വയസ്സ് കഴിഞ്ഞവർ ഫോം 16 16 മെയ് 15 ഒരു ഫോം കൊടുക്കും, ആ ഫോം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഈ അടുത്ത വരണ മെയ് 15
2: അതില് ബാങ്കിൽ കൊടുക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ബാങ്കിൽ അതില് നിശ്ചിത നിങ്ങൾക്ക് പെൻഷൻ മാത്രമേ ഉള്ളൂ, 75 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വരുമാനം മാത്രം ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി TDS അവിടെ പിടിച്ചു കാണും, ഉണ്ടെങ്കിൽ ടാക്സ് ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ അത് മാത്രമല്ല ഇൻട്രസ്റ്റ് വരുമാനം കൂടി ഉള്ളെങ്കിൽ നിങ്ങൾ വേറൊന്നും നോക്കണ്ട, അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി.
0: ഈ നമുക്ക് നമ്മുടെ രാജ്യത്തെ തന്നെ 130 കോടി ആളുകളുണ്ട്. അതിൽ 10% ആളുകൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും അല്ലെങ്കിൽ ഇതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത് തന്നെ ഏതാണ്ട് കോടിക്കണക്കിന് ആൾ വരും. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുകയാണ്, ഇത്രയും ആളുകളുടെ ഡേറ്റ എങ്ങനെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്?
2: ഇതിന് നമുക്ക് സെൻട്രലൈസ് കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ നമ്മുടെ റിട്ടേണുകൾ കൈകാര്യം ചെയ്യുന്നത് CPC, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അത് ബാംഗ്ലൂരാണ്. വടക്ക് നമുക്ക് ഈ TDSൻ്റെ CPC, TDSഉം TCSൻ്റെയും വേറെ സ്ഥലത്താണ്. ഇത് കൂടാതെ നമ്മളുടെ പുതിയ സംരംഭമായിട്ട് കഴിഞ്ഞ ഏതാണ്ട് 5-6 വർഷമായി, 6 വർഷമല്ല അതിലും അധികമായി, ഫേസ്ലെസ് എന്ന സംവിധാനം കൊണ്ടുവന്നുണ്ട്. ഒരു ഇൻകം ടാക്സ് അസസ് ചെയ്യും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരേണ്ടതായിട്ടില്ല. നമ്മൾ ഹ്യൂമൻ ഇൻട്രാക്ഷൻ കുറച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ഫയലിംഗ് ചെയ്യാം. ഓൺലൈനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ നിങ്ങളുടെ റീഫണ്ട് വരും. മിനിമൈസ് ആളുകൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരേണ്ടതായിട്ടുള്ള കാര്യം വളരെ ചുരുക്കുക. ഒരു സ്ക്രൂട്ടിനി നോട്ടീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ അസസ്മെൻ്റ് നടത്തുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഓഫീസറായിരിക്കും. അതേത് ഓഫീസറാണെന്ന് നിങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് അത് നിഷ്പക്ഷമായിട്ടായിരിക്കും ഇത് നോക്കുന്നത്. അത് ഫയൽ ചെയ്ത റിട്ടേൺ അവിടെ നോക്കി നിങ്ങൾക്കുള്ള അസസ്മെൻ്റ് തരുന്നു. ഇതിൽ ചെറിയ വ്യത്യാസം വരാം. നിങ്ങളുടെ ചിലപ്പോൾ TDSൻ്റെ ഇത് ക്ലെയിം കിട്ടിയില്ല എന്നൊക്കെ വരുമ്പോൾ CPCയിൽ നിന്ന് അതായത് സ്ഥലത്തെ ജൂറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസർക്ക് കൈമാറും. അവരെ നേരിട്ട് കാണുകയോ അതല്ലെങ്കിൽ ഓൺലൈൻ ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അതിൽ റെക്ടിഫിക്കേഷൻ വരുത്തുന്നതിനോ ഇതിനുള്ള സൗകര്യവും ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്.
0: നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. നമസ്കാരം, ഹലോ, കൊച്ചി FM ആണ്. കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സംശയങ്ങൾ ആർക്കും വരാമല്ലോ, പൊതുജനങ്ങൾക്ക്. അപ്പോൾ ഓഫീസിൽ വന്ന് ചോദിക്കണോ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എൻ്റെ ടാക്സ് റിട്ടേൺ സംബന്ധിയായിട്ടുള്ള ഒരു ഫയലിംഗ്,
2: അതിന് നമ്മൾ ടോൾ ഫ്രീ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻകംടാക്സ് ഇന്ത്യ.gov.in പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു ടാക്സ് ജെന്നി എന്ന് പറഞ്ഞൊരു ചാറ്റ് ബോട്ടുണ്ട്. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയ ഏത് നമ്മൾ ഫ്ലിപ്കാർട്ടോ ആമസോണിലൊക്കെ കയറിയിരിക്കണവർക്ക് കാണാം, താഴെ ഒരു ചെറിയൊരു GV പോലത്തെ സാധനം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനും ഉത്തരം തരുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ജിന്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടിലിംഗിലുമാണ്,
0: മലയാളത്തിലും
2: ചോദിക്കാം. മാത്രമല്ല ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉള്ള ബ്രോസ്റ്റേഴ്സ് ഇതെല്ലാം 20-ലധികം ഭാഷകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ കാരണം പുതിയ ആക്ട് വന്നിരിക്കുകയാണല്ലോ, നമ്മൾ IPC മാറി BNS വന്ന പോലെ ഇൻകം ടാക്സ് ആക്ട് 1961 മാറി 2025 ആയിരിക്കണം. കാര്യം വളരെ ലഘൂകരിച്ചെങ്കിലും തുടക്കത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ കറക്റ്റ് സെക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ബാക്കി തന്നെ നമുക്ക് ഇത് ആപ്ലിക്കബിളായിട്ട് വരുന്നത് അടുത്ത വർഷം തൊട്ടേ വരികയുള്ളൂ. 1st പ്രാബല്യത്തെ ആയാലും അടുത്ത വർഷമാണല്ലോ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. എന്നിരുന്നാലും TDS TCS കാര്യങ്ങൾക്ക് ഈ 1st പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു, അതിന് ഈ 2025 ആക്ട് വന്നു കഴിഞ്ഞു. മറ്റതിന് മറ്റുള്ള കാര്യങ്ങൾക്ക് അടുത്ത വർഷമേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രാരംഭം എന്ന് പറഞ്ഞ് ധാരാളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. വിവിധ ഇതിൻ്റെ എന്താ പറയുക, കൺസ്യൂമർ ബോഡീസ്, മർച്ചൻസ് അസോസിയേഷൻ, ചാർട്ടേഡ് അക്കൗണ്ട്സ് അസോസിയേഷൻ ഇവരെയൊക്കെ കൂട്ടി പല സ്ഥലത്തും ക്ലാസ്സുകൾ നടത്തി ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പോൾ ഇങ്ങനെ പല രീതികളിലും ആളുകൾക്ക് ഇതിനെക്കുറിച്ച്
2: ഉണ്ട്. മാത്രമല്ല ഈ ഇങ്ങനെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ടോൾ ഫ്രീ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാവുന്നതാണ്.
0: ശരി, നമുക്ക് ആ ഇൻകം ടാക്സ് സൈറ്റിൽ നിന്നുള്ള ടോൾ ഫ്രീ നമ്പറുകളും ഇവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. 1800-1003-0025, അല്ലെങ്കിൽ 1800-419-0025. ഒരു നമ്പർ കൂടിയുണ്ട്, 1800-1819-0961. 1800, 180, 1961 ഇങ്ങനെ മൂന്ന് നമ്പറുകൾ എങ്കിൽ

0: ടാക്സ് വെബ്സൈറ്റിലുണ്ട്.
1: അതിൽ ആദ്യം പറഞ്ഞ നമ്പറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്,
0: 1800-103-0025. ഈ നമ്പറുകളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതിന് പുറമെയാണ് വെബ്സൈറ്റിലുള്ള ടാക്സ് ജീനി എന്ന AI ചാറ്റ് ബോട്ടും. ഇത് ഈ ഈ നമുക്കുള്ള എല്ലാ ബേസിക് സംശയങ്ങൾ, അടിസ്ഥാന സംശയങ്ങളൊക്കെ ഈ ടാക്സ് ജീനി ദൂരീകരിച്ച് തരും. നമുക്ക് ഒരു കോളും കൂടി എടുക്കാം. ഹലോ, കൊച്ചി FM ആണ്, പേര് പറയാമോ?
2: സാർ, ഗുഡ് ഈവനിങ്. സാർ,
0: ഗുഡ് ഈവനിങ്.
2: സാർ, ഞാൻ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളാണ്, മേക്കിപ്പാറ പെരുമ്പാവൂർ.
0: സംശയം ചോദിച്ചോളൂ.
2: എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഈ വെൽഫെയർ ട്രസ്റ്റ്, അതായത് ചാരിറ്റബിൾ ആക്ട് രജിസ്റ്റേഡ് ആയിട്ടുള്ള അസോസിയേഷൻ കോർപ്പറേഷൻ, ഇവരുടെ ടാക്സ് എങ്ങനെയാണ്, ടാക്സ് ഉണ്ടോ, പരിധി എങ്ങനെയാണ്, പേഴ്സണൽ ആൻഡ് അസോസിയേഷൻ,
0: അതാണ് സംശയം.
1: സംശയം
2: അതാണ്.
1: ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബൈലോ വേണം, അത് രജിസ്റ്റേർഡ് ആയിരിക്കണം. നിങ്ങൾ ഇവിടെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നിങ്ങൾ പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ വാങ്ങിയിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ വരുമാനവും ടാക്സബിളായി മാറും. മാത്രമല്ല, നിങ്ങളുടെ ഇതൊരു ജനറലായിട്ട് പറയുകയാണ്, സിമ്പിളായിട്ട്, കൂടുതൽ ഇത് നമ്മൾ ഇതിനെ പറ്റി ഒരു ദിവസം തന്നെ ക്ലാസ് എടുക്കാനുണ്ട്. ഇതിൽ വരുമാനത്തിൻ്റെ 85% അതാത് വർഷം തന്നെ ഈ പറഞ്ഞ സോഷ്യൽ ആക്ടിവിറ്റിക്ക് ചിലവാക്കണം. ബാക്കി 15% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, സാലറി പോലെ കാര്യങ്ങൾക്കൊക്കെ. ബാക്കി 85% സോഷ്യൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കണമെന്നാണ് ഇത്. അപ്പോൾ അതിന്
2: യൂട്ടിലൈസ് ചെയ്യണം.
1: യൂട്ടിലൈസ് ചെയ്യാതിരിക്കാൻ ഒരു സ്പെസിഫിക് ഇതുണ്ട്, കാരണമുണ്ട്. അതൊരു മാറ്റി വയ്ക്കാം, 4 വർഷമോ 5 വർഷമോ വരെയൊക്കെ മാറ്റി വയ്ക്കാം. അത് ഒരു ഉദാഹരണത്തിന്, നമുക്ക് ഫണ്ടില്ല, 4 വർഷം കൊണ്ട് ഒരു കെട്ടിടം പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു ഭാഗം മാറ്റി വയ്ക്കാം, നമ്മളുടെ ഒരു ഹാള് പണിയണം, അതല്ലെങ്കിൽ പാവങ്ങളുടെ വീട് വെച്ച് കൊടുക്കുന്നതിന് 4 വർഷം കൊടുക്കുമെങ്കിൽ ആ 4 വർഷത്തേക്ക് ഒരു കോർപ്പസ് ഫണ്ടാക്കി മാറ്റി, കോർപ്പസ് ഫണ്ടല്ല, ഇത് മാറ്റി വയ്ക്കാം, കോർപ്പസ് ഫണ്ട് വേറെ. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ട് അത് ഉപയോഗിക്കാം.
2: ഇയർലി എത്ര കോടി രൂപ വരെ അങ്ങനെ വെക്കാം?
1: അങ്ങനെ ഇല്ല, അങ്ങനെ അനുവാദം മേടിച്ചാൽ എത്ര കോടി വേണമെങ്കിലും, വലിയ സ്ഥാപനങ്ങൾ കണ്ടമാനം കോടികൾ ഉണ്ടാവും.
2: ഇത് കാരണം ഞാൻ ബ്ലൈൻഡ് അസോസിയേഷൻ്റെ പ്രവർത്തകനാണ്.
1: പക്ഷെ അതിന്റെ രജിസ്ട്രേഷൻ വേണം, കൃത്യമായ റിട്ടേണുകൾ ഫയൽ ചെയ്യണം, കൃത്യ ഡേറ്റിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ പോകും.
0: നാം ഇന്ന് സംസാരിച്ചത് ആദായ നികുതിയെ കുറിച്ചാണ്. ആദായ നികുതി റിട്ടേൺ എന്താണ്, അതിലെ പല ഫോമുകൾ എന്താണ്, എന്തുകൊണ്ട് ഒരാൾ ആദായ നികുതി ഫയൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് വിശദമായി സംസാരിച്ചത് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ CB സുരേഷ് കുമാർ സാറാണ്. അപ്പോൾ ഒത്തിരി നന്ദി സാർ. ഇൻകം ടാക്സ് എന്താണ്, അതിനെ എന്തുകൊണ്ട് എല്ലാവരും ടാക്സ് ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നതിന്. അപ്പോൾ ജൂലൈ 30 ITR 1, ITR 2 റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി. അപ്പോൾ നമുക്ക് ശ്രോതാക്കളോടായി സാറിന് അവസാനമായി എന്തെങ്കിലും പറയാം.
1: നിങ്ങളുടെ പ്രധാന ഒരു ദിവസമാണ്, നിങ്ങളുടെ ടാക്സ് ഡയറുടെ ജീവിതത്തിലെ പ്രധാന ദിവസമാണ് ജൂലൈ 30. അന്ന് തന്നെ ഫയൽ ചെയ്യുക. അനാവശ്യമായ ഇപ്പോൾ പിഴ പലിശ എന്ന് പറയില്ല, ലേറ്റ് ഫീകൾ ഒഴിവാക്കുക. അവസാനം പോകുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ്, അത് ആലോചിക്കുക. അതുകൊണ്ട് പിഴയ്ക്ക് പകരം വരുന്ന ലേറ്റ് ഫീകളും മറ്റുള്ള നമുക്ക് ധാരാളം നഷ്ടങ്ങളേ ഉള്ളൂ കൃത്യമായി ഫയൽ ചെയ്തില്ലെങ്കിൽ. മാത്രമല്ല, ദയവ് ചെയ്ത് ജൂലൈ 31 വരെ കാത്തേക്കരുത്. ഈ സൈറ്റ് ഭയങ്കര സ്ലോ ആവും, ഇത്ര കോടി ജനങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് തന്നെ റിട്ടേണുകൾ ഫയൽ ചെയ്ത് അത്രയും വേഗം പ്രോസസ് ചെയ്ത് റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും.
0: കാശ് പെട്ടെന്ന് കിട്ടാനെങ്കിലും പെട്ടെന്ന് ഫയൽ ചെയ്യണം.
1: രാഷ്ട്രപുരോധിക്ക് നിങ്ങളുടെ ബങ്കും നിർവഹിക്കുക. നന്ദി, നമസ്കാരം.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഹലോ കൊച്ചി FM വീണ്ടും അടുത്ത വെള്ളിയാഴ്ച.

0: ആകാശവാണി FM വാർത്തകൾ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് ലൈസൻസിംഗ് വ്യവസ്ഥയിൽ നൽകിയിരുന്ന ഇളവ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പിൻവലിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇന്നലെയാണ് കെട്ടിടം തകർന്നത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദിഷ്ട ദൌത്യത്തിന് പിന്തുണ അറിയിച്ച ഗോവ സർക്കാർ. സർക്കാർ പിന്തുണ അറിയിച്ചത് ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പാകെ. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും അത് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തതിന് ഒരാൾക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് അല്പസമയത്തിനകം തുടക്കം.
0: ആകാശവാണി FM വാർത്തകൾ.
1: സമയം 4 കഴിഞ്ഞ 2:27. ഇപ്പോൾ നാലുമണിപ്പൂക്കൾ.

പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം ഇന്നത്തെ 4 മണിപ്പൂക്കളിലേക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനുമായി ഇനി പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9444 6 4 5 5 8 8 8 9 4 6 4 5 5 8 8. മെസ്സേജസ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര് മാത്രം പോരാ, ഒപ്പം സ്ഥലവും നിർബന്ധമായും വെച്ചിരിക്കണം. വാട്സ്ആപ്പ് മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9444 6 4 5 5 8 8 8.

നമുക്ക് നാലുമണിപ്പൂവിന്റെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയായെന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ച മെസ്സേജ് അയച്ചിരിക്കുന്നത് ആശ സജീവ്, ശ്രീമൂല നഗരത്തു നിന്നും. അപ്പോൾ ആശയ്ക്കും ആശയുടെ കൂട്ടുകാർക്കും വേണ്ടിയുള്ള പാട്ടാണ് ഇന്നത്തെ നാലുമണിപ്പൂക്കളിൽ ആദ്യം അഗ്നിദേവൻ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്.

നമുക്ക് നാലുമണിപ്പൂവിന്റെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. നമസ്കാരം നാലുമണിപ്പൂവേ, എന്റെ പേര് ദീപ്തി, ഞാൻ ചോറ്റാനിക്കരയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ മോൻ വ്യോമിന്റെ ആദ്യ പിറന്നാളാണ് ജൂലൈ 23. ഓക്കെ, നല്ല പേരാണല്ലോ മോന്റെ വ്യോം. പിന്നെ എന്റെ നല്ല പാതി ഹസ്ബൻഡിന്റെ പിറന്നാളാണ് ജൂലൈ 27. അപ്പൊ രണ്ടു പേർക്കും വേണ്ടി മോന്റെ ഇഷ്ടഗാനമായ ഒന്നാം തരം ബലൂൺ തരാമെന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് ദീപ്തി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ ദീപ്തിക്കും ദീപ്തിയുടെ ഓമനക്കുട്ടനായ വ്യോമനും വേണ്ടി സ്നേഹദീപം എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: സമയം 4 കഴിഞ്ഞ് 12:26. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി FM വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയായ 4 മണിപ്പൂക്കൾ. ഈ പരിപാടിയിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9446454588. മെസ്സേജസ് അയക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ പേരും ഒപ്പം സ്ഥലവും നിർബന്ധമായും വെച്ചിരിക്കണം. മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9446454588. ഹലോ 4 മണിപ്പൂവേ, എന്റെ പേര് അജ്മൽ, ഞാൻ കാക്കനാട് നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. 4 മണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്ക് വേണ്ടിയും പിന്നെ എന്റെ കൂടെ എന്റെ കോളേജിൽ പഠിക്കുന്ന എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയും തിരിടാ തിരിടാ എന്ന മൂവിയിലെ തീ തീ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് അജ്മൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അജ്മൽ പറഞ്ഞ പോലെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അജ്മലിന്റെ വക ഡെഡിക്കേഷനാണ് ഈ പാട്ട്. ഇതാ

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: നാലുമണിപ്പൂവിലേക്കുള്ള അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും ജെസ്സിയാണ്. ജെസ്സി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ ഊരുസനം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അപ്പോ ജെസ്സിക്ക് വേണ്ടി മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇതാ.

നാലുമണിപ്പൂവിന്റെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂരജാണ് ആലപ്പുഴയിൽ നിന്നും. മെസ്സേജ് ഇങ്ങനെയാണ്, വരുന്ന വെള്ളിയാഴ്ച അതായത് ജൂലൈ 17 സൂരജിന്റെ സഹോദരിയുടെ പിറന്നാളാണ്. അപ്പൊ അവൾക്ക് പിറന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് എന്നെ അറിന്താൽ എന്ന മൂവിയിലെ ഉനക്കെന്നെ വേണം എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് സൂരജ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സഹോദരിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, സാന്ദ്ര എന്നാണ് സഹോദരിയുടെ പേര്. അപ്പോ സാന്ദ്രയ്ക്ക് കൊച്ചി FM-ന്റെയും നാലുമണിപ്പൂക്കളുടെയും വക അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് സാന്ദ്രയുടെ ഇഷ്ടഗാനം സൂരജ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സാന്ദ്രയുടെ ഇഷ്ടഗാനം ഇതാ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30:49. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി എഫ് എമ്മിന്റെ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയായ 4 മണിപ്പൂക്കൾ. ഈ പരിപാടിയിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഇതാണ്: 944 6 4 5 5 8 8 8.

4464558. മെസ്സേജസ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും ഒപ്പം സ്ഥലവും നിർബന്ധമായും വെച്ചിരിക്കണം. മെസ്സേജസ് അയക്കുന്ന നമ്പർ ഇതാണ്: 9446455888. നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നും ശാരദ അമ്മയാണ്. മെസ്സേജ് ഇങ്ങനെയാണ്: ആരോമൽ എന്ന് വിളിക്കുന്ന ആരോമൽ എന്ന എന്റെ ഉണ്ണിക്കുട്ടിന് വേണ്ടി, എന്റെ കൊച്ചുമോനാണ് ആരോമൽ. അപ്പോ ശാരദാമ്മയുടെ ആരോമൽ എന്ന ഉണ്ണിക്കുട്ടിന് വേണ്ടി മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിലെ രാരവേണു എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ണിക്കുട്ടന്റെ ഫേവറേറ്റ് പാട്ടാണ്, ഈ പാട്ട് വെച്ചാൽ ഉണ്ണിക്കുട്ടൻ അതിന്റെ മുമ്പിലിരുന്ന് ഡാൻസ് ചെയ്യും എന്നൊക്കെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആരോമൽ എന്ന ഉണ്ണിക്കുട്ടിന് വേണ്ടി മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിൽ കല്യാണി മേനോൻ, ചിത്ര എന്നിവർ പാടിയ പാട്ട് ഇതാ.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇൻഫോ പാർക്ക് കാക്കനാട് നിന്നും ഫിറോസ്, ക്രിസ്റ്റി, ആരോമൽ, അനു എന്നിങ്ങനെ കുറച്ച് ടെക്കീസ് ആണ്. അവര് ചായ കുടിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നാലുമണിപ്പൂക്കളിൽ കേൾക്കാറുണ്ടെന്നും ഈ പരിപാടിയിലേക്ക് മെസ്സേജ് അയക്കണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെ ഒത്തില്ല. ഇന്നാണ് ഒരു മെസ്സേജ് അയക്കുന്നത്. നിർബന്ധമായിട്ടും ഈ മെസ്സേജ് ഒന്ന് വായിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് വെച്ച് തരണം എന്നാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് ഒരു ഹിന്ദി പാട്ടാണ്, സ്ത്രീ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്കീസിന് വേണ്ടിയുള്ള പാട്ടാണ് നാലുമണിപ്പൂക്കളിൽ ഇനി.

0: ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്?
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.

നമ്മുടെ 4 മണിപ്പൂവിന്റെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് ഇങ്ങനെയാണ്: പ്രിയ 4 മണിപ്പൂവേ, ഈ മഴക്കാലത്ത് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല മഴപ്പാട്ട് കേൾപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു സതീഷ് കാഞ്ഞൂർ. അപ്പോൾ സതീഷ് ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, മഴപ്പാട്ട് എന്റെ ചോയ്സിന് വിട്ടേക്കാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഴപ്പാട്ട് സതീഷിനും പിന്നെ 4 മണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്ലേ ചെയ്ത് തരികയാണ്. പാട്ട് ഇതാ.

ഹലോ, നാലുമണിപ്പൂവേ. എന്റെ പേര് നിതീഷ്. സൗദിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. നാട്ടിലുള്ള എല്ലാവർക്കുമായി എന്റെ മക്കൾ നൈജലിനും നെവിനും ഇവിടെ നിന്നും ആവശ്യപ്പെടുന്ന ഗാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മക്കൾക്ക് വേണ്ടി നിതീഷ് സൗദിയിൽ നിന്നും ആവശ്യപ്പെടുന്ന ഗാനമാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് കിളിയേ കിളിയേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ അവധിയായതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് മാത്രമാണ് ഈ പരിപാടി കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് തന്നെ പാട്ട് വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞാണ് നിതീഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം നിതീഷിൻ്റെ മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട്. നിതീഷിൻ്റെ മക്കളായ നൈജലിനും നെവിനും വേണ്ടി കിളിയേ കിളിയേ എന്ന് തുടങ്ങുന്ന ജാനകിയമ്മ പാടിയ പാട്ട് ഇതാ.

അങ്ങനെ ഇന്നത്തെ നാലുമണി പൂക്കണലിന്റെ സമയം ഏകദേശം ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാലുമണി പൂക്കളിലേക്ക് ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് മെസ്സേജസ് അയച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും ഒക്കെയായി നാലുമണി പൂക്കൾ വീണ്ടും എത്തുന്നതാണ് നാളെ വൈകിട്ട് 4 മണിക്ക്.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST നടത്തുന്ന ഒരു വർഷത്തെ സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് സീറ്റൊഴിവുണ്ട്. പ്ലസ് ടു വിജയിച്ച SC/ST വിഭാഗത്തിലുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 97 47 24 36 68. നമ്പർ ആവർത്തിക്കാം: 97 47 24 36 68. മറ്റൊരു നമ്പർ: 04 8 1 2 30 40 31. 04 8 1 2 30 40 31.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബറോൺ മോൾ ഇടപ്പള്ളി.

0: യാഥാർത്ഥ്യം
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേഖാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: കോട്ടയം ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദമുള്ളവർക്ക് ഈ മാസം 13 രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ടെത്താം. വിശദവിവരത്തിന് ഫോൺ നമ്പർ 9495715465, 9495715465. മറ്റൊരു നമ്പർ 04-812-31-25-04.
3: ആ മാഷേ, സുഖാണോ?
4: ആ, സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
7: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
6: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
7: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: പ്രധാൻമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവാർപ്പ് ഗവൺമെന്റ് ITIയിൽ 350 മണിക്കൂർ ദൈർഘ്യമുള്ള ഇലക്ട്രിക്കൽ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് കോഴ്സ് തുടങ്ങുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. വിശദവിവരത്തിന് 80 75 33 82 47 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം. 80 75 33 82 47.
8: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
9: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
10: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
11: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
12: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
13: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
14: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. MSc ഫിസിക്സ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ഈ മാസം 13 രാവിലെ 10 മണിക്ക് ഫിസിക്സ് വകുപ്പിൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 04-842-57-74 വെബ്സൈറ്റ് വിലാസം admissions.qsat.ac.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: സമയം 5 മണി കഴിഞ്ഞ് 23 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ജനാധിപത്യത്തിന്റെ സൗന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്നും നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തളിർ

0: യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോറോ ഹെൽത്തിന്റെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800-ലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിയിൽ പരിഹാരത്തിനായി ചേർന്ന മന്ത്രിതല യോഗം പൂർത്തിയായി. അനുകൂല തീരുമാനമുണ്ടാക്കാത്തതിനെ തുടർന്ന് ജൂലൈ 20 കമ്പനി അധികൃതരുമായി വീണ്ടും യോഗം ചേരും. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി തൃക്കാക്കരയിൽ വൻ MDMA വേട്ട. തൃക്കാക്കര വാഴക്കാല ഭാഗത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് 387.26 ഗ്രാം MDMAയുമായി ജിം ട്രെയിനർ പിടിയിലായി. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടം മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് അല്പസമയത്തിനകം തുടക്കം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനമിതാ.

ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ഈ ചിത്രത്തിൽ വിശ്വനാഥ്, ശ്രീറാം, ചിത്ര എന്നിവർ ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. എസ് രമേശൻ നായർ എഴുതി, വിദ്യാസാഗർ ഈണമിട്ടത്. ഇനി ഔസേപ്പച്ചനും മലേഷ്യ വാസുദേവനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഈ ഗാനം ചന്ദമാമ എന്ന ചിത്രത്തിൽ നിന്നും.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര, കലാഭവൻ മണിയും സംഘവും പാടിയത്.

ഇനി ഗിരീഷ് പുത്തഞ്ചേരി രവീന്ദ്രൻ കൂട്ടുകെട്ട് ഒരുക്കിയ ഗാനം കേൾക്കാം. ചിത്രം പല്ലാവൂർ ദേവനാരായണൻ. ഗായകൻ MG ശ്രീകുമാർ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോഡ് ഇടപ്പള്ളി.
3: ഒളിമ്പ്യൻ ആന്റണി ആദം ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഔസേപ്പച്ചൻ.

0: കൊച്ചി റെഡിയാണോ മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നരസിംഹം, ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജി രാധാകൃഷ്ണൻ.

0: പി ജയചന്ദ്രനും മനുവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അരയന്നങ്ങളുടെ വീട്, ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ ഈണമിട്ടത്.
1: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ദലീം ആലപിച്ച ഗാനം ചിത്രം ഇംഗ്ലീഷ് മീഡിയം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീത സംവിധാനം രവീന്ദ്രൻ.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: തച്ചിലയിടത്ത് ചുണ്ടൻ. ഈ ചിത്രത്തിൽ പിച്ചു തിരുമല രവീന്ദ്രൻ കൂട്ടുകെട്ടൊരുക്കിയ ഗാനം കേൾക്കാം. ഗായകർ യേശുദാസ്, ചിത്ര

0: പവിത്രം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സുജാതയും പാടി, ഒ എൻ വി കുറുപ്പ് എഴുതി, ശരത് സംഗീതം പകർന്ന ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: എന്നെ ചക്രക്കസേരയിൽ ഇരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം.
1: കെ ആർ ടോണിയുടെ കവിതകൾ.
3: കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
1: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
4: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനുവേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിൽ

0: ത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഞായറാഴ്ച 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി അഭിമുഖം.
2: ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞാൽ റോഡ് അതിൽ ഒരു ഭാഗമാകുന്നേ ഉള്ളൂ. റോഡ്, റെയില്, എയർ, ഇപ്പം നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇപ്പം കൊച്ചി വാട്ടർ മെട്രോ വന്നപ്പോൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്ത ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ എത്ര പേര് അതിലോട്ട് ഷിഫ്റ്റ് ആവുന്നു, ആ മോഡൽ ഷിഫ്റ്റ് നമ്മൾ ടെക്നിക്കലി പറയും.
1: മറക്കാതെ കേൾക്കുക വിചാരം ഞായർ രാവിലെ 8:30.
3: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പച്ചക്കറി വിളകളോടൊപ്പം കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പുതിയകാവ് സ്വദേശി CT അശോകൻ കൃഷി അറിവുകൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ് നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 സമഗ്ര ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, വൃക്കയിലെ കല്ലുകളും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ദീപ രാംനാഥുമായി അഭിമുഖം, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം, 8:50 മഹിതം മലയാളം ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ, 9:00 News@9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, KR ടോണിയുടെ കവിതകൾ, CS ചന്ദ്രികയുടെ ചെറുകഥ ആ പുളിമരം, PK ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും, ഇതേക്കുറിച്ച് ഡോക്ടർ N അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം, 10:00

0: ഭൂണ്ടുതായ് കുൽക്കർണിയുടെ സംഗീത കച്ചേരി, ആനന്ദ് കുന്ദേ സാരംഗി, ശ്രീധർ പഥായെ തബല, ഉദ്ധവ് റാനഡെ ഹാർമോണിയം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു നിർത്ത്.
1: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: RBI പറയുന്നു, സ്മാർട്ട്
1: ആകൂ.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര. KP കറുപ്പന്റെ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7 മണിക്ക് മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. വേദനയില്ലെങ്കിലും വന്ധ്യാകരണം വേണ്ടാതെ ആണുങ്ങൾ. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം. UK കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, ചൂളമണി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. അനിൽ ജേക്കബ്, ക്രിസ്റ്റിയാനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 FM ഹെൽത്ത് ലൈൻ. വൃക്കയിലെ കല്ലുകളും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ദീപ രാംനാഥുമായി അഭിമുഖം. 9 മണിക്ക് സാഹിത്യ സുരഭി, KR ടോണിയുടെ കവിതകൾ, CS ചന്ദ്രികയുടെ ചെറുകഥ ആ പുളിമരം, ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം, PK ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ.
4: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
5: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: നാളെ രാവിലെ 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4555 पर कॉल करें।
1: നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. വേൾഡ് പോപ്പുലേഷൻ ഡേ ഡോക്ടർ മഹിത MC സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ഫോൺ നോട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്.
2: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
3: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
2: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: നാളെ വൈകിട്ട് 4

0: മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻവാണി, വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ചോറ്റാനിക്കരയിലുള്ള മേരി ജോണിനെ പരിചയപ്പെടുത്തുന്നു, 7:20 വിപണി വാരാന്തവലോകനം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ് സമകാലികം, വേദനയില്ലെങ്കിലും വന്ധ്യാകരണം വേണ്ടാതെ ആണുങ്ങൾ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം കാരണങ്ങളും ചികിത്സയും, കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ ജി കുമാറുമായി അഭിമുഖം, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
4: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
3: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
4: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മധുരം ഗീതം ലളിതഗാനം. ഇന്ന് മധുരം ഗീതത്തിൽ എസ് ജാനകി ദേവി പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ എഴുതി, എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയത്.

0: മധുരം ഗീതത്തിൽ എസ് ജാനകി ദേവി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. എസ് രമേശൻ നായർ എഴുതി, എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയത്. മധുരം ഗീതം വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. കോട്ടയം ജില്ലയിലെ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8136802304. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8136802304.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള വിവിധ ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദ തെറാപ്പിസ്റ്റുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഈ മാസം 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തും. SSLC സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുമാണ് യോഗ്യത. യോഗ്യത, ജനന തീയതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തേണ്ടതാണ്.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ക്ലാസ്സിലെ ഒഴിവുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള സീറ്റിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് മുഖേന ഏകജാലകം വഴി അപേക്ഷ സമർപ്പിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കണക്ക് എന്നിവ ഉൾപ്പെടുന്ന സയൻസ്

0: ഫിനാൻസ് ഗ്രൂപ്പാണ് നിലവിലുള്ളത്. രക്ഷാകർത്താവിന്റെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2624-115 0484-2624-115.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കഫോൾഡർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC+2 പാസ്സായവർക്ക് മാത്രം അപേക്ഷിക്കാം. മൊത്തം 60 ഒഴിവുകളുണ്ട്. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് www.cochinshipyard.in സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 22 ആണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കോട്ടയം ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂറിൽ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദമുള്ളവർ ഈ മാസം 13 രാവിലെ 11 ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ 0481-231-2504. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0481-231-2504. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവാർപ്പ് ഗവൺമെന്റ് ITIയിൽ 350 മണിക്കൂർ ദൈർഘ്യമുള്ള ഇലക്ട്രിക്കൽ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് കോഴ്സ് തുടങ്ങുന്നു. 18 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15 ആണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ

0: ഡിജിപിമാരുടെ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
1: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
0: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി ഡിജിപിമാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാഴക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2-5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം

0: ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട്, അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാനാവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി, പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40:32. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അങ്ങനെ ഒരു അവധിക്കാലത്ത് സുജാതയും സംഘവും പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഇനി വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജോസഫ്, ബി കെ ഹരിനാരായണൻ എഴുതി, രഞ്ജൻ രാജ് ഈണമിട്ടത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ആച്ചിക്ക് വേദനയുണ്ട്,
2: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേ പൊളിച്ച തമാശ.
0: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
3: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
0: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25°C. സമയം 6 കഴിഞ്ഞ് 50:20.
4: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
5: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
4: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: കാർഷിക ജീവനം.
6: കൃഷി അറിവുകളും അനുഭവങ്ങളും.
7: കാർഷിക ജീവനത്തിൽ ഇന്ന് പച്ചക്കറി വിളകളോടൊപ്പം കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പുതിയകാവ് സ്വദേശി CT അശോകൻ കൃഷി അറിവുകൾ പങ്കുവയ്ക്കുന്നു.
8: കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
9: ഞാൻ BSNL എംപ്ലോയി ആയിരുന്നു. 2000 ജാനുവരിയിലെ BSNL ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ VR എടുത്തേക്കാൻ പോകുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്ക് ഇവിടെ ചെമ്മീൻ കിട്ടും, അതേപോലെ തന്നെ കാരവളത്തിൽ, ഞണ്ടുവളത്തിൽ അങ്ങനെയുള്ള പടത്ത് എനിക്കൊരു 3-4 കെട്ടുണ്ടായിരുന്നു.
8: ഇപ്പോഴും
9: ഇപ്പം അതില്ല. ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഈ കരിമീൻ ബ്രീഡിംഗ് യൂണിറ്റ് മാത്രമാക്കിയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ നിൽക്കാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ച്, കാരണം കൃഷിയിടും അതേപോലെയുള്ള ഇത് മത്സ്യ ഇതൊക്കെ ആയിട്ട് വലിയ താല്പര്യമുള്ള ഇതുകൊണ്ട് ഞാൻ ആ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാനാളില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പം അതെല്ലാം നിർത്തിയിട്ട് ഇപ്പം ഈ ബ്രീഡിംഗ് യൂണിറ്റും ഈ കണ്ണ് ഇവിടെയും അപ്പുറത്തൊക്കെ അമ്മയുടെ അനിയത്തിൻ്റെ സ്ഥലമാണ്. ഇത് ഞങ്ങളുടെ തറവാടാണ്. അപ്പോൾ ഇവിടെ ഇത്ര സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പണ്ടോട്ടേ പച്ചക്കറി കൃഷിയോടും ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വീടിനാണേലും വീടിൻ്റെ മുകളിലെ സകല രീതിയിലുള്ള പച്ചക്കറി ഞാൻ നടുമായിരുന്നു. കഴിഞ്ഞ വർഷം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ആദരവൊക്കെ കിട്ടി. അതേപോലെ

0: പി സ്ഥലത്ത് ഞാൻ ഇതിപ്പോ രണ്ടൊരു 50-60 സെന്റ് സ്ഥലത്തിൽ കൂടുതലുണ്ട്. അപ്പൊ അറ്റത്ത് ചെറിയ ചേമ്പ്
1: അതേപോലെയുള്ള
0: ചേമ്പ് ഐറ്റംസ് ഒക്കെയാണ് അപ്പുറത്ത് നമ്മൾ ചെയ്യുക. പിന്നെ അവിടെ ഇവിടുന്ന് ഇത്ര സ്ഥലത്ത് ഈ ഷീറ്റ് ഇട്ട് വെച്ചാൽ മാത്രം നമ്മൾ ഗ്രോ ബാഗിൽ ചെടികളൊക്കെ വെക്കണം. ബാക്കി അപ്പുറത്തേക്ക് മണ്ണിൽ തന്നെ നമ്മൾ ചീര അതേപോലെ മത്തൻ ഇതൊക്കെ നടാനുള്ള ഒരു ഇതിലാണ്. ഒരു കട മത്തനാണ് നട്ടുള്ളൂ, അത് നേരെ ഈ പന്തലിന്റെ മുകളിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോ ഏണ്ട് എനിക്കൊരു 80-86 ആയി. അതായത് ഒരു 5 കിലോ, ഏകദേശം 5 കിലോ വരുന്ന, 3 എണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞാൽ 15 കിലോ ഒക്കെ ഉള്ള ഒരു തൂക്കത്തിലുള്ള ഒരു 80-86 മത്തന്റെ കായ് എനിക്ക് കിട്ടി.
1: എങ്ങനെയാണ് പരിചരണം ഒക്കെ, പ്രത്യേക രീതികളൊക്കെ ഉണ്ടോ?
0: രീതി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതുണ്ട്, ഞാൻ ഇതിന്റെ 4 വശവും നെറ്റ് അടിച്ചിട്ടേക്കുക. വല അടിച്ച് കാരണം കോഴിയോ കാക്കി മറ്റുള്ള ഇതൊന്നും കയറാതെ നമ്മൾ 4 വശവും നെറ്റ് അടിച്ചിട്ട് അതിന്റെ അകത്ത് ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ചെടി കൊണ്ട് നട്ട് കഴിഞ്ഞ അത് നോക്കുക, അതിന്റെ കീടങ്ങൾ നോക്കുകയും അതേപോലെ തന്നെ അത് നനക്കാനുള്ള സമയത്ത് നനക്കലും അതിന്റെ വളയിടാനുള്ള സമയത്ത് വളമൊക്കെ ഇട്ട് അങ്ങനെ അത് പരിചരിക്കണം. അതേപോലെ തന്നെ ചേമ്പ് വെച്ച് കഴിഞ്ഞാൽ ചേമ്പ് കൊണ്ട് മുളച്ചൊരു ഇതായി കഴിയുമ്പോൾ അതിന് വാരം കോരി അതിന് കൊമ്പ് കൊമ്പിൽ കൂട്ടി അതിന് വളമിട്ട് കൊടുത്ത് അങ്ങനെ കഴിയുന്നു. പിന്നെ ഇതിന്റെ മുകളിൽ കൂടുതൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോവല് കൃഷി ഇട്ടിട്ടുണ്ട്. വെയിലിന്റെ ഇത് കൂടുതൽ വരാതിരിക്കാൻ
1: വേണ്ടി അധികം മരങ്ങളില്ലാത്ത
0: അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ കോവല് കയറ്റിട്ടുണ്ട്, കോവലും ഇതുമായിട്ട് കയറ്റി. അതേപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്നത് കംപ്ലീറ്റ് പയറിന്റെ വള്ളി ഉണങ്ങി കിടക്കുന്ന ഏകദേശം എനിക്ക് ഏതാണ്ട് 60-70 കിലോത്തിൽ കൂടുതൽ പയർ ഇത്രയും സ്ഥലത്ത് തന്നെ
1: ഈ ഒരു ചെറിയ
0: സ്ഥലത്തുണ്ട്.
1: അതിന്റെ പരിചരണ രീതികളൊക്കെ ഒന്ന് പറയാം.
0: പരിചരണ രീതി എന്ന് പറയുമ്പോൾ പയറിന് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ബാധിക്കുന്നത് ഞഞ്ഞന. ഈ ഞഞ്ഞൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് മുരണ്ട് പോവുകയും നമ്മൾ ഇവര് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. മുഞ്ഞ ആ ഒരു സാധനമാണ് വരുന്നത്. അപ്പൊ മുഞ്ഞ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ജൈവ ഇത് തന്നെ ഉണ്ട്, അത് മേടിച്ചിട്ട് നമ്മള് തളിച്ചു കൊടുക്കും. ഒന്നരാടോ 2-3 ദിവസം ഓടുമ്പോ അത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അങ്ങോട്ട് പോകും.
1: എന്താ സ്പ്രേ ചെയ്യുന്നത്?
0: വേപ്പെണ്ണ വെള്ളത്തിൽ ഇതാക്കിട്ട്
1: വെറുതെ
0: വേപ്പെണ്ണ മാത്രം. അതല്ലെങ്കിൽ പിന്നെ പോയലട ഇതുണ്ട്, അത് എനിക്ക് പറഞ്ഞാൽ കൃഷിഭവനിൽ ഇവിടെ പോയിട്ട് അവിടെ നിന്ന് അത് മേടിച്ചിട്ട് ജൈവ ഇതായിട്ടുള്ളതാണ് തളിക്കുന്നത്. പിന്നെ സർക്കാരിന്റെ വളം മേടിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. പിന്നെ എനിക്കുള്ള വിത്തുകളാണെങ്കിലും തൈകളാണെങ്കിലും ഞാൻ കാക്കനാട് പോയിട്ട് ഹോർട്ടികോവിലിന്നോ പിന്നെ തൃപ്പൂണിത്തുറ കൃഷിഭവനിലും ഉദയംപേരി കൃഷിഭവനിലും എന്ത് പച്ചക്കറികൾ വന്നാലും നമുക്ക് തരാറുണ്ട്. ഇവരറിയിക്കും, നമ്മൾ പോയി അത് വാങ്ങിക്കും. പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് എല്ലായിടത്തും നോക്കും ഏത് നഴ്സറി ഉള്ളത്, അവിടെ നമുക്ക് വിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കും. അവിടെ നല്ല ഇത് വിത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് കൂടുതൽ നമ്മൾ മേടിക്കുന്നത് കാക്കനാട് ഹോർട്ടികോവില്ല. പിന്നെ ഉദയംപേര് ഒരു സൊസൈറ്റി നടത്തുന്ന സസ്യം അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ തിരുവാങ്കുളത്ത് നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ ആർക്കൊന്നും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് മേടിക്കുന്നത്.
1: അത് തീറ്റപ്പുല്ലാണോ?
0: അത് പശുവിനെ കൊടുക്കുന്ന തീറ്റപ്പുല്ലാണത്. അത് പിന്നെ ഇത് വന്ന് കുറച്ചങ്ങനെ മുളപ്പിച്ച അതിപ്പോ ഞാൻ കാര്യമായിട്ട് ഇതെന്നില്ല.
1: അവിടെ പശു ഉണ്ടായിരുന്നോ?
0: പശു ഉണ്ടായിരുന്നു
1: ആ സമയത്ത്.
0: അതുണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നത്. പശുവിന്റെ അതിന്റെ ചാണകം നമ്മൾ ഉപയോഗിക്കുമായിരുന്നു.
1: എന്തുകൊണ്ടാണ് പശുവിനെ കൊടുത്തത്?
0: ഇപ്പൊ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഇതുകൊണ്ടാണ് തീർന്നത്. വൈഫാണേലും സർവീസിലായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന കഴിഞ്ഞപ്പോ മോളുടെ കുട്ടികളോണ്ട് കുട്ടീനെ നോക്കിയുള്ള ഒരു ഇതില്. പിന്നെ എനിക്ക് തൃപ്പൂണിത്തുറയിലെ ഒരു ചെറിയ ഹോട്ടലുണ്ട്, ഒരു നാടൻ ഉച്ച ഭക്ഷണം എന്നുള്ള പേരിൽ ഉച്ചക്ക് മാത്രം ഭക്ഷണമുള്ള ഒരു ഹോട്ടലുണ്ട്. അത് ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ എന്റെ പച്ചക്കറി കൂടുതലുള്ള കംപ്ലീറ്റ് ഹോട്ടലിലേക്ക് കൊണ്ടുവിടാം. അപ്പൊ നമ്മുടെ നാട്ടുകാർക്കും അത് കഴിക്കാനുള്ള ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ ഇതിൽ എന്റെ മീൻ വളർത്തുന്നതിലാണെങ്കിലും മീൻ പിടിക്കുന്ന സമയത്ത് ആ മീനും ഹോട്ടലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളൊരു
1: അപ്പൊ നമുക്ക് കൂടുതൽ വിൽപ്പനയെ പറ്റി വലിയ ബുദ്ധിമുട്ടില്ല.
0: ഇല്ല, ഇങ്ങോട്ട് വരുന്ന ചോദിക്കുക ആൾക്കാര്. ഇപ്പൊ ചീര ആണെങ്കിലും ചീര ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പരിസരത്തുള്ള ആൾക്കാര് എല്ലാവരും വന്ന് ചീര മേടിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ പയറുണ്ടാകുമ്പോഴും 15 കിലോ 20 കിലോ ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പയറൊക്കെ കൊണ്ടുപോകും. അല്ല
1: പിന്നെ
0: പഴുതനുണ്ട്, പച്ചമുളക് ഉണ്ട്, ഉണ്ടമുളക് ഉണ്ട്,
1: കൂർക്കയല്ലേ?
0: ആ കൂർക്കയുണ്ട്.
1: കൂർക്കയൊക്കെ നന്നായിട്ടുണ്ടാവുണ്ടോ?
0: കൂർക്കയുണ്ടാവും. കൂർക്ക എന്ന് വെച്ചാൽ ഇതിൽ നട്ടിട്ട് നമ്മൾ വാരം കോരിയിട്ട് തണ്ടൊടിച്ചു കുത്തി വെക്കണം. തണ്ടൊടിച്ചു കുത്തിയിട്ട് അത് നന്നായിട്ട് കിളിർത്തിങ്ങോട്ട് വരുമ്പോ അതിന് മണ്ണിട്ട് മൂടി വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കായുണ്ടായി
1: കിട്ടുന്നത്.
0: വാരമൊക്കെ കോരിയിട്ട് പിന്നെ കാച്ചിലിന്റെ കാച്ചിൽ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ഇതിലേക്ക് ഇടുന്നത്.
1: ഒടിഞ്ഞു വേണ മരമാണ് അത്?
0: ഇല്ല, അത് എന്റെ ഹോട്ടലിലേക്കുള്ള പറയുന്ന വേണ്ടിട്ട് ഞാൻ അവിടെ കയറ്റി വെച്ചാണ്. ഇത് വന്ന് ജീവനുള്ള മരം, ഈ മരം ഇങ്ങനെ ഇതായിട്ട് നിൽക്കണം. അങ്ങനെ സൈഡുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഈ കുമ്പളം ഞാൻ കയറ്റി വിടുന്ന അതിലേക്കാണ്. കുമ്പളം അതിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് പറിച്ചെടുക്കാനുള്ള ഒരു ഇതുണ്ട്.
1: ഒരുപാടൊക്കെ കിട്ടാറുണ്ട്?
0: കിട്ടാറുണ്ട്. കുമ്പളമൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടാക്കി
1: കിട്ടും. ഈ ഏരിയ ഒക്കെ നല്ല വളക്കൂറുള്ളതാണ്.
0: വളക്കൂറുണ്ട്. വളക്കൂറുണ്ടെങ്കിലും നമുക്കുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ അംശമുള്ളതുകൊണ്ട്, ഇപ്പൊ ഇവിടെ ഒരു വെള്ളമല്ല, ഒരു വെള്ളം ആയതുകൊണ്ട് നമുക്ക് വർഷത്തിലെ 6 മാസം നല്ലവെള്ളവും 6 മാസം ഉപ്പുവെള്ളമാണ്. അപ്പൊ ആ ഉപ്പുവെള്ളം വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗിൽ കംപ്ലീറ്റ് ഇതാക്കിയത്. കാരണം മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അതേപോലെ അടിയിലേക്ക് പശയുള്ള ചെളി ആയതുകൊണ്ട് വേറെന്തെങ്കിലും അടിയിലേക്ക് പോയി കഴിഞ്ഞത് നശിവാണ്. ഈ മാവ് ഇതാണ്, ഇത് മറ്റേ ഡ്രമ്മില്ലേ,
1: എല്ലാം ഡ്രമ്മിലാണ്
0: ഡ്രം കട്ട് ചെയ്തിട്ട് ഈ മാവ് ആ പ്ലാവൊക്കെ ഡ്രം കട്ട് ചെയ്ത് എല്ലാം നട്ടേക്കുക.
1: ഇതിപ്പോ എത്ര നാളായി നട്ടിട്ട്?
0: ഇതിപ്പോ നട്ടിട്ട് 1 വർഷം ആവുമ്പോൾ
1: കായ്ച്ചു തുടങ്ങിയ.
0: ഇല്ല, ആയിട്ടില്ല,
1: ആ
0: 3 വർഷം ഇത്. പിന്നെ ഇതിൽ മൊത്തം തൈ വെച്ചിട്ടുണ്ട്. തെങ്ങിൻ തൈ നമ്മുടെ 3 കൊല്ലം കഴിയുമ്പോ കായ്ക്കണം. തെങ്ങിൻ തൈ വെച്ച് ആ തെങ്ങിൻ തൈ ഇപ്പൊ നല്ല രീതിയിൽ വരുന്നുണ്ട്.
1: വരുന്നിടത്തെല്ലാം ചെടികളാണല്ലേ?
0: ആ എല്ലായിടത്തും സ്ഥലം പരമാവധി വേസ്റ്റ് ആക്കാതെ.
1: ഇതാണ് നമ്മുടെ കുളം അല്ലെ, കരിമീൻ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന കുളം. ഇവിടുത്തെ ഈ ഒരു രീതികളൊക്കെ എങ്ങനെയാണ് കരിമീൻ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് അതിന്റെ വ്യവസ്ഥകൾ?
0: കരിമീൻ ബ്രീഡിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധ ചെയ്യേണ്ട ഒരു ഇതാണ്. കാരണം നമ്മൾ കൊടുക്കാനുള്ള കുഞ്ഞാണെങ്കിലും നല്ല ഗ്രോത്ത് ഉള്ളതും നല്ല രീതിയിലുള്ള കുഞ്ഞ് വളർന്നിട്ടുണ്ട്.

0: നമ്മൾ അതനുസരിച്ച് പരിപാലിക്കണം. പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും വെള്ളത്തിന്റെ പിഎച്ചും നൈട്രജന്റെ ഇതും അതിന്റെ കണ്ടന്റ് ഒക്കെ നോക്കി നമ്മൾ അത് തേട്ടത് പരിപാലിക്കണം. അതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ പിഎച്ച് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കുമ്മായങ്ങൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അമോണിയയുടെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മരുന്ന് അടിച്ചു കൊടുക്കുക, മെഡിസിൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തീറ്റ നമ്മൾ ഞാനിപ്പോൾ സാധാരണ കൊടുക്കുന്നത് രണ്ടു തരം തീറ്റയാണ്. അതിൽ 33% പ്രോട്ടീനുള്ള തീറ്റയാണ് നമ്മളിപ്പോൾ മീൻ കുഞ്ഞിന് കൊടുക്കുന്നത്.
1: ഇത്
0: കംപ്ലീറ്റ് നെറ്റടിക്കും, അതേപോലെ തന്നെ നെറ്റ് ഇതിൽ കെട്ടിയിട്ട് ഇത് താത്തിയിടും.
1: ഓ, ഈ കപ്പി അതിന് വേണ്ടിയിട്ടാണല്ലേ.
0: താത്തി ഇട്ടിട്ട് തീറ്റ ഇട്ട് കൊടുക്കും. തീറ്റ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ കയറി കൊത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വലിച്ചു പോക്കും. എന്നിട്ട് പൊക്കിയിട്ട് നമ്മൾ വഞ്ചിയേക്ക് വന്നിട്ട് ബോൾസ് കൊണ്ട് കോരിയിട്ട് ഇത് വേണ്ട, അതിലൊക്കെ മീൻ കുഞ്ഞിന്
1: പിടിച്ചിട്ടേക്കുവാണ്.
0: ആപ്പനെറ്റ് അതിലും തവടയൊക്കെ ഉണ്ട്, അതിലൊക്കെ കുഞ്ഞിന് പിടിച്ചിട്ടേക്കുവാണ്. അപ്പൊ എന്നിട്ടാണ് നമ്മൾ വരുന്നവർക്ക് കുഞ്ഞിനെ നമ്മൾ കൊടുക്കുന്നത്. അത് പല ടൈപ്പുണ്ട്, 4 ഇഞ്ച് 3 ഇഞ്ച് ഉള്ള കുഞ്ഞുണ്ട്, അതേപോലെ 1 ഇഞ്ച് വരെയുള്ള കുഞ്ഞുണ്ട്. അപ്പൊ അവർ ആവശ്യക്കാരുടെ ഇതനുസരിച്ച് നമ്മൾ അത് കൊടുക്കുന്നു.
1: അപ്പൊ അതിന് പ്രത്യേക സമയമൊക്കെ ഉണ്ടോ ഈ കുഞ്ഞുങ്ങളെ പിടിക്കാനും കൊടുക്കാനും?
0: ഇപ്പൊ എല്ലാം മുട്ട വിരിയുന്ന സമയമാണ്, മിക്കവാറും തടം കൂട്ടിട്ട് മുട്ട വിരിയുന്ന സമയമായതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അതിനെ ശല്യപ്പെടുത്താറില്ല. 1 മാസം കൂടി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി, ഒരുവിധം 1.5 ഇഞ്ചൊക്കെ ഉള്ള കുഞ്ഞൊക്കെ ആയി വരുമ്പോൾ പിന്നെ നമ്മൾ കുഞ്ഞിനെ പിടിക്കാൻ തുടങ്ങും.
1: അപ്പൊ നമ്മളുടെ പരിപാലനം വേണ്ട സമയം എപ്പോഴാണ് ശരിക്കും?
0: ശരി, രാവിലെ വൈകിട്ട് നമ്മൾ നോക്കണം. രാവിലെ വെള്ളത്തിന്റെ അതേപോലെ വെള്ളം ഇപ്പൊ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവിടെ നിന്ന് വെമ്പനാട്ട് കായലിന്റെ ഇതാണിത്, അങ്ങോട്ട് പോയി കഴിഞ്ഞ വലിയ പുഴ, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വലിയ വെമ്പനാട് കായൽ, മറ്റേ വലിയ കായലവിടെ. അപ്പൊ അതിന്റെ കൈവരി നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് വെള്ളം വരുന്നത്.
1: അപ്പൊ അതിന് വെള്ളം കയറ്റി ഇറക്കും.
0: വെള്ളം കയറ്റി, അപ്പൊ വെള്ളം നമ്മൾ നോക്കണം. പുറത്ത് വെള്ളത്തിന്റെ കളർ വ്യത്യാസമോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം കയറ്റില്ല. ഒരു റെഡ് കളറ് അല്ലെങ്കിൽ ഒരു കളറാണ് മിക്കവാറും നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ ആ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വെള്ളം മോശമാണെന്നുള്ള അറിയാം. അപ്പൊ പിന്നെ നമ്മൾ വെള്ളം കയറ്റില്ല. ആ കോൺക്രീറ്റ് തൂമ്പിൽ കൂടി നമ്മൾ വെള്ളം കയറ്റി ഇറക്കുന്നതിന് അകത്തും പുറത്തും 2 നെറ്റിട്ടുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകാതെ, അതേപോലെ പുറത്തുനിന്നുള്ള കള മത്സ്യങ്ങൾ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റിട്ടുണ്ട്. ആ നെറ്റ് കൂടി വെള്ളം പുറത്തേക്കും അകത്തേക്ക് കയറ്റുന്നത്. അതേപോലെ തന്നെ ഓക്സിജന്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം വെയിലേറ്റ സമയത്ത് കുറേ നേരം നമ്മൾ പലകയിട്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തും. എന്നിട്ട് വെള്ളം പുറത്ത് കൂടുതൽ തടിച്ചു കഴിയുമ്പോൾ നമ്മൾ പലകെടുക്കുമ്പോൾ ഒരുവിധം ഫോഴ്സിൽ വെള്ളം ഒഴുകി വരുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കൂടുതൽ കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്യണം. മീനപ്പോഴും വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ്. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയന്ന് ഉപ്പിന്റെ അംശം ഇറങ്ങി കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറയും.
1: അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള ഒരു സമയമല്ലേ?
0: ഇപ്പൊ അത് കഴിഞ്ഞു, ആ മഴ തുടങ്ങുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഇത്. മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെയുള്ള ഒരു ഇതാണ്. ആ സമയത്ത് നമ്മൾ ചെറുടെ സൈഡ് വഴി കുമ്മായി ഇട്ട് കൊടുക്കും. കുമ്മായം വെതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുമ്മായത്തിന്റെ ഇതിൽ കൂടി വെള്ളം കൂടെ ഒഴുകി വരുമ്പോൾ വെള്ളത്തിന്റെ പിഎച്ചിന് വലിയ വ്യത്യാസം വരുന്നില്ല. ഇത് ഞാനെന്ന് പറയുന്ന CMFR ആയാലും നമ്മുടെ ഫിഷറീസിന്റെ ആണെങ്കിലും പനങ്ങാടത്തെ ആണെങ്കിലും ഫോഴ്സിന്റെ ആണെങ്കിലും എല്ലാവരുടെയും ഏത് ക്ലാസ് ഉണ്ടെങ്കിലും മിക്കവാറും എല്ലാ ക്ലാസ്സിനും ഞാൻ പോകും. കാര്യം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെയാണെങ്കിലും ചിലപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും അതിൽ നിന്ന് നമുക്ക് കിട്ടും.
1: അപ്പൊ അത്
0: നമുക്കൊരു ഗുണമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് എന്ത് ഇതായിട്ടാണെങ്കിലും നമ്മൾ പോകും, പോയി ആ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പൊ ഓരോ സാറന്മാർ പറയുമ്പോൾ നമുക്ക് സംശയമുള്ള അവരോട് ചോദിക്കും. ഇപ്പൊ മീൻ എന്തെങ്കിലും ഒരു ഇത് കാണുവാണെങ്കിൽ, ഫംഗസോ മറ്റുള്ള കാണുവാണെങ്കിൽ അതെന്താണെന്ന് അവരോട് ചോദിക്കും. ഇതല്ലെങ്കിൽ ഞാൻ നേരെ പനങ്ങാട് അവിടെ കൊണ്ട് കൊടുക്കും. അപ്പൊ അവര് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന കംപ്ലൈന്റ് ആണ്, അപ്പൊ അതുകൊണ്ട് അതിന് മെഡിസിൻ ആഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മീനിന്റെ ഇത് പഠിച്ചത്.
1: ഇത്രയും വലിയ ഒരു കുളത്തിൽ എങ്ങനെയാണ് ആ മീനിന്റെ കളർ വ്യത്യാസം അല്ലെങ്കിൽ അത് സുഖമില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത്?
0: ഇതെന്ന് വെച്ചാൽ ഇപ്പൊ കമ്പോല ഇതിട്ടുണ്ടല്ലോ, ഇതിൽ പൊക്കി എടുക്കുമ്പോൾ മീനിന്റെ ഇത് നമുക്ക് അറിയാൻ പറ്റും.
1: എല്ലാ ദിവസവും പൊക്കി എടുക്കും?
0: ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ 1 മാസമായിട്ട് കുഞ്ഞിന്റെ ഉത്പാദന സമയമായതുകൊണ്ട് വല എല്ലാം കറുപ്പ് കയറ്റിട്ടത്. ആ ഭാഗത്ത് എല്ലായിടത്തും വല ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കറുപ്പ് കയറ്റിട്ടേ. ഇനിയിപ്പോ ഈ മാസം കൂടി കഴിയുമ്പോൾ വലയൊക്കെ കെട്ടി എല്ലാം താഴ്ത്തിറങ്ങി ഇതാകും. ഇപ്പൊ ആ 2 ആപ്പയിൽ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രം കിടപ്പുണ്ട്. ഒരുവിധ കാരണം അത്യാവശ്യക്കാർ വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടി അത് മാത്രം ഇട്ടിട്ട്.
1: ഇതിപ്പോ ഏകദേശം എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും?
0: 10 സെന്റിൽ കൂടുതൽ.
1: നമ്മൾ ഈ കുളം ഇടയ്ക്കിടയ്ക്ക് വറ്റിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
0: ചെയ്യാറില്ല? കാരണം വെയിലിട്ട് വെയിലിറക്കം ഉള്ളതുകൊണ്ട് വെള്ളം കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് അതിൽ വേറെ ആദ്യം ഇത് വരുന്നില്ല.
1: അപ്പൊ ഇതിന്റെ പിഎച്ച് ഒക്കെ നമ്മൾ എല്ലാ ദിവസവും നോക്കും?
0: പിഎച്ച് ആഴ്ചയിൽ 2 ദിവസം
1: ഇവിടെ തന്നെ
0: നോക്കും. കാരണം അതിനുള്ള മെഡിസിൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ അത് നോക്കി അറിയാം പിഎച്ച് എത്ര ഉണ്ടെന്നുള്ള നമുക്കറിയാം. കുറവുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ കുമ്മായം തൂവി കൊടുക്കും. അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മുടെ എറണാകുളത്താണെങ്കിൽ ബ്രൈറ്റ് സിംഗ് സാറുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫിഷറീസിൽ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് സയന്റിസ്റ്റ് ആണ്, സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ അതേപോലെ കൂടുതൽ നമ്മുടെ ഉദയംപേര് മത്സ്യ അവിടുത്തെ ഓഫീസിലെ 2-3 സാറുമാരുണ്ട്. അവരെപ്പോഴും നല്ല രീതിയിലുള്ള സഹായം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അവരെ നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒന്നിലും കൂടി എത്തുക, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഫോണിൽ കൂടി നമുക്ക് ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞു തരും. അപ്പൊ അവരുടെ പൂർണ്ണ ഒരു സഹകരണം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇന്ന് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നീർനായയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ആ നീർനായ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര മുകളിൽ ഇങ്ങനെ ഷീറ്റ് അടിച്ചു വെച്ചാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടി കയറില്ല, എന്നാലും അവിടെ കൂടി അവർ 2 പ്രാവശ്യം കയറാനായിട്ട് ശ്രമിച്ച് അത് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഒന്നുകൂടി പൊക്കി കിട്ടി. ഇത് അവിടെ അറ്റത്ത് ഇതായിട്ടില്ലേ, അവിടെ കൂടി കയറാൻ നോക്കിയാൽ പിന്നെ അവിടെ ഒന്നുകൂടി ബ്ലോക്ക് ചെയ്തപ്പോ വരുന്നില്ല.
1: നമ്മളെയൊക്കെ ഉപദ്രവിക്കും അത്?
0: നമ്മൾ ഉപദ്രവിക്കില്ല,
1: കണ്ടോടിപ്പോ
0: കണ്ടോടിപ്പോ. കാരണം വെച്ചാൽ ഇവിടെ വരുന്നതിന് തീർന്ന ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ആയിരിക്കും വരുന്നത്.
1: ചെറുതാണ്?
0: അല്ല, വലുത് തന്നെയാണ്. ഇവിടെ വെട്ടവും വെളിച്ചവും ആനക്കൊക്കെ ഉള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് പേടി.

0: ഇതിപ്പോ ഏത് സമയത്തായിരിക്കും
1: വരുന്ന രാത്രി? നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി, ഇവിടെ നിന്ന് ഒരു അനക്കില്ലാത്ത സമയത്താണ് നിങ്ങൾ കയറി വരുന്നത്.
0: അപ്പൊ എങ്ങനെ നമ്മള് കണ്ടുപിടിക്കും?
1: അത് കയറി വരുന്ന ഇത് കാർ കയറുന്ന സ്ഥലമുണ്ട്, കയറി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇറങ്ങി കഴിഞ്ഞാലും അവൻ അപ്പൊ തന്നെ മീനൊക്കെ പിടിച്ച് തീറ്റ കഴിഞ്ഞിട്ട് അവിടെ തന്നെ കക്കി വെച്ചിട്ട് പോകും. പിന്നെ അവിടെ കിടന്നുകൊണ്ട് ഉരുണ്ട് മറിഞ്ഞ് അവനാ ദഹിക്കുന്നവരെ അവിടെ കിടന്നുകൊണ്ട് ഉരുണ്ട് മറിഞ്ഞ് കളിച്ച് കഴിഞ്ഞിട്ട് അവിടെ കക്കി വെച്ചിട്ട് പോകുന്നു. അപ്പൊ നമുക്കറിയാൻ പറ്റും വന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റും കയറിയിട്ടുണ്ടാവും. അതേപോലെ സ്ഥിരമായിട്ട് കയറുന്ന ഒരു റൂട്ട് ഉണ്ടെങ്കിൽ അതിൽ കൂടി തന്നെ അവർ വരുള്ളൂ, അല്ലാണ്ട് എല്ലായിടത്തും കൂടി കയറില്ല. അപ്പൊ ഇതിൽ ഇവിടെ വരുന്ന എനിക്ക് അവിടെ ഒരു ആ ഭാഗത്തു നിന്ന് ഒരു വഴിയുണ്ട്, പിന്നെ ഇവിടെ തൂമ്പിന്റെ സൈഡിലുണ്ട്, അങ്ങനെ രണ്ട് സൈഡിൽ കൂടി വരണം.
0: ആ രണ്ട് സൈഡും അടച്ചു.
1: തിരുതേടേ
0: തിരുതയും ചെയ്യുന്നുണ്ട്,
1: അവിടെ കുറച്ചിട്ടുണ്ട് തിരുത. കാരണം ഇതിന്റെ കൂട്ടത്തില് തിരുത ഇട്ടേക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ തിരുത ഇങ്ങനെ ഓടി നടക്കുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്സിജന്റെ ഇത് വെള്ളത്തിൽ ഓക്സിജൻ കൂടുതൽ കിട്ടും.
0: നമ്മളിവിടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് പരിപാലിക്കുന്നത്, അതുകൊണ്ടാണോ അങ്ങനെ?
1: കുഞ്ഞുങ്ങളുണ്ട്, വലുതുണ്ട്. ബ്രൂഡ് ഫിഷും കൊടുക്കുന്നുണ്ട് നമ്മള്, കാരണം ഇവിടെ ഇതിന്റെ അകത്ത് കൂടുതലുള്ളതുകൊണ്ട്. ആരെല്ലാം ചോദിക്കുകയാണെങ്കിൽ ബ്രൂഡ് ഫിഷ് ഇപ്പൊ നമ്മുടെ സർക്കാർ തന്നെ ഇത് കൊടുക്കുന്നുണ്ടല്ല, കരിമീൻ വളർത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആച്ചറി കാളിച്ചറി തുടങ്ങാനായിട്ട് പലർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ സർക്കാർ തന്നെ പറയും, നമ്മുടെ ഫിഷറീസ് ഓഫീസ് എന്ന് പറയും, നമ്മുടെ ലൈസൻസ് ഉള്ള ആളിന്റെ സ്ഥലത്തുണ്ട്, അവരോട് ചോദിക്കാൻ പറയും. അപ്പൊ നമ്മള് കുഞ്ഞുണ്ടാന്ന് ചോദിക്കുമ്പോൾ ന്യായമായ വിലക്ക് അവർക്ക് കുഞ്ഞിന് കൊടുക്കും. അപ്പൊ നമ്മളിവിടെ കുഞ്ഞിനെ പിടിച്ചിട്ടിട്ട് അവർക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഓക്സിജൻ ഫില്ല് ചെയ്ത് പൊളിത്തീൻ കവറിന്റെ അകത്താക്കിയിട്ട് വെള്ളം നിറച്ച് ഓക്സിജൻ ഫില്ല് ചെയ്താണ് കൊടുത്തുന്നത്. അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്ന ആൾക്കാരുണ്ടാവും, ചിലത് 4 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഓക്സിജൻ അതിൽ നിറച്ചാണ് നമ്മൾ കുഞ്ഞിനെ കൊടുത്തുന്നത്.
0: അപ്പൊ ഈ കുഞ്ഞിനെ വാങ്ങി കൊണ്ടുപോകുന്ന ആൾക്കാർ ഏത് രീതിയിലാണ് ഇത് പരിപാലിക്കേണ്ടത്?
1: ഇതിനൊക്കെ എന്ന് വെച്ചാൽ ശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ. ഒന്ന് താല്പര്യം, രണ്ട് പിന്നെ എന്ന് വെച്ചാൽ മീൻ വളർത്തുന്നതിലും പച്ചക്കറി ആയാലും എന്ന് വെച്ചാൽ ശ്രദ്ധ കൂടുതൽ വേണ്ട ഒരു കേസാണ്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ താല്പര്യം, അതിനോടുള്ള സമയം കണ്ടെത്തല്, ക്ഷമ, ഇതൊക്കെ ഇതിന് ഒരു പ്രത്യേകത. കാരണം വെച്ചാൽ ഇപ്പൊ പച്ചക്കറി ആണെങ്കിൽ തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നട്ട് കഴിഞ്ഞാൽ അതിൽ പുഴുണ്ടാകുന്നോ ഇതുണ്ടാകുന്നോ ഒക്കെ നോക്കലും, അതേപോലെ അതിന് വേല മുരടിച്ചിട്ടുണ്ടോന്നോ മറ്റുള്ള ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന അത് കൃത്യമായിട്ട് നമ്മൾ നോക്കുക. ഇപ്പൊ എന്റെ വീടിന്റെ മുകളില് കൃഷിയുണ്ട്, അതിന്റെ അവിടെ ബെഞ്ചടിച്ചിട്ടൊക്കെ ഇരുമ്പിന്റെ ബെഞ്ചടിച്ചിട്ടിട്ട് അതിലാണ് ചെടിച്ചെട്ടി വെക്കണം. താഴത്തെ തട്ടിന് കംപ്ലൈന്റ് വരുമില്ല. അപ്പൊ ഒരു സൈഡ് പാരപ്പറ്റിന്റെ ഭിത്തിയുണ്ട്, ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ചാരും ബെഞ്ച് പോലെ ഇട്ടേക്കുക. അപ്പൊ എത്ര കാറ്റ് വന്നാലും ഈ ചട്ടി മറിഞ്ഞു വീഴില്ല, അങ്ങനെ ചുറ്റും അടിച്ചിട്ടേക്ക്. അപ്പൊ അതിൽ നോക്കുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചെടികളോടായിരുന്നു, റോസ ചെടികളായിരുന്നു. റോസ ചെടികൾ ഇഷ്ടംമാതിരി ഉണ്ടാവുമായിരുന്നു, നല്ല പൂവൊക്കെ ആയിട്ടുണ്ടാകുമായിരുന്നു, അത് കുറെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ചെയ്തു. അപ്പൊ ഈ റോസ ചെടി മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് പിള്ളേർക്കാണെങ്കിലും വിഷാംശം ഇല്ലാത്തൊരിത് കൊടുക്കുക, നല്ലത് കൊടുക്കാമല്ല എന്നുള്ളൊരു തോന്നുന്നത് ഇപ്പോഴാണ് ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ എനിക്ക് മാറി മാറി ഓരോ സീസണിൽ ചെയ്യേണ്ട പച്ചക്കറികൾ നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ അത്യാവശ്യം നമ്മുടെ ഇവിടെ ഉണ്ടാകാത്ത സാധനങ്ങൾ, അതായത് ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, സവാള, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഞാനിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കാറ്. എല്ലാ ദിവസവും എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഇട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ പുറത്തുനിന്ന് മേടിക്കല് വളരെ കുറവാണ്.
0: പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്?
1: കൊടുക്കുന്നുണ്ട്. കൊടുക്കലെന്ന് പറഞ്ഞാൽ ഞാൻ ലക്കത്തുള്ളവരെ ചോദിക്കുന്ന അവർക്ക് എന്തെങ്കിലും കൊടുക്കും, പിന്നെ എന്റെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ എനിക്ക് മുളക് ഉണ്ടായിരുന്നു. മുളക് എന്ന് വെച്ചാൽ ഒരു 60 ഗ്രോ ബാഗിൽ ഞാൻ മുളക് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസം പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് 15 കിലോ 20 കിലോ മുളക് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ 20 കിലോ മുളക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കടയിലേക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഈ പറഞ്ഞ അപ്പുറത്തപ്പുറത്തൊക്കെ എന്റെ വീട്ടുകാരൊക്കെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള എടുക്കാം.
0: 20 കിലോ മുളക് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റടിക്ക് അത് പറിക്കോ?
1: ഒറ്റടിക്ക് പറിക്കില്ല, ആഴ്ച 2 ദിവസമായിട്ട് പറിക്കും.
0: അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കേടുവരാതെ സൂക്ഷിക്കുന്നത്?
1: കേടുവരാതെ എന്ന് വെച്ചാൽ നമ്മൾ പറിച്ച് കടയിൽ കൊണ്ടുപോകണമെങ്കിൽ പൊളിത്തീൻ കവറിലിട്ടിട്ട് ഏറ് കയറാതെ നമ്മൾ ഒട്ടിക്കുന്നതുണ്ട്.
0: അപ്പൊ എത്ര ദിവസം ഇരിക്കും
1: അത്?
0: അങ്ങനെ
1: അത് ഇപ്പൊ ഏറും നനവുമില്ല, ഏറും ഇല്ലാതാണെങ്കിൽ ഒരാഴ്ചയൊക്കെ സുഖമായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ലാതിരിക്കും. അപ്പൊ അത് നമ്മൾ മേടിച്ച് ഇങ്ങനെ പച്ചവളമാണ് പറിക്കണമെങ്കിൽ പച്ചവളത്തിന്റെ നെട്ട് കളഞ്ഞിട്ട് ഒരു പേപ്പറിലിട്ടിട്ട് അതിന്റെ വെള്ളം വലിയ വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ അത് കവറിലേക്ക് ആക്കിയിട്ട് നമ്മൾ സീൽ ചെയ്യണതുണ്ട്, അത് വെച്ച് സീൽ ചെയ്തിടുക. അപ്പൊ പിന്നെ നമുക്ക് ഒരു കേടും വരുന്നില്ല.
0: അപ്പൊ നമ്മൾ ഈ വീടുകളിലൊക്കെ ഇതുപോലെ വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലെ
1: സൂക്ഷിച്ചാൽ മതി. കറിവേപ്പില തന്നെ നമ്മൾ ശരിക്കും അടത്തിയെടുത്തിട്ട് വെള്ളത്തിന്റെ അംശം പോയി കഴിഞ്ഞിട്ട് അടത്തിയെടുത്തിട്ട് നമ്മൾ പൊളിത്തീൻ കവറിലിട്ടിട്ട് ശരിക്കും റബ്ബർ ബാൻഡ് ഇട്ട് മടക്കി മടക്കി ഏറെ കയറാതെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലും ആ കറിവേപ്പിലയുടെ കളർ പോലും പോകില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ,
0: കൊഴിഞ്ഞും പോകില്ല,
1: കൊഴിഞ്ഞും പോകില്ല. നമ്മളിപ്പോ മീൻ ഇപ്പൊ വീട്ടിൽ വെക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ മീൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പൊ കടയിൽ നിന്ന് ഇപ്പൊ ഞാൻ വീട്ടിൽ ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യും. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരു കണ്ടെയ്നർ എടുക്കുക, കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ആ മീനിനെ കൈ മുകളിൽ വെള്ളം നിൽക്കുന്ന കണ്ടീഷൻ ആക്കുക, എന്നിട്ട് കണ്ടെയ്നർ എടുത്തിട്ട് നമ്മൾ ഫ്രീസറിന്റെ അകത്ത് വെച്ചു. ആ ഫ്രീസായി ഇരുന്ന് കഴിഞ്ഞാൽ ഐസിന്റെ അകത്ത് ആ മീൻ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം ഇരുന്നാലും ആ മീൻ കേടാകുമില്ല, ടേസ്റ്റ് വ്യത്യാസം വരില്ല. നേരെ മറിച്ച് മീൻ നമ്മൾ വെറുതെ കഴുകി ഫ്രീസറിന്റെ അകത്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോഴാണ് ആ മീനിന്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത്, നമുക്ക് രുചി കുറവ് വരുന്നത്. അതേപോലെ തന്നെ പച്ചക്കറി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേടാവില്ല.
0: സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ
1: നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെടാതെ
0: നഷ്ടപ്പെടാതെ നോക്കാനുള്ള പുതിയൊരു
1: വഴി.
0: അപ്പൊ നമ്മൾ ഈ മീൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന കർഷകർ ഏത് തരത്തിലൊക്കെയാണോ അതിനെ പരിപാലിക്കേണ്ടത്?
1: മീനിന്റെ കുഞ്ഞിനെ മേടിക്കാൻ വരുന്നവർ ആദ്യം ചെയ്യുന്നത് നമ്മൾ കുറച്ച് സാമ്പിൾ കുഞ്ഞിനെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞിനെ നോക്കിയാൽ അവർക്ക് ഗ്രോത്തുള്ള കുഞ്ഞു.

കുഞ്ഞാണോ അല്ലെങ്കിൽ വളർച്ച കുറവുള്ള കുഞ്ഞാണോന്ന് സാധാരണ ഒരുവിധമുള്ള ആൾക്കാർ മീനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ മീനിന്റെ തൊടിപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇത് വലിപ്പം കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ അത് കണ്ടു കഴിഞ്ഞാൽ മീൻ നല്ലതാണോ ഇല്ലേ കുഞ്ഞ് നല്ലതാണോ ഇല്ലെന്ന് അറിയാം. പിന്നെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞില്ലേ നമ്മൾ കൊടുത്തു വിടുന്നത് പൊളിത്തേങ്ങ കവറിൽ വെള്ളം നിറച്ച് അതിൽ ഓക്സിജൻ നിറച്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ വെള്ളം നമ്മൾ നിറച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മളെവിടെ കൊണ്ട് മീനിന് വിടണമെങ്കിലും നമ്മൾ ആദ്യം ബാഗ് അങ്ങനെ തന്നെ ഒരു 20 മിനിറ്റെങ്കിലും വെള്ളത്തിൽ അങ്ങനെ തന്നെ ഇറക്കി വെക്കുക. അങ്ങനെ തന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ പതിയെ റബ്ബർ ബാൻഡ് കളഞ്ഞിട്ട്

0: അങ്ങനെ തന്നെ ഒരു 20 മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ അങ്ങനെ തന്നെ ഇറക്കി വെക്കുക. അങ്ങനെ തന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ പതിയെ റബ്ബർ ബാൻഡ് കളഞ്ഞിട്ട് തുറക്കുക. തുറന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ ഏത് കുളത്തിലാണ് കൊണ്ടിടുന്നതെന്ന് വെച്ചാൽ അതിലത്തെ കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് ആഡ് ചെയ്ത്, കാരണം ആ വെള്ളമായിട്ട് ഈ മീനൊന്ന് ഇണങ്ങി ചേരാനുള്ളൊരു വേണം. അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അപ്പം തന്നെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞ് എത്തുവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഈ വെള്ളത്തിൻ്റെ സൽനറ്റി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇതൊക്കെ പിഎച്ചൊക്കെ വ്യത്യാസമുണ്ടാവും, പലതിലും വ്യത്യാസമുണ്ടാവും. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബാഗ് അങ്ങനെ തന്നെ കൊണ്ട് വയ്ക്കുമ്പോൾ വെള്ളം അതിൻ്റെ ടെമ്പറേച്ചർ ഒരേപോലെ കിട്ടും. ടെമ്പറേച്ചർ ഒരേപോലെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ആ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലേക്കാണെങ്കിൽ ചേരും. ഈ മീനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര ഉപ്പിൽ കിടക്കണ മീനാണേലും എന്തോരം മഴ പെയ്താലും പെട്ടെന്ന് ആവില്ല. കാരണം വെച്ചാൽ ആ മഴവെള്ളം വീണ് കഴിയുമ്പോൾ കുറച്ച് കുറച്ച് വീഴുമ്പോൾ എന്ന് വെച്ചാൽ മീൻ അതായിട്ട് ഇണങ്ങി വരും. അതേപോലെ തന്നെയാണ് നമ്മൾ പൊളിത്തിൻ ബാഗിൽ കൊടുത്തു വിടുന്നത്. നമ്മൾ ഏത് സ്ഥലത്തേക്ക് വരുന്നോ ആ സ്ഥലത്തേക്ക് അവിടുത്തെ വെള്ളം ഒഴിച്ച് നമ്മൾ റെഡിയാക്കി ഇട്ട്. അതിപ്പോൾ ഈ കരിമീൻ കുഞ്ഞൊക്കെ അത്ര വലിയ പ്രശ്നം വരുന്നില്ല. കരിമീൻ കുഞ്ഞാണേലും വലുതാണേലും അത്ര വലിയ പ്രശ്നം. ഏറ്റവും കൂടുതൽ നോക്കേണ്ടതൊക്കെ ചെമ്മീൻ കുഞ്ഞൊക്കെയാണ്. ചെമ്മീൻ കുഞ്ഞൊക്കെ ഇപ്പോൾ കാരണം പറഞ്ഞാൽ ചെമ്മീൻ ഇതിൻ്റെ ഇതുണ്ടായിരുന്നപ്പോൾ നമ്മൾ കാരചെമ്മീനത്തിൻ്റെ കുഞ്ഞൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് നമ്മൾ തുറന്നു വിട്ടാലോ മറ്റുള്ളതെ കൊണ്ട്. അതേപോലെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന മീനും നമ്മൾ നോക്കിയൊക്കെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ചത്തുവാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്.
1: ഇവിടെ നേരത്തെ ചെമ്മീൻ കൃഷിയൊക്കെ ഉണ്ടായിരുന്നോ?
0: ആ ഇവിടെ എനിക്ക് 3 ചെമ്മീൻ കിട്ടുന്നുണ്ടായിരുന്നു.
1: ഇപ്പൊ ഉണ്ടോ?
0: തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു അവസ്ഥ ഇപ്പോൾ കഴിയുന്ന ചെന്നാൽ ചെമ്മീൻ കെട്ടില്ലെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അവിടെ ആൾ വേണം. വെള്ളം വേലി ഏറ്റവും വേലി ഇറക്കുള്ള സമയത്ത് അത് തുറക്കാനും പിടിക്കാനും വേണം. പിന്നെ അതിന് തീറ്റ കൊടുക്കാനും ഒക്കെ ആയിട്ട് എപ്പോഴും ആൾ വേണം. ആ അതിനുള്ള പണിക്കാരെ കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഉൾപ്രദേശം ആയത് കാരണം ഇപ്പോൾ പുറത്തുനിന്ന് സാധാരണ ലെവലിൽ ചെമ്മീൻ കയറി ഇറങ്ങൽ ഇപ്പോൾ കുറവാണ്. പുഴയെന്ന് ചെമ്മീൻ വരവ് കുറവാണ്. പിന്നെയുള്ള നമ്മൾ വളർത്താണ്. വളർത്തത് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ 1-2 പ്രാവശ്യം സംഭവിച്ചെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ മോശം വന്നു കഴിയുമ്പോൾ ചത്തുപോകുന്നൊരു സംഭവം വന്ന്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ഇതിലേക്ക് ഞാനൊരു 4-5 വർഷത്തോളം കാരച്ചെമ്മീൻ കൃഷി ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 വർഷം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ഫാമിലി ഞണ്ട് കൃഷി ചെയ്ത് പിന്നെ സാധാരണ കയറി ഇറക്കണ വെള്ളം കയറി ഇറങ്ങുന്ന ചെമ്മീൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മാമൻ കിട്ടുന്നുണ്ട്. ആ കെട്ടിൽ മാമൻ കേട്ട് കിടത്തുന്നുണ്ട്. അത് എല്ലാം വിരിഞ്ഞ് കുഞ്ഞായി കഴിഞ്ഞപ്പോൾ ഈ ലൈസൻസ് കിട്ടാൻ കുറച്ച് താമസം വന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞും കൂടി വളർന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ബ്രൂഡ് ഫിഷ് എനിക്കായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ ടാർഗറ്റ് ഇട്ടതിനൊക്കെയും കൂടുതൽ കുഞ്ഞിനെ എനിക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റി. അതിൽ നമുക്കത് കൊടുക്കാൻ പറ്റി. ഇപ്പോൾ നമുക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. ആവശ്യക്കാർ ഇഷ്ടംമാതിരിയുണ്ട്. കാരണം നേരത്തെ കൊണ്ടുപോയിക്കണം. ഇപ്പോൾ 2-3 വർഷമായിട്ട് കൊണ്ടുപോകുന്നവർ സ്ഥിരമായിട്ട് ഇപ്പോൾ KGI കൃഷി ചെയ്യുന്നവരാണേലും അല്ലാത്തവരാണേലും ഇതുപോലെ കണ്ടത്തിലിട്ട് വളർത്തുന്നവരാണേലും നമ്മുടെ കൊണ്ടുപോകുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്.
1: അപ്പോൾ നമ്മൾ ഈ കരിമീൻ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർഷകൻ ഏത് തരത്തിലൊക്കെ ആയിരിക്കണം അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടത്?
0: ഒന്ന്, ഈ ചെയ്യാനുള്ള താല്പര്യം. 2, ക്ഷമ. നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും.
1: കുളം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം?
0: നമ്മൾ കരിമീൻ കൃഷിയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എത്ര വെള്ളപ്പറ്റ് വരുന്ന സമയത്താണെങ്കിലും നമുക്കൊരു 1 മീറ്റർ വെള്ളമെങ്കിലും കിട്ടുന്ന ഒരു കണ്ടായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ആ 1 മീറ്റർ കിട്ടുന്ന ചില സ്ഥലത്ത് ഇത്തിരി കുറവാണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്ത് 1 മീറ്റർ എങ്കിലും, കാരണം വെച്ചാൽ നല്ല ചൂട് വരുന്ന സമയത്ത് ചൂടൊക്കെ ആയിരിക്കാൻ വേണ്ടി മീനിന് താഴത്തേക്ക് ഇറങ്ങിക്കാനുള്ള ആ ഒരു സൗകര്യം. അതിനു വേണ്ടിയിട്ടാണ് അത്ര താഴ്ചയുള്ള ഒരു ഇത് പറയുന്നത്. അതെടുക്കുക. പിന്നെ കണ്ടം പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഫാമാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ JCB ഇട്ട് മണ്ണൊക്കെ കുഴിച്ച് റെഡിയാക്കുവാണെങ്കിൽ കുഴിച്ച് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ അടിയിൽ കണ്ടാമരമെന്ന് പറഞ്ഞൊരു സൈസ് ഒരു ചെയ്യലുണ്ട്. ആ തട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ കളറും മാറും. പിന്നെ അതിൽ മീൻ വളർത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആ തട്ട് പൊട്ടാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക.
1: അത്
0: ഒരു മരത്തിൻ്റെ വേര് പോലത്തെ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും കാണാൻ പറ്റും. അതിപ്പോൾ ഒരു ചില കണ്ടത്തിലൊക്കെ 1.5 അടി 1.5 മീറ്റർ 2 മീറ്റർ താഴ്ചയിൽ ചെല്ലുമ്പോഴായിരിക്കും ചില സ്ഥലത്തേക്ക് അതിൽ ഇതുണ്ടാവും. അപ്പൊ ആ ഒരു സാധനം അതെല്ലായിടത്തും ഉണ്ടാവില്ല, ചില സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഉണ്ടെങ്കിൽ അതില്ലാത്ത ഒരു നോക്കുക. ആ തട്ട് പൊട്ടാത്ത രീതിയിൽ കണ്ട ശരിയാക്കുക. കണ്ടം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 4 വശം തന്നെ നല്ല രീതിയിൽ ചിറവിടിപ്പിക്കുക. എന്നിട്ട് ഇത് ഒരു 15 ദിവസമെങ്കിലും നന്നായിട്ട് ഉണക്കുക. കണ്ടം നന്നായിട്ട് ഉണങ്ങി അതിലുള്ള കംപ്ലീറ്റ് കൃമികള് കീടങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ 15 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം സാവകാശം കയറ്റുക. വെള്ളം കയറ്റി ആദ്യത്തെ ദിവസം 2-3 ദിവസം ഫില്ല് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം കുറേ ഇറക്കി വിടുക. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം ഒരു 10-20 ദിവസമെങ്കിലും നമ്മൾ വെള്ളം കയറ്റി ഇറക്കി ആ കണ്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ അതിൽ കുഞ്ഞിനെ കൊണ്ടുവന്നിടാനായിട്ട്. അത് മീനൊരു സാധനം എന്ന് വെച്ചാൽ അത് എന്തോരം കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുന്നു അതാണ് അതിൻ്റെ വളർച്ചയുടെയും അതിൻ്റെ ആരോഗ്യവും കിട്ടുന്നത്. എന്തോരം കൂടുതൽ അതിനെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കാൻ പറ്റും, അതനുസരിച്ചുള്ള വളർച്ച കിട്ടും, പെട്ടെന്ന് വളരുകയും ചെയ്യും, അതനുസരിച്ചുള്ള വെയിറ്റും മീൻ കിട്ടും. നേരെ മറിച്ച് നമ്മൾ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് മാത്രം അതിന് കറങ്ങി നടക്കാൻ പറ്റുള്ളൂ, അതും എണ്ണം കൂടുതലാണെങ്കിൽ അത്ര സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിലൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും സുന്ദരമായിട്ട് ഇങ്ങനെ നടക്കാനുള്ള ഒരുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. പിന്നെ ഈ പറഞ്ഞ വേലിയേറ്റവും വേലിയേറക്കമുള്ള സ്ഥലമാണെങ്കിൽ അത് കുറെ കൂടി നല്ലത്. ബണ്ട് കിട്ടുമ്പോൾ എപ്പോഴും സൈഡിലുള്ള ബണ്ട് ഏതൊക്കെ രീതിയിലുള്ള മഴ

0: മഴ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും മുങ്ങിപ്പോവാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു വണ്ട് കിട്ടി ഇത് ചെയ്യുക.
1: ഇതൊക്കെയാണ് പുതുതായിട്ട് വരുന്ന കരിമീൻ കർഷകരോട് പറയാനുള്ളത്.
2: 30-35 വർഷം മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ കണ്ടവാനും പച്ചക്കറി കൃഷിയൊന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറില്ല. എല്ലാം നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ, നമ്മുടെ വീടുകളിൽ തന്നെ, നമ്മുടെ കാരണന്മാരൊക്കെ ഉണ്ടാക്കി നമ്മൾ അതൊക്കെ തന്നെ പറിച്ചു തരുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ വരണം. നമ്മുടെ പിള്ളേരാണേലും ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് അവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് 4 തൈയെങ്കിലും ഒരു വീട്ടിൽ വെക്കാൻ പറ്റുന്ന അത് കണ്ട് ഒരു ചെടി നട്ട് അതിൽ ഡെയിലി നമ്മൾ പോയി നോക്കി അതിന്റെ കീടങ്ങൾ ഉണ്ടാകുന്നൊക്കെ നോക്കി അതിനോട് പോയി രാവിലെ വർത്താനൊക്കെ പറഞ്ഞ് അതിനെ പരിപാലിച്ചൊക്കെ വന്ന് അതിലൊരു പൂ വരുമ്പോൾ ഒരു കായ് വരുമ്പോൾ നമുക്ക് മനസ്സിന് എന്തൊരു സന്തോഷമായിരിക്കും. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന മറ്റുള്ളതിനേക്കാളും കൂടുതലൊരു സന്തോഷം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇന്നത്തെ കാലത്ത് കുട്ടികളും വെറുതെ മൊബൈല് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് മാത്രം പോകണ ഒരു കാലഘട്ടം, അത് മാറണം. പിള്ളേരാണെങ്കിലും നമ്മളുടെ വീട്ടിൽ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കണ ഒരു കാലഘട്ടം. നമ്മളിപ്പോ ശ്രമിച്ചു കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇത്രയും പച്ചക്കറികളും സാധനങ്ങളും നമുക്ക് വരുത്തേണ്ട വരില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കുക. ഇപ്പം ഞാൻ പറയുന്നത് 80% വീടുകളും വാർക്ക വീടുകളായതും അതിൻ്റെ മുകളിൽ നമ്മൾ 10 തൈ വെച്ച് അപ്പോൾ നമ്മളുടെ ചിന്തകൾ മാറും. ഈ വെറുതെ മൊബൈലിട്ട് നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ചിന്തകൾ മാറി അപ്പോൾ നമ്മൾ ചെടി നട്ടണമെങ്കിൽ അയ്യോ അതിനൊന്നും വെള്ളം ഒഴിച്ചില്ല, അതിന് പുഴുണ്ടാന്ന് നോക്കിയില്ല, അങ്ങനെ നോക്കി അതിലേക്ക് ശ്രദ്ധ വരുമ്പോൾ നമ്മളുടെ മറ്റ് ദുശീലങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയിലുള്ള കുട്ടികളും ചെറിയ രീതിയിലാണ് കൃഷിയിലേക്ക് വരണം. കൃഷി പഴയതുമാതിരിയല്ല, ഇപ്പോൾ കൃഷി ചെയ്യുന്നവരൊന്നും മോശക്കാരനൊന്നുമല്ല, നല്ല അന്തസ്സായിട്ടുള്ളൊരു തൊഴിൽ തന്നെ കൃഷി. ആ കൃഷി ചെയ്യാൻ നമ്മൾ താല്പര്യം കാണിച്ചു ചെയ്യുന്നവനോട് എപ്പോഴും സമൂഹത്തിന് ബഹുമാനം മാത്രം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കൃഷികൾ നമ്മുടെ വീട്ടിൽ ചെയ്യുക, നമ്മുടെ നാട്ടിൽ ചെയ്യുക, അത് നമ്മുടെ വീട്ടിനും നാട്ടിനും മൊത്തം ഒരു ഗുണമുള്ള കാര്യമാണ്.
1: ചേട്ടാ, ഇത് കേൾക്കുന്ന ഈ ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവർക്കത് പരിഹരിക്കാനായിട്ട് ചേട്ടൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും.
2: പറയാലോ, എൻ്റെ ഫോൺ നമ്പർ 94-95-77-50-20. വേറൊരു നമ്പറുള്ളത് 94-00-4-5-6-4-0-0. ഈ 2 നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിവരങ്ങൾ ചോദിക്കണമെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. കാരണം അങ്ങനെ നമുക്കൊരു സുഹൃത്തിനെ കിട്ടും, നല്ല രീതിയിൽ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വിളിക്കാൻ ഒരു കാരണവശാലും മടിക്കേണ്ട. ഒരിക്കൽ കൂടി പറയാം, എൻ്റെ നമ്പർ 94-95-77-50-20. വേറെ നമ്പറുള്ളത് 94-00-4-5-6-4-0-0.
1: ഈ കൃഷി ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും നേരം കൃഷി വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് നന്ദി.
2: നന്ദി, നന്ദി.
3: പച്ചക്കറി വിളകളോടൊപ്പം കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പുതിയകാവ് സ്വദേശി സി.ടി. അശോകനാണ് തന്റെ കൃഷി അറിവുകൾ ഇതുവരെ ശ്രോതാക്കളുമായി പങ്കുവച്ചത്.

ഇനി കാർഷിക വാർത്തകൾ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന ആറുമാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് SSLCയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായപരിധിയുണ്ട്. കോഴ്സ് ഫീസ് 30,000 രൂപയാണ്. ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ അപേക്ഷ khadi.kerala.gov.in എന്ന ഐഡിയിൽ സമർപ്പിക്കണം. khadi.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9747321760.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
3: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈറ്റി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
4: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,800 രൂപ, ആലപ്പുഴ 23,000, കോട്ടയം 25,800, എറണാകുളം 22,500, കൊച്ചി റെഡി 22,500, ആലുവ 23,500, വടക്കൻ പറവൂർ 24,000. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,100, വടക്കൻ പറവൂർ 13,300 രൂപ. തേങ്ങാ പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 37,500, കട്ടപ്പന 36,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 26,000, എറണാകുളം 26,500, ആലുവ ക്വിന്റലിന് 5,100, വടക്കൻ പറവൂർ ക്വിന്റലിന് 4,200, തൊടുപുഴ 1,000 24,500. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 71,600, കൊച്ചി അൺഗാർബിൾഡ് 69,600, ആലുവ 67,500, തൊടുപുഴ 69,000, കട്ടപ്പന 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,700. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 24,500, മൂവാറ്റുപുഴ 21,500, കോതമംഗലം 26,000, തൊടുപുഴ 26,100 രൂപ.

0: മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, തൊടുപുഴ 22,500. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 171,000, ആലുവ 165,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400. കോഴിമുട്ട 100 വടക്കൻ പറവൂർ 720 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4,500, അടയ്ക്ക 1,000, എറണാകുളം 5,500, വടക്കൻ പറവൂർ 4,600. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 4,200, ആലുവ 4,000, വടക്കൻ പറവൂർ 4,300, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്,
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
3: വേദനയുണ്ട്,
4: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തന ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
5: ശനി
6: ദശ, ശനി ദശ.
7: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
8: ശരിയാണ്, ശാശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ.
7: ശനി ദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനി ദശ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guidance every day in the honesty of our contact, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ

0: കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഇഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലയ്ക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദയുടെ അധ്യക്ഷതയിൽ 3-ാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര IT മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ US ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം US ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ്

0: മഹമ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിനു ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവർത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 9 സെക്കൻഡും.

0: പ്രിയരെ, ഏവർക്കും ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്നാദ്യം നിലവറ.
1: മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിലവറയിൽ പ്രശസ്ത കവി തിരുനെല്ലൂർ കരുണാകരന്റെ ശബ്ദം ഓർമ്മകൾ.
2: അവനവനെ കുറിച്ച് വളരെ കുറച്ചു മാത്രം എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരു മൗനിയാണ് സാറെന്ന് തോന്നുന്നു. ആകെ ഞാൻ വായിച്ചിട്ടുള്ളത് തിരുനെല്ലൂർ കൃതികളുടെ ആമുഖമായി തൻ്റെ ബാല്യത്തെയും തൻ്റെ എഴുത്തിനെയും പറ്റി പറയുന്ന ഏതാനും ചില പേജുകൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂ ആത്മകഥാപരമായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് അവനവൻ്റെ ബാല്യം, വിദ്യാഭ്യാസം, എഴുത്തിലേക്ക് വന്നത്, ആ ഒരു ബിന്ദുവിൽ നിന്ന് ഈ കൂടിക്കാഴ്ച ആരംഭിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു.
3: എൻ്റെ ബാല്യകാലം ഓർക്കുന്നത് ആരുടെയും കാര്യത്തിരുന്ന പോലെ ആഹ്ലാദകരമാണ്. 10-70 വർഷത്തിൻ്റെ മുമ്പ് ഞങ്ങളുടെ ഈ നാട്ടുമ്പുറം

0: ജീവിതത്തിലൊന്നുമായിരുന്നില്ല. പഴയതെല്ലാം അതി സുന്ദരമായിരുന്നു എന്ന് തോന്നുന്നത് വാർദ്ധക്യത്തിൻ്റെ ഒരു സ്വാധീനത കൊണ്ടാണ് എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ഒരാൾ അയാളുടെ ബാല്യത്തെക്കുറിച്ചും ബാല്യകാല സാഹചര്യങ്ങളെക്കുറിച്ചും ഓർക്കുമ്പോൾ തീർച്ചയായും ആ കാലം അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മധുരമായിരുന്നു, സുന്ദരമായിരുന്നു എന്ന് തോന്നുക സ്വാഭാവികമാണ്. അഷ്ടമുടിക്കായലിൻ്റെ തെക്കൻ തീരത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ്. റാട്ടുകളുടെ ഒടുങ്ങാത്ത താളക്രമത്തിലുള്ള ശബ്ദം, തൊഴിലാളികളുടെ ആഹ്ലാദഭരിതമായ ആത്മ ആരാപങ്ങൾ എന്ന് പറയാവുന്ന ശബ്ദപ്രകടനങ്ങൾ, വള്ളക്കാരുടെ കൂക്കുവിളികൾ, ഇതെല്ലാം ചേർന്ന് വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷം അന്ന് കായലോരങ്ങളിൽ നിലനിന്നിരുന്നു. ഇവയെല്ലാം ആണ് ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്.
1: ഈ ശബ്ദങ്ങളെ പറ്റി പറഞ്ഞതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ശബ്ദം ഇതിൽ പോകുന്ന കാളവണ്ടികളുടേതായിരുന്നു. ആ കാളവണ്ടികളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളിലൊന്ന് കുമാരനാശാൻ്റെ ഈരടികളായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് വലിയ കൗതുകം തോന്നി.
0: അതായത് എൻ്റെ കുട്ടിക്കാലത്ത്, അതുകൊണ്ട് എനിക്കൊരു 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇത്തിരി ദൂരെ ഒരു സ്ഥലത്ത് കുന്നിൻകുളം ഞങ്ങളുടെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. വലിയ കുന്ന്, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ ഏതാണ്ട് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ അവിടെ കഴിഞ്ഞു. കുന്നുകൾ, താഴ്വരകൾ, താഴ്വരകൾ അവസാനിക്കുന്ന പാടങ്ങൾ, പാടങ്ങൾ കഴിഞ്ഞ് പിന്നെയും കുന്നുകൾ, ആ രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. അതിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടി ഒരു റോഡുണ്ട്. കാളവണ്ടികളിലും ചുരുക്കം ചില സൈക്കിളും ആണ് അന്ന് അതിലേക്കൂടെ പോകുന്നത്. കാറോ അതുപോലെയുള്ള മറ്റു വാഹനങ്ങളോ ഒന്നും അന്ന് അധികമായിട്ട് കാണാൻ ഇല്ല. വിശേഷം രാത്രികാലങ്ങളിൽ ഒട്ടനവധി കാളവണ്ടികൾ ഒന്നിച്ച് ഇങ്ങനെ പോകും. എല്ലാ കാളവണ്ടികളിലും പിറകിലൊരു റാന്തൽ വിളക്ക് വെളിച്ചവുമായി തൂങ്ങിക്കിടക്കും. അപ്പോഴീ വളരെ കഠിനമായ റോഡിൽ വണ്ടിച്ചക്രങ്ങൾ ഉരസി ഉണ്ടാകുന്ന ആ ശബ്ദവും ഈ കാളകളുടെ മണിനാദവും അതിനോടൊപ്പം ഈ വണ്ടിക്കാരുടെ പാട്ടും, എല്ലാ വണ്ടിക്കാരുടെയും ഒന്നിച്ച് പാടുന്ന പാട്ടല്ല, ആരെങ്കിലും ഒരാളൊന്നോ രണ്ടോ പേർ ഇങ്ങനെ പാടും. കൊച്ചുകുട്ടികളായ ഞങ്ങൾക്ക് വളരെ കൗതുകമായിരുന്നു. വിശേഷിച്ച് വന്ന് ഈ പാടുന്ന പാട്ടുകൾ പിന്നീടാണ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണത് ഈ ആശാൻ്റെ കരുണയിൽ നിന്നുള്ള ചില വരികളാണ് അവർ പാടുന്നത്. അവരെ നേരിട്ട് ആശാൻ്റെ കരുണ വായിച്ചോ മറ്റു രീതിയിലോ മനസ്സിലാക്കിയിട്ടുള്ളതല്ല, നാടകമായി അരങ്ങേറിയ കരുണയിൽ നിന്ന് അവർ കേട്ടു പഠിച്ച ആ പാട്ടാണ്. അത് പാടുമ്പോൾ ആ പാട്ടിൽ അവർ സ്വയം അലിഞ്ഞ് അങ്ങനെ ചെയ്തു. പിന്നെ മറ്റൊരു ഓർമ്മയുള്ളത്, മിക്കവാറും ഞങ്ങളുടെ ഗ്രാമീണ സന്ധ്യകൾ, രാത്രികൾ ആരംഭിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണവും ഭാഗവതവും വായിച്ചുകൊണ്ടാണ്. അതിമനോഹരമായിട്ട് കിളിപ്പാട്ടുകൾ വായിക്കുന്ന ആളുകളെന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളമുണ്ട്. അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഈ റേഡിയോ, ടെലിവിഷൻ, സിനിമ അങ്ങനെയൊന്നും ഇല്ല. സാധാരണ സാഹിത്യമാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ വിശേഷിച്ചും കവിതയാണ് ആളുകളുടെ മുഖ്യമായ വിനോദ ഉപാധി. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കവിത എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കവിതയിൽ താല്പര്യമുള്ള ആളുകൾക്ക് സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാം.
2: പ്രശസ്ത കവി തിരുനല്ലൂർ കരുണാകരനുമായി കെ സി നാരായണൻ നടത്തിയ അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
2: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
1: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
2: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറീൻ ഡ്രൈവിലെ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
1: കൊച്ചി

0: ദി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
2: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
3: അൾട്ര ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
0: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ഇഷ്ക് എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും വിഭാ ശർമ്മയും പാടിയത്.

0: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
1: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിലയക്കൂ.
2: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
3: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
2: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
3: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.

0: വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
1: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
2: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: Try your dog vapes. Let's play football. FIFA World Cup 2026 updates. It is the World Cup time. ഫിഫ വേൾഡ് കപ്പ് 2026 പോരാട്ടങ്ങൾക്ക് തീപിടിപ്പിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ രണ്ടാമത്തെ ദിവസം July 11 ശനിയാഴ്ച പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ ശക്തികളുടെ കൊമ്പ് കോർക്കൽ. ഈ ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെ പടയോട്ടം തുടരുന്ന സ്പെയിനെ പിടിച്ചുകെട്ടാൻ അഗ്രസീവ് ഫുട്ബോളിന്റെ വക്താക്കളായ ബെൽജിയം ഒരുങ്ങിയിറങ്ങുന്നു. സ്പെയിൻ വേഴ്സസ് ബെൽജിയം 11th July 12:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: ഞായറാഴ്ച 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക്. നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി അഭിമുഖം.
4: ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞാൽ റോഡ് അതിൽ ഒരു ഭാഗമാകുന്നേ ഉള്ളൂ. റോഡ്, റെയിൽ, എയർ, ഇപ്പം നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇപ്പം കൊച്ചി വാട്ടർ മെട്രോ വന്നപ്പോൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്ത ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ എത്ര പേര് അതിലോട്ട് ഷിഫ്റ്റ് ആവുന്നു, ആ മോഡൽ ഷിഫ്റ്റ് നമ്മൾ ടെക്നിക്കലി പറയും.
1: മറക്കാതെ കേൾക്കുക വിചാരം ഞായർ രാവിലെ 8:30.

0: സാഹിത്യ സുരഭിയിൽ
1: എന്നെ ചക്രക്കസേരയിൽ ഇരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം.
0: കെ ആർ ടോണിയുടെ കവിതകൾ
2: കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ

0: സമയം 7 മണി കഴിഞ്ഞ് 55:16 എഫ് എം ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
2: ഒരു ഭൃത്യൻ ഓടിപ്പോയി ചാട്ടവാറ് കൊണ്ടുവന്നു. 101 അടി ശിക്ഷയായി ഞാൻ വിധിക്കുന്നു, പട്ടേരി പ്രഖ്യാപിച്ചു. ചാട്ടവാർ അന്തരീക്ഷത്തിലുയർന്നു. ആദ്യത്തെ അടി വീണു. വടുതല നായർ ഉറക്ക പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് പട്ടേരിയുടെ കണ്ണുകൾക്ക് ഒരു മങ്ങൽ അനുഭവപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണ് രണ്ടും കാണാതായി.
3: അയ്യോ, എന്റെ കണ്ണിന്റെ കാഴ്ച പോയേ!
2: പട്ടേരി ഉറക്ക നിലവിളിച്ചു. ഭൃത്യന്മാരമ്പരന്നു. അകത്തുനിന്നും കുടുംബാംഗങ്ങൾ ഓടിയെത്തി. അവിടെ കൂട്ട നിലവിളി മുഴങ്ങി. ചാട്ടവാർ ഓങ്ങി നിന്നിരുന്ന ഭൃത്യൻ പേടിച്ചു വിറച്ചോടിപ്പോയി.
3: എന്താ ഇനി എന്നെ തല്ലാനാരും വരാത്തത്?
2: വടുതല നായർ ചോദിച്ചു. തിരുമനസിലെ കണ്ണിന്റെ കാഴ്ച ഒന്ന് ശരിയാക്കി കൊടുക്കൂ നായരെ, പട്ടേരിയുടെ പ്രധാന കാര്യസ്ഥൻ അപേക്ഷിച്ചു.
3: വടുതല നായരെ, തെറ്റെന്റേതാണ്.
2: താൻ ക്ഷമിക്കണം, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരണം. പട്ടേരി കെഞ്ചി.
3: മനസ്സു ശുദ്ധാവുമ്പോ കാഴ്ച തിരിച്ചു കിട്ടും. ഇവിടുന്ന് എത്രയോ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്.
2: ശിക്ഷിച്ചത് ഞാനല്ല, ഈശ്വരനാണ്. തെറ്റുകൾ പൊറുക്കാൻ ദൈവത്തോടപേക്ഷിക്കൂ. ഇനി തെറ്റ് ചെയ്യില്ലെന്ന് ശപഥം ചെയ്യൂ. പശ്ചാത്തപിക്കൂ. ഞാൻ പോണു.
3: വടുതല നായർ ധൃതിയിൽ നടന്നു. പോകുന്ന പോക്കിൽ നിലത്ത് കിടന്നിരുന്ന ചാട്ടവാർ അദ്ദേഹം കയ്യിലെടുത്തു. വായുവിൽ ആഞ്ഞു വീശി. ഠേ ഠേ.

0: എന്ന ശബ്ദമുയർന്നു. അദ്ദേഹം ഒരു മൂളിപ്പാട്ട് പാടി. ആരെയാണ് തല്ലണത്? കാതോർത്ത് നിന്നുകൊണ്ട് പട്ടേരി ചോദിച്ചു. ചാട്ടവാർ വളച്ചൊടിച്ച് വടതല നായർ ദൂരേക്കെറിഞ്ഞു. അത് വായുവിൽ കറങ്ങിക്കറങ്ങി പട്ടേരിയുടെ കഴുത്തിൽ വന്നു വീണു. അദ്ദേഹം ഞെട്ടിവിറച്ചു. വടതല നായർ അപ്പോഴും മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു. ആദരം പെറ്റ പട്ടേരി ഒരിക്കൽ കൂടി ജന്മിമാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. അതിരഹസ്യമായിരുന്നു യോഗ നടപടികൾ. പട്ടേരി പറഞ്ഞു, എന്റെ കണ്ണിന്റെ കാഴ്ച പോയി. പോയിക്കോട്ടെ, ഈ ചേട്ടകളെ ഒരു പാഠം പഠിപ്പിക്കണം. രണ്ടിലൊന്നറിയണം. ഏതായാലും ചെറുമൻ വേദം പഠിക്കുന്നത് കാണാൻ വയ്യ, കേൾക്കാനും വയ്യ. നിങ്ങളൊക്കെ എന്തു പറയണു? എല്ലാവരും പരസ്പരം നോക്കി. പള്ളിക്കൂടത്തിന്റെ പണി ആരംഭിച്ചത് കണ്ടില്ലേ? പെരുന്തച്ഛനാണ് മേൽനോട്ടം. ശിക്കേമായിട്ടാണ് പുറപ്പാട്. നമ്മൾ കയ്യും കെട്ടിയിരുന്നാൽ പറ്റുമോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നാമൂത്ത് മനക്കലെ ആഠ്യൻ നമ്പൂതിരി പതുക്കെ ഒന്ന് ചുമച്ചു, കണ്ഠം ശുദ്ധമാക്കി. സദസ്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, പള്ളിക്കൂടം പണിയുന്നിടത്ത് കുളം കോരാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ? തീരുമാനം അങ്ങനെ നടപ്പാക്കുക. ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ? പട്ടേരി, ഇല്ല. ജന്മിമാർ ഒന്നടങ്കം പറഞ്ഞു. എന്നാൽ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: സമയം 8 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലാന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യമന്ത്രി അവലോകനം ചെയ്തു. ഈ മാസം 20-ന് വർഷകാല സമ്മേളനം ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: കാഴ്ചയുടെ വികൃതികൾ. ഒരു സ്ഥലത്ത് എന്തെങ്കിലും വെച്ചാൽ കാണില്ല. ഇനി അത് തപ്പിയെടുക്കാൻ തന്നെ എത്ര സമയം വേണം? ഇതൊക്കെ സാധാരണയായി നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചില പരിഭവങ്ങളാണ്. പലപ്പോഴും ഇങ്ങനെ മറന്നു വെക്കുന്നത് വീട്ടിലെ പുരുഷന്മാർ ആവും. അത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതാവട്ടെ സ്ത്രീ.

0: ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ കാണാതായ വസ്തു പുരുഷന്മാർ തിരയുമ്പോൾ അത് കൺമുന്നിലിരുന്നാലും അവർ കണ്ടുവെന്ന് വരില്ല. പക്ഷേ അതേ സാധനം സ്ത്രീകൾ അനായാസമായി തിരഞ്ഞ് കണ്ടെത്തി തരും. ഇങ്ങനെ പുരുഷനും സ്ത്രീക്കും ഒരു സാധനം തിരഞ്ഞ് കണ്ടെത്തുന്നതിലുള്ള കഴിവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്, നമ്മുടെ തോന്നലാണ് എന്നൊക്കെ കരുതിയെങ്കിൽ തെറ്റി. അതൊരു വാസ്തവമാണ്, പുരുഷന്മാർക്ക് കൺമുന്നിലെ സാധനങ്ങൾ പലപ്പോഴും കണ്ടെത്താൻ കഴിയാറില്ല. അതുതന്നെ സ്ത്രീകൾക്ക് അനായാസമായി കഴിയുകയും ചെയ്യുന്നു. ഇതിനു പിന്നിൽ ശക്തമായ ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്നതാണ് അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ സങ്കീർണമായ പ്രവർത്തന രീതിയും പരിണാമപരമായ സവിശേഷതകളുമാണ് തൊട്ടുമുന്നിലിരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് കാണുവാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പിന്നിൽ. ആദ്യം നമ്മുടെ കണ്ണുകളിൽ നിന്നും തുടങ്ങാം. അത് നമ്മുടെ മുന്നിലെ കാഴ്ചകളെ ഒരു ക്യാമറ പോലെ പകർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ കാഴ്ചകളെ അപഗ്രഥിച്ചുകൊണ്ട് അവ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ തലച്ചോറാണ്. ഇതിനെ വിഷ്വൽ സെർച്ച് എന്നാണ് പറയുന്നത്. നാം പരിഭ്രാന്തരായി ഒരു കാര്യം തിരയുമ്പോൾ ഒരു മില്ലി സെക്കൻഡിൽ തന്നെ നൂറുകണക്കിന് കാഴ്ചകളാണ് കണ്ണ് ക്യാപ്ചർ ചെയ്യുന്നതും തലച്ചോർ അത്ര തന്നെ അപഗ്രഥിക്കുന്നതും. ചിലപ്പോൾ അത് തലച്ചോറിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാകും. അപ്പോൾ അതിനെ ഇൻഫർമേഷൻ ഓവർലോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ തലച്ചോറിന് ആ കാഴ്ചകളെ അപഗ്രഥിക്കാൻ താൽക്കാലികമായി കഴിയാതെ വരുന്നു. ബ്രെയിൻ ഫ്രീസസ് എന്നാണ് ആ അവസ്ഥയ്ക്ക് പറയുന്നത്. അതുകൊണ്ടാണ് കൺമുന്നിലിരിക്കുന്ന സാധനങ്ങൾ പോലും ചിലപ്പോൾ കാണുവാൻ കഴിയാത്തത്. നമ്മുടെ കാഴ്ചയെ ഇരുട്ടിലേക്കടിക്കുന്ന ഒരു സ്പോട്ട് ലൈറ്റ് പോലെയാണ് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ ലൈറ്റ് പതിയുന്ന സ്ഥലത്തുള്ള കാഴ്ചകൾ മാത്രമേ തലച്ചോർ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. ആ കാഴ്ചാ മണ്ഡലത്തിന് പുറത്തുള്ള കാഴ്ചകൾ മനസ്സിൽ പതിയുകയില്ല. അതിനെ ഇൻഅറ്റൻഷൻ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നു. അത് സമർത്ഥിക്കാൻ മനഃശാസ്ത്രജ്ഞർ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു ബാസ്കറ്റ്ബോൾ മത്സരം വീക്ഷിക്കുന്ന ആൾക്കാരോട് കളിയിൽ എത്ര തവണ പന്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എണ്ണാൻ ആവശ്യപ്പെടുന്നു. അവർ അത് സൂക്ഷ്മതയോടെ ചെയ്യുന്നു. ആ സമയം ഒരു കളി നടക്കുന്ന സമയത്ത് ഒരു ഗൊറില്ലയുടെ വേഷം ധരിച്ച് അതിനിടയിൽ ഒരാൾ പോകുന്നുണ്ടായിരുന്നു. ആ എണ്ണുന്നതിൽ പകുതി പേരും ആ ഗൊറില്ലയെ കണ്ടില്ല. അതുപോലെ തന്നെയാണ് നാം ചില വസ്തുക്കൾ തിരയുമ്പോഴും സംഭവിക്കുന്നത്. ആ വസ്തുവിൻ്റെ ഒരു മെൻ്റൽ ഇമേജ് മാത്രമാകും നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിവേഗത്തിൽ നാം കണ്ണുകൾ ചലിപ്പിക്കുമ്പോൾ ആ രൂപവുമായി കൃത്യമായി ഒത്തുപോകാത്ത എല്ലാ വസ്തുക്കളെയും കണ്ണുകൾ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഫലമോ, കണ്ണിന് മുന്നിൽ ഉണ്ടെങ്കിലും നാം അത് കാണുന്നില്ല, കഴിഞ്ഞിട്ടില്ല. കണ്ണിൽ നിന്നും തലച്ചോറിലെ വിഷ്വൽ കോർട്ടെക്സിലെത്തുന്ന കാഴ്ചകൾ രണ്ട് വഴിയിലൂടെയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനമാണ് നാഡീവ്യൂഹ സംവിധാനമായ ഡോർസൽ സ്ട്രീം. ദൃശ്യമണ്ഡലത്തിൽ ഒരു വസ്തു എവിടെയിരിക്കുന്നുവെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നത് ഡോർസൽ സ്ട്രീമാണ്. എന്നാൽ നാം സമ്മർദ്ദത്തോടെ നോക്കുമ്പോൾ ഈ സിസ്റ്റത്തിനും സ്ട്രെസ് അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ വിവരങ്ങൾ വിവർത്തനം ചെയ്യാൻ ഡോർസൽ സ്ട്രീമിന് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് കൺമുന്നിലെ കാഴ്ചകൾ മനസ്സിൽ പതിയാത്തത്. എന്നാൽ സമയമെടുത്ത് കണ്ണുകൾ മെല്ലെ ചലിപ്പിച്ചുകൊണ്ട് തിരഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി അയാളുടെ മാനസിക ശാരീരിക നിലകളെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
1: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു.
0: ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.
2: ഇന്ന് ഈ പരിപാടിയിൽ വൃക്കയിലെ കല്ലുകളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ ദീപ രാംനാഥുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം മിൽക്ക് ലൈൻ ചർച്ച ചെയ്യുന്നത് കിഡ്നി സ്റ്റോൺസിനെ കുറിച്ചാണ്, അതിനുള്ള ഹോമിയോപ്പതി പ്രതിവിധി. ശരിക്കും കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?
4: കല്ല് എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള കല്ലുകൾ നമ്മുടെ കിഡ്നിയിലും കിഡ്നിയുടെ യുറേറ്ററിലും ബ്ലാഡറിലും ഒക്കെ രൂപപ്പെടാം. കല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ളൊരു വേദനയാണ്. പക്ഷേ എല്ലാ കല്ലുകൾക്കും തുടക്കം

0: ഹൃദയത്തിൽ തന്നെ വേദന ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കിഡ്നിയിലുള്ള കല്ലുകൾക്ക് സാധാരണ സിംപ്റ്റംസ് അങ്ങനെ കാണിക്കാറില്ല. ആ കിഡ്നിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി യുറേറ്ററിലേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ടും ആ സിവിയർ ആ പെയിൻ അഗോണൈസിങ് പെയിൻ അനുഭവപ്പെടാറുള്ളത് സാധാരണ രോഗികളിൽ.
1: ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തെല്ലാം?
0: ആദ്യം വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ വേദന തന്നെയാണ്. അത് പെട്ടെന്നായിട്ട് സഡൻ ആയിട്ട് വരുന്ന ഒരു വേദന ആവാം. ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ മുന്നിലേക്ക് സൈഡിലൂടെ മുന്നിലേക്ക് ലോവർ അബ്ഡോമനിലേക്ക് വന്ന് അടിവയറ്റിലേക്ക് വന്ന് അവിടെ നിന്ന് നമ്മുടെ ഗുഹ്യ ഭാഗത്തേക്ക്

0: പോവാൻ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ വേദന അനുഭവപ്പെടാം, അല്ലെങ്കിൽ മൂത്രത്തിലൂടെ രക്തം കാണാറുണ്ട് ചില രോഗികളിൽ. ചിലവർക്ക് തീരെ തന്നെ മൂത്രം പോവായിക വരുന്ന ഒരവസ്ഥയിലേക്കും പോവാറുണ്ട്.
1: എന്തായിരിക്കാം കിഡ്നി സ്റ്റോണിന്റെ കാരണം?
0: അതായത് നമ്മുടെ ഫിൽട്രേഷൻ ചെയ്യുന്നതാണല്ലോ കിഡ്നിയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഒരു 180 ലിറ്റേഴ്സോളം ബ്ലഡ് ഒരു ദിവസം കിഡ്നി ഫിൽട്ടർ ചെയ്യാണ്. അപ്പൊ ശരീരത്തിൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകളാണ് റിമൂവ് ചെയ്യണേ. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഈ മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള വേസ്റ്റ്, അതായത് പുറത്തേക്ക് പോവേണ്ടതായിട്ടുള്ള കാൽഷ്യം അല്ലെങ്കിൽ ഓക്സലേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, യൂറിക് ആസിഡ്, ഫോസ്ഫേറ്റ്, അതൊക്കെ ഘടകങ്ങൾ അളവ് കൂടും, കൂടിയിട്ട് റിമൂവൽ നടക്കില്ല. അതാണ് അടിഞ്ഞുകൂടി ക്രിസ്റ്റൽസ് പോലെ ഫോം ചെയ്തിട്ട് അത് സ്റ്റോൺ ആയിട്ട് മാറുന്നത്.
1: അപ്പോൾ ഈ ശരിക്കും ഈ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു, അത് ഏതിൻ്റെ എല്ലാം ക്രിസ്റ്റൽസ് ആകാം?
0: ആ കാൽഷ്യം ഓക്സലേറ്റ് ആണ് മെയിൻ ആയിട്ടും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്റ്റോൺ. പിന്നെ സ്ട്രോയിഡ് സ്റ്റോൺ ഉണ്ട്, യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് കൂടുതലും കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് ആണ്.
1: ശരിക്കും കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സാധ്യതകൾ, സാഹചര്യം ഒരുക്കുന്ന എന്തെല്ലാമാണ്?
0: ആ അത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഈ കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നവരുണ്ട്. അവരിലൊക്കെ അത് അടിഞ്ഞുകൂടിയിട്ട് കല്ലായിട്ട് രൂപപ്പെട്ട് മാറാം എന്നുള്ള ചാൻസ് കൂടുതല. കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നട്ട്സ്, അതായത് ആൽമണ്ട്സ്, പീനട്ട്സ്, അതിൻ്റെയൊക്കെ ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രീൻസ് തന്നെ, അതായത് സ്പിനച്ച് അല്ലെങ്കിൽ ബീറ്റ്സ്, ആ ചീര, ബീട്രൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ സോയാബീൻ, സോയ് മിൽക്ക്, ഇതിൻ്റെയൊക്കെ അളവ് ഇപ്പോൾ കൂടുതലായിട്ടും ജിമ്മിൽ പോണവരൊക്കെ ശ്രദ്ധിച്ചാലറിയാം, ഇവർക്ക് അത് കറക്റ്റ് അളവിലാണോ എടുക്കേണ്ടതെന്ന് പോലും പലരും ശ്രദ്ധിക്കാണ്ട് അമിതമായിട്ട് എടുക്കണവരുണ്ട്. അപ്പൊ നമ്മുടെ കിഡ്നിക്ക് അതെല്ലാം ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള ഒരു എന്താ പറയാ ഒരു കളയാനുള്ള ഒരു ശേഷി കുറയുമ്പോൾ ഇത് അടിഞ്ഞുകൂടാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവരിൽ ഇങ്ങനെ കിഡ്നി സ്റ്റോൺസിന്റെ സാധ്യത ഉള്ളവരിൽ, അല്ലെങ്കിൽ ഒരു ഫെമിലിയൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഒരു ഹെറിഡിറ്ററി ആയിട്ട് ഫാമിലിയിൽ അത് റൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് പരിശോധനകളിലൂടെ കിഡ്നി സ്റ്റോൺ ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ കിഡ്നി സ്റ്റോൺ എപ്പോഴെങ്കിലും അൾട്രാസൗണ്ട് ചെയ്ത സ്കാനിങ്ങിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻടേക്ക് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ സ്റ്റോണ്, കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ആണെങ്കിൽ അത് മൂത്രത്തിലൂടെ ഈസി ആയിട്ട് പുറത്തേക്ക് കളയാൻ പറ്റും.
1: അപ്പൊ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ കാൽസ്യം ഇൻടേക്കിന്റെ കാര്യം, കാൽസ്യം കഴിക്കുന്ന കാര്യം ഡോക്ടർ പറഞ്ഞു, അതുപോലെ
0: വെള്ളം, വെള്ളം ധാരാളം, വിറ്റമിൻ സി ഒരു കാര്യമാണ്. വിറ്റമിൻ സിയുടെ അളവ് കൂടുമ്പോൾ ഇത് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്ത സ്റ്റോൺസ് കൂടുതൽ അടിഞ്ഞുകൂടാനുള്ള ചാൻസ് അധികമാണ്. അതേപോലെ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലെ തന്നെ ഫാമിലിയൽ ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കോ നമ്മൾ USG ചെയ്ത് ഉറപ്പ് വരുത്തണം കിഡ്നി സ്റ്റോൺസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. ആ റെഡ് മീറ്റും ഇതിനൊരു കാരണമാകാം. മീറ്റ്, അതായത് പോർക്ക്, ബീഫ് ഇങ്ങനെയുള്ള ഫുഡ് ധാരാളം കഴിക്കുന്നവരിലും ഇത് കാണാം. ഷുഗർ പേഷ്യൻസിന് കൂടുതലായിട്ടും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത് കൊണ്ടും സ്റ്റോൺസ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പിന്നെ അമിത വണ്ണമുള്ളവരിലോ ഒബേസിറ്റി ഒരു കാരണമാകാം. പിന്നെ ഗൗട്ട് ഒരു കാരണമാകാം. പിന്നെ ചില മരുന്നുകൾ, ചില അലോപ്പത്തിക് മെഡിക്കേഷൻസ് അത് കഴിക്കുന്നതിലൂടെയും ഇതേപോലെ സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.
1: ശരിക്കും ഈ സ്റ്റോൺ ഇപ്പൊ ഒരു കിഡ്നിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഡോക്ടർ പറയണ്ടായി, അത് യൂറിറ്റിലേക്ക് വരും, കിഡ്നി സ്റ്റോൺ വൃക്കയിൽ രൂപപ്പെട്ട് കഴിയുമ്പോൾ അത് മൂത്രനാളിയിലേക്ക് വരുമ്പോഴാണ് വേദന വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്തെല്ലാം സങ്കീർണതകൾ, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യത?
0: ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതൊരു കിഡ്നി സ്റ്റോണിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലെയിംഡ് ആയിട്ട് ഇൻഫെക്ഷന് വന്നിട്ട് കിഡ്നിക്ക് തകരാറ്, ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് അധികമാണ്. അവിടെ നിന്ന് ഇറങ്ങി വരാണെങ്കിലും അതിലേറെ പ്രോബ്ലമാണ്. കാരണം യുറേറ്റർ എന്ന് പറയുന്ന ആ ട്യൂബ് ഉണ്ടല്ലോ, രണ്ട് സൈഡിലുള്ള ട്യൂബിന് ഒരു 6 mm ഡയമീറ്റർ ആണ് ആകെ ഉള്ളൂ. അത് നമ്മുടെ സ്റ്റോൺസ് ഞങ്ങൾക്ക് ക്ലിനിക്കുകളിൽ ഒരു 14 mm, 15 mm, 16 mm സൈസിൽ വരെയുള്ള സ്റ്റോൺസ് ഉള്ള പേഷ്യൻസ് വരാറുണ്ട്. അപ്പൊ അവർക്കാണ് ഏറ്റവും സിവിയർ പെയിൻ അനുഭവപ്പെടുക. കാരണം 6 mm ഡയമീറ്റർ ഉള്ള യുറേറ്ററിലൂടെ ഒരു 14 mm അല്ലെങ്കിൽ ഒരു 15 mm സൈസിലുള്ള ഒരു സ്റ്റോൺ ഇറങ്ങി വരുമ്പോൾ എന്തായിരിക്കും വേദന എന്ന് ഊഹിക്കാവുന്നതാണ് അല്ലേ?
1: അപ്പൊ
0: അത് യെസ് യെസ് അവിടെ അപ്പൊ സ്ക്രാച്ച് വന്നിട്ടാണ് അവിടെ നിന്ന് പിന്നെ ബ്ലീഡിങ് വരുന്നത്. അപ്പൊ അത് വന്ന് സ്റ്റക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ നിന്നുള്ള ആ വേസ്റ്റ് കൊണ്ടുവരുന്ന യൂറിൻ ഉണ്ടല്ലോ അവിടെ സ്റ്റക്കാവും, അവിടെ ബ്ലോക്കേജ് സംഭവിക്കുകയാണ്. ഈ യൂറിൻ തിരിച്ച് റിവേഴ്സ് കിഡ്നിയിലേക്ക് തന്നെ പോകാനും ചാൻസ് ഉണ്ട്. കിഡ്നി ടിഷ്യൂ നശിക്കാനും ഡാമേജ് ഉണ്ടാവാനും ഫൈനലി ഇറ്റ് വിൽ ലീഡ് ടു കിഡ്നി ഫെയിലിയർ.
1: അതുകൊണ്ട് നമ്മൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ
0: നേരത്തെ കൂട്ടി അറിയണം. അത് വേദന വരുമ്പോൾ ഇതേ റീനൽ കോളിക് എന്നാണ് അതിന്റെ വേദന പറയുന്നത്. അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ ആണ്. അത് വേദന വരുമ്പോൾ ഉടനെ തന്നെ വേണ്ട പരിശോധനകൾ നടത്തിയിട്ട് അതായത് സി ടി ചെയ്യോ അല്ലെങ്കിൽ യു എസ് ജി ചെയ്യോ, അതിലൂടെ നമുക്ക് സ്റ്റോൺസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഉടൻ തന്നെ അതിന്റെ വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് തന്നെ നമുക്കിത് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയാവുന്നതേ ഉള്ളൂ. എത്ര വലിയ സ്റ്റോൺസ് ആണെങ്കിലും ഹോമിയോ

0: ഉപതിയിലൂടെ അതൊരു 98% വരെ നമുക്ക് ഈ സ്റ്റോൺസിനെ മൂത്രത്തിലൂടെ പുറത്ത് കളയാൻ പറ്റും. ഒരു 2% മാത്രമായിരിക്കുള്ളൂ സർജറിയിലേക്കൊക്കെ പോകേണ്ട ആവശ്യം വരുള്ളൂ.
1: കിഡ്നി സ്റ്റോണിന്റെ വേദന വരാൻ നമ്മൾ കാത്തിരിക്കണോ? അത് നമുക്ക് നേരത്തെ അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
0: അറിയാൻ ഇതേപോലെ ഫാമിലിയൽ ടെൻഡൻസി ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 6 മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ എവറി 1 ഇയർ കൂടുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ല, സാധാരണ അങ്ങനെ ആരും കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കി നമ്മൾ സ്കാനിങ്ങിനൊന്നും പോവില്ല. ആ പെയിൻ വരുമ്പോൾ തന്നെയാണ് എല്ലാവരും സ്കാനിങ്ങിന് പോവുള്ളൂ.
1: അതല്ലാതെ മറ്റെന്തെങ്കിലും അബ്ഡോമൻ ഇഷ്യൂ ഉണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് മറ്റെന്തെങ്കിലും?
0: ആ അതെ, അത് ആക്സിഡന്റലി അറിയാം, ആക്സിഡന്റലി അറിഞ്ഞു പോണതായിരിക്കാം. യെസ് യെസ്, അതെ അതെ. പിന്നെ പലവർക്കും പലതരത്തിലുള്ള വയറുവേദനകൾ വരും. അപ്പൊ അതും ഇതും കിഡ്നി സ്റ്റോൺ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് പല ടൈപ്പ് ഓഫ് വേദന വെച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അപ്പെൻഡിസൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊക്കിളിന്റെ ചുറ്റിനുമായിരിക്കും ആദ്യം വേദന വരാ. പിന്നെ ആ വേദന റൈറ്റ് സൈഡ് അടിവയറ്റിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദന ആയിരിക്കാം. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാതെ അപ്പെൻഡിസൈറ്റിസ് ആണെന്ന്. അല്ല, കിഡ്നി സ്റ്റോണിന്റെ ആണെങ്കിൽ അത് നടുവിനാണ് ആദ്യം വേദന തുടങ്ങുക, അത് പിന്നെ ലോവർ അബ്ഡോമൻ അടിവയറ്റിലേക്ക് വന്നിട്ട് ഗുഹ്യഭാഗത്തേക്ക് നീങ്ങുന്ന വേദനയായിരിക്കാം. ഈ വേദനയുടെ കൂടെ തന്നെ കിഡ്നി സ്റ്റോണിന്റെ പെയിന്റെ കൂടെ തന്നെ അവർക്ക് ഓക്കാനം ഛർദി പോലുള്ളത് വരാം. ചിലവർക്ക് ഭയങ്കര സിവിയർ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പനിയെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല, ഇനി യൂറിൻ ഇൻഫെക്ഷനും കിഡ്നി സ്റ്റോണും തമ്മിൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഇതേപോലെ റീനൽ കോളിക്ക് വരില്ല. ഇതൊരു നമ്മുടെ കിഡ്നി സ്റ്റോണിന് ഒരു വേവി കൈൻഡ് ഓഫ് വേദനയാണ്, തിരമാല അടിക്കുന്ന പോലത്തെ വേവ്സ് പോലെയുള്ള വേദന. ആ വേദന ഒരിക്കലും യൂറിൻ ഇൻഫെക്ഷന് വരാൻ ചാൻസ് കുറവാണ്. യൂറിൻ ഇൻഫെക്ഷന് മൂത്ര തടസ്സം വരാം, മൂത്രം പോവാതിരിക്കുക, മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റലും വേദന, ഇതൊക്കെ കിഡ്നി സ്റ്റോണിനും ഉണ്ടാകും. പക്ഷേ ഈ നടുവിൽ നിന്നുള്ള വേദന യൂറിൻ ഇൻഫെക്ഷനിൽ ഈ വേവ്സ് പോലത്തെ ഉള്ള വേദന ഉണ്ടാവില്ല.
1: നമുക്ക് ഇത് തിരിച്ചറിയാൻ മൂത്രപരിശോധന നടത്തിയാൽ സാധിക്കും.
0: മൂത്രപരിശോധന നടത്തുമ്പോൾ ഇത് യുറേറ്ററിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ RBC പ്രസൻസ് കാണിക്കാറുണ്ട് യൂറിനിൽ. അപ്പം നമുക്ക് മനസ്സിലാക്കാം സ്റ്റോൺ അവിടെ തങ്ങിയിട്ട് സ്ക്രാച്ച് വന്നിട്ട് ബ്ലീഡ് ചെയ്തേക്കണെയാണെന്ന്. അല്ലാണ്ടും കാൽഷ്യത്തിൻ്റെ അളവ് യൂറിനിൽ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു ഡൗട്ട് വരാം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും അത് നമ്മൾ USG ചെയ്യുന്നതിലൂടെയോ അല്ലെ CT ചെയ്യുന്നതിലൂടെയാണ് നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കിഡ്നി സ്റ്റോൺ തന്നെയാണോ എന്നുള്ളത്.
1: ഈ കിഡ്നി സ്റ്റോൺ തനിയെ പോകുന്ന അവസ്ഥയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയാൽ
0: തീർച്ചയായിട്ടും അത് ചെറിയ സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 4 mm 5 mm സൈസിലെ സ്റ്റോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ടോ അങ്ങനെ ധാരാളം നമ്മൾ ഡയറ്റിൽ നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മൂത്രത്തിലൂടെ നമ്മൾ പോലും അറിയാതെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.
1: ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വളരെയധികം പേടിക്കേണ്ട കാര്യമുണ്ട്, കാരണം കിഡ്നി സ്റ്റോൺ ആയിട്ട് തന്നെ ജീവിക്കാൻ കഴിയില്ല, വലിയ പ്രയാസമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ.
0: അതാ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാ സ്റ്റോൺസിനും വേദന തുടക്കത്തിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അത് ഇറങ്ങി വരുമ്പോഴായിരിക്കാം വേദന അനുഭവപ്പെടുള്ളൂ. അപ്പൊ കുറെ നാള് ചിലപ്പോൾ ആരും അറിയാതെ തന്നെ കിഡ്നിയിൽ അത് ഒളിഞ്ഞിരിക്കണുണ്ടാവാം സ്റ്റോൺസ് എന്നുള്ളത്. ട്രീറ്റ്മെന്റ് എടുക്കാതെയും കുറച്ച് നാള് നമുക്ക് ചെറിയ സ്റ്റോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ പോവാനും, അതുകൊണ്ട് അസിംപ്റ്റമാറ്റിക് ആണ്, സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല.
1: ശരിക്കും ഒരിക്കലും കിഡ്നി സ്റ്റോൺ ഇങ്ങനെ വന്നു പോയി നമ്മൾ ചികിത്സിച്ചിട്ട് വീണ്ടും വരാനുള്ള സാധ്യതയില്ലേ? ശരിക്കും പറഞ്ഞു
0: തീർച്ചയായിട്ടും കിഡ്നി സ്റ്റോൺ വൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള റെക്കറൻസ് കൂടുതലാണ്. കല്ല് നമ്മൾ കളഞ്ഞാലും ഇപ്പൊ സർജറി ചെയ്യാറുണ്ട് ചിലവര്, അത്ര സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോഴും സൈസ് വലുതാവുമ്പോഴാണ് ഈ സർജറിയിലേക്ക് പോവാറ് പൊതുവെ. യുറേറ്ററിലാണ് വന്ന് സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് കൂടുതലും സർജറി ചെയ്യുക. അത് ചെയ്താലും പിന്നീട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഹോമിയോപ്പതിയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ആ ഒരു സിംറ്റംസിന് മാത്രമായിട്ടല്ല മെഡിസിൻ കൊടുക്കുക. ഒരു രോഗി വന്ന് പറയുന്ന ആ ലക്ഷണങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ടല്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അത് തിരിച്ചു വരാതിരിക്കാൻ, റെക്കറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് സ്റ്റഡി ചെയ്തുകൊണ്ട് രോഗിയെ ഫിസിക്കൽ സിംറ്റംസും മെന്റൽ സിംറ്റംസും നമ്മൾ കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആ മെഡിസിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ എന്ന് പറയുന്നത്.
1: വലുതാണ് ഈ പറഞ്ഞ പോലെ സൈസ് വലുതാണ്, അപ്പൊ അത് നമുക്ക് മൂത്രത്തിലൂടെ പുറത്തു പോകാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പൊ എങ്ങനെയാണ്, സാധാരണ ഇത് പൊടിച്ച് പുറത്തു കളയുന്ന രീതിയൊക്കെ കേട്ടിട്ടുണ്ട്, ഹോമിയോപ്പതി അത്രയും വലിയ സ്റ്റോണുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്?
0: ഹോമിയോപ്പതിയിൽ ഇതേപോലെ തന്നെ അത് ക്രോണിക് ആയിട്ടുള്ള ഒരു കിഡ്നി സ്റ്റോൺ ആണ്, കുറെ നാളുകളായി പഴക്കമുള്ള കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ കേസ് സ്റ്റഡി ചെയ്തിട്ട് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെയാണ് കൊടുക്കുന്നത്. ആ മെഡിസിൻ കൊടുക്കുന്നതിലൂടെ ആദ്യം സ്റ്റോൺ പുറത്തേക്ക് പോവല്ല ഉണ്ടാവുക. അവർക്ക് വരുന്ന ഏറ്റവും ബുദ്ധിമുട്ടുകൾ, അതായത് ഈ വേദനയാവാം, ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതാവാം, ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം തടസ്സം, അത് അതൊക്കെ ആ സിംറ്റംസ് ആദ്യം കുറച്ചിട്ട് ഫൈനലി ആണ് ഇതിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോയിക്കോളും.
1: സാധാരണ ഈ കിഡ്നി സ്റ്റോണിന്റെ ഇവർക്കെല്ലാം കല്ലിന്റെ ഒക്കെ ചികിത്സ എത്ര കാലം എടുക്കും ഹോമിയോപ്പതിയിൽ? കാരണം വളരെ വേദനയോടെ ആയിരിക്കും ഒരു രോഗി വരുന്നത്, അപ്പൊ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു റിസൾട്ട് കൊടുക്കാൻ കഴിയുമോ?
0: അത് വേറൊരു തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞാൽ എല്ലാരും പറയണ കേട്ടിട്ടുണ്ട്.

0: അതായത് നിങ്ങളുടെ ഹോമിയോ സ്ലോ ആണല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരം പൊതുവെ എല്ലാവരുടെ ഇടയിലുള്ള ഒരു ടോക്കാണ്. പക്ഷേ ആക്ച്വലി നല്ല കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആർ കറക്റ്റ് സിമിലിമം കറക്റ്റ് മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ എത്ര വലിയ വേദനയാണെങ്കിലും അത് ആ ഒരു 1 hourൽ തന്നെ വേദന കുറഞ്ഞ് എടുക്കാനായിട്ട് സാധിക്കും. ട്രീറ്റ്മെന്റ് ലാസ്റ്റ് ചെയ്യണത് പറയാ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നാളായി എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇപ്പൊ സ്റ്റോൺസ് ഇപ്പോൾ ഒരു 2-3 months അപ്പം അപ്പളാണ് ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു 6 months മെഡിസിൻ കണ്ടിന്യൂസ് നിർത്താണ്ട് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 months കല്ല് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം കുറേ നാളുകളായിട്ട് സ്റ്റോൺ ഉള്ളവരിലാണ് അത് മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അധികം സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 1 year വരെ മെഡിസിൻ കണ്ടിന്യൂസ്ലി കഴിച്ചാലാണ് നമുക്ക് സ്റ്റോൺസിനെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കളയാൻ സാധിക്കുള്ളൂ.
1: നമുക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻഷൻ ആയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും? കിഡ്നി സ്റ്റോൺ വരുന്ന ഒരു വ്യക്തിക്ക് ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും?
0: അതെ, ധാരാളം വെള്ളം കുടിക്കുക. 2.5 liter മുതൽ 3 liter വരെ ദിവസം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ യൂറിൻ ഹോൾഡ് ചെയ്യാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഓക്സലേറ്റ് റിച്ച് ഫുഡ്, കാൽഷ്യം ഓക്സലേറ്റ് റിച്ച് ഫുഡുകൾ ഒഴിവാക്കുക. റെഡ് മീറ്റ്, നട്ട്സ്, ആൽമണ്ട്സ്, പീനട്ട്സ് അതേപോലെയുള്ള നട്ടുകൾ ഒഴിവാക്കുക. അതേപോലെ സോയ മിൽക്ക്, സോയബീൻസ്, തക്കാളി, സ്പിനച്ച് ഇതൊക്കെ ഒഴിവാക്കുന്ന ഫുഡിലൂടെ ഡയറ്റ് നല്ലപോലെ നോക്കിയാലും ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ഇത് പിന്നെയും വരാനുള്ള സാധ്യത കുറച്ചെടുക്കാം.
1: ഇത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യമുണ്ട്? കാരണം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പൊ പൂർണ്ണമായി ഒഴിവാക്കണോ അതോ നമ്മൾ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി?
0: യെസ് യെസ്, നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രം മതി, പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്.
1: അതുപോലെ പാലിന്റെ ഉപയോഗമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിക്കും
0: ആക്ച്വലി പാല് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പാല് കഴിക്കുമ്പോൾ ഇതിനെ കവറപ്പ് ചെയ്തിട്ട് ഈ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസിനെ കവർ ചെയ്തിട്ട് ഡിസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള അത് നശിപ്പിക്കാനുള്ള ഒരു കഴിവ് പാലിനുണ്ട് എന്നുള്ളതാണ് ഞാൻ കേട്ടേക്കുന്നത്.
1: പാല് കുടിക്കുന്നതിൽ നമുക്ക് അങ്ങനെ ഒരു
0: നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. അമിതമായിട്ട് കുടിക്കരുത്, അമിതമായാലും അമൃതവും വിഷമാണല്ലോ. അതുകൊണ്ട് ഒരു ആവശ്യത്തിനുള്ളത് കുടിക്കാം.
1: സാധാരണ എല്ലാ പ്രായക്കാരിലും ഇങ്ങനെ കിഡ്നി സ്റ്റോൺസ് കണ്ടുവരാറുണ്ട്, എങ്ങനെയാണ് അനുഭവം?
0: കൂടുതലും കണ്ടേക്കുന്നത് ഒരു 18+ കുഞ്ഞു കുട്ടികളിൽ അധികമായിട്ട് അങ്ങനെ കണ്ടുവരാറില്ല. ഒരു 18+ അങ്ങോട്ടേക്ക് മേലെ ആർക്ക് വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്.
1: ശരിക്കും ഈ ഇത്തരം അസുഖങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ, ഇപ്പൊ വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായി നിൽക്കാൻ കഴിയുമോ?
0: അതെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒബേസിറ്റി ഒരു കാരണമായിട്ട് ഉണ്ട്. വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെയും ഡയറ്റ് എടുക്കുന്നതിലൂടെയും നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് കിഡ്നി സ്റ്റോൺസിന്റെ റെക്കറൻസും കുറയ്ക്കാൻ പറ്റും.
1: നമുക്ക് ഇത് വരാതിരിക്കാനായിട്ട് ആദ്യമേ ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒരു പ്രിവന്റീവ് മെഡിസിൻ എടുക്കാൻ കഴിയുമോ? ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
0: അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് വീട്ടിലെല്ലാവർക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ഫെമിലിയൽ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണേൽ നമുക്ക് അവർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കേസ് എടുത്തിട്ട് തന്നെ അവരുടെ ഒരു സ്വഭാവവും അവരുടെ ഒരു ഈവൻ വർത്തമാന രീതി, ദേഷ്യം, പേടികൾ എല്ലാം അവരുടെ സ്ട്രെസ്, മെൻ്റൽ സ്ട്രെസ്സും ഇതിനും ഒരു കാരണമാണ്. അപ്പോൾ അവരുടെ സ്ട്രെസ്സും എല്ലാം കണക്കിലെടുത്ത് ഡീറ്റെയിൽ കേസ് സ്റ്റഡി ചെയ്ത് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കുന്നതിലൂടെ വരാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറച്ചെടുക്കാം.
1: അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്കാൻ ചെയ്യുമ്പോഴോ മറ്റോ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അതല്ലാതെ ലക്ഷണങ്ങളൊന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോൺ ഒഴിവാക്കാനും പിന്നീട് ആ സ്റ്റോൺ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാനും ചികിത്സിക്കാനും ഹോമിയോപ്പതിയിൽ മാർഗമുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: സാധാരണ ഹോമിയോപ്പതിയിൽ ഈ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യാനായിട്ട് കിഡ്നി സ്റ്റോൺസിനായിട്ട് ഏതെല്ലാം മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്?
0: കുറച്ച് സ്പെസിഫിക് റെമഡീസ് പറയാച്ചാൽ ബെർബറിസ്, അല്ലെങ്കിൽ സെർസപാരില, ലൈക്കോപോഡിയം, ക്യാൻത്തറസ്, ഇങ്ങനെയുള്ള കുറച്ച് റെമഡീസ് ഉണ്ട്. പക്ഷെ അതെല്ലാം അത് കൊടുത്തതുകൊണ്ടോ അതൊക്കെ കഴിച്ചതുകൊണ്ടോ സ്റ്റോൺസ് എല്ലാം നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ളത് തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല ശരിക്കുള്ള ശരിയായ ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല. അതായത് ഇപ്പൊ ബെർബറിസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സിംറ്റംസ് ഈ പേഷ്യന്റ്, ഈ രോഗി പറയുന്ന സിംറ്റംസ് ആയിട്ട് മാച്ച് ആവണം. അതേപോലെ മനുഷ്യരെ പോലെ തന്നെ ഒരു സ്വഭാവം ഓരോ മരുന്നുകൾക്കും ഉണ്ട്. ആ മരുന്നിന്റെ സ്വഭാവം രോഗിയുടെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ള മെഡിസിൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ കിട്ടുള്ളൂ. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിമിലിമം എന്ന് പറയുന്നത്.
1: അങ്ങനെ ഒരു കറക്റ്റ് മരുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക്
0: തീർച്ചയായിട്ടും
1: പൂർണ്ണമായിട്ടും
0: മാറ്റിയെടുക്കാൻ സാധിക്കും.
1: ഇന്ന് FM Medicine വന്ന് വൃക്കയിലെ കല്ലുകളെ കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സാ രീതികളെ കുറിച്ചും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: വൃക്കയിലെ കല്ലുകളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ ദീപ രാംനാഥുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.
1: ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
0: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.
2: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മാൾ ഇടപ്പള്ളി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: കെസിബി അറിയിപ്പ്. തേവര സെക്ഷൻ പരിധിയിൽ സെയിൽസ് ടാക്സ് ഓഫീസ്, പോലീസ് ക്ലബ്, കൺട്രോൾ റൂം പരിസരം, മട്ടമ്മൽ, BSNL സേക്രഡ് ഹാർട്ട് കോളേജ് പരിസരം, PNT പരിസരം, ശാന്തിനഗർ, UP ജംഗ്ഷൻ, തേവര ഫെറി എന്നിവിടങ്ങളിൽ ഭാഗികമായി നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ കഴുത്തുമുട്ട്, ഹെൽത്ത് സെന്റർ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
2: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
1: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
3: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ്, ദി എക്സ്ട്രാ ഓർഡിനറി.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: എന്നെ ചക്രക്കസേരയിൽ ഇരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നീക്കുപോക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം.
0: കെ ആർ ടോണിയുടെ കവിതകൾ.
2: കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു.
0: സി എസ് ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ ആ പുളിമരം.
3: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് പി കെ ബാലകൃഷ്ണൻ.
0: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

102.3 MHz എഫ് എം ബാൻഡിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിംഗ്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 3 സെക്കൻഡും. ഇപ്പോൾ ഈവനിംഗ് മെലഡി കേൾക്കാം. ഖയാമത് സേ ഖയാമത് തക് എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും അൽക്ക യാഗ്നികും പാടിയ ഗാനമാണ്. ആനന്ദ് മിലിംഗ് സംഗീതം പകർന്ന ഗാനം.

0: FM ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ഈ മാസം 13 രാവിലെ 10 കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04842862301, ഫോൺ നമ്പർ 04842862301.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS 2027-2028 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായം 2026 ജൂലൈ 1 20 പൂർത്തിയായിരിക്കണം, 30 കവിയാൻ പാടില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
5: ഓട്ടോമേഷൻ സോൺ, ലൈവ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: മൈജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.

0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിലുള്ള ITI NTCയുമാണ് യോഗ്യത. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറി.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
0: ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITI ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടത്തുന്ന എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്ലോമ, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടിയ കോഴ്സുകളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7950354 7950354.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്ത് പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: തൃശൂർ ജില്ലയിലെ വടക്കഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ SC/ST വിഭാഗത്തിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9946883190. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9946883190. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ഏ ദിൽ ലഗി എന്ന ചിത്രത്തിൽ അഭിജിത്ത് പാടിയത്.

0: എഫ് എം ഈവനിംഗ് തുടരുന്നു. ഇനി
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: പതിവ് പോലെ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് കേളപ്പൻ സംസാരിച്ചിരുന്നത്. എന്നാൽ അത് ഉച്ചത്തിലായിരുന്നു എന്ന് കേൾവിക്കാർക്ക് തോന്നി. അതിന്റെ ശബ്ദം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. സംസാരിച്ച അതേ നിമിഷത്തിൽ തന്നെ പല ചാലുകളായി അത് പുറത്തേക്ക് ഒഴുകി. കീഴൂരിലും തക്ഷൻകുന്നിലും മേലടിയിലും പയ്യോളി ചീർപ്പിലുമൊക്കെ അതിന്റെ തരംഗങ്ങൾ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. നാട്ടുകാരിൽ ഒരേ സമയം അത് ഭീതിയും ആവേശവും സൃഷ്ടിച്ചു. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുവാൻ പേടിയുള്ള എത്രയോ അയിത്ത ജാതിക്കാർ ഉണ്ടായിരുന്നു. ജന്മസിദ്ധമായ ഒരു വിലക്കാണിതെന്ന് അവർ വിശ്വസിച്ചു. അതില്ലാതാക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. എന്നാൽ മേൽജാതിക്കാർ സൃഷ്ടിച്ച വിലക്കുകൾ ഇല്ലാതാക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് കരുതുന്നവരായിരുന്നു മറ്റു ചിലർ. കേളപ്പൻ അതിനൊരു നിമിത്തമായെന്നും അവർ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ സംസാരം അവരെ ആവേശം കൊള്ളിക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് കടക്കുവാൻ കഴിയുന്ന ഒരു മുഹൂർത്തം എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നും അവർ ആഗ്രഹിച്ചു. നട തുറക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ എത്തണമെന്നായിരുന്നു അയിത്തജാതിക്കാർക്ക് കേളപ്പൻ കൊടുത്ത നിർദ്ദേശം. പ്രാക്കൂഴം പാട്ടുതറയ്ക്ക് സമീപം ഒത്തുചേർന്ന് അവിടെ നിന്നും അമ്പലനടയിലൂടെ നേരെ ക്ഷേത്രത്തിലേക്ക്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരും കുളിച്ച് ശുദ്ധരായിട്ടാണ് പാട്ടുതറയ്ക്ക് സമീപം എത്തിയിരുന്നത്. വൃശ്ചികത്തണുപ്പിന്റെ മുന്നോടിയായി നേർത്ത മഞ്ഞ് അപ്പോൾ പെയ്തുകൊണ്ടിരുന്നു. തണുപ്പുമുണ്ടായിരുന്നു. ശുദ്ധമായ കർമ്മത്തിനു വേണ്ടിയാണ് പുറപ്പെടുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് പലരും ഈറൻ മാറിയിരുന്നില്ല. ഉടുമുണ്ടിൽ നിന്നും ദേഹത്തുനിന്നും തലയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെ ആരെയും തണുപ്പ് അല്പം പോലും ബാധിച്ചിരുന്നില്ല. മാത്രവുമല്ല, പുലർക്കാല തണുപ്പിലും എവിടെ നിന്നോ ഉറപൊട്ടിയ ചൂടിന്റെ ഏതോ ഒരാവരണം തങ്ങളെ വലയം ചെയ്യുന്നതായും അവർക്ക് തോന്നി. അണപൊട്ടിക്കൊണ്ടിരുന്ന ആവേശത്തിൽ ഉച്ചത്തിൽ അവർ സ്തോത്രങ്ങൾ ആലപിക്കുകയും ദൈവസ്തുതികൾ പലയിണത്തിൽ മന്ത്രിക്കുകയും ചെയ്തു. ഭക്തിയുടെ അതിരില്ലാത്ത സാഗരത്തിലെ നേർത്ത ഓളങ്ങൾ പോലെ അവരുടെ ചുടുനിശ്വാസങ്ങൾ അന്തരീക്ഷത്തിന്റെ വേഗങ്ങളായി. ഒരു മുഹൂർത്തത്തിലെത്തിയപ്പോൾ കേളപ്പൻ പറഞ്ഞു, നമുക്ക് നടക്കാം. അദ്ദേഹം മുമ്പേ നടന്നു. പിറകിലായി ശ്രീധരൻ ഡോക്ടർ, ഹരിജൻ സംഘം പ്രവർത്തകരായ ബാലൻ മാസ്റ്റർ, തയ്യത്തറ്, കടുങ്ങോൻ, രാമുണ്ണിക്കിടാവ്, ഗോവിന്ദൻ അടിയോടി, ബാപ്പു, നാരായണൻ എന്നിവരും അണിചേർന്നു. അതിനു പിറകിൽ വലിയൊരാൾക്കൂട്ടം പതുക്കെ നീങ്ങി. അമ്പലനടയിലെ ചരൽക്കല്ലുകൾക്ക് മീതെ ഒരു കൂട്ടം കാലടികൾ അമർന്നപ്പോഴുണ്ടായ തരളിത ശബ്ദം ബ്രാഹ്മമുഹൂർത്തത്തിന്റെ നിമന്ത്രണം പോലെ അവരെ ആവേശം കൊള്ളിച്ചു. കേളപ്പൻ മുന്നിൽ നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അവരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് പോലും ആരും പരാമർശിച്ചില്ല.

0: നിരാമയമായ ഒന്നിന്റെ സന്നിധാനത്തിലേക്കുള്ള യാത്രയിൽ അവർ ദിവ്യമായ ഒരനുഭവത്തിൽ ആമഗ്നരായിരുന്നു. അവിടെ ഇരുട്ടും വെളിച്ചവും ശബ്ദവും നിശബ്ദതയുമില്ല. ആരാധനാമൂർത്തിയുടെ സവിധത്തിൽ വ്യക്തികളും ഉണ്ടായിരുന്നില്ല. മുമ്പിലുള്ള വഴിയിൽ വെളിച്ചമില്ലായിരുന്നു. അതുപോലും അവരെ അലട്ടിയില്ല. കാലുകളുടെ ചലനം മാത്രം. കുറേ നടന്നപ്പോൾ പെട്ടെന്നൊരിടത്ത് വെച്ച് അവർ തടയപ്പെട്ടു. എന്താണുണ്ടായതെന്നറിയാതെ പകച്ച് ചുറ്റും നോക്കിയപ്പോഴാണ് തങ്ങൾ ആലിൻ ചുവട്ടിലെത്തിയതായി അവർ അറിഞ്ഞത്. ഇനി കയറ്റം കയറി മന്ത്രവാദി കുഞ്ഞുകുട്ടിയുടെ വീടും കടന്ന് ഇടതൂർന്നു വളർന്ന മരങ്ങളുടെ നിഗൂഢതയും പിന്നിട്ടാൽ ക്ഷേത്രമായി. എന്നാൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. യാത്രയെ തടഞ്ഞുകൊണ്ട് വലിയൊരാൾക്കൂട്ടം തൊട്ട് മുമ്പിൽ. അവർ ഒന്നിച്ച് പുച്ഛത്തിൽ പറയുന്നു, അമ്പലത്തിൽ തോഴാൻ പോകുന്നു. മുടങ്ങിപ്പോ നോയിൻ്റെ മക്കളെ. അമ്പലത്തിലേക്കുള്ള ഭക്തരുടെ മുമ്പിൽ കേളപ്പൻ അപ്പോഴും ദൃഢമായി നിലകൊണ്ടു. എന്നാൽ അങ്ങനെ അധികനേരം നിൽക്കാൻ കഴിയുമായിരുന്നില്ല. സ്തോത്രങ്ങൾക്കും ദൈവസ്തുതിക്കും മീതെ മൂർച്ചയുള്ള നഖങ്ങളായി അവരുടെ ആക്രോശം ആഴ്ന്നിറങ്ങി. എല്ലാം ശാന്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ അത് അഗ്നിയുടെ മുനകളായി പൊള്ളിച്ചു. തടുക്കുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അവരുടെ ആക്രമണം. തിരിച്ചൊന്നും ചെയ്യരുതെന്ന കേളപ്പന്റെ കർശന നിർദ്ദേശം മനസ്സിലേറ്റുവാങ്ങി അവർ സഹനത്തിന്റെ പ്രതിരൂപങ്ങളായി. തീയരും പുലയരുമടങ്ങുന്ന ഒരു കൂട്ടം ആളുകളാണ് തങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേളപ്പൻ തിരിച്ചറിഞ്ഞു. ആ കാഴ്ചയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ കേളപ്പൻ വെറും നിലത്ത് കുത്തിയിരുന്നു. അപ്പോൾ ഇരുളുകൾക്കപ്പുറത്തെങ്ങോ വെളിച്ചത്തിന്റെ ചെറിയ രേഖകൾ കിഴക്കുനിന്നും ഊർന്നിറങ്ങുന്നതാണ് കേളപ്പൻ കണ്ടത്. ഇരുളിലേക്ക് നോക്കുന്നതിന് പകരം കേളപ്പൻ വെള്ളി രേഖകളെ നോക്കിക്കൊണ്ടിരുന്നു പ്രത്യാശയോടെ.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
4: പെരുംജോറ്റുതിയൻ ചേരലാതൻ കേരളീയരുടെ സാഹിത്യ പാരമ്പര്യത്തിന്റെ സുപ്രധാനമായ ഭാഗമാണ് സംഘം സാഹിത്യം. കേരളത്തെക്കുറിച്ച് വിവരിക്കുന്ന പ്രധാന സംഘം കൃതികളാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത് തുടങ്ങിയവ. സംഘകാലത്തിലെ ഒരു പ്രധാന ചേര രാജാവാണ് പെരുംജോറ്റുതിയൻ ചേരലാതൻ. ചേരനാട്ടു രാജാക്കന്മാരായ പത്തുപേരെക്കുറിച്ച് രചിക്കപ്പെട്ട 10 പാട്ടുകൾ വീതം, ആകെ 100 പാട്ടുകളുടെ സമാഹാരമാണ് പതിറ്റുപത്ത്. ആദി ചേര വംശസ്ഥാപകൻ ഉദയൻ ചേരനാണ്. ആദി ചേര രാജാക്കന്മാരിലെ പ്രമുഖനായ ഇദ്ദേഹത്തെപ്പറ്റി കുമട്ടൂർ കണ്ണനാർ എന്ന കവി പതിറ്റുപത്തിലെ 2 പത്തിൽ പാടുന്നുണ്ട്. ഉദയൻ ചേരന്റെ പുത്രന്മാരും പ്രഭപുത്രന്മാരും ആയ 10 പേരാണ് 1 ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ. ഉദയൻ ചേരൻ വളരെയധികം സൽക്കാരപ്രിയനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കള രാപകൽ പ്രവർത്തിച്ചിരുന്നുവത്രേ. അതിഥി സൽക്കാരപ്രിയനായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പെരുംജോറ്റുതിയൻ എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർ പുറനാനൂറിലെ പരാമർശം, മഹാഭാരത യുദ്ധത്തിൽ ചേര സംഭാവനയെപ്പറ്റി പറയുന്ന ഭാഗം ചൂണ്ടിക്കാട്ടുന്നു. മഹാഭാരത യുദ്ധകാലത്ത് ഉദയൻ 2 പക്ഷവും ചേർന്നില്ല, പകരം 18 അക്ഷൗഹിണികൾക്കും ഭക്ഷണം നൽകാമെന്ന് ഏറ്റത്രേ. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത കൗരവർക്കും പാണ്ഡവർക്കും സൈന്യത്തിനും വലിയ തോതിൽ ഭക്ഷണം നൽകിയതിനാൽ ആണ് പെരുംജോറ്റുതിയൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇദ്ദേഹം വാനവരമ്പൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ആകാശം വരെ സാമ്രാജ്യമുള്ളവൻ എന്ന അർത്ഥത്തിലും ദേവന്മാർക്ക് വാനവർക്ക് പ്രിയപ്പെട്ടവൻ എന്ന അർത്ഥത്തിലും വാനവരമ്പൻ എന്ന ബിരുദം അദ്ദേഹത്തിന് ലഭിച്ചു. കുട്ടനാട്ടിലെ കുഴിമൂർ അഥവാ കുഴൂർ ആയിരുന്നു ഭരണകേന്ദ്രം. അശോക ശാസനങ്ങളിലും മറ്റും പരാമർശം ഉള്ളതിനാൽ അക്കാലത്തെ ചേരവംശം പശ്ചിമേഷ്യയിൽ വരെ അറിയപ്പെട്ടിരുന്നു എന്ന് കരുതാം. സൂര്യൻ നിന്റെ വക കിഴക്കേ കടലിൽ ഉദിച്ച് നിന്റെ വക പടിഞ്ഞാറേ കടലിൽ മുഴുകുന്നു എന്ന പരാമർശം അദ്ദേഹത്തിന്റെ രാജ്യവിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. മൂവേന്ദർ എന്നറിയപ്പെടുന്ന ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു.

0: അക്കാലത്ത് ദക്ഷിണഭാരതം കൈയടക്കിയിരുന്നത്. പലപ്പോഴും ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടാകാറുണ്ട്. അങ്ങനെ വെണ്ണിലപ്പറന്തലൈ എന്ന യുദ്ധത്തിൽ ചോളരാജാവായ കരികാല ചോളനുമായി വെന്നി യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ പുറത്ത് മുറിവേൽക്കുന്നത് അപമാനകരമായി അക്കാലത്ത് കരുതിയിരുന്നു. അപമാനിതനായ ഉദയൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിൻ്റെ വിഷമത്തിൽ വാളും പിടിച്ച് വടക്കിരുന്ന് പട്ടിണി കിടന്ന് ജീവത്യാഗം ചെയ്തു. ഇന്നത്തെ കേരളം രൂപപ്പെടുന്നതിന് മുൻപുള്ള ചേരരാജ്യ ചരിത്രം പഴയ കേരള ചരിത്രം തന്നെയായതിനാൽ ഈ പാട്ടുകൾ നമുക്ക് വളരെ പ്രയോജനകരമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാം.

ജ്യാമിതീയമായ പാറ്റേണുകൾ, ഇരട്ട വരയുള്ള ബോർഡറുകൾ എന്നീ സവിശേഷതകളുള്ള ഇവ പരമ്പരാഗതമായി ദേവതകളെയും പുരാണകഥകളെയും പ്രകൃതിദത്ത ഛായങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു.

ഇനി നാളത്തെ ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് അവതരിപ്പിക്കുന്നു. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ കെ പി കറുപ്പന്റെ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം. എഫ് എം ഡയറിയിൽ ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. എഫ് എം ഡയറി തുടരും. സമകാലികം. വേദനയില്ലെങ്കിലും വന്ധ്യം കരണം വേണ്ടാതെ ആണുങ്ങൾ. 7:50 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം. 8:05 യുവവാണി. ചൂളമടി സംഗീതത്തിൽ അച്ഛൻ മകൻ കോംബോ. അനിൽ ജേക്കബ്, ക്രിസ്റ്റിയാനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു. 8:40 എഫ് എം ഹെൽത്ത് ലൈൻ, വൃക്കയിലെ കല്ലുകളും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ദീപ രാംനാഥുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, കെ ആർ ടോണിയുടെ കവിതകൾ, സി എസ് ചന്ദ്രികയുടെ ചെറുകഥ ആ പുളിമരം, പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും, ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം.

12:40 പ്രകാശധാര വേൾഡ് പോപ്പുലേഷൻ ഡേ ഡോക്ടർ മഹിത MC സംസാരിക്കുന്നു. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. വൈകിട്ട് 6:50 കിസാൻവാണി വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ചോറ്റാനിക്കരയിലുള്ള മേരി ജോണിനെ പരിചയപ്പെടുത്തുന്നു.

വൈകിട്ട് 7:35 FM ഈവനിങ് സമകാലികം. ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ ജി കുമാറുമായി അഭിമുഖം. രാത്രി 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി. പ്രിയരെ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ വൈകുന്നേരം 7:35.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇരുവർ എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാനും മനുവും ചേർന്ന് പാടിയ ഗാനമാണ് ആദ്യം. വൈരമുത്തു എഴുതി, എ ആർ റഹ്മാൻ സംഗീതം പകർന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30 ഇപ്പോൾ
1: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് CS ചന്ദ്രിക എഴുതി അവതരിപ്പിക്കുന്ന കഥ, KR ടോണിയുടെ കവിതകൾ, ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം എന്നിവ കേൾക്കാം. ആദ്യം KR ടോണി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
3: മുഷ്ടി. അതിരപ്പള്ളിയിൽ പോയി വരും വഴി അതിനൂതനമൊരു ഹോട്ടലിനരികെ കാറു നിറുത്തി. ചെറുചൂടുള്ളൊരു ചായ കുടിക്കാമെന്നു നിനച്ചേൻ. അതിരപ്പള്ളിയിൽ പോയി വരും വഴി അതിനൂതനമൊരു ഹോട്ടലിനരികെ കാറു നിറുത്തി. ചെറുചൂടുള്ളൊരു ചായ കുടിക്കാമെന്നു നിനച്ചേൻ. കൊള്ളാം, നല്ല തണുപ്പുണ്ട്, ഉലകം നല്ലതു തന്നെ വസിക്കാൻ. കാനന ഭംഗിതെന്ത് പ്രശാന്ത ഗഭീരം. ചായ കുടിച്ചു കഴിഞ്ഞിളവേൽക്കാൻ ആയി സുഖംപരം. അനധിവിദൂരെ കാണാമിപ്പോഴും അഞ്ഞുപതിക്കും ചേണാർന്നുള്ളൊരു വെള്ളച്ചാട്ടം. ചായ കുടിച്ചു കഴിഞ്ഞിളവേൽക്കാൻ ആയി പരം സുഖം. അനധിവിദൂരെ കാണാമിപ്പോഴും അഞ്ഞുപതിക്കും ചേണാർന്നുള്ളൊരു വെള്ളച്ചാട്ടം. എന്തൊരിരമ്പം മലവെള്ളത്തിൻ ഹുങ്കാരവും ഉളവാക്കും. പ്രാകൃത ശങ്കോജ്വലമൊരു ശക്തിവിശേഷം. എന്തൊരിരമ്പം മലവെള്ളത്തിൻ ഹുങ്കാരവും ഉളവാക്കും. പ്രാകൃത ശങ്കോജ്വലമൊരു ശക്തിവിശേഷം. കൂറ്റൻപാറയിൽ തലതല്ലി പുനൽ കത്തിപ്പടരുകയാണവിടത്തിൽ. വാനം സാക്ഷി, മരങ്ങൾ സാക്ഷി, കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ജലദേവത തൻ പ്രതികാരത്തിൻ കഥ പാടിയിടുകയാണ് അവിരാമം. കൂറ്റൻപാറയിൽ തലതല്ലി പുനൽ കത്തിപ്പടരുകയാണവിടത്തിൽ. വാനം സാക്ഷി, മരങ്ങൾ സാക്ഷി, കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ജലദേവത തൻ പ്രതികാരത്തിൻ കഥ പാടിയിടുകയാണ് അവിരാമം. അറിയാതെന്നുടെ മുഷ്ടി ഉയർന്നു, ചോരഞ്ഞരമ്പിൽ തിളച്ചു നിമിഷം. ഭരണം പോയതു പോട്ടെ, നമുക്കിനി വരണം മറ്റൊരു കാലം. അതിനായി തെറ്റുതിരുത്താം, സമരം ചെയ്യാം. പാരീസ് കമ്മ്യൂണാകണമൊരു നാൾ, കേരളഭൂമി അതാണെൻ സ്വപ്നം. ചിന്താജീർണതയുണ്ടായോ, ഞാൻ പെട്ടെന്നെന്നെ മറന്നതു മൂലം. എന്തായാലും കൊള്ളാം, പോകാമെന്നു നിനച്ചൻ. വണ്ടിക്കരികെ ചെന്ന് വളിപ്പ് മറക്കാൻ നോക്കെ. കഷ്ടം മറ്റൊരു ദൃശ്യവിശേഷം. ചിന്താജീർണതയുണ്ടായോ, ഞാൻ പെട്ടെന്നെന്നെ മറന്നതു മൂലം. എന്തായാലും കൊള്ളാം, പോകാമെന്നു നിനച്ചൻ. വണ്ടിക്കരികെ ചെന്ന് വളിപ്പ് മറക്കാൻ നോക്കെ. കഷ്ടം മറ്റൊരു ദൃശ്യവിശേഷം. പണ്ടാരം ഞാൻ കാണാനിടയായി. തൊട്ടരികത്തൊരു തരിവിനടിയിൽ ആരോപിച്ചു മറന്നൊരു കുംഭം. ആയതിൽ

കരമിട്ടുള്ളൊരു വാനരൻ ആകുലനായിരിക്കുകയല്ലോ. തൊട്ടരികത്തൊരു തരിവിനടിയിൽ ആരോ വെച്ചു മറന്നൊരു കുംഭം. ആയതിൽ കരമിട്ടുള്ളൊരു വാനരൻ ആകുലനായിരിക്കുകയല്ലോ. എന്തിത് കൗതുകമേറുകയാൽ ഞാൻ ആരാൽ ചെന്നത് പരിശോധിക്കേ. കാര്യമെനിക്കു തിരിഞ്ഞേൻ, മുഷ്ടി കുടുങ്ങിയിരിക്കുകയാണതിനുള്ളിൽ. പാവം വാനരൻ, എന്തൊരു കഷ്ടം! എന്തിത് കൗതുകമേറുകയാൽ ഞാൻ ആരാൽ ചെന്നത് പരിശോധിക്കേ. കാര്യമെനിക്കു തിരിഞ്ഞേൻ, മുഷ്ടി കുടുങ്ങിയിരിക്കുകയാണതിനുള്ളിൽ. പാവം വാനരൻ, എന്തൊരു കഷ്ടം! മുഷ്ടി അയച്ചൻ കൈകളുയർത്തിക്കൊണ്ടൻ വണ്ടി തിരിച്ചേൻ വേഗം. ഞാനും പട്ടിയും. പട്ടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പിന്നാലെ ഓടി. ഓട്ടം പുൽപ്പരപ്പിലൂടെയായിരുന്നതുകൊണ്ട് ഞാൻ ഏതാണ്ട് അതിനൊപ്പം എത്തി. ചിലപ്പോൾ പിടിച്ചോ പിടിച്ചില്ല എന്ന അവസ്ഥ വരെ എത്തി. തൊട്ടു പിന്നിൽ എൻ്റെ സാന്നിധ്യം കുറച്ചിലായി തോന്നിയോ എന്തോ, അത് പൊടുന്നനെ തടാകതീരത്തുള്ള ചളിപ്രദേശത്തേക്ക് നീങ്ങി. അവിടെ എൻ്റെ കാലുകൾ ചളിയിൽ പൂണ്ടു. പട്ടി ചളിപ്രദേശത്തിനപ്പുറത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് നിഷ്പ്രയാസം പാഞ്ഞു. അത് അപ്രത്യക്ഷമാവുന്നത് ഒരവ്യക്തതാബോധത്തോടെ ഞാൻ നോക്കി നിന്നു. അതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയിരുന്നു. ചില പേരുകൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു. ടോമി, ജാക്കി, ജിമ്മി, റോക്കി, ടിപ്പു എന്നിങ്ങനെ. ഇതിൽ ഏതെങ്കിലുമാണോ അത്? പേരു മറന്ന സ്ഥിതിക്ക് കണ്ടാലും തിരിച്ചറിയുമോ എന്നൊരു ഭയം എന്നെ ഗ്രസിച്ചു. നിഗമനങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവനായി കുറ്റിക്കാട്ടിനുള്ളിൽ ഞാൻ അനങ്ങാതെ നിന്നു. ചീവീടുകളുടെയും പലതരം കിളികളുടെയും ഒച്ചകൾക്കിടയിലൂടെ എന്തിൻ്റെയോ കാലൊച്ച ഞാൻ വേർപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് അകലെ കൂടുതൽ കൂടുതൽ അകലെയായി വന്നു. കാലൊച്ച പ്രതിധ്വനിച്ച് അതടുത്തും വശങ്ങളിലും ഉള്ളതുപോലെയും തോന്നി. മരച്ചില്ലകൾക്ക് ഇടയിലൂടെ സൂര്യപ്രകാശം എൻ്റെ മുഖത്തു പതിഞ്ഞു. എങ്കിലും പുതർകാല തണുപ്പ് വിട്ടുപോയിരുന്നില്ല. ഞാൻ അന്വേഷണം നിർത്താൻ തീരുമാനിച്ചു. തടാകത്തിലേക്ക് തിരിച്ചുപോയി. മുഖം കഴുകാനായി കുനിഞ്ഞതും വെള്ളത്തിൽ പട്ടിയുടെ മുഖം പ്രതിബിംബിച്ചു. പിന്നെ വൈകിയില്ല, ഞാൻ വീണ്ടും ഓട്ടം തുടങ്ങി. ഞാൻ അന്വേഷണം നിർത്താൻ തീരുമാനിച്ചു. തടാകത്തിലേക്ക് തിരിച്ചുപോയി. മുഖം കഴുകാനായി കുനിഞ്ഞതും വെള്ളത്തിൽ പട്ടിയുടെ മുഖം പ്രതിബിംബിച്ചു. പിന്നെ വൈകിയില്ല, ഞാൻ വീണ്ടും ഓട്ടം തുടങ്ങി. കവിയും ദൈവവും. അത്യാവശ്യമായി 6 കവിത എഴുതണം. 1 ഭരണപക്ഷ മാസികയ്ക്ക് കൊടുക്കാൻ, 1 പ്രതിപക്ഷ മാസികയ്ക്ക്, 3 സമുദായപക്ഷ മാസികകൾക്ക്, 1 എല്ലാ പക്ഷത്തെയും എതിർക്കുന്ന തീവ്ര വിപ്ലവപക്ഷ മാസികയ്ക്ക്. അത്യാവശ്യമായി 6 കവിത എഴുതണം. 1 ഭരണപക്ഷ മാസികയ്ക്ക് കൊടുക്കാൻ, 1 പ്രതിപക്ഷ മാസികയ്ക്ക്, 3 സമുദായപക്ഷ മാസികകൾക്ക്, 1 എല്ലാ പക്ഷത്തെയും എതിർക്കുന്ന തീവ്ര വിപ്ലവപക്ഷ മാസികയ്ക്ക്. അങ്ങനെ 6 ദിവസത്തിനുള്ളിൽ 6 ഫാസിസ്റ്റ് വിരുദ്ധ കവിത എഴുതി 6 മാസികയ്ക്ക് കൊടുത്തു. 6 അച്ചടിച്ചു വന്നു, കവർ ഫോട്ടോ സഹിതം. 6 ഹിറ്റായിരിക്കുന്നുവെന്ന് 7 ദിവസത്തെ വിശ്രമവേളയിൽ ദൈവം കണ്ടു. ദൈവം കൽപ്പിച്ചു, പട്ടും വളയും ഉണ്ടാവട്ടെ. അവ ഉണ്ടായി. ഇതാണ് പട്ടിൻ്റെയും വളയുടെയും ഉൽപ്പത്തി ചരിത്രം. തണുപ്പുകാലം. പ്രഭാതം, ഉച്ച, സന്ധ്യ, രാത്രി എല്ലാം വിരസമായി ആവർത്തിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കവിളിലെ കണ്ണീർ ചാലുകളും ഭാര്യയുടെ ശാസനങ്ങളും മക്കളുടെ ഉദ്വേഗങ്ങളും സന്ദർശകരുടെ വരവും നാഴികമണിയുടെ ചലനം പോലും എത്രയോ വിരസം. എന്നെ ചക്രക്കസേരയിലിരുത്തി പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നേക്കുപോക്ക്

0: വാക്കില്ലാത്ത വിധം അതാതിടങ്ങളിൽ വിരസം. ദിവാസ്വപ്നങ്ങളിൽ മുഴുകുന്നു, ഭാവനാചിത്രങ്ങൾ കാണുന്നു, വിചിത്ര ശബ്ദങ്ങൾ കേൾക്കുന്നു, പൂക്കൾ കരിയുന്ന ഗന്ധം ശ്വസിക്കുന്നു, വെന്ത ചോരയുടെ കയ്പ് രുചിക്കുന്നു. ഈ കുറഞ്ഞ നേരത്തെ ബോറടിക്കുള്ളിൽ എൻ്റെ ചക്രക്കസേര ഉറുമ്പുകൾ തിന്നു തീർത്തല്ലോ. തണുപ്പുകാലത്തേക്ക് തിന്നാൻ വരിയിട്ട് അവ എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നല്ലോ. ഈ കുറഞ്ഞ നേരത്തെ ബോറടിക്കുള്ളിൽ എൻ്റെ ചക്രക്കസേര ഉറുമ്പുകൾ തിന്നു തീർത്തല്ലോ. തണുപ്പുകാലത്തേക്ക് തിന്നാൻ വരിയിട്ട് അവ എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നല്ലോ.
1: കെ ആർ ടോണി സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇനി സി എസ് ചന്ദ്രിക കഥ വായിക്കുന്നു, ആ പുളിമരം.
2: അവിടെ വലിയൊരു പുളിമരമുണ്ടായിരുന്നു. മല്ലിക വിരൽ ചൂണ്ടിയ ഇടത്തേക്ക് ജനലഴികളിൽ കൂടി ഞാൻ നോക്കി. ഞങ്ങൾ നന്ദയുടെ മുറിയിലിരുന്ന് കുറച്ചുനേരമായി കുഞ്ഞു കുഞ്ഞു സന്തോഷ വർത്തമാനങ്ങൾ പറയുകയായിരുന്നു. പുളിമരത്തെക്കുറിച്ച് പറഞ്ഞതും മല്ലികയുടെ മുഖത്ത് കുമ്പാരമേഘങ്ങൾ നിറഞ്ഞു കവിയുന്നത് കണ്ട് ഞാൻ നന്ദയെയും മാളുവിനെയും നോക്കി. രണ്ടുപേരും കിടക്കയിൽ കുനിഞ്ഞിരുന്നും ചാരിയിരുന്നും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലുമാണ്. എങ്കിലും മുറിയിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറിയത് അവർ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെയും മല്ലികയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയതിനു ശേഷം മാളു വീണ്ടും ലാപ്ടോപ്പിലേക്ക് കുനിഞ്ഞെങ്കിലും കാതുകൾ മല്ലിക പറയാൻ പോകുന്ന കഥ കേൾക്കാൻ കൂർപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നന്ദയുടെ മുക്കാൽ ഭാഗവും ഇപ്പോഴും മെറൂൺ നിറത്തിലുള്ള തൂവൽ ബ്ലാങ്കറ്റിനുള്ളിലാണ്. നേരം വെളുത്ത് 10 മണിയായിട്ടും രണ്ടുപേരും എഴുന്നേറ്റ് വരാൻ വൈകുന്നതിനാൽ ബ്ലൂ ടീയുമായി വാതിലിൽ മുട്ടി വിളിച്ച് ഈ മുറിയിലെത്തിയതാണ് ഞങ്ങൾ. നന്ദയുടെ മുറി നല്ല ഭംഗിയുണ്ടല്ലേ, മാളുവിൻ്റെ അഭിപ്രായം അറിയാൻ ഞാൻ ചോദിച്ചതാണ്. സൗന്ദര്യ ആരാധികയായ മാളുവിന് നന്ദയുടെ മുറിയുടെ ചുവരുകളുടെ നിറം മാത്രമല്ല ഇന്റീരിയർ ഡിസൈൻ മൊത്തമായും കിടക്കയുടെ പതുപതുപ്പ് പ്രത്യേകമായും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞതിൻ്റെ സർവ്വഭാവങ്ങളും തൽക്ഷണം മുഖത്ത് വിരിഞ്ഞു. മല്ലികയുടെ ഈ പുതിയ വീട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ചെറിയ വീടാണിത്. ഇതേ കാമ്പൗണ്ടിൽ തന്നെ താഴ്ന്ന ഭാഗത്തുള്ള പഴയ തറവാട്ട് വീട്ടിൽ ഇതിനു മുമ്പ് 2 തവണ ഞങ്ങൾ വന്ന് താമസിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയൊരു പെൺകുട്ടിയും അവളുടെ 2 മക്കളും അമ്മയുമാണ് അവിടെ താമസിക്കുന്നതെന്ന് മല്ലിക ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവരുടെ പ്രതിസന്ധികൾ മല്ലികയ്ക്ക് നന്നായി മനസ്സിലാവും. വലിയ വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ അനിയന്ത്രിതമായ മദ്യാസക്തിക്ക് മുമ്പിൽ പാടെ തകർന്നുപോയ വിവാഹ ജീവിതത്തിൽ നിന്ന് മോചനം നേടി വന്ന മല്ലികയ്ക്കും സ്വന്തം വിദ്യാഭ്യാസമാണ് നന്ദയെ വളർത്താൻ തുണയായി തീർന്നത്. സത്യത്തിൽ നന്ദയുടെ മുറിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ മാളുവിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നതെന്ന് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. ഈ നഗരത്തിൽ വരുമ്പോഴൊക്കെ എനിക്ക് താമസിക്കാനായി എൻ്റെ എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വീടുകൾ ഇവിടെയുണ്ട്. എന്നിട്ടും മാളു എൻ്റെ കൂടെ വരുമ്പോഴൊക്കെ മാളുവിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. തീർച്ചയായും ഇത് വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. ഇത്തവണ മാളു നന്ദയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എനിക്കും മാളുവിൻ്റെ ആവശ്യങ്ങൾക്കായി ബാങ്കിൽ പോകണം, മാളു നേരത്തെ പഠിച്ച സ്കൂളിൽ പോകണം തുടങ്ങി മുൻപ് പലപ്പോഴായി നീട്ടിവെച്ച ചില കാര്യങ്ങൾ അത്യാവശ്യമായി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ സ്വന്തം നാട് ഇതല്ലെങ്കിലും മാളുവിൻ്റെ ജന്മസ്ഥലം ഈ നഗരമാണ്. 3ാം ക്ലാസ് വരെ മാളുവും നന്ദയും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. എൻ്റെ ജോലിയുടെ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി ഞാൻ പോയ സ്ഥലങ്ങളിലെ സ്കൂളുകളിലേക്ക് പലപ്പോഴായി മാളു പറിച്ചു നടപ്പെട്ടുവെങ്കിലും സ്വന്തമായി ഫോണും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമൊക്കെ കയ്യിൽ കിട്ടിയതോടെ മാളുവും നന്ദയും പരസ്പരം തേടിപ്പിടിച്ച് ഒരുമിച്ച് തന്നെ വളർന്നു വലുതായി. ഇപ്പോൾ രണ്ടുപേരും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നു. മാളു ഉപരിപഠനത്തിനായി അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് പോകും മുമ്പ് നന്ദയുടെ കൂടെ 2 ദിവസം നിൽക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ധൃതിയിൽ കൽക്കട്ട കെട്ടെടുത്ത് ട്രെയിനിൽ ഇങ്ങ് കയറിപ്പോകുന്നത്. മല്ലിക ഞങ്ങളുടെ വരവ് കാത്തു കാത്തിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ചെന്നൈയിൽ നിന്ന് അനിയത്തിയും ഭർത്താവും മക്കളും പിന്നെ അനിയനും മാത്രമാണ് മല്ലികയുടെ വീട്ടിലെത്തുന്നവർ. വേറെ അതിഥികൾ ആരും ഈ വീട്ടിലേക്ക് വരാനില്ലെന്ന് പറഞ്ഞ് മല്ലിക ഇന്നലെ രാത്രി 1 കിലോ ചെമ്മീനാണ് പൊരിച്ചു വെച്ചിരുന്നത്. ഇന്നത്തെ മെനുവെല്ലാം മാളുവിൻ്റെ ഇഷ്ടങ്ങൾ നോക്കി ഉണ്ടാക്കുന്നു. മല്ലികയ്ക്ക് മാളുവിന് വലിയ സ്നേഹമാണ്. അവൾക്ക് തിരിച്ചും അങ്ങനെയാണ്. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് അമ്മ എന്ന് ഇവിടെ വന്നെത്തിയ സമയം മുതൽ 2-3 പ്രാവശ്യം മാളു എന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആരെയും ഫോണിൽ പോലും വിളിക്കാതെ മല്ലികയോടൊപ്പം ഇരിക്കാനും വർത്തമാനം കേൾക്കാനുള്ളതുമാണ് ഈ 2 ദിവസങ്ങളെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ നേരെ അടുക്കളയിൽ കയറി ഇഞ്ചി ചതച്ചിട്ട പാൽച്ചായ ഉണ്ടാക്കി ഒരു കപ്പ് ചായ മല്ലികയ്ക്ക് കൊണ്ടുകൊടുത്തപ്പോൾ എത്ര നാളായി ഇങ്ങനെ ആരെങ്കിലും എനിക്ക് ഒരു ചായ ഉണ്ടാക്കി തന്നിട്ടെന്ന് പറഞ്ഞ് കണ്ണുപിടഞ്ഞ് ചായക്കപ്പ് വാങ്ങി മുന്നിൽ നിന്നൊരു നിൽപ്പുണ്ട്. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഞാനാണ് എപ്പോഴും എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. മല്ലിക ചായ ചൂടോടെ ആസ്വദിച്ചു കുടിക്കുന്നത് നോക്കിയിരിക്കെയാണ് എനിക്ക് മല്ലികയോട് സഹോദര തുല്യമായ ആ സ്നേഹം തോന്നി തുടങ്ങിയത്. ആ പുളിമരത്തിന് നല്ല പ്രായമുണ്ടായിരുന്നു, മല്ലിക പുളിമരത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആ പുളിമരം ഇവിടെയുണ്ട്. അതിൽ

പുളിയുണ്ടാവുന്നതിന് കയ്യും കണക്കുമില്ലായിരുന്നു. ഭൂമി ഭാഗം വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഈ സ്ഥലത്തുള്ള മരങ്ങളൊന്നും വെട്ടരുതെന്നാണ് ആദ്യം അച്ഛൻ എന്നോട് പറഞ്ഞത്. ആ മാവ് അച്ഛൻ നട്ടതാണ്. അതിലുണ്ടാവുന്ന മാമ്പഴത്തിനൊരു പ്രത്യേക മധുരമാണ്. പുളിമരം നട്ടത് ആരാണെന്ന് എനിക്കറിയില്ല. മാവിനെ ഒഴിവാക്കി പണിത ചുമർഭാഗത്തുള്ള ജനാലയുടെ ഡിസൈൻ പ്രത്യേകം കരുതലോടെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ജംഗ്ഷനടുത്ത് മെയിൻ റോഡ് സൈഡിൽ സ്ഥലം വാങ്ങി പുതിയതായി പണിത വീട്ടിലായിരുന്നു എല്ലാവർക്കും ഒപ്പം ഞാനും മോളും താമസിച്ചിരുന്നത്. ഇവിടുത്തെ തറവാട്ട് വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയത് അച്ഛനും അമ്മയും പോയി ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം ജോലിക്ക് പോകലും മോളുടെ പഠിത്തവും ഒക്കെയായി എനിക്ക് ഒന്നിനും സമയമുണ്ടായിരുന്നില്ല. പുളിമരത്തിൽ നിന്ന് ഇലകൾ മുറ്റത്തേക്ക് വീഴുന്നു എന്ന് പറഞ്ഞ് നേരെ കാണുന്ന ആ വീട്ടുകാർ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ് മതിലിനപ്പുറത്ത് നിന്ന് ഉച്ചത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ പുളിമരം ഉടനെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. പുളിമരം വെട്ടുകയോ? ഇലകൾ വീഴുന്നത് പുതിയ കാര്യമാണോ? എത്രയോ വർഷങ്ങളായി പുളിമരത്തിൽ നിന്ന് ഇലകൾ കൊഴിയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി മാറി മാറി കല്ലെടുത്തെറിയുന്നത് പോലെയാണ് മൂർച്ചയുള്ള വാക്കുകൾ മതിലിനപ്പുറത്ത് നിന്ന് എനിക്ക് നേരെ വിളിച്ചു പറയുന്നത്. സത്യത്തിൽ അവരുടെ അതിരിൽ നിൽക്കുന്ന തേക്ക് മരങ്ങളിലെ ഉണങ്ങിയ ഇലകൾ മതിലിന് പുറത്തേക്ക് വീഴുന്നുണ്ടെന്ന് അവർക്ക് അറിയാവുന്നതല്ലേ. ഞാനത് പറഞ്ഞ് വഴക്ക് പെരുപ്പിച്ചില്ല. പിന്നെയും ഒരു ദിവസം രാവിലെ അവരുണ്ടാക്കിയ വഴക്കിന്റെ മൂർധന്യത്തിലേക്ക് നേരെ ഇറങ്ങിച്ചെന്ന് പുളിമരം മുറിക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. വേണമെങ്കിൽ ചില്ലകൾ വെട്ടാം, എങ്കിലിനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ആ പുളിമരത്തിലേക്ക് നോക്കി അലറിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടാണ് അന്ന് ഞാൻ നേരം വൈകി ജോലിക്ക് പോയത്. അതിനുശേഷം അവർ വഴക്കുണ്ടാക്കിയില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്നൊരു ഞായറാഴ്ച പൂച്ചെടികൾക്ക് നനയ്ക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് പുളിമരം ആകെ ഉണങ്ങിയതുപോലെ നിൽക്കുന്നു. മനസ്സ് പിടഞ്ഞു. നനയ്ക്കുന്നത് നിർത്തി അനിയനെ ഫോണിൽ വിളിച്ച് പുളിമരം ഉണങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് ചൂടുകൊണ്ടാവുമെന്നും മഴ പെയ്യുമ്പോൾ തളിർത്തു വരുമെന്നും അവൻ എന്നെ സമാധാനിപ്പിച്ചു. ആ പ്രതീക്ഷയിൽ എല്ലാ ദിവസവും ഞാൻ പുളിമരത്തിലേക്ക് നോക്കി. പക്ഷേ അത് ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ അനിയൻ സ്ഥിരീകരിച്ചു. പുളിമരം മറിഞ്ഞു വീണ് അപകടമുണ്ടാവാതിരിക്കാൻ അനിയൻ തന്നെ വിളിച്ചു വരുത്തിയ മരം വെട്ടുകാർ ഉണങ്ങിയ മരത്തെ കഷ്ണങ്ങളായി മുറിച്ചിട്ടു. പുളിമരത്തിന്റെ കിടപ്പ് കണ്ട് എനിക്ക് ഉറക്കം പോയ ദിവസങ്ങളായിരുന്നു അത്. മനുഷ്യർക്ക് മറ്റാരോടും സ്നേഹവും കരുതലും ഇല്ലാതാവുമ്പോഴാണോ മരങ്ങളോട് ഇത്തരത്തിലുള്ള ദുഷ്ടത കാണിക്കുന്നത്? മാളുവിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ പൂർണ്ണമായും മല്ലികയിലാണെന്ന് ഞാൻ കണ്ടു. എന്തൊരു മഴയാണിത് എന്ന് ഞാൻ അതിനിടയിൽ പുറത്തേക്ക് നോക്കി. മഴയുടെ ശബ്ദം അകത്തേക്ക് ഇരച്ചു കയറി കഴിഞ്ഞു. മുൻപൊക്കെ മഴ പെയ്യുമ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നാറുണ്ടായിരുന്ന സന്തോഷം തീർത്തും പോയിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ അതിതീവ്ര മഴ ഇവിടെയൊക്കെയാണാവോ ഇപ്പോൾ കൊടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന വലിയൊരു ആധി എന്റെ തലയ്ക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. സമയത്തിന് തിരിച്ചു പോവാൻ പറ്റണേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മല്ലികയുടെ പുളിമരത്തിന്റെ നഷ്ടത്തിലേക്ക് പതിയെ തിരിച്ചു വന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കെ ആരോ പറയുന്നത് ഞാൻ കേട്ടു, പുളിമരത്തോട് സമ്മതം വാങ്ങിയിട്ടാണോ അതിനെ മുറിച്ചു കളഞ്ഞത്? ഇനി അതേ സ്ഥലത്ത് വേഗം ഒരു പുളിമരത്തൈ നടണം, അല്ലെങ്കിൽ ആ ഭൂമിയിൽ താമസിക്കാൻ എനിക്ക് സ്വാസ്ഥ്യമുണ്ടാവില്ല. ഞാൻ പേടിയോടെ കണ്ണു തുറന്ന് കോവിലിനുള്ളിലേക്ക് നോക്കി. മനസ്സുരുകി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഇന്ന് തന്നെ ഞാനൊരു പുളിമരത്തൈ നടാം. എന്റെ ശബ്ദം ഞാൻ തന്നെ തിരിച്ചു കേട്ടു. മല്ലിക അന്ന് നട്ട പുളിമരത്തെ കാണാൻ ഞാനും മാളവും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴയ്ക്ക് കീഴടങ്ങി തണുത്ത് വിറച്ചു നിൽക്കുന്ന കുഞ്ഞു പുളിമരത്തിന്റെ ശാഖകളിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ഞാൻ സ്വയം എന്നോണം പറഞ്ഞു, ആ പുളിമരത്തെ അവർ ഉണക്കിക്കളഞ്ഞതാവും അല്ലേ? മരം മുറിക്കാൻ വന്നവരും അങ്ങനെയാണ് പറഞ്ഞത്. എന്തോ മരുന്ന് കുത്തിവെച്ച് ഉണക്കിയതാണ്. സമയമെടുത്താണ് കാതൽ മുഴുവനും കരിഞ്ഞു പോയത്. പുളിമരത്തിന്റെ കഥ കേട്ട് വിഷമിച്ച മാളു ലാപ്ടോപ്പിലേക്ക് തലകുനിച്ചിരുന്നു. തൊട്ട് വലതുവശത്തുള്ള മതിലിനിപ്പുറത്തെ മൂന്ന് വീട്ടുകാർ കാരണമാണ് സത്യത്തിൽ ഞാൻ ഇവിടെ ഈ വീട് പണിതത്. അപ്പുറത്തുള്ള വീടുകളിലെയും മുഴുവൻ വേസ്റ്റും അവർ മതിലിന് മുകളിലൂടെ എന്നും ഈ പറമ്പിലേക്ക് വലിച്ചെറിയുമായിരുന്നു. പ്ലാസ്റ്റിക്കും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും പറമ്പിൽ കൊന്നുകൂടുമ്പോൾ മാസത്തിൽ രണ്ട് തവണയാണ് കൂലിക്ക് ആളെ വെച്ച് ഞാൻ അത് മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. എത്രയെന്ന് വെച്ചാൽ വേസ്റ്റ് കത്തിക്കുക, വല്ല രോഗവും വരുമെന്ന് പേടിച്ച് ഒടുക്കം ഞാൻ അനിയനെ വിളിച്ചു വരുത്തി. മതിലിന് മുകളിലൂടെ അവർ മാലിന്യം എറിയാതിരിക്കാനായി മതിലിൽ നിന്ന് കുറേ ഉയരത്തിൽ തറയിൽ നിന്ന് തന്നെ കമ്പി കെട്ടി ഉയർത്തി. ആ വശത്തുള്ള മതിലിന്റെ അതേ നീളത്തിൽ പച്ച നെറ്റ് വരിഞ്ഞു കെട്ടിയുയർത്തിയിരിക്കുന്നത് കണ്ടോ? കുറേ രൂപ ചിലവായി. കെട്ടിയതിന്റെ തൊട്ടടുത്ത ദിവസം മൂന്ന് വീട്ടുകാരും ചേർന്ന് നെറ്റ് പൊളിച്ച് വീണ്ടും വേസ്റ്റ് എറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എന്നെ നിയന്ത്രിക്കാനായില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്ന് അനിയനോട് പറയുകയും അവനെ കുട്ടി സ്റ്റേഷനിൽ പോയി വിശദമായി പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു. പോലീസ് ഓഫീസർ പിറ്റേന്ന് നേരിട്ടെത്തി നോക്കാമെന്ന് പറയുകയും പറഞ്ഞതുപോലെ തന്നെ പിറ്റേന്ന് വന്ന് കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പുറത്തെ മൂന്ന് വീട്ടുകാരും ഇപ്പുറത്തേക്ക് ഇനി വേസ്റ്റ് ഇടരുതെന്നും ഞാൻ ഇവിടെ വീട് വെക്കാൻ പോവുകയാണെന്നും ആ പച്ചവല വീണ്ടും ഉയർത്തിക്കെട്ടണമെന്നുമുള്ള എന്റെ ആവശ്യങ്ങൾ ഞാൻ പോലീസിനോട് പറഞ്ഞു. ആവശ്യം ന്യായമാണെന്ന് പോലീസ് മൂന്ന് വീട്ടുകാരോടും പറഞ്ഞ് സ്ഥാപിച്ചു. ഇത്ര ഉയരത്തിൽ വല കൊണ്ട് മറച്ചു കെട്ടിയാൽ അവർക്ക് കാറ്റ് കിട്ടില്ലെന്ന് തർക്കിച്ച് മൂന്ന് വീട്ടുകാരും എന്റെ ആവശ്യത്തെ എതിർത്തപ്പോൾ മറ്റ് മൂന്ന് വശങ്ങളിൽ നിന്നുമുള്ള കാറ്റ് ധാരാളം മതിയാകുമെന്ന് പോലീസ് ഓഫീസർ അവരോട് പറഞ്ഞു. ആരെങ്കിലും മരിച്ചാൽ ശവം എടുത്തുകൊണ്ട് പോകാൻ വലിയ തടസ്സമാകുമെന്നും അതുകൊണ്ട് വല അഴിക്കണമെന്നും അവർ മറ്റൊരു കാരണം ഉന്നയിച്ചു. എന്നും ആരും മരിക്കില്ലല്ലോ എന്നും
മരണമുണ്ടാകുമ്പോൾ ശവം എടുത്തുകൊണ്ട് പോകാനായി വല അഴിച്ചു.

0: ിൽ പോലീസ് ഉറപ്പു പറഞ്ഞപ്പോൾ ഞാനും അനീനും അതങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇനി മാലിന്യം എറിയാനായി വല അഴിച്ചു മാറ്റിയാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയൊന്നും ഉണ്ടാകില്ലെന്ന് അവർക്ക് താക്കീത് നൽകി. പോലീസ് പോയതിനു ശേഷമാണ് അവർ മാലിന്യമെറിയൽ നിർത്തിയത്. ഞാൻ ലോൺ എടുത്ത് വേഗം തന്നെ ഇവിടെ വീടുപണി തുടങ്ങുകയും ചെയ്തു. മല്ലിക പറഞ്ഞു നിർത്തിയതും മൂന്നാമത്തെ അതിർത്തിയുടെ കഥ കേൾക്കാൻ എനിക്ക് ശരിക്കും പേടിയായി. എന്നിട്ടും ഭൂമിയുടെ അതിർത്തികളിൽ അരങ്ങേറുന്ന കയ്യേറ്റങ്ങളുടെ, യുദ്ധങ്ങളുടെ മറ്റൊരു കഥ കൂടി കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അല്ലെങ്കിൽ മല്ലിക ഇനി ഇതൊക്കെ ആരോട് പറയും? ഭാഗ്യത്തിന് ആ മാവ് ചാഞ്ഞു നിൽക്കുന്ന പറമ്പും അതിലുള്ള വീടും അനിയത്തിയുടെയാണ്. വീട് അനിയത്തിക്ക് അച്ഛൻ തന്നെ പണിതു കൊടുത്തതാണ്. അവിടെയും സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള ഒരു കുടുംബം ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. പക്ഷേ താഴെ തറവാട് വീട്ടിൻ്റെ അതിര് പങ്കിടുന്ന മതിലിനപ്പുറത്തുള്ള വീട്ടുകാർ ഇപ്പോൾ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ നേരത്തെയുള്ള വീടിനോട് ചേർന്ന് ഒരു ബെഡ്റൂം അടങ്ങുന്ന വലിയൊരു ചായ്പ് പുതുതായി പണിതു കഴിഞ്ഞു. ആ ബെഡ്റൂമിൻ്റെ ഒരു ചുമര് നമ്മുടെ മതിലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നിയമപരമായി തെറ്റാണത്. അവരുടെ ബെഡ്റൂമിൻ്റെ ചുമരാക്കി മാറ്റിയ മതിലിൽ അകത്തു നിന്ന് ഒരു ദ്വാരമോ മറ്റോ ഉണ്ടാക്കി ഇങ്ങോട്ടൊരു CCTV ക്യാമറ വെച്ചാൽ പോലും നമ്മളറിയില്ല. നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഞാൻ കോർപ്പറേഷനിൽ പോയി പരാതി കൊടുത്തത് അതുകൊണ്ടാണ്. ഹിയറിംഗ് കഴിഞ്ഞു. നിയമത്തിൻ്റെ പക്ഷത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അവർ മതിലോട് കൂടി ചേർത്ത് പുതുതായി പണിത ചായ്പ് പൊളിക്കേണ്ടി വരുമെന്നാണ് ഹിയറിങ്ങിനൊടുവിൽ സെക്രട്ടറി എന്നോട് പറഞ്ഞത്. ഹിയറിങ്ങിന് ശേഷം പലരെക്കൊണ്ടും എൻ്റെ മേൽ സ്വാധീനം ചെലുത്താനും ഭീഷണിപ്പെടുത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ കഴിഞ്ഞ ദിവസം എന്നോട് ഫോണിൽ സംസാരിച്ചത് ദേഷ്യപ്പെട്ടിട്ടാണ്. ഞാൻ ഒരു ഇഞ്ച് പുറകോട്ടില്ലെന്ന് വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ഭാഗ്യത്തിന് നിരഞ്ജന എൻ്റെ കൂടെയുണ്ട്. നന്ദയും മാളവും പോലെയാണ് നന്ദയും നിരഞ്ജനയുടെ മകൾ നിലാശയും തമ്മിലുള്ള കൂട്ടും സ്നേഹവും. കോർപ്പറേഷനിൽ ഹിയറിങ്ങിന് വിളിച്ച ദിവസം എന്നോട് ധൈര്യമായി പോയി വരാൻ പറഞ്ഞത് നിരഞ്ജനയാണ്. ഒറ്റയിരിപ്പിൽ മൂന്ന് അതിർത്തി കഥകൾ പറഞ്ഞു തീർത്ത ക്ഷീണത്തോടെ മല്ലിക മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഞാനിന്ന് ശ്വാസം നേരെ വിട്ടത് നിരഞ്ജനൊപ്പമുണ്ടെന്ന് കേട്ടപ്പോഴാണ്. മല്ലികയ്ക്കൊരു ആവശ്യം വന്നാൽ എപ്പോൾ വിളിച്ചാലും നിരഞ്ജൻ അടുത്ത് തന്നെയുണ്ട്. നിരഞ്ജന എൻ്റെയും സുഹൃത്താണ്, സീനിയറായ മാധ്യമപ്രവർത്തകയാണ്. മല്ലികയുടെ ഉള്ളിലെ കാതലിൻ്റെ ബലം എന്നെ സന്തോഷിപ്പിച്ചു. മാളു US പോയാലും 5-6 മണിക്കൂർ ട്രെയിൻ യാത്രാ ദൂരത്ത് ഞാനും ഉണ്ട് കേട്ടോ. ഒന്ന് വിളിച്ചാൽ മതി, ഞാനിങ്ങ് എത്തിക്കോളും. മല്ലികയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഇളം പുഞ്ചിരി പടർന്നു. മാളുവിന് പുറകെ നന്ദയും നിലാശയും പഠിക്കാനായി പറന്നു പോകും. നന്ദ എപ്പോഴും പറയുന്നത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുമെന്നാണ്. ജോലിയൊക്കെയായി ഞാൻ സെറ്റിൽ ചെയ്താൽ അമ്മയെയും കൊണ്ടുപോകും, നന്ദ ഫോണിൽ നിന്ന് മുഖമുയർത്തി എന്നോട് പറഞ്ഞു. മാളു നന്ദയെ ഇരുകൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ 4 പേരും പെട്ടെന്ന് സന്തോഷമുള്ളവരായി. എങ്കിലും മഴയുടെ തീവ്രത തുടരുകയാണ്. മഴയുടെ നിലയ്ക്കാത്ത ഇരമ്പത്തിൽ പെരുത്തുവന്ന ഉത്കണ്ഠ അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഈ മഴ തോരുമ്പോൾ കുഞ്ഞു പുളിമരത്തിനരികിൽ പോയി അതിൻ്റെ ഓരോ ഇലയും കാണണമെന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. മല്ലികയും എനിക്കൊപ്പം എഴുന്നേറ്റ് നന്ദയും മാളവും കുടിക്കാൻ മറന്നുപോയ ബ്ലൂ ടീ പകർന്ന സ്ഫടിക കപ്പുകൾ മേശപ്പുറത്ത് നിന്നെടുത്ത് കുട്ടികൾക്ക് നേരെ നീട്ടി.
1: ആ പുളിമരം, CS ചന്ദ്രികയുടെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി PK ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
2: ഒന്നിലേറെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയും അവയിലെല്ലാം സ്വന്തമായ മുദ്ര അവശേഷിപ്പിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് PK ബാലകൃഷ്ണൻ. വിവിധ വിഷയങ്ങളിൽ താൽപ്പര്യവും അറിവും പ്രവർത്തനശേഷിയും ഉണ്ടായിരിക്കുക എന്നത് നവോത്ഥാനത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ടു വളർന്ന കഴിഞ്ഞ തലമുറയിലെ പലരുടെയും സ്വഭാവമായിരുന്നു. ഏതെങ്കിലും മേഖലയിൽ ഏറെ പുസ്തകങ്ങൾ എഴുതുക എന്നതായിരുന്നില്ല ബാലകൃഷ്ണന്റെ രീതി. മറിച്ച് താൻ പണിയെടുക്കുന്ന വിഷയമേഖലയെ പഴയതുപോലെ വിടാൻ അനുവദിക്കാത്ത തരത്തിൽ പുതിയ പ്രശ്നങ്ങൾ കൊണ്ട് പുതുക്കുന്ന 1-2 ഗ്രന്ഥങ്ങൾ രചിക്കുക എന്നതാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾ എണ്ണത്തിൽ അത്രയധികം ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. നാരായണഗുരു, ചന്തുമേനോൻ ഒരു പഠനം, നോവൽ സിദ്ധയും സാധനയും, രണ്ടാമൂഴം, ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്നീ കൃതികൾ ഒരു പുതിയ വിഷയമേഖലയോ ചർച്ചാ മണ്ഡലമോ തുറക്കുന്ന കൃതികളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഇതര ലേഖനങ്ങളിൽ പലതിനും ആ സ്വഭാവമുണ്ടെങ്കിലും പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ടത് ഈ കൃതികൾ തന്നെ. വ്യത്യസ്ത ജനുസുകളിൽപ്പെട്ട ഇവ ഓരോന്നിനെപ്പറ്റിയും ഹ്രസ്വമായ ഒരു സംഭാഷണത്തിൽ പ്രതിപാദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന സ്വഭാവമുള്ള കൃതികൾ അല്പമൊന്ന് അടുത്തു നിന്ന് നോക്കി ആ വിമർശനങ്ങളുടെ മൗലികത അന്വേഷിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. സാഹിത്യരചയിതാവിൻ്റെ വ്യക്തിത്വത്തിനും വ്യക്തിസ്വഭാവത്തിനും സവിശേഷമായ ഊന്നൽ നൽകുന്ന സാഹിത്യ വീക്ഷണമാണ് തൻ്റെ വിമർശനങ്ങളിലൂടെ ബാലകൃഷ്ണൻ രൂപപ്പെടുത്തിയത്. സാഹിത്യവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉപരിപ്ലവമെന്നോ യാന്ത്രികമെന്നു തന്നെയോ പറയാവുന്ന വീക്ഷണം പ്രചരിപ്പിക്കുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചിരുന്ന പുരോഗമന സാഹിത്യ സമീപനങ്ങളോടുള്ള വിമർശനം ഈ വീക്ഷണത്തിൽ പ്രബലമാണ്. പ്രതിഭ അഥവാ ജീനിയസാണ് കലാസൃഷ്ടിയുടെ ഉറവിടമെന്നതിൽ ബാലകൃഷ്ണന് ഒട്ടും സംശയമില്ല. ഇക്കാര്യം ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെല്ലാം.

തന്നെ. ചന്തുമേനോൻ ഒരു പഠനം എന്ന ആദ്യ വിമർശന ഗ്രന്ഥത്തിന്റെ പ്രസ്താവനയിലുള്ള ഒന്ന് രണ്ടു വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളുടെ ഒരു പ്രധാന വശം വെളിപ്പെടുത്തുന്നതുകൊണ്ട് ഇവിടെ ഉദ്ധരിക്കാം. ചന്തുമേനോന്റെ സാഹിത്യപരമായ വലുപ്പമല്ല തുടക്കത്തിൽ എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. സ്വന്തം സാഹിത്യത്തെക്കാൾ വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. സവിശേഷമായ ആ വ്യക്തിത്വത്തെ വെളിവാക്കുന്ന ഉപാധി എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ സാഹിത്യവുമായി എനിക്കുള്ള സമ്പർക്കം. കേരളത്തിലെ സാമൂഹിക സ്ഥിതിയോട് സംവാദാത്മക ബന്ധം പുലർത്തി വായിക്കേണ്ടതാണ് ചന്തുമേനോന്റെ സാഹിത്യമെന്നും അദ്ദേഹം പറയുന്നു. സാഹിത്യവും സമൂഹവും തമ്മിൽ സങ്കീർണമായ സംവാദ ബന്ധമുണ്ടെന്ന് പി കെ ബാലകൃഷ്ണൻ മനസ്സിലാക്കുന്നുവെന്നാണ് ഇതിനർത്ഥം. തകഴിയുടെ കയറിലേക്കൊരു നടപ്പാത എന്ന പേരിൽ പിൽക്കാലത്തെഴുതിയ ലേഖനം ഈ വസ്തുതയുടെ മൂർത്തോദാഹരണമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യപാദം കഴിയുന്നതുവരെ കേരളത്തിൽ ജീവിച്ചിരുന്ന ജാതികളിലും ഉപജാതികളിലും പെട്ട മനുഷ്യരുടെ ജീവിതം എന്തായിരുന്നുവെന്ന് മറ്റൊരു നോവലിൽ നിന്നും മനസ്സിലാവുകയില്ലെന്നതാണ് കയറിന്റെ സവിശേഷതയായി ബാലകൃഷ്ണൻ കാണുന്നത്. സാമൂഹികാംശത്തിന് കലയിൽ സ്ഥാനമില്ലെന്നല്ല, കലയിൽ അത് പ്രവർത്തിക്കുന്നത് കലയുടെ സ്വച്ഛന്ദ വൃത്തിയുടെ ഭാഗമായാണെന്നാണ് ബാലകൃഷ്ണന്റെ വീക്ഷണം. ചന്തുമേനോൻ പഠനത്തിൽ തന്നെ എന്താണ് നോവൽ എന്നൊരധ്യായത്തിലൂടെ നോവലിന്റെ മൌലിക തത്വങ്ങൾ ബാലകൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട്. നിദ്രാസഞ്ചാരങ്ങളിൽ നല്ല നോവലും മഹത്തായ നോവലും എന്നൊരു പഠനവും കാണാം. നോവലെന്ന ജനുസിൽ സവിശേഷ താല്പര്യമുള്ള അദ്ദേഹം മഹത്തായ നോവലുകളെക്കുറിച്ച് പഠിച്ചെഴുതിയ ഗ്രന്ഥമാണ് നോവൽ സിദ്ധിയും സാധനയും. ബാലകൃഷ്ണന്റെ നിരൂപണ രീതിയുടെ ചില സവിശേഷതകൾ ഈ പുസ്തകം മുതൽ ദൃശ്യമാണ്. ഈ പുസ്തകത്തിൽ താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യ നികേതനം, ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ, ദസ്തയേവ്സ്കിയുടെ കരമസോവ് സഹോദരന്മാർ എന്നിവയാണ് പഠനത്തിനെടുക്കുന്നത്. പുസ്തകത്തിന്റെ പകുതിയിലേറെ ദസ്തയേവ്സ്കിയെക്കുറിച്ചും കരമസോവിനെക്കുറിച്ചുമുള്ള പഠനത്തിനാണ് വിനിയോഗിക്കുന്നതെന്നതിൽ അത്ഭുതമില്ല. അതാത് എഴുത്തുകാരുടെ വ്യക്തിസ്വഭാവം വിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ നോവൽ പഠനങ്ങളും. പാരമ്പര്യത്തിന്റെ കാവൽക്കാരനായ ഒരു വൈദ്യന്റെ ജീവിതം നാടിന്റെ വൈകാരിക ജീവിതത്തിന്റെ ആകത്തുകയായി മാറുന്നതും വലിപ്പമുള്ള ആ ഒറ്റ ജീവിതത്തിന്റെ ചിത്രീകരണത്തിലൂടെ ആ പ്രദേശത്തിന്റെയും അവിടുത്തെ മനുഷ്യരുടെയും സങ്കീർണ ജീവിതത്തിന്റെ ചിത്രം അനാവൃതമാകുന്നതുമായ അനുഭവമാണ് ആരോഗ്യ നികേതനത്തിൽ നിന്ന് കിട്ടുന്നത്. അതാകട്ടെ ജീവിതത്തെപ്പറ്റിയുള്ള വലിയ ചോദ്യങ്ങൾ നമ്മിൽ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മഹത്തായ ഒരു വ്യക്തി ജീവിതം മുതൽ ജീവിതത്തിന്റെ ആത്യന്തിക സമസ്യകൾ വരെ അനുഭവവേദ്യമാക്കുന്നതുകൊണ്ടാണ് അത് മഹത്തായ നോവലാകുന്നതെന്ന് ബാലകൃഷ്ണൻ സ്ഥാപിക്കുന്നു. ബ്രഹ്മരക്ഷസ് എന്ന് താൻ വിശേഷിപ്പിക്കുന്ന ദസ്തയേവ്സ്കിയുടെ പ്രതിഭയുടെ സ്വഭാവങ്ങൾ ബാലകൃഷ്ണൻ പല സന്ദർഭങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി മതാത്മക പ്രതിഭയാണ് ദസ്തയേവ്സ്കിയെന്നും കുറ്റകൃത്യങ്ങളിലും കൊലപാതകങ്ങളിലുമാണ് അത് സാക്ഷാത്കാര മുഹൂർത്തം കണ്ടെത്തിയതെന്നുമുള്ള ബാലകൃഷ്ണന്റെ നിരീക്ഷണം സൂക്ഷ്മമാണ്. നോക്കുക, കൊടും പാതകത്തിന്റെയും പാതക ആസക്തിയുടെയും കാട്ടുകുതിരയിൽ കയറി കടിഞ്ഞാണില്ലാത്ത ഭ്രാന്തയാത്രകൾ ചെയ്ത് പ്രപഞ്ചരഹസ്യങ്ങൾ നക്ഷത്രങ്ങൾ പോലെ നിന്നു തിളങ്ങുന്ന ശൂന്യാകാശ മണ്ഡലത്തിൽ ചെന്ന് നിസ്സഹായമായ സ്വന്തം അലർച്ചകളും രോദനങ്ങളും ഭൂമണ്ഡലത്തിൽ പ്രതിധ്വനിപ്പിക്കാൻ ഉയർക്കൊണ്ട പ്രതിഭയാണ് ഡോസ്റ്റോയേവ്സ്കിയുടേത്. പാതകത്തിന്റെ കാട്ടുകുതിരയെ കണ്ട ആ നിമിഷമാണ് ഡോസ്റ്റോയേവ്സ്കിയുടെ അനർഘ നിമിഷം. താരാശങ്കറിന്റെയും ദസ്തയേവ്സ്കിയുടെയും നോവലുകളുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്നതല്ല ജെയ്ൻ ഓസ്റ്റിന്റെ നോവൽ സ്വഭാവം. പരിമിതമായ അനുഭവവൃത്തം, ഉദ്വേഗജനകതയുടെ കുറവ്, അതിസാധാരണമായ സംഭവങ്ങളുടെ ആവിഷ്കരണം എന്നീ ഘടകങ്ങൾ ആ നോവലുകളുടെ സവിശേഷതകളാണ്. പെട്ടെന്ന് വായനക്കാരെ വലിച്ചടിപ്പിക്കുന്ന ഘടകങ്ങളാണിവയെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവരുടെ നോവലുകൾ എന്നും വായിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. മറ്റ് രണ്ട് നോവലിസ്റ്റുകളോടൊപ്പം ജെയ്ൻ ഓസ്റ്റിനെ തെരഞ്ഞെടുത്തു എന്നത് ബാലകൃഷ്ണന്റെ നോവൽ സങ്കല്പത്തിന്റെ ഔന്നത്യം കാണിച്ചു തരുന്നു. നോവൽ പോലെ തന്നെ ബാലകൃഷ്ണനെ ആകർഷിച്ചിട്ടുള്ള രൂപമാണ് നാടകം. നാടകത്തിന്റെ അതിഥ്യകാസ്ഥാനം ഗ്രീക്ക് ദുരന്ത നാടകങ്ങളാണെന്ന ധാരണ സി ജെ തോമസിനെന്ന പോലെ പി കെ ബാലകൃഷ്ണനും ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ നാടക പഠനങ്ങൾ തെളിയിക്കുന്നു. എഴുത്തച്ഛൻ, കുമാരനാശാൻ എന്നിവരെയാണ് കവിതാ മേഖലയിൽ ബാലകൃഷ്ണൻ മുഖ്യമായി പരിഗണിച്ചിട്ടുള്ളത്. കവിതാ പഠനങ്ങളിൽ പ്രധാനം കാവ്യകല കുമാരനാശാനിലൂടെ എന്ന ഗ്രന്ഥം തന്നെ. കവിതയുടെ മൗലിക തത്വങ്ങൾ കുമാരനാശാന്റെ കവിതകളെ അവലംബിച്ച് പഠിക്കുന്ന രീതിയിലാണ് രചന. ആശാന്റെ നൈസർഗികമായ പ്രതിഭ സാമൂഹിക കാര്യങ്ങളിൽ നിന്നും താൻ ആണ്ടുമുഴുകിയിരുന്ന സമുദായ പ്രവർത്തനത്തിൽ നിന്നും തീർത്തും പരാങ്മുഖമായിരുന്നുവെന്നാണ് ബാലകൃഷ്ണൻ വാദിക്കുന്നത്. ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷുകയും ആശാന്റെ സഹജപ്രതിഭയിൽ നിന്നുള്ള വഴിതെറ്റലായി അദ്ദേഹം കാണുന്നു. മാത്രമല്ല, ചിന്താവിഷ്ടയായ സീതയിലെ സീതയുടെ രാമവിമർശനവും ആ കഥാപാത്രത്തിന് ഒട്ടും ചേർന്നതല്ലെന്ന് വിധിക്കുന്നു. ഇതൊക്കെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള അഭിപ്രായങ്ങളാണ്. സമൂഹവും സൗന്ദര്യമെന്ന മൂല്യവും എന്നൊരു ലേഖനം പി കെ ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കലാസാഹിത്യ സമീപനത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. മനുഷ്യനിലെ സമൂഹഭാവത്തിൽ നിന്നല്ല, വ്യക്തിഭാവത്തിൽ നിന്നാണ് കലയുടെ ജനനമെന്നും വ്യക്തിനിഷ്ഠമായ ഭാവവൈചിത്ര്യങ്ങൾ സൗന്ദര്യമെന്ന മൂല്യവുമായി ഇണചേരുമ്പോഴാണ് കല ജനിക്കുന്നതെന്നും അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ സൗന്ദര്യമൂല്യമാകട്ടെ പ്രയോജന നിരപേക്ഷവുമാണ്. സൗന്ദര്യമെന്ന മൂല്യത്തോടുള്ള ആഭിമുഖ്യം
വ്യക്തിപരമായ കഴിവോ കഴിവുകേടോ ആണ്.

0: കലയെപ്പറ്റിയുള്ള ഈ വീക്ഷണം ആധുനികമാണ്. അത് വിമർശനാതീതമല്ലതാനും. പക്ഷേ ബാലകൃഷ്ണന്റെ കലാസങ്കല്പം അതാണെന്നതിൽ സംശയത്തിന് അവകാശമില്ല. സിദ്ധിയെപ്പറ്റി തികഞ്ഞ ബോധമുള്ള ബാലകൃഷ്ണൻ സാധനയുടെ പ്രാധാന്യം അത്ര തന്നെ തിരിച്ചറിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളെ ഈടുറ്റതാക്കുന്നത്. തന്റെ ധാരണകളെ പ്രതീതിനിഷ്ഠമായി അവതരിപ്പിക്കുകയല്ല, വിശകലനത്തിലൂടെയും പഠനത്തിലൂടെയും സ്ഥാപിക്കുകയാണ് അദ്ദേഹം എന്നതും ശ്രദ്ധാർഹമാണ്.
1: പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ഡോക്ടർ എൻ അജയകുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
4: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ധോണ്ടുദായ് കുൽക്കറിനെ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ആനന്ദ് കുന്തെ സാരംഗി, ശ്രീധർ പഥായെ തബ്ല, ഉദ്ധവ് റാനഡെ ഹാർമോണിയം. കച്ചേരിയിൽ ആദ്യമായി രാഗ് കബീരി ഭൈരവ്, വിലംബിത് അടചൗത്താൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ധോണ്ടുതായ് കുൽക്കറിനെ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു രാഗ് മീര മൽഹാർ ഛാപ്പ് താൾ.

0: in Inglewood tonight. France has already stormed into the semi-finals after defeating Morocco 2-0 in the first quarter-final in Boston. In Wimbledon tennis, Germany's Alexander Zverev stormed into men's singles final, beating British wildcard Arthur Ferry in the semi-final this evening. The second-seeded Zverev produced a clinical performance to defeat Ferry in straight sets 7-6, 6-2, 6-4. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 10:02. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.